ആകാശവാണി അനന്തപുരി FM 101.9. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠം 8, കൊല്ലവർഷം 1201, ഇടവം 15, 2026 മെയ് 29 വെള്ളിയാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 35 സെക്കൻഡും. 101.9 മെഗാഹെഡ്സിൽ FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ സുഭാഷിതം, അവതരിപ്പിക്കുന്നത് പുലിയൂർ MNP നമ്പൂതിരി.
1: ഉണ്ടാവാനിടയില്ല കാഞ്ചനമൃഗം ലോകത്തിലെന്നാകിലും, കണ്ടപ്പോൾ കൊതിപൂണ്ടു മണ്ടിപിറകെ മോഹന്തനായി രാഘവൻ. കുണ്ടാമണ്ടി പിണഞ്ഞു ബുദ്ധിമലിനപ്പെട്ടിയിടുമല്ലോ വിപത്തുണ്ടാകുമ്പോഴതേതു വീരപുരുഷനും വിധിപ്രാഭവാൽ. രാമായണത്തിലെ പ്രസിദ്ധമായൊരു സംഭവത്തെ അല്പഹാസ്യാത്മകമായി ചിത്രീകരിക്കുന്ന ശ്ലോകമാണിത്. ഒരു സംസ്കൃത ശ്ലോകത്തിൻ്റെ തർജ്ജമയാണ് ഇത്. കാഞ്ചനമൃഗം എന്നൊന്ന് ലോകത്തിൽ ഇല്ല. സ്വർണമാൻ എന്ന് കവിതയിലൊക്കെ പറയുമെങ്കിലും അത് സംഭവ്യമല്ലോ. എന്നിട്ടും കണ്ടപ്പോൾ രാമന് അതിനെ പിടിക്കാൻ കൊതിയായി. സീതാദേവിയുടെ ആഗ്രഹപ്രകാരമാണ് രാമൻ മാനിനെ പിടിക്കാൻ തുനിയുന്നത്. എങ്കിലും മോഹത്താൽ അന്ധനായി പോയ ശ്രീരാമൻ ഒരു നിമിഷം പോലും സ്വർണം കൊണ്ടുള്ള മാൻ ഓടി നടക്കില്ല എന്ന് ചിന്തിച്ചില്ല. നേരെ അതിൻ്റെ പിന്നാലെ യാത്രയായി. സീതാദേവിയുടെ രക്ഷ ലക്ഷ്മണനെ ഏൽപ്പിച്ച ശേഷമാണ് രാമൻ യാത്ര പുറപ്പെട്ടത്. ഈ സന്ദർഭത്തെയാണ് കവി സരസമായി വർണ്ണിക്കുന്നത്. ആപത്ത് കാലത്ത് കുണ്ടാമണ്ടി പിണഞ്ഞ് അല്ലെങ്കിൽ അബദ്ധം പറ്റി ബുദ്ധിമാന്ദ്യം സംഭവിക്കും. ബുദ്ധി പെട്ടെന്ന് പ്രവർത്തിക്കാതെ വരും. ഇക്കാര്യത്തിൽ വീരനെന്നോ ധീരനെന്നോ വ്യത്യാസമില്ല. ഇത് വിധിയുടെ ശക്തിയെയാണ് കാണിക്കുന്നത്. മനുഷ്യരൂപമെടുത്തവരെല്ലാം വിധിക്ക് വിധേയരാണ്. രാവണവധത്തിനായാണ് മഹാവിഷ്ണു രാമനായി അവതരിക്കുന്നത്. രാവണവധത്തിന് ഒരു കാരണം വേണമല്ലോ. അതിനായാണ് സീതാവഹരണ കഥയും രാമരാവണ യുദ്ധവും നടക്കുന്നതായി രാമായണത്തിൽ പറയുന്നത്. എല്ലാ മനുഷ്യരും ഏറെക്കുറെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. വിധിയുടെ ശക്തിയാൽ ബുദ്ധിമാന്ദ്യം സംഭവിക്കും. അബദ്ധങ്ങളിൽ ചെന്ന് ചാടുകയും ചെയ്യും. ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ലെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. എന്നാൽ ഇന്നും എത്രയോ പേർ ഡിജിറ്റൽ അറസ്റ്റ് എന്ന് കേട്ട് ഭയപ്പെട്ട് സമ്പാദ്യമെല്ലാം നഷ്ടപ്പെടുത്തുന്നു. ഇങ്ങനെ അബദ്ധത്തിൽ ചാടുന്നവർ സാധാരണക്കാർ മാത്രമല്ല, ഉന്നത സ്ഥാനങ്ങൾ വഹിക്കുന്നവർ കൂടിയുണ്ട്. അപ്പോൾ സാധാരണക്കാരുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. ഡിജിറ്റൽ അറസ്റ്റ് മാത്രമല്ല, മണി ചെയിൻ, OTP, ലിങ്ക് തുടങ്ങി പലതരത്തിലുള്ള തട്ടിപ്പുകളും ഇന്ന് സർവ്വസാധാരണമാണ്. വിധിപ്രാഭവാൽ എന്ന് പറയുന്നുണ്ടെങ്കിലും എല്ലാം വിധിക്ക് വിട്ടുകൊടുക്കേണ്ടതില്ല. ഏത് കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. കേൾക്കുന്നതെല്ലാം കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക, ആലോചിച്ചു മാത്രം പ്രതികരിക്കുക. ശ്രീരാമകാവ്യത്തിൽ കഥയുടെ ഗതിക്കനുസരണമായി സംഭവങ്ങൾ കൂട്ടിച്ചേർത്ത് പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ സാധാരണ മനുഷ്യർ ഏറെ വ്യത്യസ്തരാണ്. അതുകൊണ്ടാണല്ലോ വിദ്യാഭ്യാസമുള്ളവർ പോലും അബദ്ധങ്ങളിൽ ചെന്ന് ചാടുന്നത്. ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊന്നുണ്ട്. അബദ്ധങ്ങളിൽ ചെന്ന് ചാടുന്നവരിലേറെ പേരും അമിതമായ ധനമോഹത്തിന് അടിമകളായിരിക്കും. പണം സമ്പാദിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെ ജീവിക്കുമ്പോൾ അബദ്ധങ്ങളിൽ ചാടാൻ എളുപ്പമാണ്. സത്യസന്ധമായ വഴിയിലൂടെ അല്ലാതെ പണമുണ്ടാക്കാനുള്ള എളുപ്പവഴികൾ തേടുന്നവരാണ് തട്ടിപ്പുകളിൽ ചെന്ന് ചാടുന്നത്. സീതാപഹരണം രാവണവധത്തിനുള്ള ഒരു കാരണമുണ്ടാക്കാൻ വേണ്ടിയുള്ളതാണ്. എന്നാൽ ആധുനിക കാലത്തെ അബദ്ധങ്ങൾ അതേറെയും മനുഷ്യൻ്റെ അതിമോഹം കൊണ്ടോ അതിബുദ്ധി കൊണ്ടോ സംഭവിക്കുന്നതാണ്. ധനത്തോടുള്ള ആർത്തി കാര്യങ്ങളെ ശരിയായി അപഗ്രഥിക്കാനുള്ള ശേഷി നഷ്ടപ്പെടുത്തുന്നു. കുണ്ടാമണ്ടികൾ പിണഞ്ഞ് ബുദ്ധിനാശം സംഭവിക്കുന്നു. അതുകൊണ്ട് എന്നും ജാഗ്രതയായിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം.
0: സുഭാഷിതം അവതരിപ്പിച്ചത് പുലിയൂർ MNP നമ്പൂതിരി.

0: സമയം 6 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: വി ഡി സതീശൻ മന്ത്രിസഭയുടെ ആദ്യ നയപ്രഖ്യാപനം ഇന്ന്. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനുശേഷം പിരിയുന്ന സഭ June 1, 2, 3 തീയതികളിൽ നന്ദിപ്രമേയം ചർച്ച ചെയ്യും. June 1 ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ്. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക ഗോവ കേരള സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗ് ഫൌണ്ടേഷന്റെ 45th വാർഷികാഘോഷത്തിൽ ഉപരാഷ്ട്രപതി ഇന്ന് പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 134th പതിപ്പ് മറ്റന്നാൾ. ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ നമോ ആപ്പിലോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഇന്നുകൂടി സമർപ്പിക്കാം. സുസ്ഥിര വികസനത്തിന്റെ കാഴ്ചപ്പാടുകൾ പകർന്നു നൽകിയ രാഷ്ട്രീയ നേതാവായിരുന്നു MP വീരേന്ദ്രകുമാറെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കോഴിക്കോട്ട് വീരേന്ദ്രകുമാർ അനുസ്മരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാൻ ഇന്ന് ഉന്നതതല യോഗം. മന്ത്രി എം ലിജുവിന്റെ നേതൃത്വത്തിൽ വൈകിട്ട് നന്ദാവനത്തെ എക്സൈസ് ആസ്ഥാനത്താണ് യോഗം. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് നെയ്യാട്ടത്തോടെ തുടക്കമായി. ഇന്ന് കരിമ്പനിക്കൽ ഗോപുരത്തിൽ നിന്ന് ഭണ്ഡാരം എഴുന്നള്ളിച്ചുകൊണ്ടുവരും. IPL ക്രിക്കറ്റിൽ 2nd ക്വാളിഫയർ മത്സരത്തിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. ഇന്നത്തെ ജേതാക്കൾ മറ്റന്നാൾ അഹമ്മദാബാദിലെ കലാശ പോരാട്ടത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവുമായി ഏറ്റുമുട്ടും. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക് കേൾക്കാം.

ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ അറിയിപ്പുകൾ ശ്രദ്ധിക്കാം. ആദ്യം ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പിനെ തുടർന്ന് നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷ മലരി, ഇടശ്ശേരിയുടെ കറുമ്പിപ്പയ്യ എന്ന കവിത ആലാപനം പി വി പ്രീത, ഉദയഗീതം സുഭദ്ര തമ്പുരാൻ പാടിയത് പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. തുടർന്ന് നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന്. 7:15 ആരണ്യകം ആയുരാരോഗ്യം. തുടർന്ന് കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം, ഗ്രാമകേരളം, തൊഴിൽ ദർശനം, നല്ല മലയാളം, ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും. 8:30 ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും ഭാഗം 32. 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം. 8:45 യോഗ സൌഖ്യം, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 10:02 സഞ്ചാരി, വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടി. ബൈക്കിൽ നേപ്പാൾ, വഴികളും വിശേഷങ്ങളും. യുവയാത്രികൻ പ്രശോഭ് പങ്കെടുക്കുന്നു. 10:30 റിഗൽ ജുവലേഴ്സ്, ഇന്നത്തെ സ്വർണ്ണവില. 11:02, 12:50, 2:30, 5:02, 7:20 എന്നീ സമയങ്ങളിൽ ചലച്ചിത്ര ഗാനങ്ങൾ. 11:30 തിരൈപ്പൂക്കൾ, 12:02 നവമാധുരി, 12:40 പ്രകാശധാര, പെട്ടെന്നുള്ള ഹൃദയസ്തംഭനം, ഡോക്ടർ അഭിലാഷ് SP സംസാരിക്കുന്നു. 1:02 പ്രണയഗീതങ്ങൾ. ഉച്ചയ്ക്ക് 2:02 വെള്ളിവെളിച്ചം. 2:45 ലംഹെ സ്പോൺസേഡ് പരിപാടി. 3:00 ഹലോ സന്ദേശഗാനം പുനഃപ്രക്ഷേപണം. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. വൈകുന്നേരം 4:00 മഴവില് വിവിധ ഭാഷാഗാനങ്ങൾ. 5:40 കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം. 5:45 പണ്ട് കുട്ടികൾക്കുള്ള കഥ. 6:02 അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20, 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും, വിജയകരമായ പപ്പായ കൃഷി, VS പത്മകുമാറുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ, പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. രാത്രി 9:00 മെഹഫിൽ. 9:30 സംഗീതസുധ, GVR മൂർത്തി വയലിനിൽ.

വായിച്ച കൃതികൾ. 10:30 നിശാസുരഭി, 11:00 സുഭാഷിതം, പുലിയൂർ എം എൻ പി നമ്പൂതിരി അവതരിപ്പിച്ചത് പുനഃപ്രക്ഷേപണം, 11:05 മുതൽ വിവിധ് ഭാരതി റിലേ. ഇനി ഇന്നത്തെ കാലാവസ്ഥ റിപ്പോർട്ടാണ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഇടവിട്ടുള്ള ഇടിയോടുകൂടിയുള്ള കനത്ത മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 29.5 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. പെയ്തമഴ 24.6 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.8 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില 25.4 ഡിഗ്രി സെൽഷ്യസ്. പെയ്തമഴ 17.6 മില്ലിമീറ്റർ. അറിയിപ്പുകൾ കഴിഞ്ഞു. ആകാശവാണി അനന്തപുരി FM 101.9.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും ശുഭദിനാശംസകളോടെ നമസ്തേ അനന്തപുരിയിലേക്ക് സ്വാഗതം. ഒപ്പമുള്ളത് ഗായത്രി ദേവി. നമസ്തേ അനന്തപുരിയിൽ ആദ്യം
1: ഉഷമലരി.
2: ഉഷമലരിയിൽ ഇന്ന് ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ കറുമ്പിപ്പയ്യ് എന്ന കവിത കേൾക്കാം. ആലപിക്കുന്നത് PV പ്രീത.

0: ഉഷമലരിയിൽ നിങ്ങൾ കേട്ടത് ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ കറുമ്പിപ്പയ്യ് എന്ന കവിത. ആലപിച്ചത് പി വി പ്രീത.
1: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ മെയ് 29 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ മെയ് 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് മെയ് 31 തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.
2: ആരണ്യകം ആയുരാരോഗ്യം ഇന്ന് രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽനട മണ്ണന്തല.
1: നമസ്തേ. അനന്തപുരിയിൽ ഇനി ഉദയഗീതമാണ്. ഇന്ന് ഉദയഗീതത്തിൽ സുഭദ്ര തമ്പുരാൻ പാടിയ പൂർണ്ണത്രയീശ സുപ്രഭാതം കേൾക്കാം.

ഇന്ന് ഉദയഗീതത്തിൽ സുഭദ്ര തമ്പുരാൻ പാടിയ പൂർണ്ണത്രയീശ സുപ്രഭാതമാണ് കേട്ടത്. നമസ്തേ അനന്തപുരിയിൽ ഇനി പി ജയചന്ദ്രൻ പാടിയ ഒരു ഗാനം. ചിത്രം വിഷുക്കണി, രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം സലീൽ ചൌധരി.

0: നമസ്തേ അനന്തപുരിയിൽ. ഇനി പ്രഭാതഭേരി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പ്രഭാതഭേരിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ ബക്രീദ് പ്രമാണിച്ച് പത്രം ഓഫീസുകൾക്ക് അവധിയായിരുന്നതിനാൽ ഇന്ന് പത്രവൃത്താന്തം ഒഴിവാക്കി നേരിട്ട് പരിപാടിയിലേക്ക്.
1: തപിച്ചുരുകിയ വേനൽച്ചൂടിന് വിട നൽകി ഇടവപ്പാതി കേരളത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി സംസ്ഥാനത്ത് അതിശക്തമായ മഴയും ദുരന്തങ്ങളും ആവർത്തിക്കുന്ന സാഹചര്യത്തിൽ ഇത്തവണയും കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും മൺസൂൺ മുന്നൊരുക്കങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ സർക്കാർ സംവിധാനങ്ങളുടെ തയ്യാറെടുപ്പുകൾ മാത്രം ഇതിന് മതിയാകില്ല. ജാഗ്രതയും പൊതുജനങ്ങളുടെ സഹകരണവും ഉത്തരവാദിത്തപരമായ ഇടപെടലുകളും ചേർന്നാലേ ദുരന്തങ്ങളെ ഫലപ്രദമായി നമുക്ക് തടയാൻ സാധിക്കുകയുള്ളൂ. മഴക്കാലത്ത് ഓടകളിലെയും തോടുകളിലെയും തടസ്സങ്ങൾ നീക്കം ചെയ്ത് വെള്ളപ്പൊക്ക സാധ്യത കുറയ്ക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്.
2: നമ്മുടെ നഗരത്തിൽ വെള്ളക്കെട്ടുകൾ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലിന്റെ ഭാഗമായിട്ട്
1: തിരുവനന്തപുരം നഗരസഭ കോർപ്പറേഷൻ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ആർ ഗോപൻ
2: കോർപ്പറേഷന്റെ മുഴുവൻ വാർഡുകളിലും മഴക്കാലപൂർവ്വ ശുചീകരണത്തിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക ഫണ്ട് അനുവദിച്ചുകൊണ്ട് കനാലുകളും തോടുകളും ഓടകളും ഒക്കെ വൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് ബന്ധപ്പെട്ട ഹെൽത്ത് ജെഎച്ച്ഐമാരും എച്ച്ഐമാരെയൊക്കെ ചുമതലപ്പെടുത്തിക്കൊണ്ട് അതിന്റെ കാര്യക്ഷമതയോടുള്ള പ്രവർത്തനം ആരംഭിക്കുവാൻ സാധിക്കും. അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് തമ്പാനൂർ ആർ എം എസിന്റെ മുന്നിൽ ആമയഴിഞ്ചാൻ തോടിൽ പ്രത്യേകമായിട്ടുള്ള പാക്കേജ് എന്ന നിലയ്ക്ക് ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഒരു വർക്ക് ചെയ്ത് തീർക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ അവിടെ നിന്ന് വേസ്റ്റ് നിർമ്മാർജ്ജനം ചെയ്യാനുള്ള പദ്ധതികൾ ആരംഭിച്ചു. ആ വേസ്റ്റ് മാറ്റപ്പെട്ടു. പഴവങ്ങാടി ഗണപതി അമ്പലത്തിന് സമീപത്തുള്ള പ്രദേശം, സെൻട്രൽ തിയേറ്ററിന്റെ മുൻഭാഗത്തുള്ള കനാലുകൾ ഒക്കെ നിറഞ്ഞിട്ടാണ് ആ പ്രദേശത്ത് റോഡിൽ കൂടി വെള്ളം ഒഴുകുന്നത്. അത് ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതൽ മുൻകൂട്ടി തന്നെ ചെയ്തു എന്ന ഒരു സംതൃപ്തിയാണ് ഈ ഭരണസമിതിക്കുള്ളത്. നഗരത്തിൽ നിന്ന് നിരവധിയായിട്ടുള്ള പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ വേസ്റ്റ് കൊണ്ട് ആമയഴിഞ്ചാൻ തോടിലേക്ക് ഇടുന്നു. അത് നിർമ്മാർജ്ജനം ചെയ്യുക എന്ന് പറഞ്ഞാൽ അസാധ്യമാണ്. അവിടെയാണ് നമുക്ക് ക്രൈൻ കൊണ്ടുവന്ന് ആ ക്രൈനിൽ ഒരു ചെറിയ ജെ സി ബി താഴ്ത്തിയിറക്കി വേസ്റ്റ് നിർമ്മാർജ്ജനം ചെയ്യുന്ന പ്രവൃത്തി ആരംഭിക്കുന്നത്. എന്റെ കമ്മിറ്റി ചെയർമാൻ എന്ന നിലയ്ക്ക് എനിക്ക് കൊടുക്കാനുള്ള നിർദ്ദേശം, ഒരു വേസ്റ്റും പുറത്തു വലിച്ചെറിയാതിരിക്കാൻ നഗരവാസികൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് എല്ലാവർക്കും നന്നായിട്ടുള്ള ഒരു നഗരമെന്ന അഭിമാനത്തോടെ ജീവിക്കാൻ സാധിക്കും.
1: തിരുവനന്തപുരം കോർപ്പറേഷൻ ശാസ്തമംഗല സർക്കിൾ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ജിതേഷ് കെ വി.
3: നമ്മൾ മഴക്കാലപൂർവ്വ ശുചീകരണവുമായി പോകുന്നതില് ജൈവ അജൈവ മാലിന്യങ്ങളെ സംസ്കരിക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ ആദ്യം തുടങ്ങണം. അതായത് ഇവിടെ വലിച്ചെറിയിൽ ശീലം നമ്മൾ മാറ്റുന്നതിനായിട്ട് ഉറവിട മാലിന്യ സംസ്കരണ സംവിധാനം നഗരസഭ തന്നെ ചുരിയോടുകൂടി വീടുകളിലേക്ക് കിച്ചൺ ബിന്, ബയോഗ്യാസ് പ്ലാന്റ് എന്നിവ നൽകിയിട്ടുണ്ട്. മറ്റ് അജൈവ മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കാൻ വേണ്ടി ഹരിതകർമ്മസേനയെ ഉപയോഗിച്ച് നമ്മൾ ഡോർ ടു ഡോർ സർവീസ് മന്ത്ലി രണ്ട് പ്രാവശ്യം വീടുകളിൽ ചെന്ന് അവരെല്ലാ അജൈവ മാലിന്യങ്ങളും അതുപോലെ അവർക്ക് നൽകിയിട്ടുള്ള ഹരിതകർമ്മ സേനയിലെ കാർഡിലെ ഉള്ള നിർദ്ദേശാനുസരണം കളക്ഷൻ ഡ്രൈവ്, തെർമോകോള്, ഇലക്ട്രോണിക് വേസ്റ്റ്, ഇ വേസ്റ്റുകള്, കുപ്പി, ചിരട്ട, തൊണ്ട് എന്നിവയൊക്കെ നമ്മൾ കലണ്ടർ പ്രകാരവും കളക്ട് ചെയ്ത് വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മളിവിടെ സോഴ്സ് റിഡക്ഷൻ ചെയ്യുന്നുണ്ട്. ഫോഗിങ് രാവിലെയും വൈകിട്ടും നമ്മൾ ചെയ്യുന്നുണ്ട്.
1: മഴക്കാലം ആരംഭിക്കുന്നതോടെ ഡെങ്കിപ്പനി, എലിപ്പനി തുടങ്ങിയ പകർച്ചവ്യാധികൾക്കെതിരെ കൂടുതൽ ജാഗ്രതയോടെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ അനിവാര്യമാകുന്നു.
4: പകർച്ചവ്യാധികള് പ്രധാനമായിട്ടും കൊതുകുജന്യ രോഗങ്ങളിൽ ഡെങ്കു, ചിക്കൻഗുനിയ പോലുള്ള രോഗങ്ങൾ ഇപ്പോഴും കേസുകൾ വരുന്നുണ്ട്.
1: ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസസ് പബ്ലിക് ഹെൽത്ത് അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ ഹരികുമാർ.
4: ഈ മഴക്കാലത്ത് അത് കൂടാൻ സാധ്യതയുണ്ട്. കൊതുക് മുട്ടയിട്ട് പെരുകുന്ന ഉറവിടങ്ങളാണ്. അപ്പൊ ഈ ഉറവിടങ്ങൾ നശിപ്പിക്കാനുള്ള ഡ്രൈ ഡേ ആചരണമാണ് കാലയളവിൽ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനം. റെഫ്രിജറേറ്ററിന്റെ അടിയിൽ, ഇൻഡോർ പ്ലാന്റ്സ്, ചെടിച്ചട്ടികളുടെ അടിയിലൊക്കെ നമ്മൾ സോസർ പോലൊക്കെ വെക്കാറുണ്ട്. ടെറസിലും പാരപ്പറ്റിലും ഒക്കെ വെള്ളം കെട്ടിക്കിടക്കാൻ സാധ്യതയുണ്ട്. ചിരട്ട, പ്ലാസ്റ്റിക് കുപ്പികള്, അടപ്പ്, മുട്ടത്തോട് വെള്ളം കെട്ടിക്കിടന്നാൽ കൊതുക് പെറ്റുവരികയും ഇത്തരത്തിൽ ഡെങ്കു, ചിക്കൻ ഗുനിയ പോലുള്ള ഇത് പെറ്റുവരികയും ചെയ്യും. ഈ ഡ്രൈ ഡേ എന്ന് പറയുമ്പോൾ നമ്മൾ മൂന്ന് ദിവസങ്ങളിലാണ് നമ്മൾ ആചരിക്കാനായിട്ട് പറയുന്നത്. ഒന്ന്, വെള്ളിയാഴ്ച ദിവസങ്ങളിൽ സ്കൂളുകൾ കേന്ദ്രീകരിച്ച്, ശനിയാഴ്ചകളിൽ ഓഫീസുകളും സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ചിട്ടാണ്, ഞായറാഴ്ചകളിൽ നമ്മുടെ വീടുകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള ഈ ഉറവിട നശീകരണം. അപ്പൊ ഇത് നമ്മുടെ ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തകർ

0: രോഗങ്ങളുമാണ്. വെള്ളം തിളപ്പിച്ച് ആറ്റി ഉള്ള വെള്ളം കുടിക്കാത്തത് കൊണ്ടാണ് പല സ്രോതസ്സുകളിൽ നിന്ന് മലിനീകരണം സംഭവിക്കുന്നുണ്ട്. ഹെൽത്തി കേരള ക്യാമ്പയിൻ എന്ന് പറഞ്ഞ് നമ്മൾ എല്ലാ മാസവും രണ്ടാമത്തെ ചൊവ്വാഴ്ച സ്കൂളുകൾ, അംഗൻവാടികൾ, വൃദ്ധസദനങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുള്ള പരിശോധനകൾ നടത്തുന്നുണ്ട്. മൂന്നാമത്തെ ചൊവ്വാഴ്ച ഭക്ഷണപദാർത്ഥങ്ങൾ, പാനീയങ്ങൾ നൽകുന്ന സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുള്ള പരിശോധനകൾ ഊർജിതമാക്കിയിട്ടുണ്ട്. അതേപോലെ വയറിളക്ക രോഗങ്ങളൊക്കെ വരികയാണെങ്കിൽ ORS പോലുള്ള ലായനികൾ തയ്യാറാക്കാൻ നമ്മൾ അറിഞ്ഞിരിക്കണം. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അത് നമ്മുടെ ആരോഗ്യ സ്ഥാപനങ്ങളിലും സബ് സെന്ററുകളും ജനകീയാരോഗ്യ കേന്ദ്രങ്ങളിലും എല്ലാം സൗജന്യമായിട്ട് ലഭ്യമാക്കുന്നുണ്ട്.
1: ശക്തമായ കാറ്റിലും മഴയിലും കടപുഴകി വീഴുന്നതും വൈദ്യുതി കമ്പികൾ പൊട്ടുന്നതും മൂലമുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ പൊതുജനങ്ങളുടെ ജാഗ്രത വളരെ നിർണായകമാണ്.
2: ശക്തമായ കാറ്റും മഴയും ഉള്ള സമയത്ത് കമ്പി പൊട്ടിവീഴാനും സാധ്യത ഉള്ളതാണ്.
1: KSEB ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് HRM സേഫ്റ്റി ഡയറക്ടർ സുരേന്ദ്ര പി.
2: മരക്കൊമ്പുകളൊക്കെ ലൈന്റെ മേലെ വീഴുകയും കമ്പി അല്ലെങ്കിൽ പോസ്റ്റ് ഒടിഞ്ഞു വീഴുകയും ചെയ്യുമ്പോൾ അതിനകത്ത് സപ്ലൈ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ലൈനുകളുള്ള സ്ഥലങ്ങളിലൊക്കെ വളരെ ശ്രദ്ധയോടെ, വെളിച്ചം ഇല്ലാത്ത സ്ഥലത്താണെങ്കിൽ ടോർച്ച് ലൈറ്റ് ഉപയോഗിച്ച് വളരെ ശ്രദ്ധയോടെ വേണം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയും നടന്നു പോവുകയും ചെയ്യേണ്ടത്. ഒരു കമ്പി പൊട്ടി വീണതായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ സെക്ഷൻ ഓഫീസിൽ അറിയിക്കാം, 19 12 അറിയിക്കാം. ഹോട്ട്ലൈൻ നമ്പർ 94 96 01 01 01 എന്ന ടോൾ ഫ്രീ നമ്പറിലും അറിയിക്കാം. അതേപോലെ തന്നെ ശക്തമായ കാറ്റും മഴയും മിന്നലൊക്കെ ഉള്ള സമയത്ത് വീട്ടുപകരണങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. മാത്രവുമല്ല ഈ മിക്സി, വാഷിംഗ് മെഷീൻ, TV പോലത്തെ ഉപകരണങ്ങൾ പ്ലഗ് പോയിന്റിൽ നിന്ന് ഊരി വെക്കുക. കാറ്റും മഴയുള്ള സമയത്ത് പോസ്റ്റുകളുടെ സ്റ്റേ വയറ്, ഇരുമ്പ് പോസ്റ്റ്, പോസ്റ്റിന്റെ അടുത്തുള്ള മരങ്ങളിലൊന്ന് ചാരി നിൽക്കാതിരിക്കുക. പത്രം ഇടുന്ന ആൾക്കാർ, പാൽ സപ്ലൈ ചെയ്യുന്ന ആൾക്കാർ കാറ്റും മഴയുള്ള രാത്രിയിൽ പിറ്റേ ദിവസം ഇറങ്ങി പുറത്തു പോകുമ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. റോക്കി ഏരിയയില് ലൈറ്റ്നിങ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള പ്രദേശങ്ങളിൽ പോയി നിൽക്കുമ്പോൾ ഇങ്ങനത്തെ കാലാവസ്ഥയിൽ അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ പോവാതിരിക്കുക. നനഞ്ഞ കൈകൊണ്ട് സ്വിച്ചുകളും മറ്റു ഉപകരണങ്ങളൊന്നും ഉപയോഗിക്കാതിരിക്കുക. ഇപ്പൊ ലൈൻറെ അടിയിൽ ചെടികളോ മരങ്ങളോ ഒന്ന് നട്ട് വളർത്താതിരിക്കുക. അതിനോടൊപ്പം തന്നെ ലൈൻറെ അടുത്ത് ഇരുമ്പ് തോട്ടിയോ മറ്റും ഒന്നും ഉപയോഗിക്കരുത്. ടച്ച് ആവുന്ന മരക്കൊമ്പുകളും മറ്റും സ്വയം വെട്ടാതിരിക്കുക. മഴക്കാലത്ത് മുന്നൊരുക്കമായിട്ട് നമ്മളെ ഇലക്ട്രിസിറ്റി ബോർഡ് എല്ലാ സ്ഥലങ്ങളിലും മരങ്ങളും മരക്കൊമ്പുകളും ലൈന് ടച്ച് ആവുന്നതെല്ലാം വെട്ടി മാറ്റിയിരിക്കുകയാണ്. ലൈൻ പെട്രോളിംഗ് നടത്തിയിട്ട് ലൈനുകളിൽ എവിടെയെങ്കിലും അപകടാവസ്ഥ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് പരിഹരിക്കുകയും സുരക്ഷിതത്വം ഉറപ്പാക്കിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്.
1: മഴയുടെ തോതിലും കാലാവസ്ഥാ വ്യതിയാനങ്ങളിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ മുൻകാലത്തേക്കാൾ കൂടുതൽ ജാഗ്രത ആവശ്യപ്പെടുന്നു എന്നതാണ് വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്.
3: ഈ മൺസൂണുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് മുന്നറിയിപ്പുകൾ വിവിധ മാധ്യമങ്ങൾ വഴി നൽകുന്നുണ്ട്. അപ്പൊ അത്തരം മെസ്സേജുകളും മുന്നറിയിപ്പുകളും കൃത്യമായിട്ട് ശ്രദ്ധിക്കുക.
1: ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് തിരുവനന്തപുരം റീജിയണൽ ഫയർ ഓഫീസർ അബ്ദുൾ റഷീദ്.
3: അതിനനുസരിച്ച് നമ്മൾ വാഹനങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കാറ്റടിക്കുമ്പോൾ എവിടെയെങ്കിലും സുരക്ഷിതമായ സ്ഥലത്ത് നമ്മൾ വാഹനങ്ങൾ പാർക്ക് ചെയ്യുക. പിന്നെ ഈ തുറസായ സ്ഥലങ്ങളിൽ നമ്മൾ നിൽക്കുകയാണെങ്കിൽ അവിടെ ഇടിമിന്നലേൽക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് നമ്മൾ അത്തരം തുറസായ സ്ഥലങ്ങളിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നത് സാഹചര്യം ഒഴിവാക്കുക. വീട്ടിലുള്ള ആൾക്കാരാണെങ്കിൽ വെള്ളം കയറുന്ന സ്ഥലങ്ങളിലൊക്കെ രാത്രി കാലങ്ങളിൽ നമുക്കൊരു ശ്രദ്ധ വേണം. വൺസ് പെട്ടെന്ന് വെള്ളം വന്ന് നമ്മൾ സറൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രക്ഷപ്പെടുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായിരിക്കും. അതേപോലെ NHൽ ഡൈവേർഷൻസ് ഒക്കെ വെച്ചിരിക്കും പലയിടത്തും വർക്ക് നടക്കുന്ന സ്ഥലങ്ങളിൽ മുന്നറിയിപ്പ് ചിഹ്നങ്ങൾ. അപ്പൊ നമുക്ക് നല്ല മഴയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഡൈവേർഷൻ ഒരുപക്ഷെ നമ്മൾ കണ്ടില്ല എന്നുണ്ടെങ്കിൽ വളരെ വലിയ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ പരിചിതമല്ലാത്ത സ്ഥലങ്ങളിൽ പോകുമ്പോൾ സമയത്ത് നമ്മൾ പലപ്പോഴും ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ചാണ് പോകുന്നത്. എന്നാൽ ഈ മൺസൂൺ സമയത്തൊക്കെ രാത്രികാലങ്ങളിൽ പ്രത്യേകിച്ചും, കാരണം ഗൂഗിൾ മാപ്പിൽ കാണിച്ചിരുന്ന വഴി ഏത് രീതിയിലാണെന്നുള്ളത് നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അത്തരത്തിൽ മുൻപും ആൾക്കാർ പോയി ഇതുപോലെ വെള്ളത്തിലൊക്കെ ചാടി അപകടങ്ങൾ മുൻപ് ഉണ്ടായിട്ടുണ്ട്. അതേപോലെ വാഹനങ്ങൾ നമ്മൾ എവിടെയെങ്കിലും പാർക്ക് ചെയ്യുന്ന സമയത്ത് ചില മരത്തിന്റെ ശിഖരങ്ങൾ പൊട്ടി വീഴാം, ഉറപ്പില്ലാത്ത മതിലുകൾ ഉണ്ടാവാം, അതിനാണ് ചേർന്നുകൊണ്ട് പാർക്ക് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രം പാർക്ക് ചെയ്യുന്ന ഒരു രീതി അവലംബിക്കുക. അപ്പൊ ഫയർ സർവീസിനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും അപകടമോ അപകട സാധ്യതകളോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ 101 നമ്പറിൽ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അപകടമാണെങ്കിൽ നമ്മൾ അനുസരിച്ചുള്ള റെസ്ക്യൂ വർക്കുകൾ നമ്മൾ നടക്കും.
1: മൺസൂൺ മുന്നൊരുക്കങ്ങളിൽ സർക്കാർ സംവിധാനങ്ങൾക്കൊപ്പം സമൂഹത്തിന്റെ സജീവ പങ്കാളിത്തവും അത്രത്തോളം നിർണായകമാണെന്ന് കഴിഞ്ഞകാല അനുഭവങ്ങൾ വ്യക്തമാക്കുന്നു.
4: മഴക്കാലമാണ് പ്രശ്നം.
1: ഫ്രറ്റേണിറ്റി ഓഫ് റെസിഡൻസ് അസോസിയേഷൻസ് തിരുവനന്തപുരം പ്രസിഡന്റ് ഡോക്ടർ ജയദേവൻ നായർ.
4: തിരുവനന്തപുരം നഗരത്തിനകത്തുള്ള 400 റെസിഡൻസ് അസോസിയേഷൻസ് ഉണ്ട്. ഈ 400 അസോസിയേഷനെ ഞങ്ങൾ അഞ്ചായിട്ട് ഭാഗിച്ചുകൊണ്ട് ആ പ്രദേശങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് വെള്ളം പോകാനുള്ള മാർഗങ്ങൾ ഉണ്ടാക്കുകയും കാടും പടർപ്പും എല്ലാം വിട്ടുമാക്കുകയും അതിന് സഹകരിക്കാൻ നമ്മൾ റസലൻ അസോസിയേഷനിലെ ഓരോ റസലൻ അസോസിയേഷനിൽ നിന്നും ഒരാളെ വീതം ഞങ്ങൾക്ക് തരിക എന്നുള്ള ഒരു ഘട്ടമാണ് ഞങ്ങൾ തന്നിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ മല്ലമായ ജലത്തെ മാറ്റുന്നതിന് വേണ്ടി ഞങ്ങൾ ഡി ഡി ടി പോലുള്ള സാധനങ്ങൾ ഞങ്ങൾ അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ആ മാലിന്യകുമാരം എന്തുണ്ടെങ്കിലും അവ ഒരു കളക്ട് ചെയ്ത് ഞങ്ങൾ ഡയറക്ടർ വഴി അതിനെ ഡിസ്പോസ് ചെയ്യാനുള്ള ഏർപ്പാടുകൾ ചെയ്തു കഴിഞ്ഞു.
1: വീടിന്റെ പരിസരങ്ങളിൽ വെള്ളം കെട്ടി

0: കിടക്കുന്നത് ഒഴിവാക്കുക. ഡ്രെയിനുകളും മഴവെള്ളച്ചാലുകളും ശുചിയായി സൂക്ഷിക്കുക. അപകടാവസ്ഥയിലുള്ള മരച്ചിലകൾ വെട്ടിമാറ്റുക. വൈദ്യുതി ബന്ധങ്ങളും മേൽക്കൂരകളും പരിശോധിക്കുക. മലയോര മേഖലകളിലെയും തീരദേശ പ്രദേശങ്ങളിലെയും ആളുകൾ പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതും അത്യാവശ്യമാണ്. ഔദ്യോഗിക കാലാവസ്ഥാ മുന്നറിയിപ്പുകളും ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശങ്ങളും മാത്രം വിശ്വസിക്കുക. വ്യാജ പ്രചാരണങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. അടിയന്തര സാഹചര്യങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയോ വില്ലേജ് ഓഫീസുകളെയോ ബന്ധപ്പെടാൻ മടിക്കരുത്. സുരക്ഷിതവും സമാധാനപരവുമായ ഒരു മഴക്കാലം നമുക്ക് ആസ്വദിക്കാം.
1: പ്രഭാതഭേരി ഇനി നാളെ രാവിലെ 6:30 നമസ്തേ അനന്തപുരിയിൽ.

0: ഇന്ന് രാവിലെ 10:02 സഞ്ചാരി, വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടി. ഇന്ന് ഈ പരിപാടിയിൽ ബൈക്കിൽ നേപ്പാൾ, വഴികളും വിശേഷങ്ങളും. യുവയാത്രികൻ പ്രശോഭ് പങ്കെടുക്കുന്നു. ഇന്ന് രാവിലെ 10:02 സഞ്ചാരി.
1: ആരണ്യകം ആയുരാരോഗ്യം ഇന്ന് രാവിലെ 7:15. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം. കോവിൽനട, മണ്ണന്തല.

0: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി എഫ് എം ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
1: അതിന്റെ ഏറ്റവും മനോഹരമായ ഓർമ്മകളാണ് ആ നാടും ആ കോളേജും അടുത്ത ആളുകളും തന്നിരിക്കുന്നത്. എന്റെ ഈ ഓർമ്മകൾക്കെല്ലാം വേണ്ടി പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യണമെന്നുണ്ട്. ഞാനൊരു ജോൺസൺ മാഷിന്റെ ഫാനാണ്. അപ്പോ ദശരഥ മൂവിയിലെ മന്ദാര ചെപ്പുണ്ടോ മാണിക്യക്കല്ലുണ്ടോ പാട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ആ

0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
1: ഇന്ന് 12:40 പ്രകാശധാരയിൽ പെട്ടെന്നുള്ള ഹൃദയസ്തംഭനം ഡോക്ടർ അഭിലാഷ് SP സംസാരിക്കുന്നു. ശ്രദ്ധിക്കുക, ഇന്ന് ഉച്ചയ്ക്ക് 12:40 പ്രകാശധാര.

0: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ മെയ് 29 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ മെയ് 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് മെയ് 31 തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്.
1: ആറ് 6:45 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നമസ്തേ അനന്തപുരി, തുടർന്ന് കേൾക്കാം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. വി ഡി സതീശൻ ഗവൺമെന്റിന്റെ ആദ്യ നയപ്രഖ്യാപനം ഇന്ന്. കേരളത്തിന്റെ മാറ്റത്തിന് വിവിധ മേഖലകളിലെ വിദഗ്ധരുടെ ടീം ഉണ്ടാകുമെന്നും സ്വപ്നതുല്യ പദ്ധതികൾ നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക ഗോവ കേരള സന്ദർശനത്തിന് ഇന്ന് തുടക്കം. കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങൾക്ക് പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പരിപാടിയിൽ 10,000 കോടിയിലേറെ രൂപ കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ കൈമാറി. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഐ പി എൽ ക്രിക്കറ്റ് 2-ാം ക്വാളിഫയറിൽ വൈകിട്ട് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. വി ഡി സതീശൻ ഗവൺമെന്റിന്റെ ആദ്യ നയപ്രഖ്യാപനം ഇന്ന്. ഇതോടെ 16-ാം കേരള നിയമസഭയുടെ സമ്പൂർണ്ണ സമ്മേളനത്തിന് തുടക്കമാകും. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് യു ഡി എഫ് ഗവൺമെന്റിന്റെ നയപ്രഖ്യാപനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: ഇന്ന് രാവിലെ 9 മണിക്കാണ് പുതിയ സർക്കാരിന്റെ നയപ്രഖ്യാപന പ്രസംഗം. നയപ്രഖ്യാപന പ്രസംഗത്തിനായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ 8:45 നിയമസഭാ മന്ദിരത്തിൽ എത്തും. യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഉൾപ്പെട്ട വനിതകൾക്ക് സൌജന്യ കെ എസ് ആർ ടി സി യാത്ര അടക്കമുള്ളവ ഇന്നത്തെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉണ്ടാകുമോ എന്നാണ് പലരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. നയപ്രഖ്യാപന പ്രസംഗത്തിന് തിങ്കളാഴ്ചയാണ് മന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നത്. ഇന്ന് നയപ്രഖ്യാപന പ്രസംഗത്തിന് ശേഷം പിരിയുന്ന സഭ പിന്നീട് ജൂൺ 1, 2, 3 തീയതികളിൽ നന്ദി പ്രമേയം ചർച്ച ചെയ്യും. ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് ജൂൺ 1 നടത്തും.
0: കേരളത്തിന്റെ മാറ്റത്തിന് വിവിധ മേഖലകളിലെ വിദഗ്ധരുടെ നല്ലൊരു ടീം ഉണ്ടാകുമെന്നും സ്വപ്നതുല്യ പദ്ധതികൾ നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. കോഴിക്കോട്ട് പൌരാവലി ഒരുക്കിയ സ്വീകരണത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ കുട്ടികൾ ഇവിടെ തന്നെ പഠിക്കാനും കാലത്തിനൊപ്പം ഓടിയെത്താനും പറ്റുന്നവരായി മാറണം. ഇതിന് സിലബസ് മാറ്റം ആവശ്യമാണ്. സമ്പദ്വ്യവസ്ഥ ഉത്തേജിപ്പിക്കാനും ഖജനാവ് നിറച്ച് വികസനം കൊണ്ടുവരാനും സാധിക്കുന്ന തരത്തിൽ ഭരണസംവിധാനം പരിഷ്കരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുൻ ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള, എം കെ രാഘവൻ എം പി, ഡോക്ടർ എം കെ മുനീർ, കൈതപ്രം നടൻ ജോയ് മാത്യു, കൽപ്പറ്റ നാരായണൻ, എം എൻ കാരശ്ശേരി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. സുസ്ഥിര വികസനത്തിന്റെ കാഴ്ചപ്പാടുകൾ പകർന്നു നൽകിയ രാഷ്ട്രീയ നേതാവായിരുന്നു എം പി വീരേന്ദ്രകുമാറെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. കോഴിക്കോട്ട് വീരേന്ദ്രകുമാർ അനുസ്മരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്ലാച്ചിമട സമരത്തിന് വീരേന്ദ്രകുമാർ നൽകിയ പിന്തുണ ഭൂഗർഭജലത്തിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്താൻ സഹായകമായെന്ന് സതീശൻ അഭിപ്രായപ്പെട്ടു. നേരത്തെ മുൻ കേന്ദ്രമന്ത്രി ജയറാം രമേശ് എം പി വീരേന്ദ്രകുമാർ മാതൃഭൂമി നാഷണൽ തോട്ട് ലീഡർഷിപ്പ് പുരസ്കാരം സാമൂഹ്യ പ്രവർത്തക സുനിതാ കൃഷ്ണന് സമ്മാനിച്ചു. അനുസ്മരണ പ്രഭാഷണവും അദ്ദേഹം നടത്തി. സംസ്ഥാനത്തെ എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നതിന് വൈകിട്ട് ഉന്നതതല യോഗം ചേരും. മന്ത്രി എം ലിജുവിന്റെ നേതൃത്വത്തിൽ നന്ദാപുരത്തെ എക്സൈസ് ആസ്ഥാനത്താണ് യോഗം. കർണാടകയിൽ പുതിയ നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്ന നടപടി ചർച്ച ചെയ്യാൻ രാജിവെച്ച മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറും ഡൽഹിയിലെത്തി. കോൺഗ്രസ് നേതൃത്വവുമായി ചർച്ച ചെയ്ത ശേഷം മന്ത്രിസഭാ പുനഃസംഘടനയും ഉണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ട്. ഇന്നലെ ഗവർണറുടെ ഓഫീസിലെത്തി സിദ്ധരാമയ്യ രാജിക്കത്ത് സമർപ്പിച്ചു. എന്നാൽ ഗവർണർ യാത്രയിലായതിനാൽ അദ്ദേഹം മടങ്ങിയെത്തിയ ശേഷമായിരിക്കും അന്തിമ തീരുമാനം. സിദ്ധരാമയ്യയുടെ രാജിയിൽ കർണാടകയിൽ പലയിടത്തും പിന്നാക്ക ന്യൂനപക്ഷ പ്രസ്ഥാനമായ അഹിന്ദ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു. അതേസമയം ഡി കെ ശിവകുമാറിനെ പിന്തുണയ്ക്കുന്ന സംഘടനകൾ ആഹ്ലാദ പ്രകടനം നടത്തി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക ഗോവ കേരള സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗ് ഫൌണ്ടേഷന്റെ 45-ാം വാർഷികാഘോഷത്തിൽ ഉപരാഷ്ട്രപതി ഇന്ന് പങ്കെടുക്കും. ദാവൺകരയിലെ ബി ഡി ടി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കും. നാളെ പനാജിയിൽ ഗോവ സംസ്ഥാന രൂപീകരണ ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന ഉപരാഷ്ട്രപതി ഗോവയിലെ സി എസ് ഐ ആർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷനോഗ്രഫി സന്ദർശിക്കും. മറ്റന്നാൾ വൈകിട്ട് കേരളത്തിലെത്തുന്ന ഉപരാഷ്ട്രപതി കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140-ാമത് സ്ഥാപക വാർഷികാഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യും. സി ബി എസ് ഇ 12-ാം ക്ലാസ് വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങൾ സമയബന്ധിതമായും സുതാര്യമായും സൌഹൃദപരമായും പരിഹരിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ എല്ലാ നടപടികളും സ്വീകരിക്കാൻ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. സി ബി എസ് ഇ 12-ാം ക്ലാസ് പരീക്ഷകളുടെ മൂല്യനിർണയവും ഫലാനന്തര നടപടികൾ സംബന്ധിച്ച പ്രശ്നങ്ങളും അവലോകനം ചെയ്യാൻ ന്യൂഡൽഹിയിലെ സി ബി എസ് ഇ ആസ്ഥാനത്ത് ചേർന്ന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. വിദ്യാർത്ഥികളുടെ താൽപര്യങ്ങൾ ഗവൺമെന്റിന്റെ മുൻഗണനയാണെന്ന് ആവർത്തിച്ച പ്രധാൻ വീഴ്ചകൾക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് ഉറപ്പു നൽകി. കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങൾക്ക് പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പരിപാടിയിൽ 10,000 കോടിയിലേറെ രൂപ കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ വീഡിയോ കോൺഫറൻസിലൂടെ കൈമാറി. കേരളത്തിന് പുറമെ തമിഴ്നാട്, കർണാടക, യുപി, ഗുജറാത്ത്, ഹരിയാന എന്നിവയടക്കം സംസ്ഥാനങ്ങൾക്കാണ് തുക അനുവദിച്ചത്. ഡെസ്ക് റിപ്പോർട്ട്.
2: രാജ്യത്ത് പ്രധാനമന്ത്രി ആവാസ് പദ്ധതിയിൽ ഇതുവരെ 3,91,00,000 പരം വീടുകളുടെ നിർമ്മാണത്തിന് കേന്ദ്രം അനുമതി നൽകിയിട്ടുണ്ടെന്ന് ചൌഹാൻ അറിയിച്ചു. ഇതിൽ 3,00,000 പരം വീടുകളുടെ നിർമ്മാണം പൂർത്തിയായി. 4,95,00,000 വീടുകൾ നിർമ്മിക്കാനാണ് ഗവൺമെന്റ് ലക്ഷ്യമിടുന്നത്. ആവാസ യോഗ്യമല്ലാത്ത വീടുകളിൽ പാവപ്പെട്ട ഒരാൾ പോലും കഴിയുന്നില്ലെന്ന് ഉറപ്പാക്കുന്ന പ്രധാനമന്ത്രിയുടെ പ്രതിബദ്ധതയാണ് പദ്ധതിക്ക് പിന്നിലെന്ന് ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. പിഎം ആവാസ് പദ്ധതിയിൽ 75% വീടുകൾ സ്ത്രീകളുടെ പേരിലോ ഭാര്യയുടെയും ഭർത്താവിന്റെയും കൂട്ടായ പേരിലോ ആണ് നൽകിയിരിക്കുന്നത്. ഇനിയും പദ്ധതിയിൽ കേന്ദ്ര നിർദ്ദേശപ്രകാരം അനുമതി നൽകാത്ത സംസ്ഥാനങ്ങളോട് ലക്ഷ്യം ജൂൺ 30 പൂർത്തീകരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ചൌഹാൻ പറഞ്ഞു.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 134 പതിപ്പ് മറ്റന്നാൾ. ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ നമോ ആപ്പിലോ മൈ GOV ഓപ്പൺ ഫോറത്തിലോ ഇന്നു കൂടി സമർപ്പിക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 6 മഞ്ഞ ജാഗ്രത നൽകി. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. തിരുവനന്തപുരം വെമ്പായത്തെ അമ്യൂസ്മെന്റ് പാർക്കിലെ അപകടത്തിൽ കൃത്യമായ പരിശോധനയും നടപടിയും ഉണ്ടാകുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ പറഞ്ഞു. റൈഡ് പൊട്ടിവീണത് സുരക്ഷാ വീഴ്ചയാണെന്നും സംവിധാനത്തിന്റെ സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് അടക്കം പരിശോധിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ശിശുക്ഷേമ വകുപ്പ് ഡയറക്ടർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകും. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് നെയ്യാട്ടത്തോടെ തുടക്കമായി. ഇന്ന് ഭണ്ഡാരം എഴുന്നള്ളത്താണ്. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
3: ഇന്നലെ രാത്രി 10 നെയ്യാട്ടം ആരംഭിച്ചത്. മണത്തണ ചപ്പാരം ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് നെയ്യമൃത് സ്ഥാനികരായ വില്ലിപ്പാലൻ വലിയകുറുപ്പും തമ്മേങ്ങാടൻ മൂത്ത നമ്പ്യാരും ഒരുമിച്ച് കലശപാത്രങ്ങളുമായി അക്കരെ കൊട്ടിയൂരിൽ എത്തിയതിനു ശേഷമായിരുന്നു ചടങ്ങ്. ഇന്ന് രാവിലെയോടെയാണ് നെയ്യാട്ടം പൂർത്തിയായത്. ജില്ലയിലെ വിവിധയിടങ്ങളിലെ 80 നിന്നുള്ള നെയ്യമൃത് സംഘങ്ങളാണ് ക്ഷേത്രത്തിലേക്ക് നെയ്യുമായി എത്തിയത്. വയനാട് തലപ്പുഴയിലെ മുതിരേരി ക്ഷേത്രത്തിൽ നിന്ന് എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന മുതിരേരി വാളും അക്കരെ കൊട്ടിയൂരിലെത്തി. ഇന്ന് കരിമ്പനക്കൽ ഗോപുരത്തിൽ നിന്ന് ഭണ്ണാരം എഴുന്നള്ളിച്ചു കൊണ്ടുവരും. ബലിബിംബങ്ങളും ആനകളും അക്കരെ കൊട്ടിയൂരിൽ ഇന്നെത്തും. നാളെ മുതൽ അക്കരെ കൊട്ടിയൂരിൽ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കും. ജൂൺ 20 വരെയാണ് പ്രവേശനം.
0: തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സുരക്ഷാ വീഴ്ചയുണ്ടായ സംഭവം ചർച്ച ചെയ്യാൻ ക്ഷേത്ര ഭരണസമിതി യോഗം ഇന്ന് ചേരും. 5 ഭരണസമിതി രാവിലെയാണ് യോഗം ചേരുന്നത്. IPL ക്രിക്കറ്റ് 2 ക്വാളിഫയറിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. ന്യൂ ചണ്ഡിഗഡിലെ മഹാരാജ യാദവീന്ദ്ര സിംഗ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 മത്സരം. കഴിഞ്ഞ ദിവസം എലിമിനേറ്റർ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ പരാജയപ്പെടുത്തിയാണ് രാജസ്ഥാൻ 2 ക്വാളിഫയറിലേക്ക് യോഗ്യത നേടിയത്. ഇന്ന് വിജയിക്കുന്ന ടീം മറ്റന്നാൾ അഹമ്മദാബാദിലെ ഫൈനൽ പോരാട്ടത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവുമായി ഏറ്റുമുട്ടും. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 3 മത്സര ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ചെംസ്ഫോർഡിൽ ഇന്ത്യയ്ക്ക് 38 റൺസിന്റെ വിജയം. നാളെ ബ്രിസ്റ്റലിലാണ് 2 മത്സരം. പരമ്പരയിൽ ഹർമൻപ്രീത് കൌറാണ് ഇന്ത്യൻ സംഘത്തെ നയിക്കുന്നത്. തിരുവനന്തപുരത്തെ തിരുവല്ലം പരശുരാമ ക്ഷേത്ര നവീകരണം വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ജലവിഭവ ദേവസ്വം മന്ത്രിമാർക്ക് കത്ത് നൽകി. ബലിക്കടവ് വൃത്തിയാക്കുകയും അടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കുകയും വേണമെന്ന് അദ്ദേഹം കത്തിൽ ആവശ്യപ്പെട്ടു. വിദ്യാഭ്യാസ വകുപ്പിൽ അധ്യാപക സോഷ്യൽ വർക്കർ നിയമനം നടത്തുന്നതെന്ന തരത്തിൽ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയുടെ പേരിൽ വ്യാജ പ്രചാരണം നടത്തുന്നതായി ഗവൺമെന്റ് അറിയിച്ചു. വ്യാജ സന്ദേശത്തിനെതിരെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ DGP പരാതി നൽകി. പരസ്യ ചിത്രീകരണത്തിന് പെരുമ്പാവൂരിലെ മുടക്കുഴ പാറമടയിൽ എത്തിയ യുവ മോഡൽ മുങ്ങി മരിച്ചു. ഡൽഹി സ്വദേശി ദിയാൻഷു ജോഷിയാണ് ഇന്നലെ ഉച്ചകഴിഞ്ഞ് അപകടത്തിൽ മരിച്ചത്. തിരുവനന്തപുരത്ത് ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായ 13 CPIM പ്രവർത്തകരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കേസിൽ ഇതുവരെ 19 പേരാണ് അറസ്റ്റിലായത്. ഇതിൽ 5 നേരത്തെ റിമാൻഡ് ചെയ്തിരുന്നു. ഒരാൾക്ക് നോട്ടീസ് നൽകി വിട്ടയച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. BD സതീശൻ ഗവൺമെന്റിന്റെ ആദ്യ നയപ്രഖ്യാപനം ഇന്ന്. കേരളത്തിന്റെ മാറ്റത്തിന് വിവിധ മേഖലകളിലെ വിദഗ്ധരുടെ ടീം ഉണ്ടാകുമെന്നും സ്വപ്നതുല്യ പദ്ധതികൾ നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ 3 കർണാടക ഗോവ കേരള സന്ദർശനത്തിന് ഇന്ന് തുടക്കം. കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങൾക്ക് പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പരിപാടിയിൽ 10,000 രൂപ കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ കൈമാറി. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. 6 മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റ് 2 ക്വാളിഫയറിൽ വൈകിട്ട് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
4: ആകാശവാണി അനന്തപുരി എഫ് എം 101.9. നമസ്തേ, അനന്തപുരി തുടരുന്നു. ചിത്രപാടിയ ഒരു ഗാനം കേൾക്കാം. ചിത്രം വിചാരണ, രചന എസ് രമേശൻ നായർ, സംഗീതം ഔസേപ്പച്ചൻ.

0: നമസ്തേ അനന്തപുരിയിൽ. ഇനി ഇന്നത്തെ ചോദ്യം ചോദിക്കാനുള്ള സമയമാണ്. ചോദ്യം ശ്രദ്ധിച്ചോളൂ. പൂർണമായും ആർ ട്രാപ്പ് ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ വിമാനം പുറത്തിറക്കിയ കമ്പനി ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. പൂർണമായും ആർ ട്രാപ്പ് ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ വിമാനം പുറത്തിറക്കിയ കമ്പനി ഏതാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം 8 മണിക്കുള്ള പ്രധാന വാർത്തകൾക്ക് ശേഷം നമസ്തേ അനന്തപുരിയിൽ കേൾക്കാം.
1: കാർഷിക മേഖലാ വാർത്തകൾ. കേന്ദ്ര സർക്കാരിന്റെ എല്ലാവിധ കാർഷിക ആനുകൂല്യങ്ങളും കാലതാമസമില്ലാതെ കർഷകരിലേക്ക് എത്തിക്കുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പിലാക്കുന്ന അഗ്രിസ്റ്റാക് കർഷക രജിസ്ട്രി ഡിജിറ്റൽ തിരിച്ചറിയൽ പദ്ധതിയിൽ സംസ്ഥാനത്തെ മുഴുവൻ കർഷകരും ഈ മാസം തന്നെ രജിസ്റ്റർ ചെയ്യണമെന്ന് കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് അറിയിച്ചു. ആദ്യഘട്ടത്തിൽ കൃഷിഭവനുകൾ വഴിയായിരുന്നു അഗ്രിസ്റ്റാക്കിൽ രജിസ്റ്റർ ചെയ്തിരുന്നത്. നിലവിൽ സ്വന്തമായി ഭൂമിയുള്ള കർഷകർക്ക് രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ഏകീകൃത കർഷക ഐഡി ലഭിക്കും. പ്രസ്തുത ഐഡി ഉണ്ടെങ്കിൽ മാത്രമേ ഭാവിയിൽ കേന്ദ്ര സർക്കാരിന്റെ കാർഷിക ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ. അതിനാൽ കർഷക രജിസ്ട്രിയിലെ രജിസ്ട്രേഷൻ എല്ലാ കർഷകരും പൂർത്തീകരിക്കേണ്ടത് അനിവാര്യമാണ്. കർഷകർക്ക് തങ്ങളുടെ ആധാർ കാർഡ്, ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പർ, ഭൂമിയുടെ രേഖകൾ എന്നിവയുമായി അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ, കോമൺ സർവീസ് സെന്ററുകൾ അല്ലെങ്കിൽ കൃഷിഭവനുകൾ വഴി ഫാർമർ ഐഡിക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്യാം. തുടർന്ന് റവന്യൂ വകുപ്പിന്റെ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ കർഷക ഐഡി ലഭ്യമാകും. കൂടുതൽ വിവരങ്ങൾക്കായി അടുത്തുള്ള കൃഷിഭവനുമായി ബന്ധപ്പെടുക. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളാനിക്കര പച്ചക്കറി ശാസ്ത്ര വിഭാഗത്തിൽ കൂർക്കാത്തലകൾ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. ഒരു കൂർക്കാത്തലയ്ക്ക് 1 രൂപ എന്ന നിരക്കിൽ ലഭ്യമാണ്. വിൽപ്പന സമയം രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ. വിളിക്കേണ്ട ഫോൺ നമ്പർ 9188248841. കാർഷിക മേഖലയെ സ്മാർട്ടാക്കാൻ സഹായകരമായ പുതുമയുള്ള കാർഷിക ആശയങ്ങളെ സംരംഭമാക്കി മാറ്റുന്നതിനുള്ള PMRKVY പദ്ധതിയിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 30 വൈകുന്നേരം 4 മണി വരെയാക്കി പുതുക്കി നിശ്ചയിച്ചു. കേരള കാർഷിക സർവകലാശാല നടപ്പിലാക്കുന്ന അഗ്രി പ്രണർഷിപ്പ് ഓറിയന്റേഷൻ പ്രോഗ്രാം, സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻ പ്രോഗ്രാം എന്നിവയിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള തീയതിയാണ് നീട്ടിയിരിക്കുന്നത്. സ്മാർട്ട് കൃഷി രീതികൾ, കാർഷിക ഉൽപ്പാദനത്തിനുള്ള അസംസ്കൃത വസ്തുക്കൾ, പുതിയ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, കാർഷിക യന്ത്രങ്ങൾ, മാലിന്യ സംസ്കരണ മാർഗങ്ങൾ എന്നിങ്ങനെ വിവിധ കാർഷിക കാർഷികാനുബന്ധ മേഖലകളിലെ ആശയങ്ങൾ സ്റ്റാർട്ടപ്പുകളാക്കാൻ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം. കേരള കാർഷിക സർവകലാശാലയിലെ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററിലൂടെയാണ് പദ്ധതിയുടെ സേവനങ്ങൾ നൽകുന്നത്. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറുകളിൽ വിളിക്കുക. 9778463625 0487243332. നിശ്ചിത മാതൃകയിൽ പൂരിപ്പിച്ച അപേക്ഷകൾ rabi@kau.in എന്ന ഇമെയിൽ വിലാസത്തിലോ ഗൂഗിൾ ഫോം മുഖേനയോ അയയ്ക്കാവുന്നതാണ്. അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററിലേക്ക് അയക്കേണ്ട വിലാസം Dr. KP Sudhir, അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ മേധാവി, കാർഷിക എഞ്ചിനീയറിംഗ് വിഭാഗം, കാർഷിക കോളേജ്, കേരള കാർഷിക സർവകലാശാല, വെള്ളാനിക്കര, തൃശൂർ 680656. CPCRI കായംകുളത്തെ പ്രാദേശിക കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന ആലപ്പുഴ ജില്ലാ കൃഷിവിജ്ഞാന കേന്ദ്രം നടപ്പിലാക്കുന്ന ഭാരതീയ കാർഷിക ഗവേഷണ കൌൺസിൽ പദ്ധതിയിൽ ഒരു സീനിയർ റിസർച്ച് ഫെല്ലോയ്ക്ക് വേണ്ടി 2026 ജൂൺ 4 തീയതി ഒരു എഴുത്തു പരീക്ഷയും അഭിമുഖവും നടത്തുന്നു. താൽക്കാലിക നിയമനം 31/3/2027 വരെ. ഉയർന്ന പ്രായപരിധി ജൂൺ 4 പുരുഷന്മാർ 35 വയസ്സ്, സ്ത്രീകൾ 40 വയസ്സ്. ICAR അംഗീകരിച്ച യൂണിവേഴ്സിറ്റിയിൽ നിന്നും അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ എന്നിവയിൽ ബിരുദാനന്തര ബിരുദമാണ് യോഗ്യത. ഏതെങ്കിലും ഗവേഷണ സ്ഥാപനത്തിലോ KVKയിലോ നടപ്പിലാക്കിയ കാർഷിക മേഖലയിലെ പദ്ധതികളിൽ പരിചയം, ഇരുചക്രവാഹന ഡ്രൈവിംഗിലുള്ള പരിചയം, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ പരിജ്ഞാനം എന്നിവ അഭികാമ്യം. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക. 0478952958 9447790268. ഈ നമ്പറിൽ രജിസ്റ്റർ ചെയ്തതിനു ശേഷം ജൂൺ 4 തീയതി രാവിലെ 9:30 കൃഷ്ണപുരത്തെ CPCRI കായംകുളത്തെ പ്രാദേശിക കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന ആലപ്പുഴ ജില്ലാ കൃഷിവിജ്ഞാന കേന്ദ്രത്തിൽ SSLC മുതലുള്ള അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഹാജരാകേണ്ടതുമാണ്. കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള സെൻട്രൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് വിള സുസ്ഥിരതയ്ക്കായുള്ള ജൈവ ഇടപെടലുകൾ എന്ന വിഷയത്തിൽ 3 മാസത്തെ ഓൺലൈൻ സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. കോഴ്സ് കാലാവധി 2026 ജൂൺ 15 മുതൽ 2026 സെപ്റ്റംബർ 15 വരെ. വിദ്യാഭ്യാസ യോഗ്യത കുറഞ്ഞത് പ്ലസ് ടു പാസ്സായിരിക്കണം. കോഴ്സ് ദൈർഘ്യം 3 മാസത്തിനിടയിൽ ആകെ 50 മണിക്കൂർ ഓൺലൈൻ ക്ലാസുകൾ ഉണ്ടായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക: 0487-2371-104, 857-4735.

0: യേശുദാസും രചനയും പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം രാഷ്ട്രം. രചന കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി. സംഗീതം ദീപക് ദേവ്.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: മലയാള ചലച്ചിത്ര രംഗത്തെ അതുല്യ പ്രതിഭയായിരുന്ന ഭരതൻ അന്തരിച്ചത് 1998 May 29 ചെന്നൈയിൽ വെച്ചാണ്. മലയാള സിനിമയിൽ കലാപരമായ മൂല്യവും ജനപ്രിയതയും ഒത്തുചേർന്ന ഒരു പുതിയ ശൈലി അദ്ദേഹം ആവിഷ്കരിച്ചു. സംവിധായകൻ എന്ന നിലയിൽ മാത്രമല്ല മികച്ച ഒരു ചിത്രകാരൻ, കലാസംവിധായകൻ എന്നീ നിലകളിലും അദ്ദേഹം പ്രശസ്തനായിരുന്നു. പത്മരാജൻ ഭരതൻ കൂട്ടുകെട്ട് മലയാള സിനിമയുടെ സുവർണകാലമായി ഇന്നും സിനിമാ പ്രേമികൾ അടയാളപ്പെടുത്തുന്നു. രതിനിർവേദം, ചാമരം, തകര, അമരം, വൈശാലി, ഭരതം, ദേവരാഗം എന്നിവ അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസുകളിൽ ചിലതാണ്. ഭരതം എന്ന ചിത്രത്തിലൂടെ 1991 മികച്ച സംവിധായകനുള്ള ദേശീയ അവാർഡ് അദ്ദേഹം നേടി. നിരവധി സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. സ്വതന്ത്ര ഇന്ത്യയുടെ 5-ാമത്തെ പ്രധാനമന്ത്രിയായിരുന്ന ചൗധരി ചരൺ സിംഗ് അന്തരിച്ചത് 1987 May 29. ഇന്ത്യയിലെ കർഷകരുടെ നേതാവായി അറിയപ്പെട്ടിരുന്ന അദ്ദേഹം ഇന്ത്യൻ കർഷകരുടെ ചാമ്പ്യൻ എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഭാരത സർക്കാരിന്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ജന്മദിനം ദേശീയ കർഷക ദിനമായി ആചരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ എവറസ്റ്റ് ആദ്യമായി കീഴടക്കിയത് 1953 May 29. ന്യൂസിലൻഡ് സ്വദേശിയായ എഡ്മണ്ട് ഹില്ലരിയും നേപ്പാളി പർവ്വതാരോഹകൻ തെൻസിംഗ് നോർഗെയും ചേർന്നാണ് ഈ ചരിത്ര നേട്ടം കൈവരിച്ചത്. ഈ നേട്ടത്തിന്റെ സ്മരണയ്ക്കായി എല്ലാ വർഷവും May 29 അന്താരാഷ്ട്ര എവറസ്റ്റ് ദിനമായി ആഘോഷിക്കുന്നു. ഈ ദിവസം നേപ്പാളിൽ കാഠ്മണ്ഡുവിലും എവറസ്റ്റ് മേഖലയിലും പ്രത്യേക പരിപാടികളും ഘോഷയാത്രകളും നടക്കാറുണ്ട്. പർവ്വതാരോഹണ രംഗത്ത് മികച്ച സംഭാവന നൽകിയ അന്താരാഷ്ട്ര പർവ്വതാരോഹകരെയും ഷെർപ്പകളെയും ഈ ദിവസം നേപ്പാൾ സർക്കാർ ആദരിക്കുന്നു. അമേരിക്കൻ ഐക്യനാടുകളുടെ 35-ാമത് പ്രസിഡന്റായിരുന്ന ജോൺ എഫ് കെന്നഡി ജനിച്ചത് ഈ ദിവസമാണ്. 1917 May 29 മസാച്യൂസെറ്റ്സിലാണ് അദ്ദേഹം ജനിച്ചത്. അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ 2-ാമത്തെ പ്രസിഡന്റും തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡന്റുമായിരുന്നു അദ്ദേഹം. അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിൽ ആണവയുദ്ധത്തിന്റെ വക്കിലെത്തിയ ഈ പ്രതിസന്ധി കെന്നഡിയുടെ നയതന്ത്ര മികവിലാണ് പരിഹരിക്കപ്പെട്ടത്. 1960 അവസാനത്തോടെ മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കുമെന്ന കെന്നഡിയുടെ പ്രഖ്യാപനമാണ് നാസയുടെ അപ്പോളോ ചന്ദ്രയാത്ര ദൌത്യങ്ങൾക്ക് വഴി തുറന്നത്. ആഫ്രോ അമേരിക്കൻ ജനതയുടെ തുല്യാവകാശങ്ങൾക്കായുള്ള പോരാട്ടങ്ങൾക്ക് അദ്ദേഹം ശക്തമായ പിന്തുണ നൽകി. 1963 November 22 ടെക്സാസിലെ ഡാലസിൽ വെച്ച് വെടിയേറ്റാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത്. ലീ ഹാർവി ഓസ്വാൾഡ് എന്നയാളാണ് അദ്ദേഹത്തെ വെടിവെച്ചതെന്നാണ് ഔദ്യോഗിക കണ്ടെത്തൽ. ഈ സംഭവം ഇന്നും ലോകത്തിലെ ഏറ്റവും വലിയ ദുരൂഹതകളിലൊന്നായി തുടരുന്നു.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
4: എന്നും രാവിലെ 10:30.
3: പ്രായോജകർ
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
5: മൻ കി ബാത്,
6: മനസ്സ് പറയുന്നത് ജനങ്ങൾ പറയുന്നത്
5: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
6: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
5: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ
6: രാജ്യം കാത്തിരിക്കുന്നു. എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി
5: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
6: തുടർന്ന് മലയാള പരിഭാഷ.
5: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11.
7: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി എഫ് എം ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
8: അതെന്റെ ഏറ്റവും മനോഹരമായ ഓർമ്മകളാണ് ആ നാടും ആ കോളേജും അടുത്ത ആളുകളും തന്നിരിക്കുന്നത്. എന്റെ ഈ ഓർമ്മകൾക്കെല്ലാം വേണ്ടി പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യണമെന്നുണ്ട്. ഞാനൊരു ജോൺസൺ മാഷിന്റെ ഫാനാണ്. അപ്പോ ദശരഥ മൂവിയില് മന്ദാര സ്റ്റെപ്പുണ്ടോ മാണിക്യക്കല്ലുണ്ടോ പാട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ആ കാലഘട്ടത്തിന് എനിക്ക് എന്തോ ഓർമ്മ വരുന്ന ഒരു പാട്ടായി തോന്നുന്നു.
9: മന്ദാര സ്റ്റെപ്പുണ്ടോ മാണിക്യക്കല്ലുണ്ടോ കയ്യിൽ വാർമതിയേ.
7: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281-4203-05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി എഫ് എം പ്രക്ഷേപണം ചെയ്യുന്നു.
0: സമയം 7 മണി കഴിഞ്ഞ 15 മിനിറ്റ്. നമസ്തേ, അനന്തപുരി തുടരുന്നു.
10: ആരണ്യകം ആയുരാരോഗ്യം, പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
11: കൊഴുപ്പും അന്നജവും നിയന്ത്രിക്കൂ. പ്രോട്ടീനും ഫൈബറും സമ്പുഷ്ട പോഷകങ്ങളും ശീലമാക്കൂ. അളവല്ല മികവാണ് മുഖ്യം. ഭക്ഷണം നന്നായാൽ ഔഷധം വേണ്ട. സന്ദർശിക്കൂ ആരണ്യകം കോവിൽ നട മണ്ണന്തല.
12: ആയുരാരോഗ്യത്തിൽ ഇന്ന് ഹൃദയാരോഗ്യം സംരക്ഷിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടർ ബി കൃഷ്ണകുമാർ സംസാരിക്കുന്നു.
13: നമ്മുടെ നാട്ടിൽ ഹൃദ്രോഗബാധ അഥവാ ഹാർട്ട് അറ്റാക്ക് പ്രധാനമായും ബാധിക്കുന്നത് 55 വയസ്സ് മുതൽ 65 വയസ്സ് വരെ ഉള്ളവരിലാണ്. പുരുഷന്മാരിൽ 50 വയസ്സിന് താഴെയും സ്ത്രീകളിൽ 60 വയസ്സിന് താഴെയുമുള്ള ഹൃദ്രോഗബാധയുടെ പ്രധാന കാരണങ്ങളിലൊന്ന് ജനിതകപരമായ അല്ലെങ്കിൽ പാരമ്പര്യ രീതിയിലുള്ള ഹൃദ്രോഗബാധയാണ്. ഇതിന്റെ പ്രധാന കാരണം അനിയന്ത്രിതമായ കൊളസ്ട്രോളിന്റെ പ്രശ്നമാണ്. ഹൃദയാരോഗ്യകരമായ ജീവിതശൈലി എന്ന പദം കൊണ്ട് വിവക്ഷിക്കുന്നത് നമ്മുടെ സാധാരണ ജീവിതത്തെ എങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങൾ മൂലം ഹൃദയാരോഗ്യത്തിന് അല്ലെങ്കിൽ നമ്മുടെ പൊതുവെയുള്ള ആരോഗ്യത്തിന് ഉപയോഗിക്കുന്ന രീതിയിൽ എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളതാണ്. ആദ്യമായി നമുക്ക് വ്യായാമത്തെ പറ്റി ചിന്തിക്കാം. വ്യായാമം അഥവാ എക്സസൈസ് എന്നുള്ളത് എത്ര ജോലി തിരക്കുണ്ടെങ്കിലും നമ്മുടെ വീട്ടിലോ വീടിനുള്ളിലോ വീടിൻ്റെ ടെറസിലോ വീടിന് ചുറ്റുമോ ഉള്ള സ്ഥലം നമ്മുടെ ദിവസേനയുള്ള ഒരു വ്യായാമക്രമത്തിന് ഉപയോഗിക്കാവുന്നതാണ്. ടെറസിലുള്ള ഒരു 30 അല്ലെങ്കിൽ 20 മിനിറ്റോ ഉള്ള വളരെ നല്ല സ്പീഡിലുള്ള ഒരു നടത്തം, അതല്ലെങ്കിൽ വീട്ടിലുള്ള ഗോവണിപ്പടിയിലുള്ള അഥവാ സ്റ്റെയർ കേസിലുള്ള നടത്തം, അതല്ലെന്നുണ്ടെങ്കിൽ ഒറ്റ റൂമുകൾ താമസിക്കുന്നവർക്ക് അവിടെ നിന്നുള്ള എക്സസൈസോ അല്ലെങ്കിൽ ഡാൻസിങ്, പ്രത്യേകിച്ച് സ്ത്രീകൾക്കാണെന്നുള്ള ഡാൻസിങ്, കൗമാരപ്രായക്കാർക്കാണെങ്കിൽ ബ്രേക്ക് ഡാൻസ്, മീൻസ് അങ്ങനെയുള്ള ഒരു ശരീരത്തേക്ക് ഒരു റീക്രിയേഷണൽ ആക്ടിവിറ്റി. ടി വി കാണുന്ന സമയത്ത് തന്നെ മുന്നിൽ നിന്ന് ഡാൻസ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ ചെറിയ സൈക്കിൾ ഉണ്ടെങ്കിൽ സൈക്കിൾ ചവിട്ടുക, അല്ലെങ്കിൽ ഡെയിലിയുള്ള വ്യായാമം. ഡെയിലി വ്യായാമം ചെയ്യുക എന്ന് പറയുന്നത് 30 മിനിറ്റ് ഒറ്റ അടിക്ക് തന്നെ ചെയ്ത് തീർക്കണമെന്നില്ല. രാവിലെ 10 മിനിറ്റ്, ഉച്ചയ്ക്ക് 10 മിനിറ്റ്, അല്ലെങ്കിൽ വൈകിട്ട് 10 മിനിറ്റ്. ഓഫീസ് ജീവനക്കാരാണെന്നുണ്ടെങ്കിൽ സിറ്റിംഗ് ഈസ് ദ ന്യൂ ഏജ് സ്മോക്കിംഗ് എന്നാണ് ഇപ്പോഴത്തെ പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇരിപ്പെന്ന് പറയുന്നത് പുകവലിക്ക് തുല്യമാണെന്നുള്ള ഒരു തലക്കെട്ടോടുകൂടിയാണ് എല്ലാ ആരോഗ്യ പ്രസിദ്ധീകരണങ്ങളും ഇപ്പോൾ ഇറങ്ങുന്നത്. അപ്പം നമുക്കത് എങ്ങനെ ഒഴിവാക്കാം? 1 മണിക്കൂറും നമ്മൾ ഇടയ്ക്ക് 5 മിനിറ്റ് നടക്കുക, നല്ല സ്പീഡിൽ നടക്കുക, അത് ഒരു പ്രായോഗികമായിട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ ഓരോ 2 മണിക്കൂർ ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ അല്ലെങ്കിൽ നല്ല സ്പീഡിൽ നടക്കുക, അത് നമുക്ക് വ്യായാമത്തെ മാറ്റിയെടുക്കാവുന്നതാണ്. മിക്ക പൊതുജനങ്ങൾക്കും ഉള്ള ഒരു പ്രധാന പ്രശ്നം വ്യായാമത്തിനുള്ള സമയം കണ്ടെത്തൽ ആണ്. വളരെ ജോലി തിരക്കുള്ള വീട്ടമ്മയായാലും അല്ലെങ്കിൽ ഓഫീസ് ജീവനക്കാരായാലും ഇതിൻ്റെ ഇടയ്ക്ക് എങ്ങനെ സമയം കണ്ടെത്താനാകും? നമ്മൾ മനസ്സ് വിചാരിച്ചു കഴിഞ്ഞാൽ 5 മിനിറ്റോ 10 മിനിറ്റോ അല്ലെങ്കിൽ 15 മിനിറ്റോ സമയം കണ്ടെത്താവുന്നതാണ്. നമ്മുടെ ജീവിത ശൈലിയിൽ മാറ്റി നമ്മൾ തന്നെ എടുക്കേണ്ട ഒരു നല്ല ശീലമാണ്. ഇപ്പോൾ ഹൃദയാരോഗ്യമുള്ള സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെയും നമ്മുടെ നാട്ടുകാരുടെയും സാമ്പത്തിക സ്ഥിതിയും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിക്കും നല്ലൊരു മുതൽക്കൂട്ടായിരിക്കും. ഹൃദയാരോഗ്യകരമായ ഭക്ഷണക്രമമാണ് അടുത്തത്. നാം കഴിക്കുന്നതാണ് നമ്മുടെ ശരീരം എന്നുള്ളതാണ് ജർമ്മൻ പഴമൊഴി. പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യുവതലമുറ അവർക്ക് പല കാര്യങ്ങൾ കൊണ്ട് ഫാസ്റ്റ് ഫുഡ്, വറുത്തതും പുരിശതുമായിട്ടുള്ള ആഹാര സാധനങ്ങളെയും ഹോട്ടൽ ഫുഡിനെയും വളരെ ആശ്രയിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ നമുക്ക് ഇതിൽ നല്ല ഒരു ആരോഗ്യമുള്ള ഒരു ഭക്ഷണക്രമം തിരഞ്ഞെടുക്കാമെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് വറുത്തതും പുരിശതുമായിട്ടുള്ള ആഹാര സാധനങ്ങളും ഫാസ്റ്റ് ഫുഡും നമ്മൾ ഒഴിവാക്കുക. പഴങ്ങളും പച്ചക്കറികളുടെ ഉപയോഗം കഴിയുമെങ്കിൽ ദിവസേന ഒരു പഴവർഗ്ഗം അല്ലെങ്കിൽ പച്ചക്കറികൾ എന്നുള്ള കാര്യങ്ങൾ വളരെയധികം ഉപയോഗിക്കുവാൻ ശ്രമിക്കുക. പിന്നീട് ഭക്ഷണത്തിൽ ചോറിൻ്റെ പ്രത്യേകിച്ചും പോളിഷ്ഡ് റൈസിൻ്റെ ഉപയോഗം, ധാന്യങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക. വളരെ ഫാഷനായിട്ടുള്ള ഒരു ട്രെൻഡാണ് ഓട്സിൻ്റെ ഉപയോഗം. ഓട്സ് എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ ധാന്യത്തിൻ്റെ കണക്കുള്ള ഓട്സ് മിക്കതും നമുക്ക് പോളിഷ്ഡ് ആയിട്ട് ആണ് കിട്ടുന്നത്. പോളിഷ്ഡ് എന്ന് ഉദ്ദേശിച്ചത് തീർത്തും വൈറ്റമിനുകളും തവിട് തീർത്ത് ഇല്ലാത്ത ഒരു രീതിയായിട്ടാണ് ഓട്സ്. മിക്കവർക്കും ഒരു ഫാഷനാണ് കോൺഫ്ലെക്സും ഓട്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കഴിക്കുന്നതിൽ തെറ്റുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. നമുക്ക് കൊളസ്ട്രോളിൻ്റെയും അല്ലെന്നുണ്ടെങ്കിൽ രക്തത്തിലുള്ള പഞ്ചസാരയുടെയും അനിയന്ത്രിതമായ രീതിയിലുള്ള അളവിന് ഇത്തരത്തിലുള്ള ഒരു ജീവിതശൈലി കാരണമാകും. പെട്ടെന്ന് ആഹാരം ഉണ്ടാക്കാൻ കഴിയുന്നില്ല, അന്നൊരു ദിവസത്തേക്ക് ആകാം എന്നുള്ളതിൽ കവിഞ്ഞ് നല്ല രീതിയിലുള്ളൊരു ജീവിതശൈലിയിലേക്ക് പോവുക എന്നുള്ളതാണ് എൻ്റെ ഉപദേശം.
12: ആയുരാരോഗ്യത്തിൽ ഇന്ന് ഹൃദയാരോഗ്യം സംരക്ഷിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ബി കൃഷ്ണകുമാർ.
10: ഇപ്പോൾ കേട്ടത് ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽനട മണ്ണന്തല.
14: വ്യോമയാന മേഖലയിൽ ഉയർന്ന സാലറിയും ജോലി സാധ്യതയുമുള്ള എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെ രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിക്കൂ, ജോലി ഉറപ്പാക്കൂ. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.
0: നമസ്തേ. അനന്തപുരിയിൽ ഇനി ഭരതൻ രചന നിർവഹിച്ച ഒരു ഗാനം കേൾക്കാം. സംഗീതം ഔസേപ്പച്ചൻ, പാടിയത് എം ജി ശ്രീകുമാർ. ചിത്രം പ്രണാമം.

0: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട് വട്ടപ്പാറ.
1: മെച്ചപ്പെട്ട പുകയില്ലാത്ത വിറകടുപ്പുകൾക്ക് കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട് വട്ടപ്പാറ. ഫോൺ 9444-73-41-484.
2: നഗരപുരാണം.
3: മതഭേദമന്യേ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിലനിന്നിരുന്ന ഒരു ഗ്രാമീണ ഗാനാലാപന ശാഖയാണ് ഉണർത്തുപാട്ട്. മതാനുഷ്ഠാനത്തിന്റെ ഭാഗമായും മതപ്രചരണത്തിന്റെ ഭാഗമായും ഉണർത്തുപാട്ടുകൾ പാടിയിരുന്നു. ഇവയിൽ തന്നെ രാത്രികാലങ്ങളിൽ പാടിയിരുന്നവയ്ക്ക് തുയിലുണർത്തുപാട്ടുകൾ എന്നാണ് വിളിച്ചിരുന്നത്. മലബാറിലെ പാണൻപാട്ടും തെക്കൻ തിരുവിതാംകൂറിലെ രാപ്പാട്ടും കടലോരവാസികളായ ലത്തീൻ കത്തോലിക്കരുടെ ഇടയിൽ നിലനിന്നിരുന്ന ദേവാസ്തുവിളിയും തുയിലുണർത്തുപാട്ട് പട്ടികയിലെ ചില ഉദാഹരണങ്ങളാണ്. നന്ദുണിപ്പാട്ട്, അണ്ണാവിപ്പാട്ട്, വീരടിയാൻ പാട്ട് എന്നിവ ഗ്രാമങ്ങളിൽ സജീവമായിരുന്ന ഉണർത്തുപാട്ടുകളിൽ പെടും. ബാധകൾ ഒഴിഞ്ഞു പോകാനും കുടുംബങ്ങൾ അഭിവൃദ്ധിപ്പെടാനും ഉണർത്തുപാട്ടുകൾ ഉപകരിക്കുമെന്ന വിശ്വാസം ഗ്രാമീണരിൽ അതിശക്തമായിരുന്നു. കൊയ്ത്തും മെതിയും കഴിഞ്ഞ് ഇല്ലം നിറയും വല്ലം നിറയും കഴിച്ച് മണ്ണും മണ്ണിലെ കർഷകനും വിശ്രമിക്കുന്ന കാലത്താണ് ഉണർത്തുപാട്ടുകാർ കുടികളിലെത്തുന്നത് എന്നതും ശ്രദ്ധേയം. ക്രിസ്തീയ വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട് മധ്യകേരളത്തിൽ നിലനിന്നിരുന്ന ഒരു ഉണർത്തുപാട്ടാണ് വീരടിയാൻ പാട്ട്. പാട്ടുകാർക്ക് വീരടിയാന്മാർ എന്ന് വിളിപ്പേരുണ്ടായിരുന്നതിനാൽ അവർ പാടിയിരുന്ന പാട്ടിന് വീരടിയാൻ പാട്ട് എന്ന് പറഞ്ഞു വരുന്നു. കുട്ടനാടൻ പാടശേഖരങ്ങൾ കൊയ്ത്തൊഴിയുന്ന കാലത്ത് ചങ്ങനാശ്ശേരി താലൂക്കിലെ ചരിത്രപ്രസിദ്ധമായ വാഴപ്പള്ളി ഗ്രാമത്തിൽ നിന്നും വീരടിയാന്മാർ എത്തും. തൂവെള്ളം ഉണ്ടെടുത്ത് ചുമന്ന പട്ടുകൊണ്ട് അരപ്പട്ട കെട്ടി പ്രത്യേക രീതിയിലുള്ള തലക്കെട്ടും കെട്ടി ഉടുക്കുമേന്തി അവർ കുടികളിലെത്തും. വലത്തെ തോളിൽ ഒരു ഷോൾ ധരിച്ച് ഇടത്തെ തോളിൽ ഭാണ്ഡവും പേറി ഓരോ ക്രിസ്തീയ ഭവനങ്ങളുടെയും ഉമ്മറത്തെത്തി വീരടിയാന്മാർ പാടും. സ്ത്രീകളും കുട്ടികളും അവർക്കു ചുറ്റും ഭക്ത്യാദരങ്ങളോടെ വണങ്ങി നിൽക്കും. പാട്ടെന്ന് പറഞ്ഞാൽ ഈണവും താളവും ഒപ്പിച്ച് ചിട്ടപ്പെടുത്തിയ ഈരടികളോ വൃത്താലങ്കാര സംഗീതങ്ങളുടെ സഹായത്തോടെ വാർത്തെടുത്ത കവിതകളോ അല്ല. പ്രത്യേക ഈണത്തിലുള്ള ഒരുതരം ഗദ്യം ചൊല്ലലാണത്. AD 52 ക്രിസ്തു ശിഷ്യനായ തോമാ ശ്ലീഹ കേരളത്തിൽ വന്നതും അദ്ദേഹം നടത്തിയ അത്ഭുത പ്രവൃത്തികളുടെ വിവരണവും അടങ്ങിയതാണ് വീരടിയാൻ പാട്ടിലെ ഒന്നാം ഭാഗത്തിലെ പ്രമേയം. അദ്ദേഹം സ്ഥാപിച്ച 7.5 പള്ളികളും മതം മാറിയ കുടുംബങ്ങളും പ്രസ്തുത പാട്ടിൽ പരാമർശമാകുന്നുണ്ട്. കൊടുങ്ങല്ലൂർ കേന്ദ്രമാക്കി വാഴ്ച ആരംഭിച്ച പെരുമാക്കന്മാരുടെ കാലത്ത് കാനാൻ ദേശത്തു നിന്നെത്തിയ കച്ചവട പ്രമാണിയും ക്രൈസ്തവ വിശ്വാസിയുമായ ക്നായി തൊമ്മനെ കുറിച്ചുള്ള വിവരണങ്ങളാണ് പാട്ടിന്റെ രണ്ടാം ഭാഗത്തിലുള്ളത്. തോമാ ശ്ലീഹ മാർഗം കൂടിയ മാർത്തോമാ ക്രിസ്ത്യാനികൾ അനുഭവിച്ചിരുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും ക്നായി തൊമ്മൻ ചേരമാൻ പെരുമാളിന്റെ തിരുസന്നിധിയിൽ അവതരിപ്പിച്ച് സവർണർക്ക് മാത്രമായി വിധിക്കപ്പെട്ടിട്ടുള്ള 72 അവകാശങ്ങൾ നേടിയെടുത്തതായും വീരടിയാൻ പാട്ടിൽ പരാമർശമുണ്ട്. ത്രൈവർണികരെ പോലെ കുടയും വടിയും നടവടിയുമായി എഴുന്നള്ളാനും വെഞ്ചാമരം വീശി ശംഖു വിളിച്ച് ആനപ്പുറത്ത് യാത്ര ചെയ്യുവാനുമുള്ള വിശേഷ അധികാരങ്ങൾ കൂടി നേടിയെടുത്തു അത്രേ. ക്നായി തൊമ്മൻ വീണ്ടും സ്വന്തം നാട്ടിലെത്തി 300 ക്രൈസ്തവ കുടുംബങ്ങളെ കൂടി കേരളത്തിലേക്ക് കൊണ്ടുവന്നു എന്നും അവർക്കും 72 അവകാശങ്ങളും ചിറ്റായി വേലയ്ക്കുള്ള അധികാരങ്ങളും ചാർത്തിക്കിട്ടിയെന്നും പാട്ടിൽ ധ്വനിയുണ്ട്. ഐതിഹ്യങ്ങളുടെയും അതിശോക്തികളുടെയും മാറാല മാറ്റിയാൽ ആദ്യകാല ക്രൈസ്തവ സമൂഹത്തിന്റെ വളർച്ചയുടെയും വ്യാപനത്തിന്റെയും ചരിത്രം വീരടിയാൻ പാട്ടിൽ നിന്നും ചികഞ്ഞെടുക്കാം. കാലത്തിന്റെ മാറ്റവും മാറി മാറി വന്ന തൊഴിൽ സംസ്കാരങ്ങളും കൃഷിയുടെ നാശവും പടിഞ്ഞാറൻ രീതികളോടുള്ള അമിതാവേശവും മറ്റ് ഗ്രാമക്കാഴ്ചകളെ എന്ന പോലെ വീരടിയാൻ പാട്ടിനെയും അന്യമാക്കി കഴിഞ്ഞു.
2: രചന വെള്ളനാട് രാമചന്ദ്രൻ. ആഖ്യാനം കവിത അജിത്.
0: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട് വട്ടപ്പാറ.
4: സ്കൂൾ ബാഗ് വാങ്ങുമ്പോ ലഞ്ച് ബാഗ് ഫ്രീ, ടിഫിൻ ബോക്സ് വാങ്ങുമ്പോ വാട്ടർ ബോട്ടിൽ ഫ്രീ.
5: അല്ല, ഇത് എവിടെ സംഭവം?
4: നമ്മുടെ MRT ഓംനീഡ്സിൽ ഇപ്പൊ ബാക്ക് ടു സ്കൂൾ ഓഫർ നടക്കുവല്ലേ, May 15 മുതൽ June 7 വരെ.
5: എന്നാ പിന്നെ പിള്ളേർക്ക് വേണ്ടി ഞാനും അവിടെ തന്നെ വാങ്ങാം.
6: MRT ഹോംനീഡ്സ്, മെയിൻ റോഡ്, ചാല. ഈ മഴക്കാലത്ത് തുണികൾ അലക്കുന്നതിനെയും ഉണക്കുന്നതിനെയും കുറിച്ച് ഓർത്ത് ടെൻഷൻ വേണ്ട. കാരണം പിട്ടപ്പള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്ക് കിടിലൻ ഓഫറുകൾ.
7: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 3,490 രൂപ വില വരുന്ന അയണിംഗ് ബോർഡ് ഫ്രീ. എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 1,290 രൂപ വില വരുന്ന അയൺ ബോക്സ് തികച്ചും സൗജന്യം. പിട്ടപ്പള്ളിയിൽ ഏജൻസീസ്.
8: പഠിത്തം കഴിഞ്ഞാൽ നേരെ ജോലി.
9: എന്നാ ഇനി ഒന്നും നോക്കാനില്ല. നിഷ് കന്യാകുമാരി യൂണിവേഴ്സിറ്റി തന്നെ തെരഞ്ഞെടുത്തു. 13 പ്രൊഫഷണൽ കോളേജുകൾ ഒരു ക്യാമ്പസിൽ തന്നെയുണ്ട്. മികച്ച ഫാക്കൽറ്റികളും അത്യാധുനിക സൗകര്യങ്ങളും, ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
10: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദി നോളജ് പ്ലാനറ്റ്.

യാണ് ചിരട്ടയും കുടുക്കയും. ആധുനികതയുടെ കടന്നുകയറ്റത്തിൽ അലുമിനിയത്തിനും സ്റ്റീലിനും പ്ലാസ്റ്റിക്കിനുമൊക്കെ ഇവ വഴിമാറിക്കൊടുത്തപ്പോൾ ജീവിത നിലവാരത്തിലും വലിയ വ്യത്യാസങ്ങൾ വന്നു. എന്നാൽ ഭൗതിക സാഹചര്യങ്ങൾ ഒട്ടും തന്നെ എത്തിനോക്കാത്ത ഗ്രാമീണ മേഖലകളിൽ അടുത്ത കാലം വരെ ഉണ്ടായിരുന്നതും ഇപ്പോഴും അങ്ങിഞ്ഞ് കാണുന്നതുമായ നിത്യോപയോഗ സാധനങ്ങളായി നമുക്ക് ചിരട്ടയെയും കുടുക്കയെയും പരിഗണിക്കാം. പഴയ കാലത്ത് ഇവയുടെ പ്രസക്തി എന്തായിരുന്നു എന്ന് നോക്കാം. കുടുക്ക എന്നത് മണ്ണുകൊണ്ട് നിർമ്മിച്ച ചെറിയ പാത്രമാണ്. പണ്ടൊക്കെ ആൾക്കാർ സമ്പാദ്യശീലത്തിന്റെ ആദ്യ പാഠങ്ങൾ പഠിച്ചിരുന്നത് ഈ മൺകുടുക്കകളിലൂടെയാണ്. ഇവയെ സമ്പാദ്യ കുടുക്കകൾ എന്നാണ് വിളിച്ചിരുന്നത്. കുടുക്കയുടെ മുകൾ ഭാഗത്തുള്ള ദ്വാരത്തിലൂടെ നാണയങ്ങൾ അതിലേക്ക് നിക്ഷേപിക്കുന്നു. അന്നത്തെ ചെലവ് കഴിഞ്ഞതിനു ശേഷമുള്ള നാണയങ്ങൾ ഇന്നും കുടുക്കകളിൽ നിക്ഷേപിച്ച് സ്വരൂപിച്ചെടുത്ത് വിശേഷ അവസരങ്ങളിലോ അത്യാവശ്യ സന്ദർഭങ്ങളിലോ അവയിൽ നിന്നും പണമെടുത്തിരുന്നു. മറ്റൊരു തരം കുടുക്കകളാണ് തൈര് കടയുന്നതിനും ഉപ്പിലിട്ടവ സൂക്ഷിക്കുന്നതിനും വേണ്ടി ഉപയോഗിച്ചിരുന്നവ. ഇവയിൽ സൂക്ഷിക്കുന്ന ഭക്ഷണ സാധനങ്ങൾക്ക് പ്രത്യേകമായ രുചിയും തണുപ്പും ലഭിക്കുമായിരുന്നു. കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കനുസൃതമായി ഭക്ഷണപദാർത്ഥങ്ങളും പാനീയങ്ങളും സംരക്ഷിക്കുന്നതിന് എല്ലാ വീടുകളിലും കുടുക്കകൾ ഉപയോഗിച്ചിരുന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ കേരള തനിമയുള്ള ഉപകരണങ്ങളാണ് ഇതെന്ന് പറയാം. മറ്റൊന്നാണ് ചിരട്ട. തേങ്ങ ഉപയോഗിച്ച ശേഷം കിട്ടുന്ന ചിരട്ട കേരളീയരുടെ സുപരിചിതമായ വസ്തുവാണ്. ഒരു കാലത്ത് നമ്മുടെ അടുക്കളകളിലെ അവിഭാജ്യ ഘടകമായിരുന്നു ഇത്. ചിരട്ടത്തവിയാണതിൽ പ്രധാനപ്പെട്ടത്. മുളയോ അലകോ ചിരട്ടയിൽ തുളയിട്ട് ഘടിപ്പിച്ചു കഴിയുമ്പോൾ അത് ചിരട്ടത്തവിയായി. ഇത് പാചകം ചെയ്യുമ്പോൾ ഇളക്കാനും വിളമ്പാനുമൊക്കെ വേണ്ടി ഉപയോഗിച്ചിരുന്നു. ഭക്ഷണത്തിന് പ്രത്യേകമായ ഗുണം പ്രദാനം ചെയ്യുന്നതിന് ഈ ചിരട്ടത്തവികൾ സഹായകമാണ്. ചിരട്ട ഒരു കാലത്ത് അരിയും മറ്റ് ധാന്യങ്ങളുമൊക്കെ അളക്കുന്നതിനുള്ള അളവ് പാത്രമായും വീട്ടമ്മമാർ ഉപയോഗിച്ചിരുന്നു. ചിരട്ടയിൽ എണ്ണയൊഴിച്ച് തിരിയിട്ട് കത്തിക്കുന്ന രീതിയും പഴയകാലത്തുണ്ടായിരുന്നു. ചിരട്ടയും കുടുക്കയുമൊക്കെ ഉപയോഗിച്ചിരുന്ന കാലം തികച്ചും പരിസ്ഥിതി സൗഹൃദമായിരുന്നു. പ്രകൃതിദത്തമായ വസ്തുക്കളായിരുന്നതിനാൽ അവയൊന്നും പരിസ്ഥിതിക്കൊട്ടും തന്നെ ദോഷകരമായിരുന്നില്ല. ചിരട്ടത്തവിയിലും മൺപാത്രങ്ങളിലുമൊക്കെ പകർന്നിരുന്ന ആഹാരപദാർത്ഥങ്ങൾക്ക് പ്രത്യേകമായ ഔഷധ ഗുണമായിരുന്നുവെന്ന് കരുതപ്പെടുന്നു. പണ്ടുള്ളവർ ആഡംബരഭ്രമമില്ലാതെ പ്രകൃതിയോട് ചേർന്ന് ജീവിച്ചിരുന്നതിൻ്റെ അടയാളങ്ങളായി ഇവയെ നമുക്കെടുത്തു പറയാം. അക്കാലത്തുള്ള വ്യക്തികളുടെ സമ്പാദ്യമായി ചിരട്ടയും കുടുക്കയുമെന്ന് തെളിയിക്കുന്ന സംഭാഷണങ്ങൾ പല സാഹിത്യ സൃഷ്ടികളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനാകും. ചിരട്ടയും കുടുക്കയുമൊക്കെ എടുത്ത് സ്ഥലം വിട്ടോ എന്ന ആജ്ഞാവാചകത്തിൽ തന്നെ അക്കാലത്തിലെ ഗ്രാമീണ ചിത്രം തെളിയുന്നു. ഇങ്ങനെ ഗ്രാമീണ ജീവിതത്തിന്റെ ഓർമ്മത്തുരുത്തുകളിൽ അടരാത്ത കണ്ണികളായി ചിരട്ടയും കുടുക്കയും നിലകൊള്ളുന്നു.

0: കുടുക്കയും ചിരട്ടയും, രചന സുരേഷ് മണ്ണാറശാല, നിർവഹണം ജി സന്തോഷ് കുമാർ, നിർവഹണ സഹായം മിനി ജി എസ്.
1: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
2: നമസ്തേ. അനന്തപുരിയിൽ ഇനി യേശുദാസും ചിത്രയും പാടിയ ഒരു ഗാനമാണ് ചിത്രം മഴവില്ലിനറ്റം വരെ. രചന കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി, സംഗീതം ദീപാങ്കുരൻ.

പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ മെയ് 29 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ മെയ് 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് മെയ് 31 തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്. സമയം 7 മണി കഴിഞ്ഞ് 45 മിനിറ്റ്.

0: തൊഴിൽ ദർശനം.
1: ഇന്ത്യൻ റെയിൽവേയിൽ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റുമാരുടെ ഒഴിവിലേക്ക് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. കാറ്റഗറി നമ്പർ 01/2026. രാജ്യത്തെ 21 റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡുകളിലായി ആകെ 11,127 ഒഴിവുണ്ട്. ഇതിൽ 64 ഒഴിവ് തിരുവനന്തപുരം RRB. ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. ITI, എഞ്ചിനീയറിംഗ് ഡിപ്ലോമ, ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാം. യോഗ്യത 10-ാം ക്ലാസ് വിജയം അല്ലെങ്കിൽ തത്തുല്യവും ITIയും ഫിറ്റർ, ഇലക്ട്രീഷ്യൻ, ഇൻസ്ട്രുമെന്റ് മെക്കാനിക്, മിൽറൈറ്റ്, മെയിന്റനൻസ് മെക്കാനിക്, മെക്കാനിക് റേഡിയോ ആൻഡ് TV, ഇലക്ട്രോണിക്സ് മെക്കാനിക്, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, വയർമാൻ, ട്രാക്ടർ മെക്കാനിക്, ആർമച്ചർ ആൻഡ് കോയിൽ വൈൻഡർ, മെക്കാനിക് ഡീസൽ, ഹീറ്റ് എഞ്ചിൻ, ടർണർ, മെഷീനിസ്റ്റ്, റെഫ്രിജറേഷൻ ആൻഡ് AC മെക്കാനിക്, അല്ലെങ്കിൽ 10-ാം ക്ലാസ്സും മേൽപ്പറഞ്ഞ ട്രേഡുകളിലൊന്നിൽ അപ്രന്റീസ്ഷിപ്പും, 10-ാം ക്ലാസ്സും മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് എന്നീ വിഷയങ്ങളിലോ ഉള്ള ത്രിവത്സര ഡിപ്ലോമയും ഡിപ്ലോമയ്ക്ക് പകരമായി ഇതേ വിഷയത്തിലുള്ള എഞ്ചിനീയറിംഗ് ബിരുദവും പരിഗണിക്കും. പ്രായം 2026 July 1 18 30 ഇടയിൽ. വനിതകൾക്കും ട്രാൻസ്ജെൻഡർ വിഭാഗക്കാർക്കും വിമുക്ത ഭടന്മാർക്കും SC/ST വിഭാഗക്കാരും 50,000 രൂപയിൽ താഴെ വാർഷിക കുടുംബ വരുമാനമുള്ളവരും 250 രൂപ ഫീസ് അടയ്ക്കണം. ഇവർ 1-ാം ഘട്ട കമ്പ്യൂട്ടർ പരീക്ഷ എഴുതിയാൽ മുഴുവൻ തുകയും തിരികെ നൽകും. മേൽപ്പറഞ്ഞ വിഭാഗങ്ങളിലൊന്നും ഉൾപ്പെടാത്തവർ 500 രൂപ അടയ്ക്കണം. ഇവർ 1-ാം ഘട്ട കമ്പ്യൂട്ടർ പരീക്ഷ എഴുതിയാൽ 400 രൂപ തിരികെ നൽകും. ഓൺലൈനായി June 16 ഫീസ് അടയ്ക്കാം. ഏതെങ്കിലും ഒരു RRB അപേക്ഷിക്കാനാവൂ. അക്കൌണ്ട് ക്രിയേറ്റ് ചെയ്ത ശേഷം അപേക്ഷിക്കണം. ലൈവ് ഫോട്ടോയും ഒപ്പും അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്യണം. കൂടാതെ സൌജന്യ ട്രെയിൻ യാത്രാ പാസ് ആവശ്യപ്പെടുന്ന SC/ST വിഭാഗക്കാർ ഇതിനായി SC/ST സർട്ടിഫിക്കറ്റും ഹാജരാക്കണം. ഒപ്പ് JPG, JPEG മാതൃകയിലാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ ഉൾപ്പെടെ വിശദ വിവരങ്ങളടങ്ങിയ വിജ്ഞാപനം 01/2026 എന്ന കാറ്റഗറി നമ്പറായി എല്ലാ RRBകളുടെയും വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം RRBയുടെ വെബ്സൈറ്റ് www.rrbtiruvananthapuram.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.rrbtiruvananthapuram.gov.in. ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 14. അപേക്ഷയിൽ തിരുത്തൽ വരുത്താൻ June 17 മുതൽ 26 സമയം അനുവദിച്ചിട്ടുണ്ട്. തിരുത്തലിന് ഫീസ് ഈടാക്കും. ശ്രദ്ധിക്കുക, അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി June 14. ഓൺലൈനായി ഫീസ് അടയ്ക്കേണ്ട അവസാന തീയതി June 16. ഉത്തർപ്രദേശിലുള്ള നാഷണൽ ഫെർട്ടിലൈസേഴ്സ് ലിമിറ്റഡ് ഫീൽഡ് റെപ്രസെന്റേറ്റീവ് മാനേജ്മെന്റ് ട്രെയിനി തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 61 ഒഴിവുണ്ട്. മാനേജ്മെന്റ് ട്രെയിനി ഒഴിവ് 21. മാർക്കറ്റിംഗ് 13, ഫിനാൻസ് ആൻഡ് അക്കൌണ്ട്സ് 3, മെറ്റീരിയൽസ് 1, IT 1, ഇലക്ട്രിക്കൽ 2, കെമിക്കൽ 1. യോഗ്യത MBA, PG DBM, PG DM, BTEC, BE, BSc എഞ്ചിനീയറിംഗ്, MSc, CA, ICWA, CMA. പ്രായം 18-27 ഇടയിൽ. ഫീൽഡ് റെപ്രസെന്റേറ്റീവ് ഒഴിവ് 40. യോഗ്യത 50% മാർക്കോടെ അഗ്രികൾച്ചർ അല്ലെങ്കിൽ അഗ്രികൾച്ചറിന്റെ ഉപവിഭാഗങ്ങളിലുള്ള റെഗുലർ ഫുൾ ടൈം ഡിപ്ലോമ, പോളിടെക്നിക് ഡിപ്ലോമ, ഹോർട്ടികൾച്ചർ ഡിപ്ലോമയും അതിന്റെ ഉപവിഭാഗങ്ങളും പരിഗണിക്കില്ല. പ്രായം 18-30 ഇടയിൽ. മാനേജ്മെന്റ് ട്രെയിനിക്ക് 700 രൂപയും ഫീൽഡ് റെപ്രസെന്റേറ്റീവിന് 200 രൂപയുമാണ് അപേക്ഷാ ഫീസ്. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.nationalfertilizers.com. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.nationalfertilizers.com. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 12.
0: തൊഴിൽ ദർശനം.
2: ഹേ, നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
3: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ്, സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീ കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
4: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
5: നല്ല മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ എൻ അനിൽകുമാർ.
0: സംഭാഷണത്തിൽ വാക്ക് പ്രധാനമാണെന്ന് പറയുന്നത് അതിൻ്റെ ആശയപ്രകാശന സാധ്യത കണക്കിലെടുത്താണ്. പദത്തിൻ്റെ അർത്ഥത്തെക്കുറിച്ച് കൃത്യമായ ബോധം അത് പ്രയോഗിക്കുന്നയാൾക്കുണ്ടാകണം, അല്ലെങ്കിൽ അത് സൃഷ്ടിക്കുന്ന അനർത്ഥങ്ങൾ പലതാണ്. വധം എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കേണ്ട വാക്കാണ് ക്ഷണനം. അതറിയാതെ വിവാഹത്തിന് ക്ഷണനമുള്ളതുകൊണ്ട് നാളെ അവധിയെടുക്കുകയാണെന്ന് പറയുന്ന എത്രയോ ഉദ്യോഗസ്ഥരുണ്ട്. വിവാഹത്തിൽ ക്ഷണമുണ്ട് എന്നാണ് പറയേണ്ടത്. ആധാരമാക്കി അല്ലെങ്കിൽ അടിസ്ഥാനമാക്കി എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കേണ്ട വാക്കാണ് അധികരിച്ച് എന്നത്. വീണപൂവിനെ അധികരിച്ചെഴുതിയ ലേഖനം എന്ന് പറയാം. എന്നാൽ അധികമായി എന്ന അർത്ഥത്തിൽ ഈ പദം തെറ്റായി പ്രയോഗിക്കുന്നുണ്ട്. കാറ്റധികരിച്ചു, രോഗം അധികരിച്ചു എന്നീ പ്രയോഗങ്ങൾ ശരിയല്ല. കാറ്റധികമായി, രോഗം മൂർച്ഛിച്ചു എന്നിങ്ങനെയാണ് പറയേണ്ടത്. ഭയങ്കരമായ എന്ന പദത്തിന് ഭയം ജനിപ്പിക്കുന്നത് എന്നാണർത്ഥം. എന്നാൽ ഏറ്റവും ഹൃദ്യമായ, മികച്ച, ആകർഷകമായ എന്നീ അർത്ഥങ്ങളിൽ ഭയങ്കരം എന്ന വാക്ക് പ്രയോഗിച്ചു വരുന്നുണ്ട്. ഭയങ്കരമായ മഴ, ഭയങ്കരമായ കാറ്റ്, ഭയങ്കരമായ തിരമാല എന്നെല്ലാം പറയാം. യേശുദാസിൻ്റെ കച്ചേരി ഭയങ്കരമായിരുന്നു, നാടകാവതരണം ഭയങ്കരമായിരുന്നു എന്നിങ്ങനെയുള്ള പ്രയോഗങ്ങൾ ശരിയല്ല. ചില പദങ്ങൾ ഉച്ചരിക്കുമ്പോൾ ഗൗരവം പോരാ എന്ന മട്ടിൽ വക്താവ് തന്നെ അത് പരിഷ്കരിച്ച് തെറ്റായി ഉപയോഗിക്കുന്നു. മടയൻ മഠയൻ എന്നും പോഴൻ ഭോഷനെന്നും പപ്പടം പർപ്പടകമെന്നും പറയേണ്ടതില്ല. അതുപോലെ വിമ്മിട്ടം വിമ്മിഷ്ടമാക്കേണ്ടതുമില്ല. പദങ്ങളിൽ ചില പ്രത്യയങ്ങൾ ചേർത്ത് പ്രയോഗിച്ച് കാണുമ്പോൾ ശരിയാണെന്ന തോന്നലുളവാകും. അങ്ങനെയുള്ള ധാരാളം വാക്കുകൾ പ്രയോഗത്തിലുണ്ട്. അവൻ എന്നെ കണ്ടപ്പോൾ ജാള്യത തോന്നി, യാചകനെ കണ്ടപ്പോൾ ദൈന്യത തോന്നി, വണ്ടിയുടെ വേഗത അപകടം സൃഷ്ടിക്കും എന്നിങ്ങനെയുള്ള പ്രയോഗങ്ങൾ തെറ്റാണ്. അവൻ എന്നെ കണ്ടപ്പോൾ ജാള്യം തോന്നി, യാചകനെ കണ്ടപ്പോൾ ദൈന്യം തോന്നി, വണ്ടിയുടെ വേഗം അപകടം സൃഷ്ടിക്കും എന്നിങ്ങനെ പറയുന്നതാണ് ശരി. അതുപോലെ ക്ഷീണം ക്ഷീണതയെന്നും സ്വൈരം സ്വൈരതയെന്നും അപകർഷം അപകർഷതയെന്നും മാറ്റേണ്ടതില്ല. ഭാവവാചക സംജ്ഞകളിൽ താപ്രത്യയം ചേർക്കുന്നത് ശരിയല്ല എന്നതാണ് നിയമം. ഏതെങ്കിലും ഭാവത്തെ സൂചിപ്പിക്കുന്ന പദങ്ങൾക്കാണ് ഭാവവാചക സംജ്ഞകൾ എന്ന് പറയുന്നത്. ശരിയായ പ്രയോഗമേത് എന്ന കാര്യത്തിൽ സംശയമുളവാക്കുന്ന ധാരാളം പദങ്ങളുണ്ട്. തെറ്റാണെന്ന് ബോധ്യപ്പെടാത്തതിനാൽ അവ പ്രയോഗത്തിലുമുണ്ട്. ചുവപ്പ്, ചുമപ്പ്, ചുകപ്പ്, ചോപ്പ്, ചെമപ്പ്, ഇവയിൽ ശരിയേതെന്ന ശങ്ക പലർക്കുമുണ്ട്. ചെമപ്പ് എന്നതാണ് ശരി. ചുമ, ചുവ എന്നിവയുമായി ഒരു ബന്ധവുമില്ലാത്ത പദമാണ് ചെമപ്പ്. ചെങ്കൊടി, ചെഞ്ചായം, ചെമ്മാനം എന്നിങ്ങനെയാണല്ലോ മറ്റു പ്രയോഗങ്ങൾ. അതുകൊണ്ട് പദാർത്ഥവും അതിൻ്റെ പ്രയോഗവും പ്രധാനമാണ്. പദങ്ങളുടെ ശരിയായ രൂപങ്ങൾ കണ്ടെത്തി പ്രയോഗിക്കുന്നതിൽ കുറെ കൂടി ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്.
5: നല്ല മലയാളം അവതരിപ്പിച്ചത് ഡോക്ടർ എൻ അനിൽകുമാർ.
4: മെഡിക്കൽ ഫീൽഡിൽ ഹൈ സാലറിയും ഗ്ലോബൽ കരിയർ സാധ്യതകളും ഒരുക്കുന്ന ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുമായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെ രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.

0: സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: വി ഡി സതീശൻ ഗവൺമെന്റിന്റെ ആദ്യ നയപ്രഖ്യാപനം ഇന്ന്. നയപ്രഖ്യാപന പ്രസംഗത്തിനായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ രാവിലെ 8:45 നിയമസഭാ മന്ദിരത്തിലെത്തും. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനുശേഷം പിരിയുന്ന നിയമസഭ June 1, 2, 3 നന്ദിപ്രമേയം ചർച്ച ചെയ്യും. June 1 ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ്. സംസ്ഥാനത്തെ എക്സൈസ് വകുപ്പിന്റെ

പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാൻ വൈകിട്ട് ഉന്നതതല യോഗം. മന്ത്രി എം ലിജുവിന്റെ നേതൃത്വത്തിൽ നന്ദാവനത്തെ എക്സൈസ് ആസ്ഥാനത്താണ് യോഗം ചേരുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിൽ നിർത്തിവച്ച ഇസ്രയേൽ വിമാന സർവീസുകൾ ജൂലൈ അവസാനം വരെ ഉണ്ടാവില്ലെന്ന് എയർ ഇന്ത്യ. ടെല്ലവീവ് ന്യൂഡൽഹി സർവീസുകൾ ജൂൺ അവസാനം വരെ നിർത്തിവയ്ക്കാനായിരുന്നു ആദ്യ തീരുമാനം. തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായ സംഭവം ചർച്ച ചെയ്യാൻ ക്ഷേത്ര ഭരണസമിതി യോഗം ഇന്ന്. അഞ്ചംഗ ഭരണസമിതി രാവിലെയാണ് യോഗം ചേരുന്നത്. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരത്തെ തിരുവല്ലം പരശുരാമക്ഷേത്ര നവീകരണം വേഗത്തിലാക്കണം എന്നാവശ്യപ്പെട്ട് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ജലവിഭവ ദേവസ്വം മന്ത്രിമാർക്ക് കത്ത് നൽകി. ബലിക്കടവ് വൃത്തിയാക്കുകയും അടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കുകയും വേണമെന്ന് അദ്ദേഹം കത്തിൽ ആവശ്യപ്പെട്ടു. കോഴിക്കോട് നഗരത്തിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന 33 ഗ്രാമിലേറെ കഞ്ചാവുമായി ഒരാളെ ടൗൺ പോലീസ് പിടികൂടി. കലായി മുഖദാർ സ്വദേശി അബ്ദുൾ സമദാണ് അറസ്റ്റിലായത്. അനന്തപുരി എഫ്എമ്മിൽ പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക് കേൾക്കാം.

നമസ്തേ അനന്തപുരി, തുടരുകയാണ്. ഇനി ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം അറിയണ്ടേ? അപ്പോൾ ആദ്യം ചോദ്യം പറയാം. ചോദ്യം ഇതായിരുന്നു, പൂർണ്ണമായും ആർ ട്രാപ്പ് ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ വിമാനം പുറത്തിറക്കിയ കമ്പനി ഏതാണ്? അതിന്റെ ശരിയുത്തരം എയർ ഇന്ത്യ എന്നാണ്. ബോയിംഗ് 737-8 എന്ന വിമാനത്തെയാണ് ഒരു ക്യാൻവാസ് ആക്കി മാറ്റിയത്. ദ ഫ്ലൈയിംഗ് ക്യാൻവാസ് എന്ന് പേര് നൽകിയിരിക്കുന്ന വിമാനത്തിൽ ഡിസൈൻ ചെയ്തത് ഒഡിയ കലാകാരിയായ ഒഷീൻ ശിവയാണ്. കൊച്ചി മുസ്രീസ് ബിനാലയുമായി സഹകരിക്കുന്നതിന്റെ ഭാഗമായാണ് എയർ ഇന്ത്യ വിമാനത്തിൽ ചിത്രങ്ങൾ ഒരുക്കി മനോഹരമാക്കിയത്. അപ്പോ ഇത് മറക്കണ്ട, പൂർണ്ണമായും ആർ ട്രാപ്പ് ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ വിമാനം പുറത്തിറക്കിയ കമ്പനി എയർ ഇന്ത്യ.

0: വിമാനം എന്ന ചിത്രത്തിനായി നജീം അർഷാദും ശ്രേയാ ഘോഷാലും പാടിയ ഗാനമാണ് കേട്ടത്. രചന റഫീഖ് അഹമ്മദ്, സംഗീതം ഗോപി സുന്ദർ.
1: 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
0: നമസ്തേ. അനന്തപുരിയിൽ ഇനി കാലം സാക്ഷി.
3: ഒടുവിൽ ഉണ്ണികൃഷ്ണൻ മലയാള ചലച്ചിത്ര രംഗത്തെ ശ്രദ്ധേയനായ സ്വഭാവ നടനും കലാകാരനുമായിരുന്നു ഒടുവിൽ ഉണ്ണികൃഷ്ണൻ. 1943 February 13 തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിയിലാണ് അദ്ദേഹം ജനിച്ചത്. സംഗീതത്തിൽ അതീവ താല്പര്യമുണ്ടായിരുന്ന അദ്ദേഹം തബല, മൃദംഗം തുടങ്ങിയ വാദ്യോപകരണങ്ങളും ശാസ്ത്രീയ സംഗീതവും അഭ്യസിച്ചു. കലാമണ്ഡലം വാസുദേവ പണിക്കരായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗുരു. സംഗീത ട്രൂപ്പുകളിലും KPSA യിലും തബലിസ്റ്റായിരുന്ന അദ്ദേഹം ഗായകനായും സംഗീത സംവിധായകനായും പ്രവർത്തിച്ചിട്ടുണ്ട്. 1970 PN മേനോൻ സംവിധാനം ചെയ്ത ദർശനമായിരുന്നു ആദ്യ ചിത്രം. ചെണ്ട, ഗുരുവായൂർ കേശവൻ, ശരപഞ്ചരം, സന്ദേശം, ധനം, യോദ്ധ, ദേവാസുരം, പരിണയം, അച്ചുവിൻ്റെ അമ്മ, ഒരു ചെറുപുഞ്ചിരി തുടങ്ങി 400+ ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചു. അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത നിഴൽക്കുത്ത് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് 2002 മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചു. കൂടാതെ കഥാപുരുഷൻ, തൂവൽ കൊട്ടാരം എന്നീ ചിത്രങ്ങളിലെ പ്രകടനത്തിന് മികച്ച സഹനടനുള്ള സംസ്ഥാന പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത രസതന്ത്രമാണ് അദ്ദേഹം അവസാനമായി അഭിനയിച്ച ചിത്രം. ഹാസ്യവും ഗൗരവകരമായ വേഷങ്ങളും ഒരുപോലെ കൈകാര്യം ചെയ്ത ഒടുവിൽ ഉണ്ണികൃഷ്ണൻ 2006 May 27 അന്തരിച്ചു. കാലം സാക്ഷിയിൽ ഇന്ന് ഒടുവിൽ ഉണ്ണികൃഷ്ണന്റെ ശബ്ദം.
4: കലാനിലയം KPSE എന്നുള്ള പ്രമുഖ നാടക കമ്പനികളിലായിരുന്നു മുമ്പ്. അങ്ങനെ KPSE ഉള്ളപ്പോൾ തന്നെ തോപ്പിയിൽ ഭാസി ആശാന്റെ സിനിമകളിൽ അഭിനയിച്ചിരുന്നു. അതിനു മുമ്പ് വിൻസെന്റ് മാഷ് സംവിധാനം ചെയ്ത ചെണ്ട എന്ന പടം വന്നിട്ടുണ്ട്. ഇപ്പൊ മലയാള സിനിമ 75-ാമത്തെ കൊല്ലത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് 25 പഴക്കമുള്ളൂ സിനിമയിൽ. അതിന് മുമ്പ് 50 എന്ത് ചെയ്യണമെന്ന് യാതൊരു പിടിയില്ല. അന്നത്തെ പടങ്ങൾ കണ്ടിട്ടുള്ളൂ. അന്നത്തെ പടങ്ങൾ നസീർ സാർ, ബേദൂർക്ക, ബാലസുചേട്ടൻ, ഉമ്മുക്ക, ശങ്കരാചേട്ടൻ ഒക്കെ അഭിനയിച്ചിരുന്ന പടങ്ങൾ അതിനു മുമ്പ് നീലക്കുയിൽ മുതൽ കണ്ടിട്ടുണ്ട്. അല്ലാതെ നേരിട്ട് അറിവില്ല. അപ്പൊ ആധികാരികമായിട്ട് പറയാൻ എനിക്ക് നിർത്തില്ല. ഇപ്പൊ മലയാള സിനിമ എന്തായാലും ഇമ്പ്രൂവ്മെന്റ് തന്നെയാണ്, പുരോഗതി തന്നെയാണ്, ഒട്ടും പിന്നാക്കമല്ല. പ്രത്യേകിച്ച് അടൂർ സാറിനെ പോലുള്ള ആൾക്കാർ, അവർ ജി അരവിന്ദിട്ടുണ്ടായിരുന്നു മുമ്പ്, നമുക്ക് നല്ല സിനിമകളുടെ വക്താക്കൾ ഒരുപാട് മലയാളത്തിനുണ്ട്. അതുപോലെ തന്നെ എനിക്കൊരു പുതുമയുണ്ട് എന്ന് പറയുന്നത്, ഞങ്ങൾ അടൂർ ഗോപാലകൃഷ്ണൻ സാറിന്റെ പടത്തിൽ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് അഭിനയിച്ചിരിക്കുന്നത്, ആരാച്ചാര്. അദ്ദേഹത്തിന്റെ ഏറ്റവും നല്ലൊരു പടമാണ് അത്, നിഴൽക്കുത്ത്. ഇതിനു മുമ്പ് അടൂർ സാറിന്റെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് കഥാപുരുഷൻ, അതിനാണ് എനിക്ക് സ്റ്റേറ്റ് അവാർഡൊക്കെ ആദ്യം കിട്ടിയത്. ആകാശവാണിയുടെ പഴയ ഒരു കോൺട്രാക്ട് ആർട്ടിസ്റ്റാണ് ഞാൻ, അത് തൃശ്ശൂർ നിലയത്തിലായിരുന്നു. ആദ്യം തബലിസ്റ്റായിട്ട് പിന്നെ നാടകത്തിലുണ്ട്. ആകാശവാണി നമുക്ക് വേണ്ടപ്പെട്ട ഒരു സ്ഥാപനമാണ്. റേഡിയോ കേൾക്കുന്നവർ ഇപ്പോഴും റേഡിയോ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് റേഡിയോ അങ്ങനെ മറിഞ്ഞു പോയിട്ടൊന്നുമില്ല, ഇപ്പോഴും ഉണ്ട്, റേഡിയോ നിലനിൽക്കും.
3: കാലം സാക്ഷിയിൽ ഇന്ന് നമ്മൾ കേട്ടത് ഒടുവിൽ ഉണ്ണികൃഷ്ണന്റെ ശബ്ദം.
5: ഓരോ മഴക്കാലവും കുടയുടെ കാലമാണ്.
6: കുട പോപ്പിയോ ജോൺസോ ഏതുമാകട്ടെ,
5: കുട വാങ്ങാൻ ഏവരും വന്നെത്തുന്നു.
6: വേലായുധൻ പിള്ള ആൻഡ് സൺസ് ചാല,
5: പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള നഗരത്തിലെ പ്രമുഖ കുട വ്യാപാരി
6: വേലായുധൻ പിള്ള ആൻഡ് സൺസ്, റഹ്മാനിയ ലൈം ചാല.
0: ഇനി ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്ര തിളക്കം എന്ന ചിത്രത്തിനായി യേശുദാസും ദലീമയും സംഘവും പാടിയ ഗാനമാണ്. രചന എസ് രമേശൻ നായർ, സംഗീതം ബേണി ഇഗ്നേഷ്യസ്.
7: ഒരു തുള്ളി പല തുള്ളി പെരുവെള്ളം, ഒരു നാളും നന്നല്ല പൊങ്ങച്ചം.

0: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
1: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: നമസ്തേ. അനന്തപുരിയിൽ ഇനി നമുക്ക് ചുറ്റും. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിൽ നടത്തിവരുന്ന 2 വർഷം

0: ദൈർഘ്യമുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ക്ലിനിക്കൽ ചൈൽഡ് ഡെവലപ്മെന്റ് കോഴ്സിലേക്ക് 2026-28 വർഷത്തെ പ്രവേശനത്തിന് ഈ മാസം 30 വരെ അപേക്ഷിക്കാവുന്നതാണ്. 50% മാർക്കോടെ സയൻസ് വിഷയത്തിൽ BSc ബിരുദം അല്ലെങ്കിൽ BSc BA സൈക്കോളജിയിലോ BSc ഹോം സയൻസിലോ ബിരുദം നേടിയ പെൺകുട്ടികൾക്ക് ഈ കോഴ്സിന് അപേക്ഷിക്കാവുന്നതാണ്. SC BC വിഭാഗത്തിൽപ്പെടുന്ന അപേക്ഷകർക്ക് 45% മാർക്ക് മതിയാകും. SC ST വിഭാഗക്കാർക്ക് യോഗ്യതാ പരീക്ഷ പാസ്സായാൽ മതിയാകും. പ്രോസ്പെക്ടസ് lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ മാസം 30 വരെ ഓൺലൈനിലൂടെയോ അല്ലെങ്കിൽ കേരളത്തിലെ എല്ലാ ഫെഡറൽ ബാങ്കിന്റെ ശാഖകൾ വഴി വെബ്സൈറ്റിലൂടെ ലഭിക്കുന്ന ചെല്ലാൻ ഫോറം ഉപയോഗിച്ചോ അപേക്ഷാ ഫീസ് ഒടുക്കാവുന്നതാണ്. അപേക്ഷാ ഫീസ് പൊതുവിഭാഗത്തിന് 950 രൂപയും SC ST വിഭാഗത്തിന് 500 രൂപയുമാണ്. തുടർന്ന് അപേക്ഷാ നമ്പർ, ചെല്ലാൻ നമ്പർ ഇവ ഉപയോഗിച്ച് ഓൺലൈനായി June 2 വരെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടാം. 04-71-25-60-361 നമ്പർ ഒരിക്കൽ കൂടി 04-71-25-60-361. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പും കേരള സ്റ്റേറ്റ് സെന്റർ ഫോർ അഡ്വാൻസ്ഡ് പ്രിന്റിംഗ് ആൻഡ് ട്രെയിനിംഗും സംയുക്തമായി തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് എന്നീ കേന്ദ്രങ്ങളിൽ ആരംഭിക്കുന്ന കേരള ഗവൺമെന്റ് അംഗീകാരമുള്ള ഒരു വർഷ KGTE പ്രീ പ്രസ് ഓപ്പറേഷൻസ്, KGTE പ്രസ് വർക്ക്, KGTE പോസ്റ്റ് പ്രസ് ഓപ്പറേഷൻസ് ആൻഡ് ഫിനിഷിംഗ് 2026-27 കോഴ്സുകളിൽ ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. അപേക്ഷകർ SSLC അഥവാ തത്തുല്യ യോഗ്യത പാസായിരിക്കണം. പട്ടികജാതി, പട്ടികവർഗ, മറ്റർഹ വിഭാഗക്കാർക്ക് നിയമാനുസൃത ഫീസ് ആനുകൂല്യം ലഭിക്കുന്നതാണ്. OBC, SC BC, മുന്നാക്ക സമുദായങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് വരുമാന പരിധിക്ക് വിധേയമായി ഫീസ് ആനുകൂല്യം ലഭിക്കുന്നതാണ്. അപേക്ഷകർ വിദ്യാഭ്യാസ യോഗ്യത, ജാതി, വരുമാനം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും പാസ്പോർട്ട് സൈസ് ഫോട്ടോ സഹിതം അതത് കേന്ദ്രങ്ങളിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. വിശദവിവരങ്ങൾക്ക് കേരള സ്റ്റേറ്റ് സെന്റർ ഫോർ അഡ്വാൻസ്ഡ് പ്രിന്റിംഗ് ആൻഡ് ട്രെയിനിംഗ്, ട്രെയിനിംഗ് ഡിവിഷൻ, പുന്നപുരം, പടിഞ്ഞാറേക്കോട്ട, തിരുവനന്തപുരം 69-50-24 എന്ന വിലാസത്തിലോ 04-71-24-7-4-7-2-0 എന്ന നമ്പറുകളിലോ നേരിട്ട് ബന്ധപ്പെടേണ്ടതാണ്. 2026-27 അധ്യയന വർഷത്തിൽ ലാറ്ററൽ എൻട്രി വഴി നേരിട്ട് ഡിപ്ലോമ രണ്ടാം വർഷത്തിലേക്കുള്ള സംസ്ഥാന തലത്തിലുള്ള പ്രവേശന നടപടികൾ ഈ മാസം ആരംഭിച്ചിട്ടുണ്ട്. കേരളത്തിലെ മുഴുവൻ സർക്കാർ എയ്ഡഡ്, ഗവൺമെന്റ് കോസ്റ്റ് ഷെയറിംഗ് സ്വാശ്രയ പോളിടെക്നിക്സ് കോളേജുകളിലേക്ക് ലാറ്ററൽ എൻട്രി വഴി രണ്ടാം വർഷ ഡിപ്ലോമ പ്രവേശനത്തിന് ഇനി പറയുന്ന നിബന്ധനകൾക്ക് വിധേയമായി പ്രവേശനത്തിന് അപേക്ഷിക്കാവുന്നതാണ്. +2 VHSE അല്ലെങ്കിൽ ITI, KGCE വിഭാഗക്കാർ 50% കുറയാത്ത മാർക്ക് ലഭിച്ച് പാസായി ഉന്നത പഠനത്തിന് അർഹത നേടിയിരിക്കണം. +2 അല്ലെങ്കിൽ VHSE വിഭാഗക്കാർ ഫിസിക്സ്, മാത്തമാറ്റിക്സ്, കെമിസ്ട്രി അല്ലെങ്കിൽ AICTE നിഷ്കർഷിക്കുന്ന അഡീഷണൽ കോഴ്സുകളിലേതെങ്കിലും പഠിച്ച് പാസായിരിക്കേണ്ടതാണ്. അല്ലെങ്കിൽ 2 വർഷം മെട്രിക്, ITI, KGCE കോഴ്സുകൾ പഠിച്ച് പാസായിരിക്കേണ്ടതാണ്. ലാറ്ററൽ എൻട്രി വഴി പ്രവേശനം നേടുന്നവർ പ്രോസ്പെക്ടസിൽ പ്രതിപാദിച്ചിട്ടുള്ള ഒന്നാം വർഷത്തിന്റെ അധിക വിഷയങ്ങൾ നിശ്ചിത സമയത്തിനകം പാസ്സാകേണ്ടതാണ്. പൊതുവിഭാഗക്കാർക്ക് 400 രൂപയും പട്ടികജാതി, പട്ടികവർഗ വിഭാഗങ്ങൾക്ക് 200 രൂപയുമാണ് അപേക്ഷാ ഫീസ്. അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പായി വൺ ടൈം രജിസ്ട്രേഷൻ പ്രക്രിയ ഫീസടച്ച് പൂർത്തിയാക്കേണ്ടതും അതിനുശേഷം വിവിധ സർക്കാർ എയ്ഡഡ്, ഗവൺമെന്റ് കോസ്റ്റ് ഷെയറിംഗ്, സ്വാശ്രയ പോളിടെക്നിക് കോളേജുകളിലേക്ക് അപേക്ഷ സമർപ്പിക്കുവാൻ കഴിയുന്നതുമാണ്. വിശദവിവരങ്ങൾക്കും പ്രോസ്പെക്ടസിനും le.polyadmission.org എന്ന അഡ്മിഷൻ പോർട്ടലിലും വിവിധ സ്ഥാപനങ്ങളിലെ ഹെൽപ് ഡെസ്കുകളിലും ബന്ധപ്പെടാവുന്നതാണ്. ഹെൽപ് ഡെസ്കിനെ സംബന്ധിച്ച വിവരങ്ങൾ അഡ്മിഷൻ പോർട്ടലിൽ ലഭ്യമാണ്. SC ST, OEC, SC BC വിഭാഗങ്ങളിലെ അപേക്ഷകർക്ക് സർക്കാർ നിർദ്ദേശപ്രകാരമുള്ള സംവരണം ലഭിക്കുന്നതാണ്. May 18 ആരംഭിച്ച ഓൺലൈൻ അപേക്ഷാ സമർപ്പണം June 3 വരെ തുടരും. കൂടുതൽ വിവരങ്ങൾക്ക് le.polyadmission.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. നിങ്ങൾ കേട്ടത് നമുക്ക് ചുറ്റും.
1: കേ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
2: എഞ്ചിനീയറിംഗ് ഇല്ലാതെ എന്ത് മെഡിസിൻ?
3: ഏറെ തൊഴിൽ സാധ്യതയുള്ള ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ പഠിക്കൂ. നിംസിലെ പ്രത്യേക പരിശീലനത്തിലൂടെ
2: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദ ന്യൂ ജെൻസ് ഡീംഡ് യൂണിവേഴ്സിറ്റി.
0: ഇനി യേശുദാസും ചിത്രയും പാടിയൊരു ഗാനം കേൾക്കും.

0: ഇനി നാടൻ ചിക്കൻ വാങ്ങാൻ എങ്ങും അലയണ്ട. കുഞ്ചാലമൂട്ടിലെ അസീസ് ചിക്കൻ ഷോപ്പിലേക്ക് പോകാം.
1: അസീസ് ചിക്കൻ ഷോപ്പ് കേരള ചിക്കൻ മാത്രം വിൽപ്പന നടത്തുന്ന സ്ഥാപനം.
0: അസീസ് ചിക്കൻ ഷോപ്പ് തമലം റോഡ് കുഞ്ചാലമൂട്.
2: ഏവർക്കും അസീസ് ചിക്കൻ ഷോപ്പിന്റെ ബക്രീദ് ആശംസകൾ.
3: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35 പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
4: ഇനി പ്രദീപ് പള്ളുരുത്തി പാടിയ ഒരു ഗാനം കേൾക്കാം. ചിത്രം ഡമാർ പഠാർ, രചന റഫീഖ് അഹമ്മദ്, സംഗീതം ബിജിബാൽ.

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
1: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
3: സ്വർണം വാങ്ങാൻ ഇനി ഒരു ടെൻഷനേ ഇല്ല. സുബയ്യ ജ്വല്ലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജ്വല്ലേഴ്സ് ആരിശാല.
4: ഇനിയിപ്പോ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ നമ്മുടെ MRT വാങ്ങാം.
5: MRT മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം MRT ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചു. May 1 മുതൽ June 1 വരെ ഷോപ്പ് ചെയ്യൂ. ആഴ്ച തോറും നടക്കുന്ന നറുക്കെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് സ്വർണ്ണ നാണയം സമ്മാനം. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
6: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
7: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
8: എന്നും രാവിലെ 10:30.
7: പ്രായോജകർ,
8: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
7: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
9: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം, ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
10: സമയം 8:30. നമസ്തേ അനന്തപുരയിൽ.
11: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്, സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
12: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്, 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം, ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
13: നോവൽ സഞ്ചാരം.
14: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരിപ്പുഴ സജീവ്.
15: ചെട്ടിയുടെ കുട്ടിയത്രേ, ശിവനേ, അമ്പലത്തിൽ കടത്താൻ സൂക്ഷിക്കണം. അങ്ങനെ കുറെ ദിവസത്തിന് വിശ്വനാഥൻ ഒരു ചെട്ടിക്കുട്ടിയായി, പിന്നെ ലഹളയിൽ ഭ്രഷ്ടയായ ഒരാത്തേമാരുടെ കുട്ടിയായി. ജാതി മാറി മാറി വരികയാണ്. അതിനിടയിൽ ആരോ ഒരു വർത്തമാനവും കൊണ്ടെത്തി. ലഹളയിലുണ്ടായ കുട്ടിയത്രയെ, അയ്യോ! ഈ സംഭാഷണങ്ങളുടെ അലകളെല്ലാം രാമൻ മാസ്റ്ററുടെ ചെവിയിലും എത്തുന്നുണ്ടായിരുന്നു. അയാൾ ഒന്നിനും മറുപടി പറഞ്ഞില്ല. എന്തു പറയാൻ, തനിക്കുണ്ടായ കുട്ടിയെന്നോ? പക്ഷേ ഒരു മറുപടി കൊടുക്കഞ്ഞിട്ട് മാധവിയമ്മയ്ക്ക് നാവു കടയുകയാണ്. മാസ്റ്റർ അവരെ അനുവദിക്കുന്നില്ല. പറയുന്നവരുടെ വായിലെ ചൊറിയെങ്ങും മാറട്ടെ, നമ്മുടെ കാര്യം നമ്മുടെ കയ്യിലാ. എന്റെ വായിൽ നാവില്ലെന്നാണ് അവർ വിചാരിക്കുന്നത്. അവരുടെ നടപടികളൊക്കെ ബാക്കിയുള്ളവർക്കും അറിയാം. നമ്മൾ വഴക്കിനില്ല. മാധവിയമ്മയുടെ അഭിലാഷം തലമടക്കേണ്ടി വന്നു. രാമൻ മാസ്റ്റർ അതിനെക്കുറിച്ചെന്നല്ല ഒന്നിനെക്കുറിച്ചും അധികം സംസാരിച്ചില്ല. വീട്, സ്കൂൾ, പലചരക്ക് കട, ഇങ്ങനെ തന്റെ ലോകത്തിന്റെ വ്യാസം ചുരുക്കി. കൂടെ കൂടെ ആ ശനി പിടിച്ച വയറ്റിൽ വേദനയും അയാളെ അലട്ടുന്നുണ്ട്. വയർ മുറുകെ പിടിച്ചുകൊണ്ട് മാസ്റ്റർ വിചാരിച്ചു, തലയിലെഴുത്ത് തടവിയാൽ പോവില്ല. വിശ്വനാഥന്റെ കളികളാണ് ഇന്ന് അയാളെ ആഹ്ലാദിപ്പിക്കുന്നത്, എല്ലാം വിസ്മരിക്കാൻ അവസരമുണ്ടാക്കി കൊടുക്കുന്നത്. അവനൊരു പടുവികൃതിയായിട്ടാണ് വളരുന്നത്. രസത്തുള്ളി പോലെയാണ്, അനങ്ങാതിരുന്നുകൂടാ. അവിടെ ചാടിയും ഇവിടെ ചാടിയും അതുവാരിയും ഇതുവലിച്ചും മാധവിയമ്മയെ നന്നെ അലട്ടിക്കൊണ്ടു നിന്നു. മാധവിയമ്മ അവനെ ശാസിക്കുകയും ചെയ്തു. കള്ളപ്പോക്കിരി, നിന്റെ മൂക്ക് ഞാൻ ചെത്തിക്കളയും. അമ്മയുടെ മൂക്ക് ഞാനും തെത്തും. അവൻ കൊഞ്ചിക്കൊണ്ട് മറുപടി കൊടുത്തു. കേട്ടോ മോൻ പറയുന്നത്? മാധവിയമ്മ ഭർത്താവിൻ്റെ നേരെ തിരിഞ്ഞ് ചോദിച്ചു. മാസ്റ്റർ ഇളം ചിരിയോടെ വിവരിച്ചു, അവൻ ലക്ഷ്മണനായിരിക്കും. ശൂർപ്പണഖമാരെ കണ്ടാൽ അപ്പോ മൂക്കു മുറിക്കണം എന്ന് തോന്നുന്നുണ്ടാവും. നല്ല പുരാണമാണ് മോന് പറഞ്ഞു കൊടുക്കുന്നത്. അവർ മുഖവും കൂർപ്പിച്ച് കുട്ടിയും കൂട്ടി അടുക്കളയിലേക്ക് ഒരു പോക്ക്. ഭാര്യയുടെ പാച്ചിൽ നോക്കി ഭർത്താവും പൊട്ടിച്ചിരിച്ചു. ബാലയും രാധയും ഗോപാലകൃഷ്ണനും ചിരിച്ചു. ആ കോലാഹലം കേട്ട് അടുപ്പിനടുക്കൽ വെച്ച് മാധവിയമ്മയും സ്വകാര്യത്തിൽ ചിരിച്ചു.
14: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
11: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
16: മൻ കി ബാത്,
17: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
16: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
17: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെക്കുറിച്ച്
16: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ.
17: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
16: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
17: തുടർന്ന് മലയാള പരിഭാഷ.
16: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
18: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
11: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
19: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെളയാണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
20: ചേട്ടാ, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളാ ഇപ്പത്തെ ട്രെൻഡ്.
21: എന്നാ നമുക്ക് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് പോവാലോ. ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, ബെർത്ത് സ്റ്റോൺസ്, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും എക്സ്ചേഞ്ച് ഓഫറിലും വാങ്ങാം.
20: തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം, ശ്രീകാര്യം, മണ്ണന്തല ജംഗ്ഷൻ. പ്യുർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
10: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരത്തിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. എങ്ങും ഇടവപ്പാതി തകർത്തു പെയ്യുകയാണ്. അതുകൊണ്ടുതന്നെ ഇന്നത്തെ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരത്തിൽ പ്രകൃതിയിലും പ്രണയത്തിലും ഇടവപ്പാതിയുടെ സൌന്ദര്യം തെളിയുന്ന ചില ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ചരിത്രം ആവർത്തിക്കുന്നില്ല എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും അഞ്ജലി എല്ലാരും പാടിയത്. രചന പി ഭാസ്കരൻ, സംഗീതം MS ബാബുരാം.

0: നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
1: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ് സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിഡിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
2: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: ഇനി വണ്ടിക്കാരി എന്ന ചിത്രത്തിനായി ശ്രീകുമാരൻ തമ്പി രചിച്ച ഗാനം. ജി ദേവരാജന്റെ സംഗീതത്തിൽ പാടിയത് പി മാധുരി.

0: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം, പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളാനി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: ഇന്നീ പരിപാടിയിൽ മേരുദണ്ഡാസനം. ഇതേക്കുറിച്ച് നാഷണൽ ആയുഷ് മിഷനിൽ യോഗ ഡെമോൺസ്ട്രേറ്ററായ ശ്രീനാഥ് KP സംസാരിക്കുന്നു.
2: മേരുദണ്ഡാസനം, മലർന്നു കിടന്നുകൊണ്ട് കാൽപാദം

0: ങ്ങളെ ചേർത്ത് വയ്ക്കുക. കൈയുകൾ ശരീരത്തിന് മുകളിലേക്ക് നീട്ടി കൈവിരലുകൾ ചേർത്ത് കൈത്തലങ്ങൾ മലർത്തി നിലത്ത് വയ്ക്കുക. കൈയുടെ പേശികൾ ചെവികളിൽ സ്പർശിക്കുന്ന രീതിയിൽ ശരീരത്തെ നിവർത്തിവയ്ക്കുക. മേരുദണ്ഡാസനത്തിൽ രണ്ടു കാലുകളും ഒരുമിച്ചാണ് ഉയർത്തേണ്ടത്. എന്നാൽ ആദ്യഘട്ടത്തിൽ പലർക്കും ഇത് ബുദ്ധിമുട്ടുള്ളതായി അനുഭവപ്പെട്ടേക്കാം. അത്തരക്കാർക്കു വേണ്ടി പരിശീലനത്തിൽ ചെറിയ മാറ്റം വരുത്തി ഓരോ കാൽ വീതം ഉയർത്തുന്ന അർദ്ധമേരുദണ്ഡാസനം പരിശീലിച്ചതിനു ശേഷം രണ്ടു കാലുകളും ഉയർത്തുന്ന മേരുദണ്ഡാസനത്തിലേക്ക് വരാവുന്നതാണ്. ആദ്യമായി പരിശീലിക്കുന്നവർക്ക് കൈത്തലങ്ങൾ ശരീരത്തിൻ്റെ ഇരുവശങ്ങളിലുമായി നിലത്തു പതിച്ചു വച്ചുകൊണ്ടും ഈ യോഗാസനം ചെയ്യാവുന്നതാണ്. ഇനി ഈ യോഗാസനം പരിശീലിക്കേണ്ട വിധം എങ്ങനെ എന്ന് നോക്കാം. കാലുകൾക്ക് ബലം നൽകി മുട്ടുമടങ്ങാതെ സാവകാശം ശ്വാസമെടുത്തുകൊണ്ട് വലതുകാൽ തറയിൽ നിന്നും ഉയർത്തുക. കാലുകളുടെ ചലനം ശ്വാസഗതിക്കൊപ്പമായിരിക്കണം. അതായത് ശ്വാസമെടുക്കുമ്പോൾ സാവകാശം കാൽ ഉയർത്താൻ ആരംഭിക്കുകയും ശ്വാസം പൂർണ്ണമായി ഉൾക്കൊണ്ടു കഴിയുമ്പോഴേക്കും കാൽ 90 ഡിഗ്രിയിലേക്ക് വരത്തക്ക വിധം ഉയർന്നു വരികയും വേണം. അതുപോലെ തന്നെ ശ്വാസം പൂർണ്ണമായും വിട്ടുകഴിയുമ്പോഴേക്കും കാൽപാദങ്ങൾ തറയിൽ സ്പർശിച്ചിരിക്കുകയും വേണം. ഇടതുകാൽ മുട്ടുകൾ ഉയരാതെ നിലത്തു ചേർത്തു വച്ചുകൊണ്ട് സ്ഥിതിയിൽ അല്പനേരം സാധാരണ ശ്വാസത്തിൽ തുടരുക. ശ്വാസം വിട്ടുകൊണ്ട് വലതുകാൽ സാവകാശം താഴ്ത്തി തറയിൽ വയ്ക്കുക. ഇനി ശ്വാസമെടുത്തുകൊണ്ട് ഇടതുകാലും ആവർത്തിക്കുക. പരിശീലനം അവസാനിപ്പിച്ചതിനു ശേഷം ക്രമേണ ശവാസനത്തിലേക്ക് വന്ന് അല്പനേരം വിശ്രമിക്കുക. കുറച്ചു ദിവസം അർദ്ധമേരുദണ്ഡാസനം പരിശീലിച്ചതിനു ശേഷം രണ്ടു കാലുകളും ഒരുമിച്ചുയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്ന പൂർണ്ണമേരുദണ്ഡാസനത്തിലേക്ക് വരാവുന്നതാണ്. ഓരോ വ്യക്തിയുടെയും കഴിവിനും സമയത്തിനും സൗകര്യത്തിനുമനുസരിച്ച് എത്ര സമയം ചെയ്യണമെന്ന് തീരുമാനിക്കാവുന്നതുമാണ്. ഇവിടെ പറഞ്ഞത് മേരുദണ്ഡാസനത്തിന്റെ ഒരു രീതി മാത്രമാണ്. ഇനിയും പല രീതികളിൽ ഈ യോഗാസനം അഭ്യസിക്കുന്നുണ്ട്. ഇനി ഈ പരിശീലനത്തിന്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. മേരുദണ്ഡം എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നട്ടെല്ലിന് ബലം നൽകുന്ന ഒരു യോഗാസനമാണ് മേരുദണ്ഡാസനം. കാലുകളുടെ പേശികൾക്ക്, പ്രത്യേകിച്ച് പിന്തുടകളുടെ പേശികൾക്ക് വഴക്കം വർദ്ധിപ്പിക്കുകയും ബലം നൽകുകയും ചെയ്യുന്നു. നെഞ്ചും ഇടുപ്പും തുറക്കുന്നതിനും വയറിലെ അവയവങ്ങളെ, വിശേഷിച്ച് കരളിന്റെ പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുന്നതിനും ദഹനം മെച്ചപ്പെടുത്തുന്നതിനും വയറൊതുങ്ങുന്നതിനും ഈ പരിശീലനങ്ങൾ സഹായിക്കുന്നു. എന്നാൽ ഉയർന്ന രക്തസമ്മർദ്ദം, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, സ്ലിപ്പ് ഡിസ്ക്, സയാറ്റിക എന്നിവയുള്ള ആളുകളും ഗർഭാശയ സംബന്ധമായ അസുഖങ്ങൾ ഉള്ളവരും മേരുദണ്ഡാസനം പരിശീലിക്കുന്നത് ഒഴിവാക്കണം.
1: മേരുദണ്ഡാസനം. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് നാഷണൽ ആയുഷ് മിഷനിൽ യോഗ ഡെമോൺസ്ട്രേറ്ററായ ശ്രീനാഥ് കെ പി.
2: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവനമുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
3: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
2: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
4: തിരുവനന്തപുരത്തും പാലക്കാടും ആദ്യമായി ബിടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
5: നമസ്തേ. അനന്തപുരയിൽ ഇനി ഗിരീഷ് പൊത്തഞ്ചേരി രചിച്ച് ഔസേപ്പച്ചന്റെ സംഗീതത്തിൽ ജി വേണുഗോപാലും ഗായത്രിയും പാടിയ ഗാനം ചിത്രം മുല്ലവള്ളിയും തേന്മാവും.

0: മഴക്കാലത്ത് തുണികൾ അലക്കുന്നതിനെയും ഉണക്കുന്നതിനെയും കുറിച്ച് ഓർത്ത് ടെൻഷൻ വേണ്ട. കാരണം പിട്ടപ്പള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്ക് കിടിലൻ ഓഫറുകൾ.
1: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 3,490 രൂപ വില വരുന്ന അയണിംഗ് ബോർഡ് ഫ്രീ. എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 1,290 രൂപ വില വരുന്ന അയൺ ബോക്സ് തികച്ചും സൗജന്യം. പിട്ടപ്പള്ളി ഏജൻസീസ്.
2: കൺമണി, സ്കൂൾ ബാഗ് വാങ്ങണ്ടേ? ഷൂസും കുടയും വാങ്ങണ്ടേ?
3: വേണം വേണം, ചെല്ലം പോവാം.
4: എല്ലാ ബാക്ക് ടു സ്കൂൾ പ്രോഡക്ട്സും ഫ്രം ചെല്ലം അംബ്രല മാർട്ട്, പട്ടം, പഴവങ്ങാടി.
5: നമസ്തേ. അനന്തപുരിയിൽ ഒരു ഗാനം കൂടി. കസ്തൂരിമാൻ എന്ന ചിത്രത്തിനായി പി ജയചന്ദ്രനും സുജാതയും പാടിയത്. രചന കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി, സംഗീതം മൌസേ പച്ചൻ.

0: ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ് ആണ് ഇതുവരെ കേട്ടത്.
1: ഇന്ന് പാട്ടി വേണം,
2: ആദ്യം ചാമ്പ്യനോടൊപ്പം ഒരു സെൽഫി.
1: ഐഡിയ ഇവിടെ തന്നെയാവാം പാട്ടി. പിസ പാർട്ടി.
2: നിന്റെ കാർഡും പിന്നെന്താ?
3: എന്റെ കാർഡിന്റെ ഡീറ്റെയിൽസ് ഞാൻ തന്നെ ചേർത്തോളാം. RBI പറയുന്നു, നിങ്ങളുടെ പിൻ, OTP, CVV അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിംഗ് പാസ്വേഡ് ആരുമായും ഷെയർ ചെയ്യരുത്. ഓൺലൈൻ ബാങ്കിംഗ് സ്വന്തം കമ്പ്യൂട്ടർ, മൊബൈൽ, പിന്നെ സെക്യൂർ നെറ്റ്വർക്കിൽ നിന്ന് മാത്രം നടത്തൂ.
2: ബൈ ഗേൾസ്.
3: എവിടെയാ പോകുന്നത്?
2: അപ്പോ കേട്ടില്ലേ, നോ ഷെയറിംഗ്.
3: RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
4: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
5: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
6: കൺമണി, സ്കൂൾ ബാഗ് വാങ്ങണ്ടേ? ഷൂസും കുടയും വാങ്ങണ്ടേ?
7: വേണം വേണം, ചെല്ലം പോവാം.
8: എല്ലാ ബാക്ക് ടു സ്കൂൾ പ്രോഡക്ട്സും ഫ്രം ചെല്ലം അംബ്രല മാർട്ട്, പട്ടം, പഴവങ്ങാടി.
0: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 9 കഴിഞ്ഞ് 30 മിനിറ്റ്. ഗാനോപഹാരം. ഇന്ന് ഗാനോപഹാരത്തിൽ 2001 മുതൽ 2010 വരെയുള്ള ചിത്രങ്ങളിലെ ഗാനങ്ങൾ കേൾക്കാം. ആദ്യം കാക്കക്കുയിൽ എന്ന ചിത്രത്തിനായി ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച ഗാനം. ദീപൻ ചാറ്റർജിയുടെ സംഗീതത്തിൽ പാടിയത് MG ശ്രീകുമാറും ചിത്രയും.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണ വില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.

0: കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
1: ഗാനോപഹാരത്തിലെ അടുത്ത ഗാനം യാസറും എലിസബത്ത് രാജുവും പാടിയതാണ്. ബോഡിഗാർഡ് എന്ന ചിത്രത്തിനായി ഗാനം രചിച്ചത് അനിൽ പനച്ചൂരാൻ, സംഗീതം ഔസേപ്പച്ചൻ.

0: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം, ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
1: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15. പ്രായോജകർ ആരണ്യകം, ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട, മണ്ണന്തല.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
3: എന്നും രാവിലെ 10:30.
2: പ്രായോജകർ
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
4: ഗാനോപഹാരം തുടരുകയാണ്. കാർത്തിക് പാടിയ ഗാനം കേൾക്കാം. നീലത്താമര എന്ന ചിത്രത്തിനായി ഗാനം രചിച്ചത് വയലാർ ശരത്ചന്ദ്ര വർമ്മ, സംഗീതം വിദ്യാസ്

0: They say the view from the top changes everything. But for a few, the view from the clouds is the only one that matters. The Indian Air Force invites applications for commissioned officers through AFCAT 2 of 2026. Registrations open on May 20th, 2026. Visit afcat.edcil.co.in and take the first step toward the blue.
1: ഗാനോപഹരത്തിലെ അടുത്ത ഗാനം ഗുൽമോഹർ എന്ന ചിത്രത്തിനായി യേശുദാസ് പാടിയതാണ്. രചന ONV കുറുപ്പ്, സംഗീതം ജോൺസൺ.

0: നമുക്കുള്ള ഡെസേർട്ട് വന്നു, പക്ഷെ നമ്മുടെ ചാമ്പ്യൻ ഇനിയും വന്നില്ല.
1: ബിൽ കൊടുക്കും മുമ്പ് വരില്ലേ?
2: സോ ഗേൾസ്, എന്താ ഇവിടെ പ്രശ്നം?
3: ബില്ലാണ് പ്രശ്നം.
0: നിന്റെ കാടുതാ. നിന്താ
2: RBI പറയുന്നു, നിങ്ങളുടെ പിൻ, OTP, CVV അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിംഗ് പാസ്വേഡ് ആർക്കും നൽകരുത്. ഓൺലൈൻ ബാങ്കിംഗ് നിങ്ങളുടെ കമ്പ്യൂട്ടർ, മൊബൈൽ പിന്നെ സെക്യൂർ നെറ്റ്വർക്കിൽ നിന്ന് മാത്രം നടത്തൂ. ഇത് തീറ്റ മത്സരമായിരുന്നു. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
4: ഗാനോപഹാരത്തിൽ ഒരു ഗാനം കൂടി കേൾക്കാം. സുജാത പാടിയതാണ്. ഭാര്യ ഒന്ന്, മക്കൾ മൂന്ന് എന്ന ചിത്രത്തിനായി ഗാനം രചിച്ചത് രാജീവ് ആലുങ്കൽ, സംഗീതം MJ ചന്ദ്രൻ.

0: ഗാനോപഹാരത്തിൽ ഇന്ന് 2001 മുതൽ 2010 വരെയുള്ള ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് കേട്ടത്. ആകാശവാണി അനന്തപുരി എഫ് എം 101.9, സമയം 10 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: 16-ാം കേരള നിയമസഭയുടെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗം ആരംഭിച്ചു. പുതുയുഗ കേരളത്തിന് പരിശ്രമിക്കുമെന്നും സംസ്ഥാനത്തിന്റെ വളർച്ചയും സമത്വവും ഉറപ്പാക്കുമെന്നും നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പറഞ്ഞു. അഴിമതിരഹിത ഭരണമാണ് ലക്ഷ്യമാക്കുന്നതെന്നും ഗവർണർ. മാനുഷികതയിലൂന്നിയ വികസന സമീപനത്തോടെ സമഗ്രമേഖലയിലും വളർച്ചയുടെ പാത തുറക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക മേഖല കടുത്ത വെല്ലുവിളിയാണ് നേരിടുന്നതെന്നും തൊഴിലില്ലായ്മ നിരക്കിൽ ആശങ്കയുണ്ടെന്നും രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സംസ്ഥാനത്തെ നിക്ഷേപ സൌഹൃദമാക്കുമെന്നും ക്ഷേമ പെൻഷനുകൾ 3000 രൂപയാക്കി വർദ്ധിപ്പിക്കുമെന്നും ഗവർണർ പറഞ്ഞു. സംസ്ഥാനത്ത് ലഹരി വ്യാപനത്തിനെതിരെ കർശന നടപടി സ്വീകരിച്ച് മാഫിയകളെ പൂർണ്ണമായി ഇല്ലാതാക്കുമെന്നും ഗവർണർ. സ്കൂളുകളും കോളേജുകളും ലഹരിമുക്തമാക്കുമെന്നും നയപ്രഖ്യാപന പ്രസംഗത്തിൽ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പറഞ്ഞു. പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ ഇസ്രായേലിലേക്ക് വിമാന സർവീസുകളുടെ നിയന്ത്രണം ജൂലൈ അവസാനം വരെ നീട്ടി എയർ ഇന്ത്യ. ടെല്ലവീവ് ഡൽഹി റൂട്ടിൽ സർവീസുകൾ എയർ ഇന്ത്യ നേരത്തെ ജൂൺ അവസാനം വരെ താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു. തിരുവനന്തപുരത്ത് ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായ 13 സിപിഐഎം പ്രവർത്തകരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കേസിൽ ഇതുവരെ 19 പേരാണ് അറസ്റ്റിലായത്. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യൻ താരങ്ങൾ ക്വാർട്ടർ ഫൈനലിൽ. വനിതാ സിംഗിൾസ് ക്വാർട്ടറിൽ ഇന്ന് ഇന്ത്യയുടെ പി വി സിന്ധു ദക്ഷിണ കൊറിയയുടെ എസ് വൈ ആനിനെ നേരിടും. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2023 മത്സര ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ചെംസ്ഫോർഡിൽ ഇന്ത്യയ്ക്ക് 38 റൺസിന്റെ ജയം. നാളെ ബ്രിസ്റ്റോളിലാണ് രണ്ടാം മത്സരം. പ്രധാന വാർത്തകൾ ഇനി 11 മണിക്ക് കേൾക്കാം. ആകാശവാണി അനന്തപുരി എഫ് എം 101.9.
1: സഞ്ചാരി. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് സഞ്ചാരിയിൽ നേപ്പാൾ വിശേഷങ്ങൾ സന്ദീപ് സുരേഷിനോടൊപ്പം പങ്കുവയ്ക്കുന്നത് പ്രശോഭ്.
2: ലോകമൊട്ടാകെയുള്ള സഞ്ചാരത്തിന്റെ വിവിധ കഥകൾ നമ്മൾ സഞ്ചാരിയിലൂടെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ബൈക്കിൽ യാത്ര ചെയ്യുന്നവരാണ് നമ്മൾ പലരും. പക്ഷെ ബൈക്കിൽ അങ്ങനെ ഇന്ത്യ മൊത്തം ഒന്ന് യാത്ര ചെയ്തിട്ട് വന്നാലോ? ആ ഒരു അനുഭവം നമ്മൾ പലപ്പോഴും പല സിനിമകളിലും കണ്ടിട്ടുണ്ട്. അതുകൂടാതെ മോട്ടോർ സൈക്കിൾ ഡ്രൈവേഴ്സൊക്കെ പോലെയുള്ളതിൽ നമ്മൾ വായിക്കുകയും കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട്, ബൈക്കിലുള്ള സഞ്ചാരത്തിന്റെ ഒരു സൗന്ദര്യം. അങ്ങനെ ഇന്ത്യ ഒട്ടുക്ക് ബൈക്കിൽ സഞ്ചരിക്കുകയും ഇപ്പോൾ അടുത്തിടയ്ക്ക് നേപ്പാളിലും ഇതേപോലെ ബൈക്കിലൂടെ യാത്ര ചെയ്യുകയും ചെയ്ത ഒരാളിന്റെ അനുഭവങ്ങൾ നമുക്ക് നേരിട്ട് കേൾക്കാം. സ്വാഗതം സഞ്ചാരിയിലേക്ക്.
3: താങ്ക് യു.
2: ഇവിടെ കേരളത്തിൽ ജനിച്ച്, കേരളത്തിൽ നിന്ന് ഒരു ബൈക്കിൽ ഇന്ത്യ ഒട്ടുക്കും സഞ്ചരിച്ചിട്ട് വരിക, കേൾക്കുമ്പോൾ നമുക്ക് വലിയൊരു അത്ഭുതമൊക്കെ തോന്നും. പക്ഷെ അത് ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ എന്തായിരുന്നു അതിൻ്റെ ഒരു പ്രചോദനം?
3: എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു എൻ്റെ സ്വന്തം ബൈക്കിൽ എൻ്റെ രാജ്യം കറങ്ങിക്കാണുക എന്നുള്ളത്. പലരും വെക്കേഷൻ അല്ലെങ്കിൽ ഒരു ഹോളിഡേ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ പുറത്തു പോയാൽ കൊള്ളാം എന്ന് പറഞ്ഞ് പല ട്രിപ്പുകൾ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. പക്ഷെ എൻ്റെ ആഗ്രഹം പുറത്തൊരു രാജ്യം കാണുന്നതിന് മുന്നേ സ്വന്തം രാജ്യം കാണുക എന്നുള്ളതാണ്. പിന്നെ എനിക്ക് ബൈക്ക് യാത്ര ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ ചെറിയ ചെറിയ യാത്രകൾ ചെയ്ത് അതിൻ്റെ ഒരു രസം പിടിച്ചിട്ട് അന്ന് കയറി കൂടിയ ഒരാഗ്രഹമാണ് സ്വന്തം ബൈക്കിൽ സ്വന്തം രാജ്യം മൊത്തത്തിൽ കറങ്ങി കാണണം എന്നുള്ളത്. അപ്പൊ അതാണ് മെയിനായിട്ട് ഇങ്ങനെ ഒരു യാത്ര പോകാൻ വേണ്ടിയിട്ടുള്ള പ്രചോദനം.
2: പക്ഷെ അത് നമ്മളിപ്പോൾ ഇന്ത്യ ഒട്ടുക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുന്നതിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ബൈക്കിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്ന പറയുമ്പോഴത്തേക്ക് ഒരു സാഹസിക തകർച്ചുണ്ടല്ലോ, എങ്ങനെയാണ് അതിലേക്ക് വന്നത്?
3: ഞാൻ യാദൃശ്ചികമായാണ് ഈ ബൈക്ക് യാത്ര എന്ന് പറഞ്ഞു. ഞാൻ മുന്നേ യാത്രയെല്ലാം ചെയ്തിട്ടുണ്ട്, പല ട്രെയിനിലായിരുന്നാലും ബസ്സിൽ അങ്ങനെയൊക്കെ പലയിടത്തും ഏറിപ്പോയി. എനിക്കൊന്ന് ബാംഗ്ലൂരാണ് ആദ്യത്തെ ട്രെയിൻ യാത്ര, ലോങ് ഡിസ്റ്റൻസ് ഞാൻ പോകുന്നത്. അത് കഴിഞ്ഞ ശേഷം ഡൽഹി യാത്ര എന്ന് പറഞ്ഞാൽ അവിടെ റിലേറ്റീവ്സ് കാണും, ചിലപ്പോൾ ഫ്രണ്ട്സ് കാണും, അവരെയൊക്കെ കാണാൻ പോകുന്നതിൻ്റെ കൂട്ടത്തിൽ അവിടുത്തെ കാഴ്ചകൾ കാണുക എന്നുള്ളൊരു ഇത് ഉണ്ടായിരുന്നു. ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്താണ് കൂടുതലും ഈ നമ്മുടെ ഫേസ്ബുക്കൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഈ യാത്രാ ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ യാത്രാ വിവരണങ്ങൾ എഴുതുന്ന ആൾക്കാരുടെ സ്റ്റോറീസ് ഇതെല്ലാം കണ്ട് വായിച്ച് നോക്കിയപ്പോൾ കൊള്ളാം, നല്ലൊരു ഇതാണ്, നമുക്കൊന്ന് ട്രൈ ചെയ്യാമെന്നുള്ള രീതിക്ക് ആദ്യത്തെ യാത്ര നടത്തിയത് ഞാൻ വാഗമണ്ണിലേക്ക് ഒറ്റയ്ക്ക്. അതൊരു ഓണത്തിന് തലേദിവസം ഇതുപോലെ ഒരു സഡൻ ഒരു പ്ലാനാണ്. കൂട്ടുകാർ ഞങ്ങളൊരു മൂന്ന് ഫ്രണ്ട്സ് ചേർന്ന് പോകാൻ ഇട്ടിരുന്ന പ്ലാന് ഓണത്തിന് തലേദിവസം ആയതുകൊണ്ട് പിന്നെ മാറ്റിവെച്ച്. പക്ഷെ എന്നിരുന്നാലും ഞാൻ എന്തോ ഒരു ഉൾവിളി തോന്നി ഞാനത് യാത്ര അങ്ങ് പോയി, ഒറ്റയ്ക്ക് അങ്ങ് പോയി വാഗമൺ വരെ. റൂട്ട് അറിയത്തില്ല, ഒന്നുമില്ല, ഗൂഗിൾ മാപ്പ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. കുറേ സ്ഥലങ്ങളിൽ ചോദിച്ച് ചോദിച്ച് ഞാൻ വെറുതെ വേറൊന്നും ചെയ്തില്ല, രാവിലെ ഇറങ്ങി നേരെ വാഗമൺ പോയി. വാഗമണിലൊരു 2 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്തു, മുട്ടക്കുന്നൊക്കെ ഒന്ന് കറങ്ങി, അവിടെ ഒന്ന് കുറച്ചു നേരം ഇരുന്ന് ഒരു ചായ കുടിച്ചു, നേരെ തിരിച്ച് വീട്ടിൽ എത്തി. ആ ഒരൊറ്റ യാത്രയിൽ നിന്ന് എനിക്ക് മനസ്സിലായി നമ്മളെ കൊണ്ട് ഈ കാര്യം നടക്കും എന്നുള്ള ഒരു വിശ്വാസം തോന്നി തുടങ്ങി. അപ്പോൾ ആ ഒരു യാത്രയിൽ പോയപ്പോൾ ഫേസ് ചെയ്ത കുറച്ച് ബുദ്ധിമുട്ടുകൾ മനസ്സിലായി. ഇത്രയും കണ്ടിന്യൂസ് ആയിട്ട് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ബാക്ക് പെയിൻ, ഒരുപാട് നേരം സീറ്റിലിരിക്കുമ്പോൾ ഉള്ള പെയിന്, അതിനെ നമുക്ക് എന്ത് ഓവർകം ചെയ്യാൻ പറ്റും, അപ്പോൾ അതിനെപ്പറ്റി നോക്കി തുടങ്ങി. അപ്പോൾ അങ്ങനെയാണ് നമുക്കൊരു ജെൽ സീറ്റ്, അപ്പോൾ അത് ആണ് കംഫർട്ടബിളി ഇരുന്ന് കഴിഞ്ഞാൽ കുറേ കിലോമീറ്റർ കൂടുതൽ നമുക്ക് ഓടിക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമാണ്. അതിനുശേഷം മൊബൈൽ, അന്ന് പവർ ബാങ്കൊന്നും അത്ര പ്രചാരത്തിൽ വന്ന ടൈമല്ല, അപ്പോൾ നമുക്ക് ഞാൻ വിചാരിച്ചു നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യാൻ എന്താണ് ഒരു മാർഗം. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ വണ്ടിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന മൊബൈൽ ചാർജറുകൾ ഉണ്ട്, അപ്പോൾ അതിലൊരെണ്ണം ഇതുപോലെ ഓൺലൈൻ, അപ്പോൾ അങ്ങനെ അതിൽ നിന്ന് കിട്ടി, അങ്ങനെ ഒരു ചാർജർ മേടിച്ച്. അപ്പോൾ പതുക്കെ പതുക്കെ ഈ ഒരു ദിവസത്തെ ട്രിപ്പ് എന്നുള്ള 2 ദിവസം 5 ദിവസം എനിക്കൊന്ന് അത് ഈ യാത്രയ്ക്കൊക്കെ മുന്നേ ചെയ്ത ലോങ് ട്രിപ്പ് എന്ന് പറഞ്ഞാൽ 9 ദിവസം ഓണത്തിന് അവധി കിട്ടിയപ്പോൾ 2 ദിവസം ഓണത്തിന് അവധി ഉണ്ടായിരുന്നു, 3 ദിവസം ലീവ് എടുത്ത് ഫസ്റ്റ് സാറ്റർഡേ സൺഡേ എല്ലാം കൂടെ ക്ലബ് ചെയ്ത് 9 ദിവസം പ്ലാൻ ചെയ്ത് ഗോവ ട്രിപ്പ് ഒരെണ്ണം. ബൈക്കിൽ ഞാൻ ഗോവ പോയതാണ് ഇതിന് മുന്നേ ചെയ്ത ഒരു ഫസ്റ്റ്. ആ ഒരു ട്രിപ്പാണ് സത്യം പറഞ്ഞാൽ നല്ലൊരു യാത്രയായിട്ട് അന്ന് തോന്നിയ ഒരു ആഗ്രഹമാണ്. ഇന്ത്യ എന്ന് പറഞ്ഞത് ഒരുപാട് വൈവിധ്യങ്ങൾ നിറഞ്ഞ ഒരു രാജ്യമാണ്. ഓരോ 100 കിലോമീറ്റർ ആണെങ്കിൽ നമുക്ക് പറയാം ആ ഭാഷ, അവരുടെ വസ്ത്രം, ആഹാര രീതി എല്ലാം വ്യത്യാസപ്പെടുന്നതാണ്. അപ്പം നമുക്ക്

0: ഇപ്പൊ കേരളത്തിൽ നിന്ന് ജനിച്ച് വളർന്ന് പഠിച്ച് ജോലി ചെയ്യുന്ന ഞാൻ ആദ്യമായിട്ട് അടുത്ത സംസ്ഥാനത്ത് കർണാടക, അടുത്ത് കഴിഞ്ഞ് ഗോവ ഇതൊക്കെ പോയപ്പോഴത്തേനാണ് എത്ര വ്യത്യസ്തമായ ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്, ഇതൊന്നും കാണാതെ പോയെങ്കിൽ നമുക്ക് എന്തുമാത്രം നഷ്ടം സംഭവിച്ചേനെ എന്നുള്ളൊരു തോന്നൽ മനസ്സിൽ വന്ന അപ്പോഴാണ് എനിക്ക് ഈ ഒരു ആഗ്രഹം വന്നത്, ഇനി അടുത്തൊരു യാത്ര പോകുമ്പോൾ സ്വന്തം ബൈക്കിൽ ഇന്ത്യ മൊത്തം കറങ്ങി കാണുക എന്നുള്ള. പിന്നെ ബൈക്ക് യാത്ര തിരഞ്ഞെടുക്കാനുള്ള കാര്യം എന്താണെന്ന്, നമ്മുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള സമയം, എനിക്കൊരു സ്ഥലം ഇഷ്ടപ്പെട്ട് എനിക്ക് അവിടെ എത്ര നേരം വേണമെങ്കിലും ഇരിക്കാം. മറ്റേ നമ്മൾ ട്രെയിനിലോ ബസ്സിലോ എന്തെങ്കിലുമാണ്, ഇപ്പോൾ ഒരു ബസ് മിസ്സായാൽ അടുത്ത ബസ് അല്ലെങ്കിൽ അടുത്ത ട്രെയിൻ, ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളൊരു യാത്രയായിരിക്കും. ബൈക്കാകുമ്പോൾ നമ്മളെ കംഫർട്ടബിൾ ആയിട്ടുള്ള പല സ്ഥലങ്ങളിലും ഇപ്പോൾ ചെന്നെത്തിപ്പെടുന്ന, ഇപ്പോൾ ട്രെയിനിൽ നമ്മളിപ്പോൾ ഒരു സ്ഥലത്തെത്തിക്കഴിഞ്ഞാൽ അവിടെയുള്ള അടുത്തുള്ള സ്ഥലങ്ങളാണ്, ആ ഒരു സ്ഥലം ചുറ്റുവട്ടമുള്ള സ്ഥലത്ത് പോകുന്നതെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ വേണം. അപ്പോൾ അതും കൂടെ നോക്കുമ്പോൾ നമുക്ക് ബൈക്കാണ് കുറച്ചുകൂടെ നല്ലതായിട്ട്. പിന്നെ ഈ കാറ്റൊക്കെ കൊണ്ട് ഈ പ്രകൃതി രമണീയമായ സ്ഥലങ്ങളെല്ലാം കണ്ട് ചെറിയൊരു ബ്രേക്കൊക്കെ എടുത്ത് ഒന്ന് രണ്ട് ഫോട്ടോസ് എടുത്ത് പോകുന്നതിനൊരു പ്രത്യേക ഒരു ഫീലാണ്. അത് അനുഭവിച്ചവർക്ക് അതിൻ്റെ ആ ഒരു നമുക്ക് പറയുമ്പോൾ തന്നെ മൊത്തത്തിലുള്ള ആ ഫീല് കിട്ടത്തുള്ളൂ.
1: നമ്മൾ ഈ റോഡ് ട്രിപ്പിനെ കുറിച്ചൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിലേക്ക് ഏതെങ്കിലുമൊക്കെ സിനിമകളും പാട്ടുകളും നമ്മുടെ മനസ്സിലേക്ക് വന്നിരിക്കും. അങ്ങനെ ഏതെങ്കിലും ഒരു പാട്ട് കേൾക്കാൻ തോന്നുന്നുണ്ടോ ഇപ്പോൾ?
0: ബൈക്ക് ട്രിപ്പ് എന്ന് പറയുമ്പോൾ മലയാളികൾക്ക് അത്രയും ഇൻസ്പിറേഷൻ ആയ ഒരു സിനിമയാണ് ഈ നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി എന്നുള്ള. അതിലെ ഫൈനൽ ലെഗിൽ പോകുമ്പോഴുള്ള ആ ഒരു പാട്ട്, അത് പറയാൻ പറ്റുന്ന ഒന്നാണ്.
1: തീർച്ചയായിട്ടും ആ പാട്ട് കേട്ടിട്ട് നമുക്ക് ദേഷ്യം വരാം.

0: ഞാൻ യാത്ര കൂടുതലും ചെയ്തത് ഒറ്റയ്ക്കാണ്. അതും ഇതുപോലെ തന്നെയാണ്, ഞാൻ ഗ്രൂപ്പിലും യാത്ര ചെയ്തിട്ടുണ്ട്. ഗ്രൂപ്പായിട്ട് പോകുമ്പോൾ പോകുന്ന എല്ലാവരുടെയും മൈൻഡ് സെറ്റ് ചിലപ്പോൾ ഒരുപോലെ ആയിരിക്കണമെന്നില്ല. ചിലർക്കിപ്പം ഒരു സ്ഥലം കാണുമ്പോൾ കുറച്ച് നേരം കൂടുതൽ ഇരിക്കണം, അല്ലെങ്കിൽ കുറച്ച് നേരം സ്പെൻഡ്. ഇപ്പം ഞാനിപ്പോൾ പോകുമ്പോൾ ട്രിപ്പ് ഇന്നൊരു ദിവസം ഇവിടെ എത്തി, ആ ഇവിടെ കൊള്ളാം, ഒരു ദിവസം കൂടെ സ്പെൻഡ് ചെയ്ത്, എനിക്ക് ആരുടെ ചോദിക്കേണ്ട ആവശ്യമില്ല. ആസ് ലോങ് ആസ് എനിക്ക് ഷെഡ്യൂൾ സമയമുണ്ട്, എനിക്കിരിക്കാം, എത്ര വേണോ ടൈം സ്പെൻഡ് ചെയ്യാം, ആരും ചോദിക്കേണ്ട ആവശ്യം. നമ്മളെ കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിക്ക് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. ഒറ്റയ്ക്കാകുമ്പോൾ നമ്മൾ ഫ്രണ്ട് സർക്കിളിലാകുമ്പോൾ പോകുമ്പോൾ നമുക്ക് കൂടുതൽ സ്ഥലം കാണുന്നതിൻ്റെ കൂടെ നമ്മൾ ആ സർക്കിളിൽ നിൽക്കത്തേ ഉള്ളൂ. ഒറ്റയ്ക്ക് പോകുമ്പോൾ തന്നെ മാക്സിമം അവിടെ ഉള്ള ആൾക്കാരുമായിട്ട് ഇടപഴകാൻ ശ്രമിക്കും, അവിടെ ഒരു സൗഹൃദം ഉണ്ടാവും. അവരെ എന്തെങ്കിലും നമുക്ക് എന്താ പറയുക, ഇന്നൊരു സ്ഥലത്ത് അവരുടെ ആ താമസിക്കുന്നവർക്ക് നല്ല സ്ഥലങ്ങൾ റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. നോർമൽ ഒരു ടൂറിസ്റ്റ് പോകുമ്പോൾ ഒരു അഞ്ചാറ് സ്ഥലം കാണുമൊക്കെ, ഇതൊന്നും അല്ലാതെ ചിലപ്പോൾ ഒരു ഹിഡൻ ആയിട്ടുള്ള ഒരു സ്പോട്ട് കാണും, ആ നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതാണ്, അത് കോമൺ ആയിട്ട് ആൾക്കാർ പോകുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോകും. അപ്പോൾ അങ്ങനെ കുറേ സജഷൻസ് കിട്ടും. അങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസ് ഈ യാത്രയിൽ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒരിക്കലും പ്ലാൻ ചെയ്യാത്ത പല സ്ഥലങ്ങളിലും ഇങ്ങനെയുള്ള റെക്കമെൻഡേഷൻ കണ്ട് ഞാൻ പോയിട്ടുണ്ട്. ഞാൻ പ്ലാൻ ചെയ്തതിനേക്കാളും 10 മടങ്ങ് നല്ല സ്ഥലങ്ങളായിട്ട് എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ് ഈ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത്.
1: ഈ ഗോവ യാത്ര കഴിഞ്ഞിട്ടാണ് നമ്മൾ ഓൾ ഇന്ത്യ ടൂറിലേക്ക്.
0: അതെ, ഓൾ ഇന്ത്യ ടൂറിലേക്ക് പോകും. ഞാൻ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ 2017 ഓഗസ്റ്റ് 5 ആണ് ഞാൻ എൻ്റെ യാത്ര തുടങ്ങുന്നത്. പ്രത്യേകിച്ച് വലിയ പ്ലാനുകളൊന്നുമില്ല. ഒന്ന് ജമ്മു വരെയുള്ള റൂട്ട് ഞാൻ മുന്നേ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോ ദിവസം ഏതൊക്കെ സ്ഥലത്ത് എത്തണം, ഏതൊക്കെ സ്ഥലത്താണ് സ്റ്റേ ചെയ്യാനുള്ള, സ്റ്റേ ഒന്നും ആദ്യമേ ബുക്ക് ചെയ്തിട്ടൊന്നുമില്ല, ചെല്ലുന്നിടത്ത് കണ്ടുപിടിക്കാന്നുള്ള ജമ്മു വരെയുള്ള ഒരു റൂട്ട് പ്ലാന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് അവിടെ ചെന്നിട്ട് ബാലൻസ് ചെയ്യാമെന്നുള്ളതാണ്. ഈ തുടങ്ങി ആദ്യത്തെ കുറച്ച് ദിവസം കറക്റ്റ് ഷെഡ്യൂൾ പ്രകാരമുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ, കാരണം മുന്നേ ഉള്ള എക്സ്പീരിയൻസ് വെച്ച് ആദ്യം ഞാൻ മുന്നേക്ക് പ്ലാൻ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ദിവസം 100-700 കിലോമീറ്റർ ഒക്കെ ട്രാവൽ ചെയ്യാമെന്നുള്ള ഒരു എന്ന് വെച്ചാൽ കാൽക്കുലേഷൻ ആണല്ലോ, നമ്മൾ ഗൂഗിളിൽ കാൽക്കുലേറ്റ് ചെയ്ത് ഇത്ര മണിക്കൂർ എന്ന് പറയുമ്പോൾ ഇത് ഒരു ദിവസത്തിനകത്ത്. പക്ഷേ ആക്ച്വലി യാത്ര ചെയ്യുമ്പോഴാണ് ട്രാഫിക്കിൻ്റെ ഇത്, നമ്മളെടുക്കുന്ന ബ്രേക്ക്, നമുക്കുള്ള റെസ്റ്റ്. ഒരിക്കലും നമ്മൾ യാത്ര ഒരു ഡെസ്റ്റിനേഷൻ പോയിന്റ് എ ടു പോയിന്റ് ബി എന്നുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂവിൽ പോകാതെ ആസ്വദിച്ച് പോവുകയാണെങ്കിൽ ഒരുപാട് കിലോമീറ്റർ നമുക്ക് ട്രാവൽ ചെയ്യാം. പ്ലസ് നമുക്കിപ്പോൾ ഒരു ഷെഡ്യൂൾ ഇല്ല എവിടെയെങ്കിലും എടുത്ത്. പിന്നെ ഞാൻ നോക്കുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, ഒരുപാട് ഇരുട്ടും മുമ്പേ സ്റ്റേ കണ്ടുപിടിക്കുക എന്നുള്ള ഒരിതാണ്.
1: ആ ജമ്മുവിലേക്ക് പോകുന്ന യാത്ര പിന്നെ ഒരു പാൻ ഇന്ത്യൻ ഇതിലേക്ക് മാറിയത് എങ്ങനെയായിരുന്നു?
0: ഞാൻ ആക്ച്വലി ജോബ് റിസൈൻ ചെയ്തതിന് ശേഷമാണ് യാത്ര സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എനിക്ക് ഇനീഷ്യലി ഉള്ള പ്ലാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 4 മാസം, അതായത് 1 മന്ത് ഇവിടുന്ന് ലേ വരെ എത്താൻ വേണ്ടിയിട്ട്, 1 മാസം ലേ ലഡാക്ക് ഉത്തരാഖണ്ഡ് ആ ചുറ്റുവട്ടത്തുള്ള സ്ഥലങ്ങളെല്ലാം, 1 മന്ത് ടുവേർഡ്സ് നോർത്ത് ഈസ്റ്റ് എല്ലാം കറങ്ങുക, അവിടുന്ന് 1 മാസം കൊണ്ട് തിരിച്ചെത്തുക. ഇങ്ങനെയായിരുന്നു 4 മാസം കൊണ്ട് ഫുൾ ഇന്ത്യ കറങ്ങി തീരുക എന്നുള്ളതാണ്. ഞാൻ ഈ യാത്ര തുടങ്ങിയ സമയത്ത് പരിചയപ്പെട്ടൊരു ഡൽഹിയിൽ താമസിക്കുന്ന ഒരു കൂട്ടുകാരനുണ്ട്, ഒരു നിതിൻ ഖട്ടർ എന്ന് പറഞ്ഞു. പുള്ളി ഇതുപോലെ ഒരു യാത്ര ഇന്ത്യ ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ പുള്ളി ട്രിവാൻഡ്രത്ത് വന്നപ്പോൾ എൻ്റെ അവിടെയാണ് സ്റ്റേ ചെയ്തത്. അപ്പോൾ പുള്ളിയാണ് എനിക്ക് ബേസിക്കലി ഇതിനെക്കുറിച്ചുള്ള ഇൻപുട്ടും കാര്യങ്ങളും എല്ലാം അത്യാവശ്യം വേണ്ട കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ പുള്ളി പറഞ്ഞു, നീ ട്രൈ ചെയ്ത് നോക്ക്, 4 മാസം കൊണ്ട് കണ്ടു തീർക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പുള്ളി പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത് കുഴപ്പമില്ല, നമുക്ക് ഇന്ന ദിവസം കൊണ്ട്. പുള്ളി അതങ്ങ് ജസ്റ്റ് ചിരിച്ച് വിട്ടതേ ഉള്ളൂ. അതിൻ്റെ കാര്യം മനസ്സിലായത് എനിക്ക് പിന്നെയാണ് എന്തുകൊണ്ടാണ് പുള്ളി അങ്ങനെ പറഞ്ഞതെന്നുള്ളത്. അപ്പോൾ തുടക്കത്തിൽ നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്തപ്പോൾ വീട്ടിൽ വലിയൊരു യാത്ര പോകുന്നെന്ന് ആദ്യമേ പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ പാരൻസിൻ്റെ കാര്യം, പ്രത്യേകിച്ച് അമ്മ. അപ്പോൾ അവർക്ക് ഭയങ്കര ടെൻഷനാണ്. ഞാൻ ഇതുവരെ കേരളം വിട്ടങ്ങനെ പോയിട്ടില്ല, അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടും, പിന്നെ ഓവർ കെയറിങ്ങാണ്. അപ്പോൾ അമ്മ ഈ 2 മാസത്തെ യാത്രയെന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ അടുത്ത് 1 ആഴ്ച സംസാരിച്ചു. ഞാനിപ്പോൾ ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, 1 ആഴ്ച എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടില്ല.
1: അത് ബൈക്കിലാണ് പോകുന്നത്.
0: അത് ബൈക്കിലാണ് പോകുന്നതാണ്. അച്ഛൻ്റെ അടുത്ത് മാത്രം പറഞ്ഞ് 2 മാസമല്ല കുറച്ച് കൂടുതലെടുക്കും, അപ്പോൾ ഒന്നും പറഞ്ഞില്ല. പിന്നെ നമ്മൾ കൂടുതൽ സ്ട്രെസ് ചെയ്യാനും പോയില്ല. അങ്ങനെ ആ ഒരു യാത്ര അങ്ങ് സ്റ്റാർട്ട് ആകും. എപ്പോഴോ നമ്മൾ ഈ യാത്രയെന്ന് പറഞ്ഞ ആ ഒരു ലഹരി നമ്മളെ മനസ്സിലും അല്ലെങ്കിൽ നമുക്ക് അങ്ങ് പിടിച്ചിട്ട്, പിന്നെ നമുക്ക് പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ പോകുന്ന സ്ഥലം കാണുക എന്നുള്ളതല്ല, നമുക്ക് ആ യാത്രയുടെ ആ ഒരു എക്സ്പീരിയൻസ്, അവിടെ ചെന്ന് പരിചയപ്പെടുന്ന ആൾക്കാർ പല സന്ദർഭങ്ങളിലും, അതൊക്കെയാണ് ആക്ച്വലി ഞാൻ ഇപ്പോഴും ചെറിയ ചെയ്യുന്നത്. പലരും ഇപ്പം ഈ യാത്രയിൽ, അത് 2017-18 യാത്ര ചെയ്ത സമയത്ത് പരിചയപ്പെട്ട പല ആൾക്കാരുമായിട്ട് ഇപ്പോഴും എനിക്ക് കോണ്ടാക്ട് ഉണ്ട്. അതിൽ നല്ല കൂട്ടുകാരുണ്ട്, കുറച്ച് പേര് നാട്ടിൽ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ മീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ്, കണ്ട സ്ഥലത്തെക്കാളും കൂടുതൽ പരിചയപ്പെട്ട ആൾക്കാരെയാണ് ഞാൻ കൂടുതലും

0: ശരിക്കും മനുഷ്യരെ കണ്ടാണ് യാത്ര ചെയ്യുന്നത്.
1: അതെ
0: പല യാത്ര ചെയ്യുമ്പോഴത്തേക്ക് ചില ഈ ഹിസ്റ്റോറിക്കൽ പ്ലേസസ്, ചരിത്രം ഉറങ്ങുന്ന സ്ഥലങ്ങളിലേക്ക് പോകാൻ
1: അതെ
0: താല്പര്യപ്പെടുന്നവരുണ്ട്.
1: ആ
0: ഇപ്പോൾ ബീച്ചുകളൊക്കെ പോലെ അല്പം ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങൾ ഇഷ്ടപ്പെടുന്നവരുണ്ട്, അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്നവരുണ്ട്. ഈ യാത്ര തന്നെ ഒരു അഡ്വഞ്ചറാണ്. അപ്പോൾ അതിൽ നിന്ന് ഏറ്റവും സന്തോഷം ഉണ്ടാക്കിയ ഒരു കാര്യം എന്തായിരുന്നു?
1: ഞാൻ ഈ 17-ലൊക്കെ ട്രാവൽ ചെയ്യുമ്പോഴത്തേനും ഒരുപാട് ആൾക്കാർ ട്രാവൽ ചെയ്യണുണ്ടോ എന്നുള്ളത് എനിക്കറിയത്തില്ല, പക്ഷെ എന്നാലും ട്രാവൽ ചെയ്യുന്ന കുറവായിരുന്നു. അതിനെക്കുറിച്ച് ഇപ്പം നോർത്ത് ഈസ്റ്റ് ട്രാവൽ ചെയ്ത ആൾക്കാരുടെ ഒരു ഇത് നോക്കുമ്പോൾ ഇപ്പം ഈ 2026 കമ്പയർ ചെയ്യുമ്പോഴത്തേനും വളരെ കുറവായിരുന്നു. അപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ പറഞ്ഞു നമ്മൾ എത്തുമ്പോഴത്തേനാണ് നമുക്ക് മനസ്സിലാവണം നമ്മൾ ആയിരിക്കും അവിടെ ആദ്യമായിട്ട് അങ്ങനെ വരുന്നത് ഇപ്പം കേരളത്തിൽ നിന്ന് എന്ന് പറയുമ്പോൾ. ഒരു ഡൗട്ടോടു കൂടിയാണ് നോർത്ത് ഈസ്റ്റിൽ ഗുവാഹട്ടിയിൽ ജാനുവരി 15 ഞാൻ എത്തുന്നത്. അതിന് മുന്നേ തന്നെ ഇതിൻ്റെ പ്ലാനിങ്, അതായത് അവിടെ മാക്സിമം പറ്റുന്ന ബൈക്കിംഗ് ഗ്രൂപ്പിലുള്ള ആൾക്കാരെ പരിചയപ്പെടുക, ഇവരെയൊക്കെ കണ്ട്, അവിടെ ഭയങ്കര ഡേഞ്ചറാണ്, പ്രത്യേകിച്ച് നാഗാലാൻഡ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഭയങ്കര ഡേഞ്ചറസ് ആണ്, പിന്നെ മിലിറ്റന്റ് ആക്ടിവിറ്റീസ് ഉള്ള പല സ്ഥലങ്ങളും ഉണ്ട്, നിങ്ങൾ പോകുമ്പോൾ എക്സ്ട്രീം കെയർഫുൾ ആയിരിക്കണം, പിന്നെ അവിടെ പട്ടിയെ തിന്നുന്ന സ്ഥലങ്ങളുണ്ട്, അപ്പോൾ അവരെ ആഹാര രീതി എങ്ങനെയാണ്, അതൊക്കെയാണ് ആൾക്കാർ നിറച്ചു തന്ന പല ഒരു ഐഡിയ നോർത്ത് ഈസ്റ്റിനെ കുറിച്ച്. പക്ഷേ ഇതിൽ നിന്നും നേരെ വിപരീതമാണ് ഞാൻ അവിടെ പോയിട്ട് കണ്ടതും അനുഭവിച്ചതും. ഏറ്റവും കൂടുതൽ ആൾക്കാർ നമ്മുടെ അടുത്ത് നല്ല രീതിക്ക് പെരുമാറി ഏറ്റവും കൂടുതൽ സഹായം ചെയ്തത് ഈ നോർത്ത് ഈസ്റ്റിൽ പോയപ്പോഴാണ്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് പറയാൻ ഞാൻ ഈ 1.5 വർഷത്തിൻ്റെ യാത്രയിൽ ഏകദേശം 6 മാസം നോർത്ത് ഈസ്റ്റിലുണ്ടായിരുന്നു. അത് എന്തുകൊണ്ട് കൃത്യമായിട്ട് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ ജനുവരി 15 ഞാൻ ഗുവാഹട്ടിയിലെത്തുന്നു, നോർത്ത് ഈസ്റ്റും ഫുൾ യാത്ര ചെയ്ത് തിരിച്ച് ഞാൻ ഗുവാഹട്ടിയിലെത്തുന്നത് ജൂലൈ 15. അപ്പോൾ അത്രയും ടൈം ഞാൻ ഈ നോർത്ത് ഈസ്റ്റിലെ അരുണാചൽ പ്രദേശ്, അത് കഴിഞ്ഞ് നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, മേഘാലയ ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീണ്ടും ഞാൻ ഗുവാഹട്ടിയിൽ നോർത്ത് ഈസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് വരുന്നത് കൃത്യം ജൂലൈ 15. അപ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം എന്തുമാത്രം നോർത്ത് ഈസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം നമ്മുടെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടെന്നുള്ളത്. അത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. പിന്നെ രണ്ടാമത് നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്കുകളിൽ വായിച്ചതും പല ആഴ്ച പതിപ്പിൽ ഓരോ സ്ഥലങ്ങളെക്കുറിച്ചുള്ള ആ ഇന്ന സ്ഥലത്ത് ഇന്ന പ്രത്യേകതകളാണ്, ഇവിടെ പോയി കഴിഞ്ഞാൽ ഇന്ന സാധനങ്ങൾ, അങ്ങനത്തെ ഇടയ്ക്കൊരു ട്രാവൽ ഇത് ചെറിയൊരു കുറിപ്പ് വരാറുണ്ട്, അത് കുറേ ഞാൻ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വായിച്ചതും അല്ലെങ്കിൽ നമ്മൾ ബുക്കിൽ വായിച്ചിട്ടുള്ള പല സ്ഥലം, എക്സാമ്പിൾ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഔറംഗാബാദിലുള്ള അജന്ത എല്ലോറ കേവ്സ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ പണ്ടത്തെ ആ ഒരു ഇതിൽ നമുക്ക് ബുദ്ധിസ്റ്റ് ആ ഒരു കൾച്ചർ എന്തൊക്കെ നമുക്ക് അതിൽ കാണാൻ പറ്റും, ജെയിൻ കൾച്ചർ, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ടെമ്പിൾ, അതിൻ്റെ റൂയിൻസ്, അവിടെ കൈലാഷ് എന്ന് പറഞ്ഞിട്ടൊരു ടെമ്പിളുണ്ട്, അതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ താഴെ നിന്ന് മുകളിലോട്ടാണ് അമ്പലത്തിൻ്റെ സ്ട്രക്ചർ എല്ലാം കൊത്തുന്നത്, ഇത് ഒരു വലിയൊരു പാറയുടെ മുകളിൽ നിന്ന് കൊത്തി താഴേക്ക് ഇറങ്ങി വന്ന് അമ്പലം ഉണ്ടാക്കിയൊരു സ്ഥലമാണ് ഈ കൈലാഷ് എന്ന് പറഞ്ഞിട്ട് അജന്ത എല്ലോറയുടെ അവിടെ ഉള്ള ഒരു ടെമ്പിളാണ്, അതിൻ്റെ റൂയിൻസ് ആണ് ഇപ്പോൾ ഉള്ളത്. പക്ഷെ അതൊക്കെ കാണുമ്പോഴൊന്നും നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്കിൽ കണ്ട ഫോട്ടോ ആ ഒരു സ്ഥലത്തെക്കുറിച്ച് നമ്മൾ നേരിട്ട് പോയി ഈ സാധനം കാണുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. പിന്നെ അതുപോലെ തന്നെ ഹിമാലയം കേട്ട് മാത്രം ഉള്ളൊരു മഞ്ഞ് ഞാനിങ്ങനെ കൈകൊണ്ട് വാരിയെടുക്കുന്ന മഞ്ഞ് വീഴ്ച കാണുന്ന അവിടെ വെച്ചാൽ മഞ്ഞ് കൈകൊണ്ട് വാരിയെടുക്കുന്ന കാർദുംഗ്ല എന്ന് പറഞ്ഞ് അന്ന് ഹയസ്റ്റ് മോട്ടോർബോൾ ഒരു പാസ് ഉണ്ട്, കാർദുംഗ്ല പാസ് അവിടെ ചെന്നപ്പോൾ തലേ ദിവസത്തെ മഞ്ഞ് വീഴുന്ന അവിടെ കിടപ്പുണ്ട്. ആദ്യമായിട്ട് ലൈവ് സ്നോ, ഫ്രിഡ്ജിൽ നിന്നുള്ള ഐസ് അല്ലാതെ ലൈവായിട്ട് സ്നോ കാണുന്ന സന്തോഷത്തിൽ ഞാൻ കയ്യിൽ നിന്ന് ഞാൻ വേറെ 2 ഫ്രണ്ട്സ് അവിടുന്ന് ആ ഒരു ട്രിപ്പിൽ ജമ്മു ഒന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടെയാണ് ബാക്കി ലേ ലഡാക്ക് റൈഡ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഞങ്ങൾ എന്താ പറയുക, ഓവർ എക്സൈറ്റഡ് ആവരുത്, ഓൾട്ടിറ്റ്യൂഡ് കൂടുതലാണ്, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുള്ളതാണെന്നൊക്കെ ഞങ്ങൾ കുറച്ച് നേരത്തേക്ക് മറന്നുപോയി. ഇത് കണ്ട് ഓടി ചെന്ന് ഗ്ലൗസ് എല്ലാം ഊരി വാരി എടുത്ത് കളിച്ച് എന്താ പറയുക ഒരു കുട്ടി ആയിപ്പോയി ആ ഒരു ടൈമിൽ. എന്താ കുറേ കഴിഞ്ഞിട്ടാണ് തന്നെ കൈ എന്താ പറയുക ചോന്ന് നമുക്ക് കയ്യിൽ ആ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവണം കുറച്ച് കഴിഞ്ഞ ശേഷമാണ്. അപ്പം നമുക്ക് ആ സന്തോഷത്തിൻ്റെ ഇത് എങ്ങനെയെങ്കിലും എക്സ്പ്രസ് ചെയ്യണമല്ലോ. ഒരുപാട് ഫോട്ടോസ് എടുത്ത് അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ കാർദുംഗ്ലയിൽ പോയിട്ട് ആദ്യമായിട്ട് മഞ്ഞ് കാണുന്നത്. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ താമസിക്കുന്ന ജനിച്ച് താമസിക്കുന്ന സ്ഥലത്ത് നമ്മൾ ഇരുന്ന് ഒരിക്കലും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അപ്പം അത് സമ്മാനിച്ചത് ഈ യാത്ര തന്നെയാണ്.
0: നമ്മൾ ഈ മഞ്ഞിൻ്റെ ഒക്കെ കണ്ട അനുഭവത്തെക്കുറിച്ച്, മഞ്ഞ് കോരിയെടുത്ത അനുഭവത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു, ആ ഒരു മൊമെന്റിലെ ഒരു പാട്ട് മനസ്സിലേക്ക് വരുന്നുണ്ടോ?
1: അത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വന്ന നമുക്ക് ടൊവിനോ അഭിനയിച്ച ഗപ്പി എന്ന് പറഞ്ഞ മൂവിയിലെ ഒരു സോങ് ആണ്.
0: അല്പം ഇൻസ്പിറേഷൻ ആയിട്ടൊരു പാട്ടാണ്.
1: അതെ, ആ ഒരു സ്ലോയിലിങ് വന്ന് ഗ്രാജുവലി അത് കേൾക്കുമ്പോൾ ഫീൽ ഗുഡ് എന്നതിലുപരി നമുക്ക് എന്തോ ഒരു എന്തോ എന്തൊക്കെയോ ചെയ്യണമെന്നുള്ളൊരു ഒരു ഇൻസ്പിറേഷൻ തരുന്ന ഒരു പാട്ടാണ്
0: തീർച്ചയായിട്ടും.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവിലയ്ക്ക് ശേഷം സഞ്ചാരി തുടർന്ന് കേൾക്കാം. ആകാശവാണി അനന്തപുരി എഫ് എം 101.9. സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില പ്രായോജികർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
0: കേരളത്തിൽ ഇന്ന് സ്വർണവ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 145 രൂപ വർദ്ധിച്ച് 14,450 രൂപ നിരക്കിലും പവന് 1,160 രൂപ വർദ്ധിച്ച് 115,600 രൂപ നിരക്കിലുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില
3: സമർപ്പിച്ചത്
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: കൺമണി സ്കൂൾ ബാഗ് വാങ്ങണ്ടേ? ഷൂസും കുടയും വാങ്ങണ്ടേ?
5: വേണം വേണം, ചെല്ലം പോവാം.
6: എല്ലാ ബാക്ക് ടു സ്കൂൾ പ്രോഡക്ട്സും ഫ്രം ചെല്ലം അംബ്രല മാർട്ട്, പട്ടം, പഴവങ്ങാടി.
7: മഴ
8: ഓരോ മഴക്കാലവും കുടയുടെ കാലമാണ്.
7: കുട പോപ്പിയോ ജോൺസോ ഏതുമാകട്ടെ,
8: കുട വാങ്ങാൻ ഏവരും വന്നെത്തുന്നു.
7: വേലായുധൻ പിള്ള ആൻഡ് സൺസ് ചാല,
8: 18 ആണ്ടുകളുടെ പാരമ്പര്യമുള്ള നഗരത്തിലെ പ്രമുഖ കുട വ്യാപാരി.
7: വേലായുധൻ പിള്ള ആൻഡ് സൺസ്, റഹ്മാനിയ ലൈൻ, ചാല.
9: ഈ മഴക്കാലത്ത് തുണികൾ അലക്കുന്നതിനെയും ഉണക്കുന്നതിനെയും കുറിച്ച് ഓർത്ത് ടെൻഷൻ വേണ്ട, കാരണം പിട്ടപ്പള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്ക് കിടിലൻ ഓഫറുകൾ.
10: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 3,490 രൂപ വില വരുന്ന അയണിംഗ് ബോർഡ് ഫ്രീ. എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 1,290 രൂപ വില വരുന്ന അയൺ ബോക്സ് തികച്ചും സൗജന്യം. പിട്ടപ്പള്ളിയിൽ ഏജൻസീസ്.
0: സഞ്ചാരി തുടരുന്നു.
11: ഇന്ത്യ വൈവിധ്യങ്ങളുടെ രാജ്യമാണെന്നാണല്ലോ പറയുന്നത്. പക്ഷേ നമ്മൾ ട്രെയിനിൽ പോയാൽ തന്നെ നമുക്കറിയാം എന്തുമാത്രം

0: കൃത്യമാർന്ന പ്രകൃതിയിലൂടെയാണ് നമ്മൾ പോകുന്നത്, എന്തുമാത്രം തരത്തിലുള്ള ആളുകളെയാണ് നമ്മൾ കാണുന്നത്
1: അതെ
0: എന്നൊക്കെയുള്ളത്.
1: അതെ
0: അപ്പോൾ ബൈക്കിലൂടെ നമ്മൾ പോകുന്നത് വെച്ചാൽ കുറച്ചുകൂടെ ഇത് അറിഞ്ഞും ഉൾക്കൊണ്ടൊക്കെ യാത്ര ചെയ്യുന്നത്. ഈ വൈവിധ്യം ഏറ്റവും സ്ട്രൈക്കിംഗ് ആയി തോന്നിയത് എന്തായിരുന്നു?
1: ആഹാര രീതി നമ്മുടെ ഇവിടെ ഉപയോഗിക്കുന്ന മസാല കൂട്ടോ അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല നോർത്തിലേക്ക് ചെല്ലുമ്പോൾ ഉപയോഗിക്കുന്നത്. അവർ ഉപയോഗിക്കുന്നത് പോലെ അല്ല നോർത്ത് ഈസ്റ്റ് ചെല്ലുമ്പോൾ. നോർത്ത് ഈസ്റ്റിൽ എന്ന് പറയുമ്പോൾ അവർക്ക് മസാല എന്ന് പറയുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, മഞ്ഞപ്പൊടി, പച്ചമുളക് ഇത്രയും കൊണ്ട് ടേസ്റ്റി ആയിട്ടുള്ള സാധനം. ഇപ്പോഴും അത് പറയുമ്പോഴത്തേനും പല ആഹാരവും നമുക്ക് ഓർമ്മ വരുന്നതാണ്. ചിലതൊക്കെ ഭയങ്കര എന്താ പറയുക വെറൈറ്റി ആയിട്ടുള്ള, നമ്മൾ കഴിച്ച് എന്ന് വെച്ചാൽ ജീവിതത്തിൽ പോലും വിചാരിക്കില്ല ഇങ്ങനെ കഴിക്കാൻ പറ്റുമോ എന്ന് വിചാരിക്കാത്ത സാധനങ്ങൾ നമുക്ക് അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ട്. നാഗാലാൻഡിൽ ഞാനിപ്പോൾ പോയപ്പോൾ നാഗാലാൻഡിൽ മെയിൻ സംസാരിക്കുന്ന നാഗാമീസാണ്. കുറച്ചുകൂടി ഇന്റീരിയറിലേക്കുള്ള സ്ഥലത്ത് പോകുമ്പോഴത്തേന് അവർക്ക് അവരുടേതായ ഗോത്രഭാഷയുണ്ട്. ഒരുപാട് ഇന്റീരിയറിലേക്ക് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ഈ നാഗാമീസ് എന്ന് പറഞ്ഞാൽ കോമൺ ഭാഷയാണ്. അത് തന്നെ അവർക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. അവർക്ക് അവരുടെ ആ ഒരു പർട്ടിക്കുലർ ട്രൈബിൻ്റെ ഭാഷ മാത്രമാണ് അവർക്ക് അറിയാവുന്നത്. കേരളത്തിൽ തന്നെ നമുക്കറിയാം തിരുവനന്തപുരത്ത് സംസാരിക്കുന്ന ഭാഷയല്ല കാസർഗോഡ് സംസാരിക്കുന്നത്, അതല്ല കോട്ടയത്ത് സംസാരിക്കുന്നത്. ഒരുപാട് വ്യത്യാസമാണ്. ഇപ്പം നമ്മുടെ ഇവിടെ പോലും ഫീൽ ചെയ്യുന്നത് അതിൻ്റെ എക്സ്ട്രീമാണ് നമ്മൾ വേറെ പല സ്ഥലത്തും ചെല്ലുമ്പോൾ കാണാം. ഇപ്പം നോർത്ത് ഈസ്റ്റിൽ കൂടിപ്പം നമ്മൾ ഈ വെസ്റ്റ് ബംഗാളിലൊക്കെ പോയി കഴിഞ്ഞാൽ കൂടുതലും കാലിംപോങ് പെദോങ് ഈ സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ ആക്ച്വലി അവർ ഇപ്പം നേപ്പാളുമായിട്ട് അടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളിൽ അവരുടെ പല ബന്ധുക്കളും നേപ്പാളിലുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പാകിസ്ഥാനിൽ പോയി കഴിഞ്ഞാൽ പാകിസ്ഥാനിൽ പല റിലേറ്റീവ്സ് ഉള്ളവർ ഇപ്പോഴും തുർത്തുക്ക് എന്ന് പറഞ്ഞിട്ട് ഗ്രാമം എന്ന് പറഞ്ഞിട്ട് ലേ ലഡാക്ക് പോകുമ്പോഴത്തേക്ക് നമുക്കൊരു സ്ഥലത്ത് പോകാൻ പറ്റും. അപ്പോൾ അവിടുന്ന് കുറച്ചുകൂടെ ഫ്രണ്ടിലൂടെ നമുക്ക് പോകാൻ പറ്റും. ബോർഡർ ഷെയർ ചെയ്യുന്നവരുടെ അപ്പിയറൻസ്, അവരുടെ ഫുഡ്, ഇതെല്ലാം ഓൾമോസ്റ്റ് സിമിലർ ടു എന്താ തൊട്ടടുത്ത നെയ്ബറിംഗ് കൺട്രീസിൻ്റെയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്കത് വേണ്ട രീതിക്ക് നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നാച്ചുറൽ എങ്ങനെയാണോ അത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പല ആഹാരങ്ങളും ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവരുടെ ഇഷ്ടപ്പെട്ട മോമോസ്, നോർത്ത് ഈസ്റ്റിലൊക്കെ വളരെ കോമൺ ആയിട്ടുള്ള സാധനം, നമുക്കത് ഇവിടെ കിട്ടുന്നു. പക്ഷേ ഇവിടുന്ന് കഴിച്ച മോമോസും ഒതന്റിക് ആയിട്ട് അവിടെ പോയി കഴിക്കുന്നതിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ട് ഒരു ഇത് തന്നെയാണ്.
0: നമ്മൾ ഇങ്ങനൊരു യാത്രയ്ക്ക് ശേഷം പിന്നീട് അടുത്ത് യാത്ര ചെയ്തേക്കുന്നത് നേപ്പാളിലേക്കാണ്.
1: അതെ,
0: ഇതേപോലെ തന്നെ ബൈക്കില് നേപ്പാളിലൂടെ യാത്ര ചെയ്തു. ആ ഒരു അനുഭവം നമുക്ക് വെക്കാമോ?
1: നേപ്പാള്, ഇപ്പം നേപ്പാൾ എന്ന് പറയുമ്പോഴത്തേന് ഏതൊരു മലയാളിക്കും ആദ്യം ഓർമ്മ വരുന്നത് മോഹൻലാൽ അഭിനയിച്ച യോധ എന്ന് പറഞ്ഞ സിനിമയായിരിക്കും എന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. എൻ്റെയും അത് തന്നെയാണ്. ആ യോധ കണ്ടതിന് ശേഷം നേപ്പാൾ എന്ന് പറഞ്ഞൊരു രാജ്യം ഒരുപാട് മനസ്സിൽ കൂടിയിട്ടുള്ളതാണ്. ഞാൻ ഇഷ്ടംപോലെ പ്രാവശ്യം, എനിക്ക് തന്നെ അറിയത്തില്ല ഞാൻ എത്ര പ്രാവശ്യം ആ സിനിമ കണ്ടിട്ടുണ്ടെന്നുള്ളത്. അപ്പം അന്നേ ഉള്ളൊരു ആഗ്രഹമാണ് അയൽ രാജ്യമായ നേപ്പാളിൽ പോകുന്നുള്ളൂ. എൻ്റെ ഈ യാത്രയിൽ വളരെ കുറച്ച് ദിവസമേ എനിക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഓൾമോസ്റ്റ് 12 ദിവസമാണ് ഞാൻ ആ വലിയ ട്രിപ്പ് പോയപ്പോൾ യാത്ര ചെയ്തത്. അപ്പം അവിടെ വെച്ച് പരിചയപ്പെട്ട നല്ലൊരു സുഹൃത്തിനെ അവിടുന്ന് കിട്ടി. പുള്ളി താമസിക്കുന്ന വെസ്റ്റ് ബംഗാളിൽ കാലിംപോങ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. എൻ്റെ യാത്രയുടെ റൂട്ടിൽ പോലും ഇല്ലാത്തൊരു സ്ഥലമായിരുന്നു കാലിംപോങ് എന്ന് പറഞ്ഞാൽ. അവിടെ ചെന്ന് ഈ ഒരു കൂട്ടുകാരനെ പരിചയപ്പെട്ട് പുള്ളിയുടെ ഫ്രണ്ട്സിനെ അവരുടെ ഏറ്റവും കൂടുതൽ കമ്പനിയെ ഞാൻ അവിടെ എനിക്കൊന്ന് ഈ നോർത്ത് ഈസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞതിന് ശേഷം തിരിച്ചു പോകുന്ന വഴിക്ക് പുള്ളിയെ കാണാൻ വേണ്ടി ഞാൻ കയറിയായിരുന്നു. ഓൾമോസ്റ്റ് ഞാൻ ജസ്റ്റ് ഒരു ബൈ പറയാൻ പോയത് ഞാൻ 1 മാസം പുള്ളിയുടെ കൂടെ അവിടെ പുള്ളിയുടെ വീട്ടിലുണ്ടായിരുന്നു. പുള്ളിയുടെ പേര് ബിദാൻ എന്നാണ്. പുള്ളിക്ക് അവിടെ ഒരു റെസ്റ്റോറൻറ്റ് റൺ ചെയ്യുന്നുണ്ട്. പുള്ളി വീട്ടിലെ ഒരു ഫാമിലി മെമ്പർ പോലെയാണ്. പുള്ളിയായിരുന്നാലും പുള്ളിയുടെ അമ്മയായിരുന്നാലും നമ്മളെ കാണുന്നത്. ഞാൻ അത് കഴിഞ്ഞതിന് ശേഷം പോയിട്ടുണ്ട്. അവർക്ക് ദശറ ടൈമിന് അപ്പോൾ ആ സമയത്ത് വീട്ടിലെല്ലാവരും ഒത്തുകൂടി ഒരു പൂജയെല്ലാം ചെയ്തിട്ട് ടീക്ക കുറി ഇടുന്ന ഒരു ഒരു ഫംഗ്ഷനുണ്ട്. ഒരു പ്രാവശ്യം എന്നെ പുള്ളി ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഓൺ ഫാമിലി മെമ്പർ എന്നുള്ള നിലയ്ക്ക് ഞാൻ വരണം അവിടെ ഈ ഒരു സംഭവത്തിന് വരണമെന്ന്. അതൊക്കെ എനിക്ക് ഭയങ്കര ടച്ചിങ് ആയിട്ടാണ്. കാരണം ഞാൻ യാത്ര ഒരിക്കലും ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ അങ്ങനെ ഒരു ആളെ പരിചയപ്പെടാനും ഇല്ലായിരുന്നു. പുള്ളിയുടെ അവിടെ പോകാനും പറ്റില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റില്ല. പുള്ളി ഇതുപോലെ ഒരു ട്രിപ്പ് ചെയ്തപ്പം നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. 1 ആഴ്ച എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ പോയതിന് ശേഷം പുള്ളി യാത്ര അത് കണ്ട് ഇൻസ്പയർ ആയി പുള്ളി യാത്ര ചെയ്തിട്ടുണ്ട്. പുള്ളി നേപ്പാളിയാണ്, ഇന്ത്യൻ ഗോർഖ ആണ്. അപ്പോൾ അങ്ങനെ ആണ് നമുക്ക് എന്താ ഒരു നേപ്പാൾ ട്രിപ്പ് പ്ലാൻ ചെയ്തത്. പുള്ളി ഈ ഓഫ് റോഡൊക്കെ കുറച്ച് നല്ല യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. റെഗുലർ എല്ലാവരും ഹൈവേ വഴിയാണ് യാത്ര ചെയ്തിട്ടുള്ളത്. നമുക്ക് എന്തുകൊണ്ട് കുറച്ച് ഓഫ് റോഡ് പിടിച്ച് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ട്രെയിൻ വഴി പോയി കുറച്ച് സ്ഥലങ്ങൾ നമുക്ക് കാണാം എന്നുള്ള ഈ ഒരു ഐഡിയ പുള്ളി പറയുന്നത് എനിക്കും ഇൻട്രസ്റ്റഡ് ആണ്. ഞാൻ മറ്റേ ആ വലിയ ട്രിപ്പിന് ശേഷം പിന്നെ ചെറിയ ചെറിയ യാത്രകളല്ലാതെ വേറൊന്നും ചെയ്തിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു ശരി നമുക്കൊരു യാത്ര പോവാം. അങ്ങനെ നോക്കുമ്പോൾ ട്രാവലേഴ്സിന്, അതായത് ഇന്ത്യൻ വെഹിക്കിൾസ് മാക്സിമം 30 ഡേയ്സ് ആണ് അവിടെ പെർമിറ്റുള്ളത്. 30 ഡേയ്സിന് കിട്ടുള്ളൂ. 7 ഡേയ്സ് ഇനീഷ്യൽ പെർമിറ്റ് തരും. പിന്നെ നമ്മൾ എവിടെയെങ്കിലും ഇതുപോലെ ബോർഡറിലോ അല്ലെങ്കിൽ ഇവരുടെ ഇമിഗ്രേഷൻ ഓഫീസിൽ പോയിട്ട് നമുക്ക് ഈ പെർമിറ്റ് റിന്യൂ ചെയ്ത് 30 ഡേയ്സ് ആണ് മാക്സിമം അറ്റ് എ ടൈം കിട്ടുന്നത്. അപ്പോൾ നമ്മളൊരു 30 ഡേയ്സിൻ്റെ ഒരു പ്ലാൻ ഉണ്ടാക്കി. അങ്ങനെയാണ് നമ്മൾ ഈ 30 ദിവസത്തെ നേപ്പാൾ യാത്ര പോകുന്നത്. അതൊരു പറഞ്ഞു കഴിഞ്ഞാൽ 1.5 എക്സ്പീരിയൻസ് എന്ന് തന്നെ പറയാം.
0: അത് ഈ മെയിൻ റോഡ് വഴി അല്ലാതെ പോകുന്ന പറയുമ്പോൾ നേപ്പാളിനെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് മനസ്സിൽ വരുന്നത് മഞ്ഞും മലയും ഒക്കെ ആണല്ലോ.
1: അതെ.
0: അപ്പൊ അങ്ങനത്തെ ഒരു വഴി കൂടെ ആയിരിക്കത്തില്ല യാത്ര ചെയ്തിട്ടുണ്ടാവുക.
1: അതെ, യാത്ര ചെയ്തിട്ടുള്ള ആ അങ്ങനെ ഒരു വഴിയാണ് ഫസ്റ്റ്.

0: ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഡേ വൺ തന്നെ ഭയങ്കര ഒരു ഡിഫിക്കൾട്ട്. ഇവിടുന്ന് അതായത് പുള്ളിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ പോകുന്നത് ഇതിന് മിഡ് വേ ഒരു സ്ഥലത്ത് നമ്മൾ മായ്പൊക്രി എന്ന് പറഞ്ഞ ഒരു പെർട്ടിക്കുലർ പ്ലേസ് ചെന്നിട്ടാണ് നമ്മൾ സ്റ്റേ അടിക്കുന്നത്. അന്ന് രാത്രി ടെന്റ് സ്റ്റേ അവിടെ ഒരു ഗ്രൗണ്ടിൽ, അതായത് ലോക്കൽസിന്റെ പെർമിഷൻ ചോദിച്ചിട്ട്. പുള്ളിക്ക് നേപ്പാളി നല്ലോണം ഫ്ലുവൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ലാംഗ്വേജ് ബാരിയർ എന്ന് പറഞ്ഞാൽ ഹിന്ദി അറിയാമെങ്കിലും നേപ്പാളി സംസാരിക്കുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് അവരുമായിട്ട് കുറച്ചുകൂടെ മിംഗിൾ ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. റഫ് റോഡ് കഴിഞ്ഞ് ഫസ്റ്റ് ഒരുപാട് ഒരു എനിക്കൊന്ന് മൂന്നാല് വർഷത്തിന് ശേഷം ചെറിയൊരു ആക്സിഡന്റ് പറ്റി ബാക്കിന് ചെറിയൊരു പ്രശ്നമൊക്കെ പറ്റി റെസ്റ്റിന് ശേഷമാണ് ഈ ഒരു യാത്ര പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ഡേ തന്നെ അതൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടെ പോയി ഫസ്റ്റ് ഡേ ടെൻ്റ് അടിച്ചു, സ്റ്റേ ചെയ്തു, പിറ്റേ ദിവസം രാവിലെ ഇറങ്ങി അവിടെ നിന്ന് പോവുകയാണ്. അവസാനം ഇനി ഒരു 15-20 കിലോമീറ്റർ ഉള്ളൂ. ഒരു ഫുൾ ഡേ എടുത്താണ് അതിൻ്റെ ടോപ്പിൽ കയറി. അതോ അത്രയും ബുദ്ധിമുട്ട്, ഓൾട്ടിറ്റ്യൂഡ് അത്രയും ഭയങ്കരമായിട്ടുള്ള, 15 വർഷം പഴക്കമുള്ള ഒരു ബൈക്കും കൊണ്ട്, അതായത് പുള്ളിയുടെ ഒരു സഹായവും. പോകുന്ന വഴിക്ക് എനിക്ക് ലാസ്റ്റ് 3 കിലോമീറ്റർ രാവിലെ ഇത് ഞാൻ ബൈക്ക് മാത്രമായിട്ടാണ് പോയത്. പോകുന്ന വഴിക്ക് ഒരു ലാൻഡ് റോവർ പോയിട്ട് അവരുടെ കയ്യിൽ ലഗേജെല്ലാം എടുത്ത് വച്ചതിന് ശേഷം ബൈക്ക് മാത്രമാണ് കൊണ്ടുവരാം. അത്രയ്ക്ക് ടഫാണ്. നമ്മളിപ്പോഴും പറയുമ്പോഴത്തേനും അതിൻ്റെ ഒരു ഭീകര ഒരു ഇത് നമ്മൾ മനസ്സിൽ വരികയാണ്. പല ഇപ്പം ഞങ്ങൾ പോകുന്ന ടൈമിൽ തന്നെ 2-3 ബൈക്കുകൾ മേപ്പവറും പുള്ളിയുടെ ഒരു പുഷിൽ മാത്രമാണ് ഞാൻ മേളൂർ എത്തിയത്. അവിടെ എത്തിയതിന് ശേഷം ഒരു 5 മിനിറ്റ് ഞാൻ ഒരു അടുത്ത് അങ്ങ് സൈലന്റ് ആയിട്ട് അങ്ങ് ഇരിക്കുന്നത്. എല്ലാവരും ചോദിക്കുകയാണ് നിങ്ങൾ രണ്ടുപേരും എങ്ങനെയാണ് ഈ ബൈക്കിൽ ഇതുവരെ എത്തിയത്, നിങ്ങൾ രണ്ടുപേര് തിരിച്ചു പോകുന്ന ഞങ്ങൾ അവിടെ നിന്ന് കയറി വന്നപ്പോൾ കണ്ടായിരുന്നു. ഞങ്ങൾ തന്നെ വന്നത് ജീപ്പ് വഴിയാണ് വന്നത്. നിങ്ങൾക്ക് എങ്ങനെ വരാൻ പറ്റിയെന്ന് അത് എല്ലാം കണ്ട് അതിന് ശേഷം നമ്മൾ അച്ചീവ് ചെയ്ത കാര്യം പുള്ളി എന്നിട്ട് എന്നെ ആ ഒരു ഇതിൽ നിന്ന് ആക്കിയിട്ട് പുള്ളി പറയണം വി ഹാവ് ഡൺ എന്ന് പറയുമ്പോൾ ഇത് സന്തോഷം കൊണ്ട് കരഞ്ഞു. പുള്ളി അത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു വലിയ യാത്രയിൽ പല ടെറൈനും പോയിട്ടുണ്ട്. ഇത്രയും റഫായിട്ടുള്ള ടെറൈൻ ഞാൻ എപ്പോഴും പറയുന്നത് ഞാൻ ഓടിച്ചിട്ടേ ഇല്ല. അത്രയും എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല ടഫായിരുന്നു അത്. ഇത്രയും പഴയ ഒരു ബൈക്കും കൊണ്ട് അത്രയും ഓൾട്ടിറ്റ്യൂഡ് കയറുമ്പോഴത്തേനും അറിയാലോ, ഓൾട്ടിറ്റ്യൂഡ് നമ്മൾ കയറുമ്പോൾ നമ്മൾ പഴയ വണ്ടികളാകുമ്പോൾ ഓക്സിജൻ്റെ കുറവുകൊണ്ട് വണ്ടിയുടെ പുള്ളിയും കുറയും, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് കയറ്റാൻ വേണ്ടിയിട്ട് മുകളിലേക്ക്. അപ്പോൾ അതെല്ലാം തരണം ചെയ്ത് ആ മുകളിൽ ഒരുപാട് പ്രാവശ്യം പല സ്ഥലങ്ങളിൽ വിഴുന്നാലും തിരിച്ചെണീക്കുന്നു, ഓടിക്കുന്നു, എങ്ങനെയും ഇവിടെ എത്തുക എന്നുള്ളൊരു ഒറ്റ മൈൻഡ് മാത്രം ഉണ്ടായിരുന്നു. പിന്നെ പുള്ളിയുടെ ഭയങ്കരമായ സപ്പോർട്ടും കൊണ്ട് അതിന് മുകളിൽ കയറി. പിറ്റേ ദിവസം ഏകദേശം വൈകുന്നേരമായി ഞങ്ങൾ എത്തിയപ്പോൾ ക്ഷീണം കാരണം ഉറങ്ങി. പിറ്റേ ദിവസം രാവിലെ സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് അവിടെയുള്ള ഓണർ ഞങ്ങളെ വന്ന് വിളിക്കുമ്പോൾ പുറത്തിറങ്ങി കാണുന്ന ആ കാഴ്ച, അപ്പോഴാണ് മനസ്സിലായി ഇത്രയും കഷ്ടപ്പെട്ടതിൻ്റെ ആ ഒരു ഫലം അപ്പോഴാണ് നമുക്ക് കിട്ടിയത്. അതാണ് തന്നെ ഡിഫിക്കൽട്ട് റോഡ് ഓൾവേസ് ലീഡ് ടു ബ്യൂട്ടിഫുൾ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞത് വളരെ ശരിയാണ്. അന്ന് രാവിലെ എണീച്ച് കണ്ട ആ കാഞ്ചൻജംഗയുടെ വ്യൂ അതിപ്പോഴും മറക്കാൻ സാധിക്കില്ല. ഒറ്റ ദിവസം നിൽക്കാമെന്ന് പ്ലാൻ ചെയ്ത ഞങ്ങൾ ഒരു ദിവസം കൂടെ അവിടെ സ്പെൻഡ് ചെയ്ത് കാഞ്ചൻജംഗ മുതൽ മൗണ്ട് എവറസ്റ്റ് വരെ, സെക്കൻഡ് ഡേ പോയി കുറച്ചുകൂടെ ക്ലിയറായി, കാഞ്ചൻജംഗ മുതൽ മൗണ്ട് എവറസ്റ്റ് വരെ കണ്ടിട്ടാണ് ഞങ്ങൾ അവിടുന്ന് താഴേക്ക് ഇറങ്ങിയത്. അപ്പോൾ പലരും ഇന്ത്യൻ സൈഡിൽ നിന്ന് വന്ന പലരും ഞങ്ങൾ ബൈക്കിലാണോന്നോ അവർക്ക് വലിയ അതിശയമായിരുന്നു. അപ്പോൾ അവർ നടന്നാണ്. അപ്പം ആക്ച്വലി ഇന്ത്യയിൽ നിന്ന് വരുമ്പോൾ നമുക്ക് ട്രക്ക് റൂട്ട് മാത്രമേ ഉള്ളൂ, അവിടെ ബൈക്ക് വണ്ടി കൊണ്ടുവരാൻ പറ്റൂ. ലാൻഡ് റോവർ ഉണ്ട്, അവരുടെ പ്രൈവറ്റ് വെഹിക്കിൾസ് ഒന്നും കൊണ്ടുവരാൻ പറ്റത്തില്ല, കാരിയേഴ്സ് ഉണ്ട് അവർക്ക് വരാം, പിന്നെ ട്രക്കിംഗ് ആണുള്ളത്. നേപ്പാൾ സൈഡിൽ നിന്ന് പോകുമ്പോൾ മാത്രമാണ് ബൈക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത്. ഡേ വൺ തന്നെ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് അന്ന് കണ്ടു തുടങ്ങിയതാണ്. പിന്നെ ഇതേപോലെ തന്നെ പിന്നെ ഫുൾ ഹിമാലയം തന്നെയായിരുന്നു ആ ഒരു 30 ദിവസം.
1: 30 ദിവസം മൊത്തം യാത്ര ചെയ്തല്ലേ?
0: മൊത്തം യാത്ര ചെയ്തു.
1: ഇവിടെ വരെ യാത്ര ചെയ്തപ്പോൾ നേപ്പാളിനകത്ത്
0: ഞങ്ങൾ മാക്സിമം പൊക്ര വരെയാണ് യാത്ര ചെയ്തത്. കാഠ്മണ്ഡു വഴി പൊക്ര പോയി, പൊക്രയിൽ നിന്ന് മുസ്താങ് അവിടെ ഒരു ടെമ്പിൾ ഉണ്ട്, ആ ടെമ്പിൾ വരെ പോയിട്ടാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. അപ്പർ മുസ്താങ് പോകാൻ ആക്ച്വലി പെർമിറ്റും ഉണ്ട്, അത് കുറച്ച് കോസ്റ്റ് ആ സമയത്ത് കോസ്റ്റ് കൂടുതലായിരുന്നു. $500 ആയിരുന്നു ഒരാൾക്ക് പെർമിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ചിലവാകുന്നത്. അപ്പോൾ അതുകൊണ്ട് അപ്പർ മുസ്താങ് പോവാതെ മുക്തിനാഥ് എന്ന് പറഞ്ഞൊരു വിഷ്ണുവിൻ്റെ ക്ഷേത്രമുണ്ട് അവിടെ, മുക്തിനാഥ് വരെ പോയി പ്രാർത്ഥിച്ചു തിരിച്ചു വന്നു.
1: നേപ്പാളിനെ കുറിച്ച് വരുമ്പോൾ നമുക്ക് അങ്ങ് പറഞ്ഞ പോലെ യോദ്ധ സിനിമയാണ് എപ്പോഴും മനസ്സിലേക്ക് വരിക.
0: അതെ,
1: അപ്പോൾ നമുക്ക് യോദ്ധ സിനിമയിൽ ഒരു പാട്ട് കേട്ടാലോ?
0: ഉറപ്പായിട്ടും. നമുക്ക് ഏതൊരു മലയാളികൾക്കും നേപ്പാൾ എന്ന് പറഞ്ഞത് മനസ്സിൽ വരുന്നത് ഉറപ്പായിട്ടും യോദ്ധയിൽ കൂടി തന്നെ ആയിരിക്കും. അതുകൊണ്ട് അതിലൊരു പാട്ടില്ലാതെ നമുക്ക് നേപ്പാളിനെ കുറിച്ച് സംസാരിക്കാനേ പറ്റത്തില്ല.
1: അതെ, പാട്ട് കേട്ട് തിരിച്ചു വരാം.
0: ഓക്കെ.

ശ്രോതാക്കളെ, പ്രക്ഷോഭിന്റെ നേപ്പാൾ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്തയാഴ്ച സഞ്ചാരിയിൽ തുടർന്നുള്ള ഭാഗം കേൾക്കാം. ടീം സഞ്ചാരി, മൃദുൽ ജേക്കബ്, സന്ധ്യ വേറ്റിനാട്.

0: സഞ്ചാരി.
1: നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
2: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ് സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
0: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: 916 ഹോൾ മാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
4: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
5: ഇനിയിപ്പോ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ നമ്മുടെ MRT വാങ്ങാം.
6: MRT മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം MRT ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചു. May 1 മുതൽ June 1 വരെ ഷോപ്പ് ചെയ്യൂ. ആഴ്ച തോറും നടക്കുന്ന നറുക്കെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് സ്വർണ്ണ നാണയം സമ്മാനം. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
7: വ്യോമയാന മേഖലയിൽ ഉയർന്ന സാലറിയും ജോലി സാധ്യതയുമുള്ള എയ്റോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെ രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിക്കൂ, ജോലി ഉറപ്പാക്കൂ. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.
8: എഞ്ചിനീയറിംഗ് ഇല്ലാതെ എന്ത് മെഡിസിൻ?
9: ഏറെ തൊഴിൽ സാധ്യതയുള്ള ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ പഠിക്കൂ. നിംസിലെ പ്രത്യേക പരിശീലനത്തിലൂടെ
8: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ്കന്യാകുമാരി, ദ ന്യൂ ജെൻസ് ഡീംഡ് യൂണിവേഴ്സിറ്റി.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവനുമുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
2: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
1: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് സമീപം.
3: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം വി ശ്രീകുമാർ, സുജാത എന്നിവർ പാടിയത്. വയലാർ ശരത്ചന്ദ്ര വർമ്മയുടെ രചന, വിദ്യാസാഗറിന്റെ സംഗീതം. ചിത്രം 'മുല്ല'.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
2: പേൾ വ്യൂ. ഈ ചിത്രത്തിനായി വയലാർ രാമവർമ്മ രചിച്ച ഗാനം, ദേവരാജന്റെ സംഗീതം, യേശുദാസും മാധുരിയും പാടിയത്.

ഒരു ഗാനം കൂടി കേൾക്കാം. കൊച്ചവ പൗലോ അയ്യപ്പ കൊയ്ലോ എന്ന ചിത്രത്തിനായി വിജയ് യേശുദാസും ശ്വേതയും പാടിയത്. രചന വയലാർ ശരത്ചന്ദ്ര വർമ്മ, സംഗീതം ഷാൻ റഹ്മാൻ.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ സമയം 11 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: കെഎസ്ആർടിസിയിലെ സൗജന്യ യാത്ര ഉൾപ്പെടെ ഇന്ദിരാ ഗ്യാരണ്ടിയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കുമെന്ന നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. അഴിമതിയും അധിക ചെലവും ഇല്ലാതാക്കി ഉദ്യോഗസ്ഥ തലം കാര്യക്ഷമമാക്കുമെന്നും ഭരണത്തിന് സുതാര്യതയും വേഗവും ഉറപ്പുവരുത്തുമെന്നും ഗവർണർ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ജനവിധി വിനയത്തോടെ സ്വീകരിക്കുന്നതായി അറിയിച്ച ഗവർണർ കേന്ദ്ര ഗവൺമെന്റുമായി സഹകരിച്ച് മുന്നോട്ടു പോകുന്ന ഗവൺമെന്റായിരിക്കും ഇതെന്നും വ്യക്തമാക്കി. ഭരണത്തിന് സുതാര്യതയും വേഗവും ഉറപ്പുവരുത്തുമെന്നും ഗവർണർ അറിയിച്ചു. കേരളത്തെ തുറമുഖ ഹബ്ബാക്കി മാറ്റുമെന്നും നെല്ല്, റബ്ബർ, നാളികേര കർഷകർക്ക് അർഹമായ പരിഗണന നൽകുമെന്നും നയപ്രഖ്യാപന പ്രസംഗം വ്യക്തമാക്കി. സംസ്ഥാനത്തിന്റെ കാർഷിക വരുമാനം ഉയർത്തുക, വനിതാ കർഷക കൺസോർഷ്യം സ്ഥാപിക്കുക, യുവാക്കൾക്ക് 5 ലക്ഷം രൂപ പലിശരഹിത വായ്പ നൽകുക തുടങ്ങിയവയും ഉദ്ദേശിക്കുന്നതായും രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പറഞ്ഞു. സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത ചർച്ചകൾ ഈ വർഷം അവസാനത്തോടെ പൂർത്തീകരിക്കാൻ ഇന്ത്യയും കാനഡയും തീരുമാനിച്ചു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലും കനേഡിയൻ അന്താരാഷ്ട്ര വ്യാപാരമന്ത്രി മനീന്ദർ സിധുവും ഇത് സംബന്ധിച്ച് സംയുക്ത കരാറിൽ ഒപ്പുവച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 134 പതിപ്പ് മറ്റന്നാൾ. ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ നമോ ആപ്പിലോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഇന്നുകൂടി സമർപ്പിക്കാം. ഇന്ന് ഐക്യരാഷ്ട്രസഭയുടെ സമാധാന പാലക അന്താരാഷ്ട്ര ദിനം. സമാധാനത്തിന് ജീവൻ ബലിയർപ്പിച്ചവരെ അനുസ്മരിക്കുന്ന ദിനാചരണത്തിൽ സമാധാനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. പാലക്കാട് ജില്ലയിലെ ജലക്ഷാമത്തിന് അടിയന്തര പരിഹാരം കാണാൻ ഭൂജല വകുപ്പിന്റെ കുഴൽക്കിണർ നിർമ്മാണ യൂണിറ്റ്

ഉടൻ പ്രവർത്തനം ആരംഭിക്കും. ജില്ലയിലെ ചെറുകിട കർഷകർക്ക് സബ്സിഡി നിരക്കിലായിരിക്കും കുഴൽക്കിണറുകൾ നിർമ്മിച്ചു നൽകുക. ഐ പി എൽ ക്രിക്കറ്റ് രണ്ടാം ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. ന്യൂ ചണ്ഡിഗഡിലെ മഹാരാജ യാദവീന്ദ്ര സിംഗ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 മത്സരം.

പ്രധാന വാർത്തകൾ ഇനി 12 മണിക്ക്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം എസ് പി വെങ്കടേഷിന്റെ ഈണത്തിൽ ബിജുനാരായണനും ചിത്രം പാടിയത്. ഗാനരചന എസ് രമേശൻ നായരാണ്. ചിത്രം അനിയൻ ബാവ ചേട്ടൻ ബാവ.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
2: They say the view from the top changes everything. But for a few, the view from the clouds is the only one that matters. The Indian Air Force invites applications for commissioned officers through AFCAT 2 of 2026. Registrations open on May 20th, 2026. Visit afcat.edcil.co.in and take the first step toward the blue.
3: കൺമണി, സ്കൂൾ ബാഗ് വാങ്ങണ്ടേ? ഷൂസും കുടയും വാങ്ങണ്ടേ?
4: വേണം വേണം, ചെല്ലം പോവാം.
5: എല്ലാ ബാക്ക് ടു സ്കൂൾ പ്രോഡക്ട്സും ഫ്രം ചെല്ലം അംബ്രല മാർട്ട്, പട്ടം, പഴവങ്ങാടി.
6: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
7: ഷോറൂം സന്ദർശിക്കൂ.
8: ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
9: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ, ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
10: നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
11: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ്, സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീ കവറുകൾ എന്നിവയുടെ കിഡിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
12: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
13: ഈ മഴക്കാലത്ത് തുണികൾ അലക്കുന്നതിനെയും ഉണക്കുന്നതിനെയും കുറിച്ച് ഓർത്ത് ടെൻഷൻ വേണ്ട, കാരണം പിട്ടപ്പള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്ക് കിടിലൻ ഓഫറുകൾ.
14: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 3,490 രൂപ വില വരുന്ന അയണിംഗ് ബോർഡ് ഫ്രീ. എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 1,290 രൂപ വില വരുന്ന അയൺ ബോക്സ് തികച്ചും സൗജന്യം. പിട്ടപ്പള്ളിയിൽ ഏജൻസീസ്.
15: മൻ കി ബാത്,
16: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
15: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
16: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെക്കുറിച്ച്
15: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
16: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
15: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
16: തുടർന്ന് മലയാള പരിഭാഷ.
15: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
1: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
17: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി വിശ്വജിത്തിന്റെ സംഗീതത്തിൽ മധു ബാലകൃഷ്ണൻ പാടിയ ഗാനം, ഒപ്പം ജിസ്മിയും. ചിത്രം വേലക്കാരിയായിരുന്നാലും നീയൻ മോഹവല്ലി, ശിവദാസ് പുരമേരിയുടെ വരികൾ.

ചിത്രം കാക്കയ്ക്കും പൂച്ചയ്ക്കും കല്യാണം. യേശുദാസ് പാടിയതാണ് ഈ പാട്ട്. ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീത സംവിധാനം രവീന്ദ്രൻ.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: വ്യോമയാന മേഖലയിൽ ഉയർന്ന സാലറിയും ജോലി സാധ്യതയുമുള്ള എയ്റോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെ രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിക്കൂ, ജോലി ഉറപ്പാക്കൂ. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.
2: പഠിത്തം കഴിഞ്ഞാൽ നേരെ ജോലി.
3: ആ എന്നാ ഇനി ഒന്നും നോക്കാനില്ല. നിഷ് കന്യാകുമാരി യൂണിവേഴ്സിറ്റി തന്നെ തെരഞ്ഞെടുത്തു. 13 പ്രൊഫഷണൽ കോളേജുകൾ ഒരു ക്യാമ്പസിൽ തന്നെയുണ്ട്. മികച്ച ഫാക്കൽറ്റികളും അത്യാധുനിക സൗകര്യങ്ങളും, ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
1: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദി നോളജ് പ്ലാനറ്റ്. ഇനിയിപ്പോ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ നമ്മുടെ MRT നിന്ന് വാങ്ങാം.
4: MRT മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം MRT ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചു. May 1 to June 1 വരെ ഷോപ്പ് ചെയ്യൂ. ആഴ്ച തോറും നടക്കുന്ന നറുക്കെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് സ്വർണ്ണ നാണയം സമ്മാനം. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
5: കൺമണി, സ്കൂൾ ബാഗ് വാങ്ങണ്ടേ? ഷൂസും കുടയും വാങ്ങണ്ടേ?
6: വേണം വേണം, ചെല്ലം പോവാം.
7: എല്ലാ ബാക്ക് ടു സ്കൂൾ പ്രോഡക്ട്സും ഫ്രം ചെല്ലം അംബ്രല മാർട്ട്, പട്ടം, പഴവങ്ങാടി.
8: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
9: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
10: താവളം എന്ന ചിത്രത്തിൽ മധു ബാലകൃഷ്ണൻ പാടിയ ഗാനം, വയലാർ ചരിചന്ദ്രവർമ്മ വരികളെഴുതി, നഴീഷ് ശങ്കർ ഈണമിട്ടത്.

ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 30 മിനിറ്റും 31 സെക്കൻഡും. തിരൈപ്പൂക്കൾ. തമിഴ് ചലച്ചിത്ര ഗാന പരിപാടി. അധികാരമിത വീര എന്ന ചിത്രത്തിൽ നിന്നും.

0: സ്വർണം വാങ്ങാൻ ഇനി ഒരു ടെൻഷനേ ഇല്ല. സുബയ്യ ജ്വല്ലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജ്വല്ലേഴ്സ് ആരിശാല.
1: ഇന്ന് പാർട്ടി വേണം,
2: ആദ്യം ചാമ്പ്യനോടൊപ്പം ഒരു സെൽഫി.
1: ഐഡിയ ഇവിടെ തന്നെയാവാം പാർട്ടി, പിസ്സ പാർട്ടി.
2: നിന്റെ കാർഡും പിന്നെന്താ?
3: എന്റെ കാർഡിന്റെ ഡീറ്റെയിൽസ് ഞാൻ തന്നെ ചേർത്തോളാം. RBI പറയുന്നു, നിങ്ങളുടെ പിൻ, OTP, CVV അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിംഗ് പാസ്വേഡ് ആരുമായും ഷെയർ ചെയ്യരുത്. ഓൺലൈൻ ബാങ്കിംഗ് സ്വന്തം കമ്പ്യൂട്ടർ, മൊബൈൽ, പിന്നെ സെക്യൂർ നെറ്റ്വർക്കിൽ നിന്ന് മാത്രം നടത്തൂ.
2: ബൈ ഗേൾസ്.
3: എവിടെയാ പോകുന്നത്?
2: അപ്പൊ കേട്ടില്ലേ, നോ ഷെയറിംഗ്.
3: RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
4: തിരിപ്പൂക്കളിലെ അടുത്ത പാട്ട് സുജാതയും ഉണ്ണികൃഷ്ണനും പാടിയതാണ്. കപിലിന്റെ വരികൾ, ചിത്രം ദിൽ.

തിരയിപ്പൂക്കളിലെ അടുത്ത പാട്ട് ഹരിഹരനും മഹേശ്വരിയും പാടിയത്, ചിത്രം മുതൽവൻ. ഈ ഗാനത്തിന് വരികളെഴുതിയത് വൈരമുത്തു.

0: ഇതുവരെ കേട്ടത് തമിഴ് ചലച്ചിത്ര ഗാന പരിപാടി തിരൈപ്പൂക്കൾ. ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 12 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: മുൻ പ്രധാനമന്ത്രിയും ഭാരതരത്നയുമായ ചൌധരി ചരൺ സിംഗിന്റെ ചരമവാർഷിക ദിനത്തിൽ കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, ശിവരാജ് സിംഗ് ചൌഹാൻ എന്നിവർ ആദരാഞ്ജലി അർപ്പിച്ചു. കർഷകരുടെ താൽപര്യങ്ങളോട് മുൻ പ്രധാനമന്ത്രിയുടെ അചഞ്ചലമായ പ്രതിബദ്ധത ചരൺ സിംഗിനെ ജനകീയ നേതാവാക്കിയെന്ന് സാമൂഹിക മാധ്യമത്തിൽ കേന്ദ്രമന്ത്രി കുറിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ സമാധാന സേനാംഗങ്ങളുടെ അന്താരാഷ്ട്ര ദിനത്തിൽ ലോകത്തെ ഐക്യരാഷ്ട്രസഭയുടെ സമാധാന സേനാംഗങ്ങൾക്ക് വിദേശകാര്യമന്ത്രി ഡോ എസ് ജയ്ശങ്കർ ആദരവ് അർപ്പിച്ചു. ആഗോള സമാധാനവും സുരക്ഷയും സംരക്ഷിക്കുന്നതിൽ പ്രതിബദ്ധരാണ് UN സമാധാന സേനാംഗങ്ങളെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. UDF ഗവൺമെന്റിന്റെ നയപ്രഖ്യാപനത്തിൽ കണ്ടത് നയരാഹിത്യമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളിൽ നിന്ന് ഒളിച്ചുപോകുന്നതാണ് നയപ്രഖ്യാപനമെന്നും പിണറായി തിരുവനന്തപുരത്ത് കുറ്റപ്പെടുത്തി. കേന്ദ്രത്തിൽ നിന്ന് ചോദിച്ചു വാങ്ങേണ്ട കാര്യങ്ങളിൽ നയപ്രഖ്യാപനം മൌനം പാലിക്കുകയാണെന്നും പിണറായി. കിഫ്ബി, കുടുംബശ്രീ എന്നിവയെപ്പറ്റി ഒരു പരാമർശവുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പുതുയുഗയാത്ര എന്ന UDFന്റെ അവകാശം ലക്ഷ്യത്തിലെത്തിക്കുന്ന റൂട്ട്മാപ്പ് നയപ്രഖ്യാപനത്തിലില്ലെന്നും പ്രതിപക്ഷ നേതാവ്. 5,425 കോടി രൂപ ഖജനാവിൽ ബാക്കി നിർത്തിയാണ് LDF ഗവൺമെന്റ് ഭരണം അവസാനിപ്പിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. പിണറായി വിജയന്റെ വീട്ടിലെ റെയ്ഡിനെ തുടർന്നുണ്ടായ ആക്രമണത്തെ ന്യായീകരിച്ച് മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി, ശക്തമായ പ്രതിഷേധത്തെ വകവയ്ക്കാതെ 2 വാഹനങ്ങൾ സമരക്കാർക്ക് നേരെ വന്നതുകൊണ്ടാണ് ആക്രമണം ഉണ്ടായതെന്നും നിയമപരമായ നടപടികൾ കോടതി തീരുമാനിക്കട്ടെയെന്നും വി ശിവൻകുട്ടി പറഞ്ഞു. ശബരിമല സന്നിധാനത്തും പമ്പയിലും നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്സ് ഉച്ചയ്ക്ക് ശേഷം മോക്ഡ്രിൽ നടത്തും. അതീവ സുരക്ഷാ മേഖലയായ ശബരിമലയിൽ അടുത്തിടെയുണ്ടായ സുരക്ഷാ വീഴ്ചകളുടെ പശ്ചാത്തലത്തിലാണ് ഭീകരാക്രമണം നേരിടാൻ മോക്ഡ്രിൽ നടത്തുക. സ്വർണവില പവന് 1,160 രൂപ വർദ്ധിച്ച് 115,600 14,450 രൂപയാണ് ഗ്രാമിന് ഇന്നത്തെ വില. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ രാജ്യത്ത് സാധാരണയിലും താഴെയായിരിക്കും മഴയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്കു പടിഞ്ഞാറൻ മൺസൂണിൽ ശരാശരി മഴയുടെ 90% ലഭിക്കുകയെന്ന് കേന്ദ്ര കാലാവസ്ഥാ ഡയറക്ടർ ജനറൽ ഡോ മൃത്യുഞ്ജയ് മഹാപത്ര ന്യൂഡൽഹിയിൽ പറഞ്ഞു. പ്രധാന വാർത്തകൾ ഇനി 1 മണിക്ക്.

ശ്രോതാക്കളെ, സ്വാഗതം നവമാധുരയിലേക്ക്. നവമാധുരയിൽ 2020 മുതൽ 2025 കാലഘട്ടം വരെ പുറത്തിറങ്ങിയ ചിത്രങ്ങളിലെ ഗാനങ്ങളാണ്. പുതിയ പാട്ടുകളുടെ മധുരവുമായി നവമാധുരി. ആദ്യത്തെ പാട്ട് ആശാജി മേനോൻ എഴുതി, മുജീബ് മജീദ് ഈണമിട്ട്, ശ്രുതി ശിവദാസും സിനോ രാജും പാടിയതാണ്. ചിത്രം ആലീസ് ഇൻ പാഞ്ചാലിനാട്.

ഹരിശങ്കർ പാടിയ പാട്ടാണ്. അടുത്തതായി അരുൺ മുരളീധരന്റെ സംഗീതത്തിൽ ഗാനരചന മനു മഞ്ജിത്താണ്, ചിത്രം അനുഗ്രഹീതൻ ആന്റണി.

നവമാധുരിയിലെ അടുത്ത പാട്ട് ഹരിനാരായണന്റെ വരികൾക്ക് റോണി റാഫേൽ ഇണമിട്ട് ഹരിശങ്കറും നിത്യ മാമനും പാടിയതാണ്. ചിത്രം മൈക്കിൾസ് കോഫി ഹൗസ്.

0: കൺമണി, സ്കൂൾ ബാഗ് വാങ്ങണ്ടേ? ഷൂസും കുടയും വാങ്ങണ്ടേ?
1: വേണം വേണം, ചെല്ലം പോവാം.
2: എല്ലാ ബാക്ക് ടു സ്കൂൾ പ്രോഡക്ട്സും ഫ്രം ചെല്ലം അംബ്രല്ല മാർട്ട്, പട്ടം, പഴവങ്ങാടി.
3: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ മെയ് 29 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ മെയ് 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് മെയ് 31 തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.

നവമധുരയിൽ ഇനി ജിസ് ജോയ് വരികളെഴുതി പ്രിൻസ് ജോർജ് ഈണമിട്ട പാട്ടാണ്. വിജയേശുദാസും ശ്വേതയാണ് പാടിയിരിക്കുന്നത്. ചിത്രം മോഹൻകുമാർ ഫാൻസ്.

ചിത്രം മുട്ടുവിൻ തുറക്കപ്പെടും. ഹരി ചരൺ പാടിയ ഗാനമാണ് അടുത്തതായി. ഗാനരചന ബിജോയ് ചക്രവാണിയാണ്, അദ്ദേഹം തന്നെയാണ് സംഗീതവും നിർവഹിച്ചിരിക്കുന്നത്.

0: എല്ലാ ബാക്ക് ടു സ്കൂൾ പ്രോഡക്ട്സും ഫ്രം ചെല്ലം അംബ്രല മാർട്ട് പട്ടം പഴവങ്ങാടി.
1: നിന്റെ ആഗ്രഹം എന്താ?
2: ഡിഗ്രി ചെയ്യണം, IAS ഒന്ന് ട്രൈ ചെയ്യണം.
1: എങ്കിൽ നിഷ് കന്യാകുമാരിയിൽ BA പൊളിറ്റിക്കൽ സയൻസ് കോഴ്സ് ഉണ്ടല്ലോ. ഡീംഡ് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് അവരുടെ സിലബസിന്റെ 60% IAS ടീച്ചിംഗ് പാറ്റേണിലാണ്.
3: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദി നോളജ് പ്ലാനറ്റ്.
4: മെഡിക്കൽ ഫീൽഡിൽ ഹൈ സാലറിയും ഗ്ലോബൽ കരിയർ സാധ്യതകളും ഒരുക്കുന്ന ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുമായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെ രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
5: നവമാധുരിയിലിനി പ്രഭാവർമ്മ വരികളെഴുതി റോണി റാഫേൽ ഈണമിട്ട് എം ജി ശ്രീകുമാറും ശ്രേയ ഘോഷാലും റോണിയും പാടിയ പാട്ടാണ്. ചിത്രം ഇതാണ് മരക്കാർ അറബിക്കടലിന്റെ സിംഹം.

0: ഭാരതത്തെക്കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
2: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
3: അതിന്റെ ഏറ്റവും മനോഹരമായ ഓർമ്മകളാണ് ആ നാടും ആ കോളേജും അടുത്ത ആളുകളും തന്നിരിക്കുന്നത്. എന്റെ ഈ ഓർമ്മകൾക്കെല്ലാം വേണ്ടി പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യണമെന്നുണ്ട്. ഞാനൊരു ജോൺസൺ മാഷിന്റെ ഫാനാണ്. അപ്പോ ദശരഥ മൂവിയില് മന്ദാര സ്റ്റെപ്പുണ്ടോ മാണിക്കക്കല്ലുണ്ടോ പാട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ആ കാലഘട്ടത്തിന് എനിക്ക് എന്റെ ഓർമ്മ വരുന്ന ഒരു പാട്ടായി തോന്നുന്നു.
4: മന്ദാര സ്റ്റെപ്പുണ്ടോ മാണിക്കക്കല്ലുണ്ടോ കയ്യിൽ വാർമതിയേ.
2: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281-4203-05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
5: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 40 മിനിറ്റ്.
6: പെട്ടെന്നുള്ള ഹൃദയസ്തംഭനം. തിരുവനന്തപുരം ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിലെ കാർഡിയോളജി വിഭാഗം പ്രൊഫസർ ഡോക്ടർ അഭിലാഷ് SP സംസാരിക്കുന്നു.
7: ആദ്യമായി എന്താണ് പെട്ടെന്നുള്ള മരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പരിശോധിക്കാം. ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചു തുടങ്ങിയതിന് ശേഷം മിക്കവാറും ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ അല്ലെങ്കിൽ പരമാവധി 1 മണിക്കൂറിനുള്ളിൽ മരണപ്പെട്ടു പോകുന്നതിനെയാണ് സഡൻ കാർഡിയക് ഡെത്ത് അല്ലെങ്കിൽ പെട്ടെന്നുള്ള കുഴഞ്ഞു വീണുള്ള മരണം എന്ന് പറയുന്നത്. ഹൃദയത്തിന്റെ താഴത്തെ അറയിൽ നിന്നുള്ള താളം തെറ്റിയുള്ള മിടിപ്പ് അല്ലെങ്കിൽ ഹൃദയം പൂർണ്ണമായി നിന്നുപോകൽ എന്നിവയാണ് ഇതിന്റെ മൂലകാരണങ്ങൾ. ആകെ ഉണ്ടാവുന്ന മരണങ്ങളിൽ 1/5 ഇത്തരത്തിലുള്ള ഹൃദയസ്തംഭനം അഥവാ സഡൻ കാർഡിയക് അറസ്റ്റ് ആണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇനി എന്തൊക്കെയാണ് പെട്ടെന്നുള്ള കുഴഞ്ഞു വീഴുന്ന മരണത്തിലേക്ക് നയിക്കുന്നതെന്ന് നോക്കാം. 40 വയസ്സിന് മേലെ പ്രായമുള്ള പുരുഷന്മാരിലാണ് ഹൃദയസ്തംഭനം ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത്. ഹൃദയധമനികളിൽ ഉണ്ടാകുന്ന തടസ്സം മൂലമുള്ള ഹൃദയാഘാതം അഥവാ ഹാർട്ട് അറ്റാക്ക് ആണ് പ്രധാന പ്രതി. ഹൃദയാഘാതത്തോടനുബന്ധിച്ച് ഹൃദയത്തിന്റെ താഴെത്തറകളിൽ നിന്നുള്ള താളവ്യതിയാനങ്ങൾ, നമുക്കതിന് ഇംഗ്ലീഷിൽ വെന്റിക്കുലർ ഫിബ്രിലേഷൻ എന്ന് പറയും, അല്ലെങ്കിൽ പൂർണ്ണമായ ഹൃദയസ്തംഭനം, അതിന് എസിസ്റ്റുള്ളി എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്, ഇവ രണ്ടും മരണത്തിലേക്ക് നയിക്കാം. ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കുന്ന രോഗികളിൽ 1/3 ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് മരണപ്പെടുന്നു എന്നാണ് കരുതപ്പെടുന്നത്. ഹൃദയപേശികളെ ബാധിക്കുന്ന ഹൈപ്പർട്രോഫി കാർഡിയോമയോപ്പതി, ഡയലേറ്റഡ് കാർഡിയോമയോപ്പതി തുടങ്ങിയ അവസ്ഥകളും മുൻപറഞ്ഞ ഗുരുതര അവസ്ഥയിലേക്ക് രോഗികളെ എത്തിക്കാറുണ്ട്. ഹാർട്ട് ഫെയിലുവർ അഥവാ ഹൃദയത്തിന്റെ പമ്പിങ്ങിലുള്ള ക്ഷീണിതാവസ്ഥ, ഇതും സഡൻ കാർഡിയാക് ഡെത്തിലേക്ക് നയിച്ചേക്കാം. ചെറുപ്പക്കാരിൽ കുഴഞ്ഞു വീണുള്ള മരണം സംഭവിക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ എന്തായിരിക്കാം കാരണം? നമ്മളിപ്പോൾ ഓൾറെഡി 40 വയസ്സിന് മേലെയുള്ളവരുടെ കാര്യം പറഞ്ഞു. ചെറുപ്പക്കാരിലും ഇങ്ങനെ സംഭവിക്കാറുണ്ട്. ഹൃദയത്തിന്റെ വൈദ്യുത പ്രവാഹത്തിന്റെ പാതകളിൽ അഥവാ ഇലക്ട്രിക്കൽ വയറിങ്ങിലുള്ള തകരാറുകൾ, നമ്മളിതിന് ബ്രുഗാഡ സിൻഡ്രോം, ലോങ് ക്യൂറ്റി സിൻഡ്രോം, WP സിൻഡ്രോം മുതലായ കണ്ടീഷൻസ് ആയിട്ടാണ് പറയുന്നത്. ഇവ ഉള്ള ചെറുപ്പക്കാരിലും പെട്ടെന്നുള്ള മരണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഹൃദയ തരംഗങ്ങളുടെ സഞ്ചാരപാതയിലുള്ള തടസ്സങ്ങൾ അഥവാ നമ്മൾ കംപ്ലീറ്റ് ഹാർട്ട് ബ്ലോക്ക് എന്ന് പറയും, ഈ അവസ്ഥയും ഏത് പ്രായക്കാരിലും ഉണ്ടാകാവുന്നതാണ്. കായിക ശേഷിയുടെ അങ്ങേയറ്റം വരെ പോകേണ്ടി വരുന്ന അമിതമായ വ്യായാമങ്ങൾ, പ്രത്യേകിച്ചും മാരത്തോണുകൾ, അമിതമായ വെയ്റ്റ് ലിഫ്റ്റിംഗ്, കുറച്ച് പീരീഡിൽ തന്നെ വളരെയധികം ആയാസമുള്ള വ്യായാമങ്ങൾ ചെയ്യുക തുടങ്ങിയവയൊക്കെ സഡൻ കാർഡിയക് ഡെത്തിന് കാരണമാകാറുണ്ട്. എല്ലാം മിതമായ അളവിലെ ആകാവൂ എന്ന ചൊല്ല് ഇവിടെ വളരെ അർത്ഥവത്താണ്. ആരൊക്കെയാണ് ഇങ്ങനെയുള്ളൊരു സാഹചര്യം, അതായത് സഡൻ കാർഡിയക് ഡെത്ത് നേരിടാൻ സാധ്യത കൂടുതലായിട്ടുള്ളവർ? ഹൃദയധമനികളുടെ തടസ്സം മുമ്പുണ്ടായിട്ടുള്ളവർ, ഹൃദയത്തിന്റെ പമ്പിങ്ങിന്റെ ശേഷി കുറഞ്ഞവർ എന്നിവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഹൃദ്രോഗ സാധ്യത കൂടുതലായിട്ടുള്ള പ്രമേഹം, അമിത രക്തസമ്മർദ്ദം, പൊണ്ണത്തടി അഥവാ അമിതവണ്ണം, അമിത കൊഴുപ്പ്, നമ്മൾ ഹൈക്കൊളസ്ട്രോൾ എന്ന് പറയുമല്ലോ, ഇതൊക്കെ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ശരിയായ പരിശോധനകളിലൂടെ മുൻപറഞ്ഞവ കണ്ടെത്തി ചികിത്സിക്കുന്നതിലൂടെ ഹൃദ്രോഗ സാധ്യത നമുക്ക് വളരെ കുറയ്ക്കും.

ക്കാൻ സാധിക്കും. പുകവലിയും മദ്യപാനവും നമുക്ക് ആത്മാർത്ഥമായി ശ്രമിച്ചാൽ ഒഴിവാക്കാൻ കഴിയുന്ന എന്നാൽ സഡൻ കാർഡിയക് ഡെത്തിന് സാധ്യതയുള്ള ദുശീലങ്ങളാണ്. സഡൻ കാർഡിയക് ഡെത്ത് ഒഴിവാക്കാൻ നമ്മൾക്ക് എന്തൊക്കെ മുൻകരുതൽ എടുക്കാനാകും എന്ന് പരിശോധിക്കാം. നടക്കുമ്പോൾ ശ്വാസമുട്ടൽ അല്ലെങ്കിൽ നെഞ്ചത്തൊരു ഭാരം പോലെ അനുഭവപ്പെടുന്നവർ ഒരു ഡോക്ടറെ കണ്ട് ഹൃദയാരോഗ്യ പരിശോധനകൾ നടത്തണം. പെട്ടെന്നുള്ള ബോധം കെടൽ, അമിത വേഗത്തിലുള്ള നെഞ്ചിടിപ്പ് എന്നീ ലക്ഷണങ്ങളുള്ളവരും ഡോക്ടറെ കണ്ട് പരിശോധിപ്പിക്കണം. വളരെ ലഘുവായ, എല്ലായിടത്തും അവൈലബിളായ ഒരു പരിശോധനയായ ECG ഇലക്ട്രോകാർഡിയോഗ്രാമിലൂടെ ഹൃദ്രോഗ സാധ്യതകൾ വിലയിരുത്താനാകും. ECG ഹൃദയധമനികളെ ബാധിക്കുന്ന അതിറോസ്ക്ലറോസിസ് എന്ന രോഗസൂചനയോടൊപ്പം തന്നെ ഹൃദയത്തിന്റെ പേശികളുടെ അവസ്ഥ, ഹൃദയത്തിന്റെ ഇലക്ട്രിക്കൽ വയറിങ്ങിന്റെ വിശദ വിവരങ്ങൾ ഇതൊക്കെ തരാൻ കൽപ്പുള്ളതാണ്. ഹൃദയ തരംഗങ്ങളിൽ ഉണ്ടാകുന്ന തടസ്സങ്ങളും താളഭ്രംശങ്ങളും ECG പരിശോധനയിലൂടെ വിദഗ്ധനായ ഒരു ഡോക്ടർക്ക് അനായാസം മനസ്സിലാക്കാനാകും. 24 മണിക്കൂർ മുതൽ ഒരാഴ്ച വരെ ECG നിരീക്ഷിക്കാൻ പറ്റുന്ന ഹോൾട്ടർ എന്ന ടെസ്റ്റ് ചില രോഗികൾക്ക് വേണ്ടി വരാം. ഹൃദയത്തിന്റെ അറകളുടെയും വാൽവുകളുടെയും പ്രവർത്തനക്ഷമത മനസ്സിലാക്കുന്നതിനുള്ള എക്കോ എന്ന ഒരുതരം അൾട്രാസൗണ്ട് പരിശോധന ചിലർക്ക് വേണ്ടി വരും. ഹൃദയത്തിന്റെ ഭിത്തികളുടെ അനക്കക്കുറവ്, വാൽവുകൾക്ക് ചുരുക്കം, പമ്പിംഗ് ശേഷിയിൽ കുറവ് എന്നിവ എക്കോ പരിശോധനയിൽ കണ്ടെത്തിയാൽ തുടർ ചികിത്സ അത്യാവശ്യമായി തേടേണ്ടതാണ്. ഹൃദയധമനികളുടെ തടസ്സം നീക്കുന്നതിലൂടെയും കൃത്യമായി മരുന്നുകൾ കഴിക്കുന്നതിലൂടെയും പെട്ടെന്നുള്ള മരണത്തിനുള്ള സാധ്യത വളരെയേറെ കുറയ്ക്കാൻ കഴിയും. വളരെ തീവ്രമായ രീതിയിൽ വാൽവ് ചുരുക്കം ബാധിച്ചിട്ടുള്ള രോഗികൾ വാൽവ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയരാകേണ്ടതാണ്. ഏറ്റവും സാധാരണമായി ഇങ്ങനെ വരുന്നൊരു സാഹചര്യമാണ് അയോർട്ടിക് വാൽവിന്റെ ചുരുക്കം അഥവാ അയോർട്ടിക് സ്റ്റെനോസിസ്. ഹൃദയപേശികൾക്ക് കട്ടികൂടുന്ന കാർഡിയോമയോപ്പതി പോലെയുള്ള അസുഖം ഉണ്ടെന്ന് സംശയിക്കപ്പെട്ടാൽ ഹൃദയത്തിന്റെ MRI സ്കാൻ എടുക്കാൻ നിർദ്ദേശിക്കാറുണ്ട്. MRI സ്കാൻ ഹൃദയത്തിന്റെ പമ്പിങ്ങിനെ കുറിച്ചും ഹൃദയകലകളിൽ ഉണ്ടാകുന്ന വടുക്കൾ അതായത് സ്കാർ ഇവയെക്കുറിച്ചും കൃത്യമായ വിവരങ്ങൾ നൽകുന്നു. ഹൃദയപേശികളെ ബാധിക്കുന്ന സാർക്കോയിഡോസിസ്, അമൈലോഡോസിസ് തുടങ്ങിയ അപൂർവ രോഗങ്ങൾ കണ്ടെത്തുന്നതിനും കാർഡിയക് MRI വളരെ ഉപകാരപ്രദമാണ്. സഡൻ കാർഡിയക് ഡെത്ത് ചില കുടുംബങ്ങളിൽ പാരമ്പര്യമായി ജനിതക കാരണങ്ങളാലും കണ്ടുവരാറുണ്ട്. ഇത് കണ്ടെത്താനായി ചില രോഗികളിൽ ജനിതക പരിശോധന അഥവാ ജനറ്റിക് അനാലിസിസ് വേണ്ടി വരാറുണ്ട്. നമ്മുടെ മുന്നിൽ ഒരാൾ കുഴഞ്ഞു വീഴുന്നത് കണ്ടാൽ നമുക്കെന്ത് ചെയ്യാൻ കഴിയും? എത്രയും പെട്ടെന്ന് CPR കാർഡിയോ പൾമണറി റിസസിറ്റേഷൻ എന്നാണ് പറയുന്നത് നടത്തിയാൽ നമുക്ക് അയാളുടെ ജീവിതം തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞേക്കും. വൈകുന്ന ഓരോ മിനിറ്റും ജീവൻ തിരിച്ചു കിട്ടാനുള്ള സാധ്യത ഏതാണ്ട് 10% കൊണ്ട് കുറയ്ക്കുന്നു. എല്ലാ പ്രമുഖ ആശുപത്രികളിലും CPR ട്രെയിനിങ്ങിനുള്ള സൗകര്യം ലഭ്യമാണ്. നമ്മൾ എല്ലാവരും CPR പരിശീലനം നേടേണ്ടതാണ്. വികസിത രാജ്യങ്ങളിൽ ഇങ്ങനെയുള്ള പരിശീലനം ഒട്ടനവധി ജീവനുകൾ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. കൃത്രിമ ശ്വാസോച്ഛ്വാസം, നെഞ്ചിലുള്ള ക്രമമായ അമർത്തൽ, ഇലക്ട്രിക് ഷോക്ക് നൽകി ഹൃദയത്തുടിപ്പ് വീണ്ടെടുക്കൽ എന്നിവയാണ് ഇത്തരത്തിലുള്ള പരിശീലന പരിപാടികളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ നാട്ടിലെ എയർപോർട്ടുകളിലും ഷോപ്പിംഗ് മാളുകളിലും ഒക്കെ AED അഥവാ ഇലക്ട്രിക് ഷോക്ക് കൊടുത്ത് ഡീഫിബ്രിലേറ്റ് ചെയ്യാനുള്ള ഉപകരണം ലഭ്യമാണ്. നമ്മൾ ഓരോരുത്തരും ഈ ഉപകരണം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് പഠിക്കേണ്ടതാണ്. നമ്മുടെ സ്കൂളുകളിലെയും കോളേജുകളിലെയും പ്രത്യേകിച്ച് മുതിർന്ന വിദ്യാർത്ഥികൾ ഈ പരിശീലനത്തിന് മുൻകൈ എടുത്താൽ ഭാവി തലമുറയ്ക്ക് ഒട്ടനവധി ജീവനുകൾ രക്ഷിക്കാനാകും. CPR ചെയ്ത് ശ്വാസോച്ഛാസവും ഹൃദയത്തുടിപ്പും തിരിച്ചു കിട്ടിയാൽ ഉടനെ എന്താണ് ചെയ്യേണ്ടത്? എത്രയും പെട്ടെന്ന് രോഗിയെ അടുത്തുള്ള ആശുപത്രിയിലെത്തിക്കുക. പലപ്പോഴും ഹൃദയധമനിയിലുണ്ടായ തടസ്സമായിരിക്കും ആപത്തിന് കാരണം. ഒരു ECG പരിശോധനയിലൂടെ ഇത് മനസ്സിലാക്കാനാകും. പലപ്പോഴും രക്തക്കട്ട അലിയിക്കുന്ന കുത്തിവയ്പ്പിലൂടെയോ ആൻജിയോപ്ലാസ്റ്റി വഴിയോ അസുഖം ഭേദമാക്കാൻ കഴിയും. പെട്ടെന്നുള്ള കുഴഞ്ഞുവീണുള്ള മരണത്തിന് സാധ്യതയുള്ളവർ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം? ഹൃദയധമനി രോഗികൾ, ഹൃദയത്തിന്റെ പമ്പിംഗ് കുറവുള്ളവർ, കാർഡിയോമയോപ്പതി തുടങ്ങിയ അസുഖമുള്ളവർ, ഇവരെല്ലാം മരുന്നുകൾ കൃത്യമായി കഴിക്കുന്നതിലൂടെ സഡൻ കാർഡിയക് ഡെത്തിനുള്ള സാധ്യത വളരെ കുറച്ചുകൊണ്ട് വരാൻ കഴിയും. മരുന്നുകൾക്ക് പുറമെ ഡോക്ടർമാരുടെ നിർദ്ദേശം അനുസരിച്ചുള്ള തുടർ ചികിത്സകളും വളരെ പ്രധാനമാണ്. ഹൃദയത്തിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിന് ശേഷിയുള്ള പേസ് മേക്കർ ചികിത്സയും ഹൃദയതാളം വീണ്ടെടുക്കാൻ സഹായിക്കുന്ന ICD, അത് ശരീരത്തിനകത്ത് വയ്ക്കാവുന്ന ഒരുതരം ഡിഫിബ്രിലേറ്ററാണ്, ഈ ചികിത്സയും ചില രോഗികൾക്ക് വേണ്ടി വരാം. പുകവലി, പെട്ടെന്നുള്ള അമിത വ്യായാമം, മദ്യപാനം ഇവയെല്ലാം അപകട സാധ്യത കൂട്ടുന്ന സാഹചര്യങ്ങളായതിനാൽ ഇവ പൂർണ്ണമായി ഒഴിവാക്കുക. സഡൻ കാർഡിയക് ഡെത്ത് വരാനുള്ള സാധ്യത എങ്ങനെ കുറയ്ക്കാനാകും? മുമ്പ് പറഞ്ഞ പോലെ പ്രമേഹം, അമിതവണ്ണം, അമിത രക്തസമ്മർദ്ദം, അമിത കൊളസ്ട്രോൾ, വ്യായാമമില്ലായ്മ ഇവയെല്ലാം ഹൃദയധമനികളിൽ തടസ്സങ്ങൾ ഉണ്ടാക്കുന്നു. ചിട്ടയായ വ്യായാമം, ശരീരഭാരം ക്രമപ്പെടുത്തൽ, ശരിയായ ഭക്ഷണ രീതികൾ ഇവയിലൂടെ ഈ രോഗങ്ങൾ വരാതെ നോക്കാൻ നമുക്ക് കഴിയും. ആഴ്ചയിൽ 150 മിനിറ്റ് അതായത് 30 മിനിറ്റ് വെച്ച് ആഴ്ചയിൽ 5 ദിവസമെങ്കിലും വ്യായാമം ചെയ്യാൻ നാം സമയം കണ്ടെത്തേണ്ടതാണ്. പെട്ടെന്നുള്ള അമിത വ്യായാമവും ഹൃദയാരോഗ്യത്തിന് നല്ലതല്ലെന്ന് ഈ അവസരത്തിൽ ഓർക്കണം. ഹൈ ഇന്റൻസിറ്റി വെയ്റ്റ് ട്രെയിനിങ്, കുറഞ്ഞ സമയത്തിനുള്ളിൽ പരമാവധി നമ്മുടെ കഴിവിനോട് ചേർത്ത് വെച്ച് ചെയ്യാൻ ഉദ്ദേശിച്ച വെയ്റ്റ് ട്രെയിനിങ് പോലെയുള്ള വ്യായാമ മുറകൾ ഹൃദയാരോഗ്യത്തിന് പൊതുവെ ഗുണകരമല്ലെന്ന് മനസ്സിലാക്കുക. ഭക്ഷണത്തിലെ ഊർജത്തിന്റെ, അതായത് നമ്മൾ കാലറി എന്ന് പറയുന്നത്, അതിന്റെ അളവ് നിയന്ത്രിക്കുന്നത് വഴി അമിതവണ്ണവും അമിത കൊഴുപ്പും നമുക്ക് ഒഴിവാക്കാനാകും. ശരിയായ ശരീരഭാരം നിലനിർത്താൻ നാം പ്രത്യേകം ശ്രദ്ധിക്കണം.
ശരിയായ തൂക്കം എത്രയെന്ന് മനസ്സിലാക്കുന്നതിന് നമ്മുടെ ഉയരത്തിൽ

0: നിന്നും, സെന്റിമീറ്ററിലുള്ള ഉയരത്തിൽ നിന്നും 100 കുറച്ചാൽ മതി. ഉദാഹരണത്തിന്, ഏകദേശം 165 സെന്റിമീറ്റർ ഉയരമുള്ള ആൾക്ക് അയാളുടെ ഉയരമായ 165 സെന്റിമീറ്ററിൽ നിന്ന് 100 കുറച്ചാൽ കിട്ടുന്ന 65 പരമാവധി അനുവദനീയമായ ശരീരഭാരം. പുകവലി, മദ്യപാനം, മയക്കുമരുന്നുകളുടെ ഉപയോഗം എന്നിവ ഹൃദ്രോഗങ്ങളിലേക്കും സഡൻ കാർഡിയക് ഡെത്തിലേക്കും നയിക്കുന്ന പ്രധാന കാരണങ്ങളാണ്. ഇവ പൂർണ്ണമായി ഒഴിവാക്കുക. ഇപ്പറഞ്ഞവയുടെ ഉപയോഗം പല മരുന്നുകളുടെയും ഫലങ്ങളെ തന്നെ ഇല്ലാതാക്കും എന്നതിനാൽ ഹൃദ്രോഗികൾ ഇവയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അവസാനമായി, നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും സഡൻ കാർഡിയക് ഡെത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫാമിലി സ്ക്രീനിംഗ് എല്ലാവർക്കുമായി ചെയ്യേണ്ടതാണ്. ജനിതക കാരണങ്ങളാലുള്ള ഹൃദയതാള ഭ്രംശങ്ങൾ, കാർഡിയോ മയോപ്പതികൾ തുടങ്ങിയവ നമുക്ക് മുൻകൂട്ടി കണ്ടെത്തിയാൽ ആധുനിക ചികിത്സാ രീതികൾ ഉപയോഗിച്ച് പെട്ടെന്നുള്ള കുഴഞ്ഞു വീണുള്ള മരണം ഒരു വലിയ പരിധിവരെ തടയാനാകും. CPR, ഡീഫിബ്രിലേറ്റർ ഇവയുടെ പരിശീലനം ചെയ്യുന്നത് വഴി നമുക്ക് ഒട്ടനവധി ജീവനുകൾ രക്ഷിച്ചെടുക്കാനുമാകും.
1: പെട്ടെന്നുള്ള ഹൃദയസ്തംഭനം. തിരുവനന്തപുരം ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിലെ കാർഡിയോളജി വിഭാഗം പ്രൊഫസർ ഡോക്ടർ അഭിലാഷ് SP സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: കൺമണി, സ്കൂൾ ബാഗ് വാങ്ങണ്ടേ? ഷൂസും കുടയും വാങ്ങണ്ടേ?
3: എല്ലാ ബാക്ക് ടു സ്കൂൾ പ്രോഡക്ട്സും ഫ്രം ചെല്ലം അംബ്രല മാർട്ട്, പട്ടം, പഴവങ്ങാടി.
4: കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
5: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. KJ കുമാർ എഴുതി, സണ്ണി സ്റ്റീഫൻ ഇനമിട്ട് ബധു ബാലകൃഷ്ണൻ പാടിയതാണ് ഈ പാട്ട്. ചിത്രം ഉത്രം നക്ഷത്രം.

0: ഇപ്പോൾ സമയം 1 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പിഎം സൂര്യഘർ പദ്ധതിയിൽ 40 ലക്ഷം പുരപ്പുറ സൌരോർജ്ജ വൈദ്യുതി പദ്ധതി പൂർത്തീകരിച്ച് രാജ്യം റെക്കോർഡ് സൃഷ്ടിച്ചതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. വൈദ്യുതി ഉപഭോക്താക്കളിൽ നിന്ന് പൌരന്മാരെ വൈദ്യുതി ഉൽപാദകരാക്കി മാറ്റുകയാണ് കേന്ദ്ര ഗവൺമെന്റെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. യുഡിഎഫ് ഗവൺമെന്റിന്റെ നയപ്രഖ്യാപനത്തിൽ കണ്ടത് നയരാഹിത്യമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളിൽ നിന്ന് ഒളിച്ചുപോകുന്നതാണ് നയപ്രഖ്യാപനമെന്നും പിണറായി തിരുവനന്തപുരത്ത് കുറ്റപ്പെടുത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 134 പതിപ്പ് മറ്റന്നാൾ. ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ നമോ ആപ്പിലോ മൈ GOV ഓപ്പൺ ഫോറത്തിലോ ഇന്നുകൂടി സമർപ്പിക്കാം. പാലക്കാട് ജില്ലയിലെ ജലക്ഷാമത്തിന് പരിഹാരം കാണാൻ ഭൂജല വകുപ്പിന്റെ കുഴൽക്കിണ നിർമ്മാണ യൂണിറ്റ് ഉടൻ പ്രവർത്തനമാരംഭിക്കും. ജില്ലയിലെ ചെറുകിട കർഷകർക്ക് സബ്സിഡി നിരക്കിലായിരിക്കും കുഴൽക്കിണറുകൾ നിർമ്മിച്ചു നൽകുക. ലിവർ ഫൌണ്ടേഷൻ വാർഷിക ജനറൽ ബോഡി യോഗം മറ്റന്നാൾ രാവിലെ കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ നടത്തുമെന്ന് ഭാരവാഹികൾ. MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്യും. June 6 കണ്ണൂരിൽ ആരംഭിക്കുന്ന സംസ്ഥാന ജേർണലിസ്റ്റ് വോളിബോൾ ടൂർണമെന്റിന്റെ ഭാഗമായി മെഡൽ ലോഞ്ചിംഗ് കണ്ണൂർ പ്രസ് ക്ലബ് ഹാളിൽ പി സന്തോഷ് കുമാർ MK ഉദ്ഘാടനം ചെയ്തു. കായിക വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ടി അനീഷ് ഏറ്റുവാങ്ങി. കണ്ണൂർ ജില്ലാ കളരിപ്പയറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ചാമ്പ്യൻഷിപ്പ് നാളെയും മറ്റന്നാളും കണ്ണൂർ മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ. സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിലായി 500-ലേറെ പേർ പങ്കെടുക്കും. കോട്ടയം നഗരത്തിൽ ഓട്ടോറിക്ഷയിൽ കടത്തുകയായിരുന്ന 45 കിലോഗ്രാം നിരോധിത പുകയില ഉൽപ്പന്നമായ ഹാൻസുമായി യുവാവ് പിടിയിൽ. കോട്ടയം പാമ്പാടി വെള്ളൂർ പാറക്കൽ വീട്ടിൽ അമലിനെയാണ് എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് പിടികൂടിയത്.

നെഞ്ചിലൊരു പാട്ട് മൂളുന്ന പോലെ, അനുരാഗ ഗീതങ്ങൾ ഹൃദയവീണം മീട്ടുന്നത് പോലെ. സമ്മർദ്ദങ്ങളും വേദനകളും ഇഷ്ടവും ഇഷ്ടക്കേടുകളും മോഹങ്ങളും മോഹഭംഗങ്ങളും മറക്കുന്ന സുഖദമായ സ്പർശം, പ്രണയം. ചിലർക്കത് ഒരു ഓർമ്മയാണ്, ചിലർക്ക് മായിക അനുഭവമാണ്, ചിലർക്ക് വിരഹമാണ്, ചിലർ അതിലൂടെ തന്നെ ജീവിക്കുന്നു. ശ്രോതാക്കളെ, സ്വപ്നത്തിന്റെ കൈപിടിച്ച് പ്രതീക്ഷകളോടെ കാൽപ്പനിക വീഥിയിലേക്ക്, രാജമല്ലിപ്പൂക്കൾ പൊഴിയുന്ന പ്രണയത്താഴ്വരയിലേക്ക് നമുക്ക് പോയാലോ ഈ പ്രണയഗീതങ്ങളിലൂടെ. ഇന്നത്തെ പ്രണയഗീതങ്ങളുമായി നിങ്ങളോടൊപ്പം സ്മിത സുരേഷ്. ആദ്യം അനീതി പ്രാവ് എന്ന ചിത്രത്തിലെ പാട്ടാണ് എൻ ജി ശ്രീകുമാറും സംഘവും പാടിയത്.

പ്രണയം കൊണ്ട് മനസ്സിൽ താജ്മഹൽ തീർക്കുകയാണ് അവർ. ശലഭങ്ങളെ പോലെ പറന്നുയരുന്നു. ഒരേ മനസ്സോടെ, ഒരേ രാഗപല്ലവി പോലെ, ഒരേ കാഴ്ചകൾ ഒരുമിച്ച് കാണാൻ. നജീം അർഷാദും ജോൾസ്നെയും പാടിയത് ചിത്രം ചെമ്പട.

പ്രണയ സൗഗന്ധികങ്ങൾ ഇതൾ വിടർത്തുന്ന കാലം, അറിയാതെ അറിയുന്ന, പറയാതെ പറയുന്ന, ദൂരങ്ങൾ പോലും അരികെയാവുന്ന പ്രണയകാലം. അനുരാഗം പൊഴിയുന്ന മനസ്സുകളുടെ സംഗമമാണിത്. കാണുന്നതിനെല്ലാം സൗന്ദര്യം കാണുന്ന, കേൾവികളെല്ലാം സുഖതമാവുന്ന മനസ്സിൻ്റെ പ്രഹേളികകൾ, കണ്ണുകൾ കഥ പറയുന്ന പ്രണയകാലത്തിൻ്റെ അടുത്ത ഗാനമിത. ഡാർലിംഗ് ഡാർലിംഗ് എന്ന ചിത്രത്തിൽ സന്തോഷ് കേശവ് പാടിയത്.

0: സ്കൂൾ ബാഗ് വാങ്ങുമ്പോ ലഞ്ച് ബാഗ് ഫ്രീ, ടിഫിൻ ബോക്സ് വാങ്ങുമ്പോ വാട്ടർ ബോട്ടിൽ ഫ്രീ.
1: അല്ല, ഇത് എവിടെ സംഭവം?
0: നമ്മുടെ MRT ഓംനീഡ്സിൽ ഇപ്പൊ ബാക്ക് ടു സ്കൂൾ ഓഫർ അടക്കുമല്ലേ, May 15 മുതൽ June 7 വരെ.
1: എന്നാ പിന്നെ പിള്ളേർക്ക് വേണ്ടി ഞാനും അവിടെ തന്നെ വാങ്ങാം.
2: MRT ഓംനീഡ്സ്, മെയിൻ റോഡ്, ചാല.
3: ഹേ, നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
4: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ്, സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
5: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
6: മെഡിക്കൽ ഫീൽഡിൽ ഹൈ സാലറിയും ഗ്ലോബൽ കരിയർ സാധ്യതകളും ഒരുക്കുന്ന ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുമായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെ രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
7: നീ എന്റേതാണെന്നും ഞാൻ നിന്റേതു മാത്രമാണെന്നും പരസ്പരം കൈകോർക്കുന്ന ഹൃദയ സംഗമം. പ്രണയത്തിൽ പരിഭവമുണ്ട്, പിണക്കങ്ങളുണ്ട്, അകലാൻ വയ്യാത്ത അവസ്ഥകളുണ്ട്, കാണാതിരിക്കാനാവാത്ത വേദനയുണ്ട്, ഒടുവിൽ വിരഹവുമുണ്ട്. എങ്കിലും മനസ്സ് നിറയെ സ്വപ്നങ്ങളാണ് നമ്മൾ ഒരുമിച്ച് പങ്കിടുന്ന നിമിഷങ്ങൾ, ഒരുമിച്ച് നടന്നു തീർക്കുന്ന വഴിത്താരകൾ, ഒരുമിച്ച് കാണാൻ ആഗ്രഹിക്കുന്ന കാഴ്ചകൾ. എന്തൊക്കെയാണല്ലേ! മീശമാധവൻ എന്ന ചിത്രത്തിൽ യേശുദാസും സുജാതയും പാടിയ ഈ ഗാനം കേൾക്കൂ, പ്രണയഗീതങ്ങളിലൂടെ.

പ്രണയികൾക്ക് പ്രകൃതിയിൽ കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതും എല്ലാം പ്രണയ ഗീതികകളാണ്. തിര തീരത്തെ തേടുന്നത് പോലെ അവർ പരസ്പരം ഓടിയണയ്ക്കുന്നു. കടൽ പ്രണയത്തിന്റെ മുഖസാക്ഷിയാണ്, വിരഹത്തിന്റെ സാന്ത്വന സ്പർശമാണ്, ഓർമ്മകളുടെ നില തീരമാണ്. ആരോടും പറയാത്ത കഥകൾ ഈ കടലിനോട് പറയാതെ പ്രണയിതാക്കൾക്ക് മതിയാകുമോ? അവന്റെ മുന്നിൽ ചിത്ര വിഭജിക്ക പോലെ ഇതാ അവൾ ഈ ഗാനത്തിൽ. വന്ദനമെന്ന ചിത്രത്തിലെ ഗാനം. MG ശ്രീകുമാറും സുജാതയും പാടിയത്.

ബാല്യത്തിൻ്റെ ഓർമ്മകളിൽ കളിക്കൂട്ടുകാർ, മണ്ണപ്പം ചുട്ടുകളിച്ച ബാല്യം, പിന്നെ കുസൃതികൾ നിറഞ്ഞ കൗമാരം, പ്രണയത്തിൻ്റെ നീലപ്പീലികൾ വീശിയടുമ്പോൾ കണ്ണിൽ നക്ഷത്രങ്ങൾ മിന്നിച്ച യൗവനം, പ്രണയത്തിൻ്റെ കാലത്തോളം പോന്ന ദൃഢത, മുറ്റത്തെ ആ ചക്കരമാവിൻ്റെ ചോട്ടിൽ കണ്ണിമാങ്ങയുടെ മണമുള്ള നനവുള്ള ഓർമ്മകൾ, ഗൃഹാതുരത പോലെ ഇതാ ഈ പ്രണയ ഗാനവും. ചിത്രം മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു. ഷിബു ചക്രവർത്തിയുടെ വരികൾ, ഔസേപ്പച്ചൻ്റെ സംഗീതം, എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത്.

0: പഠിത്തം കഴിഞ്ഞാൽ നേരെ ജോലി.
1: ആ എന്നാ ഇനി ഒന്നും നോക്കാനില്ല. പിന്നെ കന്യാകുമാരി യൂണിവേഴ്സിറ്റി തന്നെ തിരഞ്ഞെടുത്തു. 13 പ്രൊഫഷണൽ കോളേജുകൾ ഒരു ക്യാമ്പസിൽ തന്നെയുണ്ട്. മികച്ച ഫാക്കൽറ്റികളും അത്യാധുനിക സൗകര്യങ്ങളും ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
2: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദി നോളജ് പ്ലാനറ്റ്. മെഡിക്കൽ ഫീൽഡിൽ ഹൈ സാലറിയും ഗ്ലോബൽ കരിയർ സാധ്യതകളും ഒരുക്കുന്ന ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുമായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെ രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
3: ഇനി നാടൻ ചിക്കൻ വാങ്ങാൻ എങ്ങും മലയണ്ട. കുഞ്ചാലമൂട്ടിലെ അസീസ് ചിക്കൻ ഷോപ്പിലേക്ക് പോകാം.
4: അസീസ് ചിക്കൻ ഷോപ്പ്, കേരള ചിക്കൻ മാത്രം വിൽപ്പന നടത്തുന്ന സ്ഥാപനം.
3: അസീസ് ചിക്കൻ ഷോപ്പ്, തമലം റോഡ്, കുഞ്ചാലമൂട്.
5: ഏവർക്കും അസീസ് ചിക്കൻ ഷോപ്പിന്റെ ബക്രീദാശംസകൾ.
6: പാർട്ടി വേണം,
7: ആദ്യം ചാമ്പ്യനോടൊപ്പം ഒരു സെൽഫി.
6: ഐഡിയ ഇവിടെ തന്നെയാവാം പാർട്ടി, പിസ്സ പാർട്ടി.
7: നിന്റെ കാർഡും പിന്നും താ.
8: എന്റെ കാർഡിന്റെ ഡീറ്റെയിൽസ് ഞാൻ തന്നെ ചേർത്തോളാം. RBI പറയുന്നു, നിങ്ങളുടെ പിൻ, OTP, CVV അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിംഗ് പാസ്വേഡ് ആരുമായും ഷെയർ ചെയ്യരുത്. ഓൺലൈൻ ബാങ്കിംഗ് സ്വന്തം കമ്പ്യൂട്ടർ, മൊബൈൽ, പിന്നെ സെക്യൂർ നെറ്റ്വർക്കിൽ നിന്ന് മാത്രം നടത്തൂ.
7: ബൈ ഗേൾസ്.
8: എവിടെയാ പോകുന്നത്?
7: അപ്പൊ കേട്ടില്ലേ, നോ ഷെയറിംഗ്.
8: RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
9: പ്രണയഗീതങ്ങൾ. ഒരു സ്പന്ദനം പോലും രാസചാരുത പകരുന്ന മോഹനഭാവം, ദേവരാഗ വീണ പോലെ അവൻ മീട്ടുന്ന പ്രണയതന്ത്രികൾ, അവ ദിവാസ്വപ്നങ്ങളായി ആദ്യ അനുഭവമായി നിമിഷങ്ങളുടെ ഇതൾ വിടർത്തുന്ന രതിപരാഗ അനുഭൂതികൾ, മദനഗാന പല്ലവി, ഹൃദയരാഗരഞ്ജിനി, ഇതളിടുമീ നിമിഷങ്ങൾ, ധന്യം ധന്യം. പ്രണയത്തെക്കുറിച്ച് ഇങ്ങനെയല്ലാതെ എങ്ങനെ എഴുതാനാണ് അല്ലേ? MD രാജേന്ദ്രന്റെ വരികളാണ്. MM കീരവാണിയുടെ സംഗീതവും ദേവരാഗം എന്ന ചിത്രത്തിൽ PJ ജയചന്ദ്രനും ചിത്രയും പാടിയ ഗാനമിതാണ്.

ഇരു ഹൃദയങ്ങളിൽ നിന്ന് ഒരേപോലെ സുഗന്ധിയായി പരക്കുന്ന പ്രണയക്കാറ്റ്, ഇരുമയും ഒരു മനസ്സും, നിലാവുള്ള ഈറനായ രാവുകളും പൂക്കളും കിളികളും പ്രകൃതിയോട് ചേർന്ന് തൽപ്പമൊരുക്കുന്ന കാഴ്ചയാണിവിടെ. പുതുമണ്ണിന്റെ ഗന്ധം പോലെ മുകിൽ പൊഴിക്കുന്ന പ്രണയത്തുള്ളികളിൽ നീയും ഞാനും നനയുന്നു കുളിർകാറ്റിന്റെ ഈ തണുപ്പിൽ. നീലരാവിന്റെ ജാലകവിരികൾ കൊണ്ട് നമുക്ക് മുഖം മറയ്ക്കാം അല്ലേ? ഞങ്ങൾ സന്തുഷ്ടരാണ് എന്ന ചിത്രത്തിലെ പാട്ട്.

0: തുടിക്കുന്ന മനസ്സുമായി ഞാൻ നിന്നെയോർത്ത് തനിച്ചിരിക്കുന്നു. നിന്നെ കാണാതെ അസ്വസ്ഥനായി ഞാൻ ചിലപ്പോഴൊക്കെ പൂവിനെ തേടുന്ന വണ്ടിനെ പോലെ അലയുന്നു. ആ പ്രണയചഷകം മതിവരുവോളം നുകരാത്ത മകരന്തമായി ഞാനിങ്ങനെ ഇവിടെയുണ്ട്. പക്ഷേ എനിക്കറിയില്ല, നീ എന്നെ എങ്ങനെയാണ് പെണ്ണെ സ്വന്തമാക്കിയത്? പറയാമോ?
1: നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ട്, വരുത്തപ്പെട്ടേ.
0: തേന്മാവിൻ കൊമ്പത്തെന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ പാട്ട്.

നമുക്ക് കാലങ്ങൾക്ക് മുൻപേ തിരികെ നടക്കാം. ആ പ്രണയതീരത്തിലേക്ക് സരയുവും യമുനയും സാക്ഷിയാവട്ടെ. അവിടെ വച്ച് എന്റെ പ്രണയ സന്ദേശം ഞാൻ നിനക്ക് കൈമാറാം. അല്ലെങ്കിൽ നമുക്കിനിയും കാത്തിരിക്കാം. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ അവിടെ ഒരുമിച്ച് ചേരാം. അവിടെ വച്ച് എന്റെ ഇടനെഞ്ചിലെ പിടയ്ക്കുന്ന ഒറ്റ ചിലമ്പുമായി പാഞ്ചാലിയെപ്പോലെ തോറ്റുകൊണ്ട് പുഞ്ചിരിക്കാം നിനക്ക് വേണ്ടി. അല്ലെങ്കിൽ കൃഷ്ണരാധയാവാം, അല്ലെങ്കിൽ ഭക്തമീരയാവാം, അതുമല്ലെങ്കിൽ കാട്ടിലേക്ക് നിന്നോടൊപ്പം വനവാസി സീതയാകാം. എങ്ങനെയായാലും നിന്നോടൊപ്പം മാത്രം. കണ്ണകി എന്ന ചിത്രത്തിലെ പാട്ടിതാ.

നമ്മൾ ഒരുപോലെ വെങ്ങുന്നു, ഒരുപോലെ ചിമ്മുന്നു. ഒരേ രാഗത്തിന്റെ പല്ലവികൾ പോലെ, സൂര്യന് താമര പോലെ, ചന്ദ്രനാമ്പല പോലെ, ഒരു വിരൽ ദൂരം മാത്രമുള്ള കണ്ണുകൾ പോലെ നമ്മൾ പരസ്പരം കാണാതെ ഒരുമിച്ച് ദുഃഖത്തെ ഒഴുക്കിയിറക്കുന്നു. നമ്മൾ ഒരുമിച്ച് മാത്രമേ യാത്രയുള്ളൂ.

0: ഇന്നത്തെ പ്രണയഗീതങ്ങൾ ഇവിടെ സമാപിക്കുന്നു. പ്രണയഗീതങ്ങളുമായി നിങ്ങളോടൊപ്പം ഇതുവരെ ഉണ്ടായിരുന്നത് സ്മിത സുരേഷ്. ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 2 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ആഗോള സമാധാനത്തിനും ആന്തരിക സൌഖ്യത്തിനും ഭക്തിയും ധ്യാനവും അങ്ങേയറ്റം ഉപകരിക്കുമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ബംഗളൂരുവിലെ ആർട്ട് ഓഫ് ലിവിംഗ് ഫൌണ്ടേഷനിൽ 45th വാർഷികാഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ സിന്ദൂർ അഭൂതപൂർവ്വ വിജയമായിരുന്നുവെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. 4 ദിവസം കൊണ്ട് വെടിനിർത്തൽ കരാറിന് വഴങ്ങാൻ പാകിസ്ഥാനെ ഇന്ത്യ നിർബന്ധിതമാക്കിയതായി അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച അതേറ്റം ദൌർഭാഗ്യകരവും സംഭവിക്കാൻ പാടില്ലാത്തതുമായിരുന്നെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. നീറ്റ് പുനഃപരീക്ഷാ നടപടികൾ ഏറ്റവും കൃത്യതയോടെയും ശരിയായ രീതിയിലും നടത്തുമെന്ന് DD ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ പ്രധാൻ ഉറപ്പു നൽകി. ഈ വർഷത്തെ സ്കൂൾ പ്രവേശനോത്സവം ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ. മുഖ്യമന്ത്രി VD സതീശൻ തിങ്കളാഴ്ച രാവിലെ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യും. 2025-26 വർഷത്തിലെ സപ്ലൈകോയുടെ 2nd വിള നെല്ല് സംഭരിക്കാൻ രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ സാധിക്കാത്ത കർഷകർക്ക് ജൂൺ 3 വരെ അപേക്ഷിക്കാം. മന്ത്രി അനൂപ് ജേക്കബിന്റെ നിർദ്ദേശപ്രകാരം സംസ്ഥാന ഗവൺമെന്റ് പ്രത്യേക ഇളവ് അനുവദിച്ചതിനെ തുടർന്നാണ് കർഷക രജിസ്ട്രേഷൻ തീയതി നീട്ടിയത്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് തുടക്കമായി. നാളെ മുതൽ ജൂൺ 20 വരെ അക്കരെ കൊട്ടിയൂരിൽ സ്ത്രീകൾക്ക് പ്രവേശിക്കാം. ആകാശവാണിയുടെയും ദൂരദർശന്റെയും കോഴിക്കോട് അസിസ്റ്റന്റ് ഡയറക്ടർ പ്രോഗ്രാം KV ശരത്ചന്ദ്രൻ ഇന്ന് സർവീസിൽ നിന്ന് വിരമിക്കും. 30 വർഷത്തിലേറെ ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഇന്ത്യയിലേക്ക് പെട്രോളിയവുമായി 1 എണ്ണ ടാങ്കർ കപ്പൽ ഹോർമോസ് കടലിടുക്ക് കടന്നതായി അധികൃതർ. അടുത്ത മാസം 3-ന് കപ്പൽ വിശാഖപട്ടണത്ത് എത്തും.

0: വെള്ളി വെളിച്ചം. ഇന്ന് വെള്ളി വെളിച്ചത്തിൽ വിനോദ് കല്ലറ നടത്തുന്ന വാതിൽപ്പുറാഭിമുഖങ്ങളാണ്.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വെള്ളി വെളിച്ചത്തിന്റെ മറ്റൊരു അധ്യായം ആരംഭിക്കുകയായി. നമ്മോടൊപ്പം ആദ്യ സുഹൃത്ത് ചേരുകയാണ്. എന്താണ് പേര്?
2: എന്റെ പേര് ശ്രീഭദ്ര.
1: എവിടെയാണ്?
2: തിരുവനന്തപുരം തന്നെ, വട്ടിയൂർക്കാവ്.
1: തൊട്ടടുത്ത് തന്നെയാണ്?
2: തൊട്ടടുത്ത് തന്നെ.
1: ഓടി വരാനുള്ള ദൂരേ ഉള്ളൂ? ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് ഇവിടെ.
2: വരാറുണ്ട്.
1: എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു വൈബ്?
2: ഇവിടെ അടിപൊളിയാണ്. എന്ത് സിറ്റുവേഷനിലും വന്നിരിക്കാനുള്ള ഒരു ബെസ്റ്റ് പ്ലേസ്.
1: ഒറ്റയ്ക്ക് ഇരുന്ന് ചിരിക്കുകയും ചെയ്യാം, ഒറ്റയ്ക്ക് ഇരുന്ന് കരയുകയും ചെയ്യാം.
2: അതെ,
1: വട്ടാണി വട്ടാണി നാട്ടുകാർ പറയുകയും ചെയ്യും.
2: അതല്ലേ,
1: ആരൊക്കെ എന്റെ വീട്ടില്?
2: അച്ഛൻ, അമ്മ, അമ്മൂമ്മ, അനിയത്തി.
1: എന്ത് ചെയ്യുന്നവരൊക്കെ?
2: അച്ഛൻ വീട്ടിൽ തന്നെയാണ്, അമ്മ ഫാർമസിസ്റ്റ് ആണ്, അമ്മൂമ്മ ഡാൻസ് ടീച്ചർ, അനിയത്തി 9 പഠിക്കണം.
1: വീട്ടിലാണ് ഏറ്റവും കുസൃതി? അച്ഛനാണോ, അമ്മയാണോ, ഞാനാണോ, അനിയത്തിയാണോ?
2: അനിയത്തിയായി.
1: നമ്മൾ ഭയങ്കര പക്വതയാണോ?
2: പിന്നെ
1: ഉപദേശിക്കും.
2: പിന്നെ കുറെ ഉപദേശിക്കും.
1: അനിയത്തി ഉപദേശിക്കും? അതോ
2: ഞാൻ അനിയത്തി ഉപദേശിക്കും.
1: ഞാൻ നല്ല കുട്ടിയാണോ?
2: ഏറെക്കുറെ നല്ല കുട്ടിയാണ്, എന്നാലും കുറച്ച് ബാഡൊക്കെ ഉണ്ട്.
1: ഇതൊക്കെ വേണം. പിന്നെ അല്ലെങ്കിൽ പിന്നെ നമ്മൾ കുട്ടികളെന്ന് പറഞ്ഞാൽ ഒരു കാര്യമുണ്ടോ അല്ലേ?
2: അതെ.
1: എന്ത് ചെയ്യുന്നു നമ്മൾ?
2: ഞാൻ ഇനി +2.
1: പഠനമൊക്കെ കഴിഞ്ഞ് വലിയ ആളാവുമ്പോഴത്തേക്ക് എന്താവണമെന്ന ആഗ്രഹം?
2: ആഗ്രഹം എനിക്ക് IAS ആണ്. അത് അഥവാ പറ്റിയില്ലെങ്കിൽ BSc നഴ്സിംഗ് ട്രൈ ചെയ്യണം.
1: പറ്റും, പറ്റും, ഉറപ്പായിട്ടും പറ്റും. അതിനുള്ള ശ്രമങ്ങളൊക്കെ ഇപ്പോഴേ തുടങ്ങുന്നുണ്ടോ?
2: തുടങ്ങുന്നുണ്ട്.
1: കോച്ചിങ്ങിനൊക്കെ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പറ്റും?
2: പറ്റും.
1: ഇവിടെ വന്നിട്ട് എന്തൊക്കെയാ ചെയ്യാറ്?

0: ഒന്ന് റീൽ എടുക്കും, ഫോട്ടോസ്, പിന്നെ ഫ്രണ്ട്സുമായിട്ട് വരും, അങ്ങനെയൊക്കെ തന്നെ.
1: ഡാൻസ് കളിക്കോ?
0: ഓ, കളിക്കും.
1: പഠിച്ചിട്ടുണ്ടോ?
0: പഠിച്ചിട്ടുണ്ട്. അമ്മയും അമ്മൂമ്മയും ടീച്ചേഴ്സാണ്.
1: ഡാൻസ് കൂടുമ്പോഴാണോ?
0: ആ, ഏറെക്കുറെ.
1: ഇപ്പൊ പുറത്തൊക്കെ പോയി ഡാൻസ് ചെയ്യോ? ഉത്സവത്തിനും അതുപോലെ സ്കൂളിലൊക്കെ ഡാൻസ് ഒക്കെ ചെയ്യാറുണ്ടോ?
0: അമ്പലങ്ങളിലും സ്കൂളിലൊക്കെ കളിക്കും.
1: ആ, നല്ല കുട്ടി. അപ്പൊ പാട്ടുകളോടൊക്കെ എങ്ങനെയാ ഇഷ്ടം?
0: പാട്ടുകളോട് ഭയങ്കര ഇഷ്ടമാണ്.
1: ഡാൻസ് കളിക്കുമ്പോ പിന്നെ പാട്ട് ഇഷ്ടപ്പെടൂലേ? ഇല്ലയോ?
0: പിന്നല്ലേ.
1: അതെന്തൊരു ചോദ്യമാണോ? അപ്പൊ നമ്മുടെ ഈ പ്രോഗ്രാമിനോട് ഒരു പാട്ട് ചോദിച്ചാൽ ഏത് പാട്ട് പറയും?
0: അമ്പലപ്പുഴ ഉൾക്കണ്ണനോട്.
1: എന്തുകൊണ്ടാ പാട്ടിനോട് ഇഷ്ടം തോന്നിയേ?
0: ഇങ്ങനെ ഓൾഡ് മെലഡി പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അപ്പൊ അതുകൊണ്ട്.
1: ഓക്കെ, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. നന്ദി.

0: ഞാനിപ്പോ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചോണ്ടിരിക്കുന്നത്. പഠിച്ചു കഴിഞ്ഞു ജർമ്മനിയിൽ പോവാൻ വേണ്ടി.
1: എല്ലാവരും ജർമ്മനിയിലോട്ടാണോ?
0: ഇപ്പോ പൊതുവെ എല്ലാവരും ജർമ്മൻ ചൂസ് ചെയ്യുന്നുണ്ട്. അവിടെ കുറച്ചുകൂടെ അവൈലബിലിറ്റി എഡ്യൂക്കേഷൻ ഒക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും അങ്ങനെ ചൂസ് ചെയ്യുന്നുണ്ട്.
1: അവസാനം ജർമ്മൻകാർ ചോദിക്കും, ഇത് കേരളമാണോ അതോ ജർമ്മനിയാണോ?
0: അങ്ങനെ അറിയത്തില്ല, പെട്ടെന്നൊന്നും പോവാൻ പറ്റത്തില്ല. ഇത് പാസ്സായാൽ മാറ്റി പോവാൻ പറ്റത്തുള്ളൂ. അങ്ങനെ
1: അതൊക്കെ പാസ്സാവുന്നേ,
0: പാസ്സാവണം.
1: പിന്നെ അല്ലെങ്കിൽ പിന്നെ നമ്മൾ പഠിക്കണേ.
0: അതെ,
1: പറ്റൂല പറ്റൂല, നമ്മളെ തപ്പിക്കാൻ പറ്റൂല. ആരൊക്കെയുണ്ട് വീട്ടില്?
0: വീട്ടില് അച്ഛനും അമ്മയും അനിയനും.
1: എന്തെയ്യുന്നവരൊക്കെ?
0: അച്ഛൻ മസ്കറ്റിലാണ്, അമ്മ ഇവിടെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു, അനിയൻ ഇപ്പൊ 10th കഴിഞ്ഞു, ഇനി പ്ലസ് വണ്ണിലുള്ളൂ.
1: ഇപ്പൊ ജർമ്മൻ ഭാഷ പഠിക്കുന്ന ഒരാളോട് ഒരു ജർമ്മൻ വാക്ക് പറയാൻ പറഞ്ഞാൽ പറയാൻ പറ്റുമോ? ഞാൻ അവിടെ പോയി നോക്കി, ആരെയും കണ്ടില്ല. അതാണ് എനിക്ക് അതിന്റെ അർത്ഥം മനസ്സിലായി. ഞാൻ അവിടെ ചെന്ന് നോക്കി ആരെയും കണ്ടില്ല. എങ്ങനെയുണ്ട്?
0: അത് പറഞ്ഞ ഡയലോഗ് എന്നല്ലേ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത്.
1: അപ്പം എനിക്ക് ജർമ്മൻ അറിഞ്ഞൂടാ എന്നാണ് പറഞ്ഞു പറഞ്ഞത്.
0: അതെ അതെ, അറിയത്തില്ല. അങ്ങനെ എല്ലാവർക്കും അറിയുന്ന ലാംഗ്വേജ് അല്ലല്ലോ, പഠിച്ചാൽ മാത്രം അറിയുന്ന ലാംഗ്വേജ് അല്ല. ഇംഗ്ലീഷ് പോലെ ഇങ്ങനെ തട്ടിക്കൂട്ടി പറയാനൊന്നും പറ്റത്തില്ലല്ലോ.
1: എന്നാ പിന്നെ ഞാൻ സൊല്ലിട്ടു, എന്തൊക്കെയാ ഹോബീസ് ഒക്കെ?
0: ഡാൻസിങ്.
1: ഡാൻസ് ചെയ്യും?
0: ആ, ഡാൻസറാണ്.
1: പഠിച്ചിട്ടുണ്ട്?
0: ആ, പഠിച്ചിട്ടുണ്ട്. 3 വയസ്സ് മുതൽ പഠിക്കുന്നുണ്ട്.
1: അമ്പടവയ്യാ, എന്ത് ഡാൻസാ?
0: എല്ലാം കളിക്കും, ഭരതനാട്യം, കുച്ചിപ്പൊടി, മോഹിനിയാട്ടം, അങ്ങനെ കളിക്കും, സിനിമാറ്റിക്കും കളിക്കും.
1: അപ്പൊ അത്യാവശ്യം പഠിപ്പിക്കാറൊക്കെ?
0: പഠിപ്പിക്കുന്നുണ്ട്, ഓൺലൈൻ ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ ഇവിടെ അല്ല, കൊച്ചിയിലാണ്. അപ്പൊ ഓൺലൈൻ ആയിട്ട് പിള്ളേരെ പഠിപ്പിക്കുന്നുണ്ട്.
1: അമ്പട വീണ്ടും പഠിക്കും. അപ്പൊ ജർമ്മൻ പഠിക്കുന്നതിന് മുമ്പ് എന്താ പഠിച്ചിരുന്നത്?
0: പ്ലസ് ടു കഴിഞ്ഞ് ജർമ്മൻ പഠിക്കാൻ പോയി.
1: ഓക്കെ. എത്തരത്തിലുള്ള പാട്ടുകളൊക്കെ കേൾക്കാൻ ഏറെ ഇഷ്ടം?
0: പാട്ട്, മലയാളം പാട്ട് തന്നെയാണ് ഇഷ്ടം.
1: എന്നിട്ടാണ് നമ്മൾ ചോദിച്ചപ്പോ തമിഴേ വരുന്നുള്ളൂ.
0: തമിഴ് പെട്ടെന്ന്, നമ്മള് റീൽസ് ഒക്കെ ചെയ്യുന്നുണ്ട്, അപ്പൊ തമിഴ് വീഡിയോസിലാണ് റീൽസ് ചെയ്യുന്നത്. അപ്പൊ പെട്ടെന്ന് ആ പാട്ടുകള് ഓർമ്മ വരുന്നോളൂ. അങ്ങനെ
1: കൊച്ചിയിലുള്ള ആള് ഈ കൂട്ടുകാരൊക്കെ ആയിട്ട് എങ്ങനെ പരിചയം?
0: ഇത് കൂട്ടുകാരല്ലേ, ഇതെന്റെ മാമിയുടെ മക്കളാണ് രണ്ടുപേരും.
1: അത് ശരി, കുടുംബത്തോടെ പോകുന്നതാണ്.
0: അത് വെക്കേഷൻ ആയതുകൊണ്ട് അവരുടെ വീട്ടിലുണ്ട്, അപ്പൊ അങ്ങനെ ഒത്ത് വന്നതാണ്.
1: കൊച്ചിയില് അവിടെ വന്നിട്ട് എന്തൊക്കെയാ കാണാനുള്ളത്?
0: കൊച്ചിയില് കൊറേ സ്ഥലങ്ങളുണ്ട് കാണാൻ. പോർട്ട് കൊച്ചി, മറൈൻ ഡ്രൈവ്, അങ്ങനെ കൊറേ സ്ഥലങ്ങളുണ്ട്.
1: ഇപ്പൊ പാട്ടുകൾ കേൾക്കുന്ന ആളാന്ന് പറഞ്ഞു, നമ്മുടെ ഈ പ്രോഗ്രാമിലൂടെ ഒരു പാട്ട് ചോദിച്ചാൽ ഏത് പാട്ട് പറയും?
0: ശ്രീരാഗമോ.
1: പാടുന്ന ആളാണോ?
0: ചെറുതായിട്ട്.
1: ചെറുതായിട്ട് നമുക്ക് പാടി വെച്ചാലോ?
0: വേണ്ട വേണ്ട, പാട്ട് വേണ്ട, പാടാൻ അങ്ങനെ കോൺഫിഡൻസ് ഇല്ല. ഡാൻസ് ആണെങ്കിൽ ഞാൻ ചെയ്തേനെ, പാട്ടായതുകൊണ്ട് കോൺഫിഡൻസ് ഇല്ല.
1: അങ്ങനെയൊന്നും പറഞ്ഞുകൂടാ.
0: അയ്യോ, സത്യമായിട്ടും കോൺഫിഡൻസ് ഇല്ല.
1: എന്നാ നമുക്ക് ഒരു ഡാൻസ് കളിച്ചാലോ?
0: ഡാൻസ് കളിക്കാം,
1: റെഡി ആയിക്കൂടാ.
0: അതുകൊണ്ട് കളിക്കാന്ന് പറഞ്ഞേ.
1: റെഡി,
0: പാട്ട് വേണ്ട.
1: അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. നന്ദി.

0: നമ്മോടൊപ്പം അടുത്ത സുഹൃത്ത് ചേരുകയാണ്. എന്താണ് പേര്?
1: എന്റെ പേര് മരിയ.
0: എന്ത് ചെയ്യുന്നു?
1: ഞാൻ ബിഎസ് നഴ്സിംഗ് കഴിഞ്ഞ് നിൽക്കുന്നു.
0: എവിടെ നാട്?
1: എന്റെ നാട് തൃശ്ശൂർ.
0: ആരൊക്കെയുണ്ട് വീട്ടില്?
1: അപ്പനമ്മ ചേട്ടൻ.
0: എന്ത് ചെയ്യുന്നു അവരൊക്കെ?
1: അപ്പനും അമ്മയും ചേട്ടനും അബ്രോഡ് സെറ്റിൽഡ് ആണ്.
0: നമ്മളും അബ്രോഡ് പോകാനാണോ ആഗ്രഹിക്കുന്നത്?
1: അതെ, ഞാൻ നാട്ടില് നഴ്സിംഗ് എടുത്ത് അബ്രോഡ് പോകാൻ തന്നെയാ ട്രൈ ചെയ്യുന്നത്.
0: ഇവിടുത്തെ ജോലി നമുക്ക് വേണ്ട.
1: അല്ല, എനിക്ക് അവിടെ പോയി മാസ്റ്റേഴ്സ് എടുക്കണം, പഠിക്കണം.
0: ഓ ഓക്കെ, നല്ല ചിന്ത.
1: താങ്ക് യു.
0: പൂരങ്ങളുടെ നാട്ടിൽ നിന്ന് തലസ്ഥാന നഗരിയിലേക്ക് എത്തി.
1: അതെ അതെ, ഞാൻ ഇവിടെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്.
0: മുമ്പ് വന്നിട്ടുണ്ടോ ഇവിടെ?
1: ആ, ഇവിടെ എന്റെ ആന്റിയുടെ വീടുണ്ട്, പക്ഷെ ഇത് ജസ്റ്റ് ഫോർ വിസിറ്റ്.
0: എങ്ങനെയുണ്ട് തൃശ്ശൂരും ഇവിടെയും തമ്മിലുള്ള ഒരു മാറ്റം?
1: ഇവിടെ ഞാനിപ്പോ വൺ ഡേ ആയിട്ടുള്ളൂ എത്തിയിട്ട്. മാറ്റം പറഞ്ഞ ഫുഡ് കൾച്ചർ എനിക്ക് എന്റെ നാട്ടിൽ തന്നെയാണ് കുറച്ചും കൂടി ഇഷ്ടം, പക്ഷെ കുറച്ചുകൂടി കാഴ്ചകൾ കാണാൻ തൃശ്ശൂർ കമ്പയർ ചെയ്യുമ്പോൾ അറിഞ്ഞൂടെ. ഫോർ മൈ ഒപ്പീനിയൻ എനിക്ക് കുറച്ചുകൂടി ഇന്റീരിയർ അങ്ങനത്തെ ട്രഡീഷണൽ ഐറ്റംസ് ഞാൻ ഇവിടെ വിസിറ്റ് ചെയ്തു.
0: ഇഷ്ടപ്പെട്ട ഫുഡ് എന്താ?
1: എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടം പുട്ടാണ്. പുട്ടും ചായയും.
0: പുട്ടും ചായയും, നല്ല കോമ്പിനേഷൻ.
1: താങ്ക് യു.
0: പാചകം ചെയ്യോ?
1: അത്യാവശ്യം ചെയ്യും. ചിക്കൻ കറിയാണ് ഏറ്റവും നന്നായി ഉണ്ടാക്കാം.
0: നമ്മൾ ഉണ്ടാക്കാമല്ലോ,
1: അങ്ങനെയും പറയാം.
0: എന്നിട്ട് ഉണ്ടാക്കി കൊടുത്ത് വീട്ടുകാരൊക്കെ അയ്യമാ കൊള്ളാം പറഞ്ഞ
1: ചിക്കൻ കറി തന്നെയാ.
0: ചിക്കനും അതിന്റെ കോമ്പിനേഷൻ എന്താ?
1: ഞങ്ങള് ചോറും ചിക്കനും ആണ് കഴിക്കാം, പുട്ടും ചിക്കനും കഴിക്കും.
0: എന്തായാലും പുട്ട് വിട്ടൊരു കളിയില്ല.
1: ഇല്ല ഇല്ല, പുട്ട് വിട്ട് കളിയില്ല. അങ്ങനെയും വിളിക്കാറുണ്ട് എന്നെ.
0: എന്തൊക്കെയാ ഹോബീസ് ഒക്കെ?
1: പാട്ട് കേൾക്കാൻ ഇഷ്ടം, പാട്ട് പാടാൻ ഇഷ്ടം, ഡാൻസ് ചെയ്യാൻ ഇഷ്ടം, ഇതൊക്കെ തന്നെ ഹോബീസ്.
0: അപ്പൊ നമുക്കൊരു പാട്ടുകാരി കുട്ടിയെ കിട്ടി, ഒരു പാട്ട് പാടാവോ?
1: മനസ്സിൻ മടിയിലെ മാൻ തളിരിൽ.

0: നന്നായിട്ട് പാടി. നമ്മുടെ ശ്രോതാക്കളുടെ ഒരു കൈയടിയുണ്ട്.
1: താങ്ക് യു.
0: എത്ര ദിവസമുണ്ട് ഇവിടെ?
1: ഇന്നലെ വന്നു, ഇന്ന് ഇവിടെ ജസ്റ്റ് വിസിറ്റ് ചെയ്ത് പോകും.
0: അതെന്നെ പോക്കാട്, വന്നിട്ട് കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ട് ആസ്വദിച്ചിട്ടൊക്കെ വേണ്ട പോവാൻ.
1: ഇതൊരു സ്മോൾ ട്രിപ്പ്, സഡൻലി പ്ലാൻ ചെയ്തൊരു സ്മോൾ ട്രിപ്പ്. അങ്ങനെ ജസ്റ്റ് എല്ലാവരും ഹാങ് ഔട്ട് ചെയ്യുന്നു, ബാക്ക് ടു ഹോം.
0: അപ്പൊ ഒരു വരവൂടെ വരേണ്ടി വരും,
1: നോക്കാം.
0: അപ്പൊ നമ്മുടെ ഈ പ്രോഗ്രാമിലൂടെ ഒരു പാട്ട് ചോദിച്ചാൽ ഏത് പാട്ട് പറയും?
1: ഇതിപ്പോ എന്റെ അപ്പന്റെ ക്ലാസ്മേറ്റ്സ് എല്ലാവരും കൂടിയിട്ടുള്ള ഒരു ഗെറ്റ് ടുഗദർ പ്ലസ് ഒരു ട്രിപ്പാണ്. അതിൽ ഞാനൊരു മെമ്പറായി ജസ്റ്റ്. എനിക്കെന്തോ ക്ലാസ്മേറ്റ്സിന് മേലെ കാറ്റാടിത്തണലും ആ പാട്ടാണ് പെട്ടെന്ന് മെമ്മറൈസ് ചെയ്തത്.
0: എന്തായാലും വലിയൊരു ഭാഗ്യമാണ് അച്ഛന്റെ കൂട്ടുകാരും ഒത്ത് അടിച്ചു പൊളിച്ച് യാത്ര ചെയ്ത് ഒരു ട്രിപ്പ് വരാൻ പറ്റുക എന്ന് പറയുന്നത്.
1: യെസ് യെസ്, ഡെഫിനറ്റ്ലി. എന്തോ അവരായിട്ട് നല്ല ടൈം സ്പെൻഡ് ചെയ്തു, മെമ്മറീസ് കളക്ട് ചെയ്തു, അപ്പന് അവരായിട്ടുള്ള മെമ്മറീസ് പറഞ്ഞു. എന്തോ ഇപ്പൊ ഞങ്ങളുടെ ജനറേഷൻ കൂടെ പോണേലും ഒരു ഡിഫറെന്റ് കൈൻഡ് ഓഫ് എനർജിയും ഡിഫറെന്റ് കൈൻഡ് ഓഫ് മെമ്മറീസും സ്റ്റോറീസും അവരുടെ ഓരോ കാര്യങ്ങളും കേൾക്കുമ്പോൾ നമ്മൾ ഓ അങ്ങനെ ഉണ്ടായിരുന്നു, ഇങ്ങനെ ഉണ്ടായിരുന്നു കേൾക്കുമ്പോൾ നമുക്കും ഒരു ത്രില്ലിങ്ങും എക്സൈറ്റ്മെന്റും.
0: എന്തായാലും ഉത്സാഹത്തോടെ സന്തോഷത്തോടെ യാത്ര തുടരാം, പാട്ടും കേൾക്കാം. നന്ദി.
1: താങ്ക് യു. താങ്ക് യു സോ മച്ച്.

0: നമ്മോടൊപ്പം രണ്ട് സുഹൃത്തുക്കൾ കൂടി ചേരുകയാണ്. എന്താണ് പേര്?
1: അശ്വതി.
0: എന്താ പേര്?
1: രശ്മി.
0: എന്ത് ചെയ്യുന്നു രണ്ടാളും?
1: ഞാൻ പഠിക്കുക. ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റ്.
0: എന്താ പഠിക്കുന്നേ?
1: ഞാൻ പി എസ് സി കോച്ചിങ്ങിന് പോകുന്നുണ്ട്.
0: എങ്ങനെയുണ്ട് പി എസ് സി കോച്ചിങ്?
1: കുഴപ്പമില്ലാത്ത വിധത്തിൽ പോകുന്നുണ്ട്.
0: എങ്ങനെയാ പഠനച്ചിട്ടകളൊക്കെ?
1: പഠനച്ചിട്ട വലുതായിട്ട് നോക്കാറില്ല, കിട്ടുന്ന ടൈമിലൊക്കെ മാക്സിമം പഠനത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യാറുണ്ട് ടൈമൊക്കെ. അല്ലാതെ പഠിത്തം ഫുൾ ടൈം ഒന്നും ഇരിക്കാറില്ല.
0: പി എസ് സി ബി എസ് സി നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ ജയിപ്പിച്ച് ജോലി തന്നോളണം.
1: അങ്ങനെയൊന്നുമില്ല, എന്നാലും നോക്കുന്നുണ്ട്, ജോലി വേണം എന്നുള്ള വിധത്തിൽ ഞാൻ നോക്കുന്നുണ്ട്.
0: എന്തായാലും നല്ലൊരു ജോലി കിട്ടട്ടെ.
1: ഓക്കെ, താങ്ക് യു.
0: രശ്മി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്, ഏത് പ്ലാറ്റ്ഫോമിലാ?
2: സലൂണിൽ വർക്ക് ചെയ്യുകയാണ്.
0: തിരുവനന്തപുരത്ത് തന്നെയാണ്?
2: അല്ല, ഞാൻ കൊല്ലം.
0: കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്ത് വന്നതാണ്?
2: അതെ അതെ.
0: എന്താവശ്യമായിട്ട് വന്നതാ?
2: ഞങ്ങള് സൂയൊക്കെ ഒന്ന് കണ്ട് എൻജോയ് ചെയ്ത് പോവാനായിട്ട് വന്നതാ.
0: എന്നിട്ട് കൂട്ടുകാരെയൊക്കെ കണ്ടോ?
2: ഇല്ല, ആരെയും കണ്ടില്ല.
0: സൂവിനകത്ത് കേറിയില്ല?
2: ഇല്ല, കേറിയില്ല. ഞങ്ങള് രണ്ടുപേരെയും കൂടെ വെയിറ്റ് ചെയ്ത് നിക്ക.
0: ഇടയ്ക്കൊക്കെ വരാറുണ്ടോ ഇവിടെ?
2: ആ, സമയം കിട്ടുമ്പോഴൊക്കെ വരാറുണ്ട്.
0: എങ്ങനെയുണ്ട് തിരുവനന്തപുരം അശ്വതി?
1: ഞാൻ ഇവിടെ മുമ്പ് തിരുമ്പോ വന്നിട്ടുണ്ട്, റിലേറ്റീവ്സ് ഒക്കെ ഇവിടെ ഉണ്ട്, അപ്പൊ ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പൊ കുറച്ച് ആളുകൊണ്ട് സമയം കിട്ടാത്തോണ്ട് ഇങ്ങോട്ട് വരാറില്ല. അതല്ലാതെ ഒക്കെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, കുഴപ്പമില്ല. നല്ല പ്ലേസ്, അത്യാവശ്യം കാണാനൊക്കെ നല്ല വ്യൂ ഉള്ള പ്ലേസ് തന്നെയാണ് തിരുവനന്തപുരം.
0: കൊല്ലത്ത് നല്ല മീനൊക്കെ കിട്ടുന്ന സ്ഥലം അല്ലേ?
1: ആ അതെ, നല്ല മീൻ കിട്ടുന്ന സ്ഥലം.
0: എന്നിട്ടാണോ കൈ മീച്ച് വന്ന് വരാണ്ട് മീനൊക്കെ കൊണ്ടുവരാണ്ട്?
1: കൊല്ലോന്ന് പറഞ്ഞാൽ അങ്ങ് കറക്റ്റ് അങ്ങ് പോകുന്നില്ല. അഞ്ച് ഇവിടെ കൗലിടാ വീട്.
2: എന്റെ പ്രോപ്പർ കൊല്ലം ആണ്. ഞങ്ങൾക്ക് ഇഷ്ടം പോലെ കായലും മീനും കടൽമീനും എല്ലാം കിട്ടുന്ന ഒരു സ്ഥലം. ഇവിടെ വന്നിട്ട് ഞാൻ മീൻ കഴിക്കാറ് പോലും.
0: അങ്ങ് പറഞ്ഞ് കൊതിപ്പിച്ചാൽ മതിയല്ലോ. അല്ലെങ്കിൽ വിചാരിക്കണം അങ്ങോട്ട് പോവാണ് രണ്ട് മീനും കൂടെ കൊണ്ടുപോവാ. അതില്ല,
2: തിരുവനന്തപുരത്ത് അതിനെക്കാട്ടി നല്ല മീൻ കിട്ടുമല്ലോ.
0: ഇവിടെ വെച്ച് ചാളയും നെത്തോലിയും മങ്കടയും കിട്ടും.
2: ഇതൊക്കെ തന്നെ അവിടെയും കിട്ടുന്നു.
0: ഇവിടെ നല്ല കായലും മീനും ഒക്കെ ആയിട്ട് കുറെ മീൻ കിട്ടും.
2: അത് ശരിയാണ്.
0: നമ്മൾ പറ്റിക്കാരൻ നോക്കണ്ട, നമുക്കറിയാം. പാട്ടുകളോടൊക്കെ എങ്ങനെയാ ഇഷ്ടം?
1: പാട്ട് ഇഷ്ടം.
0: പാടോ?
1: പാടാനും വലുതായിട്ട് അറിയത്തില്ല, ചുമ്മാ ജസ്റ്റ് ഒന്ന് മൂടും അത്രേ ഉള്ളൂ.
0: പാടി നോക്കണോ?
1: വേണ്ട.
0: അപ്പൊ നമ്മൾ ഈ പ്രോഗ്രാമിലൂടെ ഒരു ഇഷ്ടഗാനം ചോദിച്ചാൽ ഏത് പറയും?
2: എനിക്ക് ജൂൺ ഇല്ല ആദ്യം തമ്മിൽ ഭയങ്കര ഇഷ്ടമാണ്. ആ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. കൊറേ പാട്ട് ഇഷ്ടമാണ്. ഇപ്പൊ ഉള്ള മിക്ക പാട്ടുകളും പഴയ പാട്ടുകളും ഇഷ്ടമാണ്, പുതിയ പാട്ടുകളും ഇഷ്ടം. ഞാൻ ഒരുപാട് പാട്ട് ആസ്വദിക്കുന്ന ഒരു വ്യക്തിയാണ്. ഫ്രീ ടൈമിലെല്ലാം ഹെഡ്സെറ്റ് വെച്ചിട്ട് ഭയങ്കര ഇഷ്ടമാണ്.
0: ഒരു ഇഷ്ടഗാനം ഒന്നും നമുക്ക് എടുത്തു പറയാൻ പറ്റത്തില്ല അല്ലേ?
2: ആ അതെ അതെ, എല്ലാം ഇഷ്ടഗാനങ്ങൾ തന്നെയാണ്. ഒരെണ്ണം എടുത്ത് പറയണോന്ന് ചോദിച്ചാൽ കൺഫ്യൂഷനാ, ഏത് പറയണോ ഏത് പറയണോ.
0: നമുക്ക് ഈ പാട്ട് കേൾക്കാൻ തോന്നി.
2: ആ
0: എന്തായാലും പാട്ട് കേൾക്കാം. നന്ദി.

0: ആകാശവാണി അനന്തപുരി FM 101.9.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30
1: പ്രായോജകർ.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
3: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
0: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങളാണ്. MG ശ്രീകുമാറും ശ്വേതയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം 1971, ബിയോണ്ട് ബോർഡേഴ്സ്.

എസ് രമേശൻ നായരുടെ വരികൾക്ക് വിദ്യാസാഗറിന്റെ സംഗീതം, യേശുദാസും സുജാതയും ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിനു വേണ്ടി പാടിയ പാട്ട്.

0: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി എഫ് എം ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
1: അതിന്റെ ഏറ്റവും മനോഹരമായ ഓർമ്മകളാണ് ആ നാടും ആ കോളേജും അടുത്ത ആളുകളും തന്നിരിക്കുന്നത്. എന്റെ ഈ ഓർമ്മകൾക്കെല്ലാം വേണ്ടി പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യണമെന്നുണ്ട്. ഞാനൊരു ജോൺസൺ മാഷിന്റെ ഫാനാണ്. അപ്പോ ദശരഥ മൂവിയിലെ മന്ദാര ചെപ്പുണ്ടോ മാണിക്കക്കല്ലുണ്ടോ പാട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ആ കാലഘട്ടത്തിന് എനിക്ക് എന്തോ ഓർമ്മ വരുന്ന ഒരു പാട്ടായി തോന്നുന്നു.
2: മന്ദാര ചെപ്പുണ്ടോ മാണിക്കക്കല്ലുണ്ടോ കയ്യിൽ വാർമതിയേ.
0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281-4203-05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി എഫ് എം പ്രക്ഷേപണം ചെയ്യുന്നു.
3: മൻ കി ബാത്ത്,
4: മനസ്സ് പറയുന്നത് ജനങ്ങൾ പറയുന്നത്
3: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
4: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്,

0: പങ്കുവയ്ക്കാം ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
3: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
4: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി വേങ്കോട് വട്ടപ്പാറ.
1: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
5: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ May 29 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ May 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് May 31 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
6: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15. പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
0: മൻ കി ബാത്
1: മനസ്സ് പറയുന്നത് ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെക്കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
7: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 3:00.

എത്ര അകലെയാണെങ്കിലും മനസ്സുകൊണ്ട് എപ്പോഴും അരികിലാണെന്ന് ഒന്നറിയിക്കാൻ. വർഷങ്ങളേറെ കഴിഞ്ഞിട്ടും പ്രിയ കൂട്ടുകാരെ മറന്നിട്ടില്ലെന്ന് ഒന്ന് ഓർമ്മിപ്പിക്കാൻ. കാലങ്ങളും കാലങ്ങളും ഏറെ കഴിഞ്ഞാലും ഓർമ്മകൾ അത്രമേൽ ഹൃദ്യവും മധുരവും എന്ന്

0: പോകുവാൻ. ഇതാ പ്രിയപ്പെട്ടവരുടെ സ്നേഹം നിറഞ്ഞ സന്ദേശങ്ങളും പ്രിയ ഗാനങ്ങളുമായി ഹലോ സന്ദേശഗാനം. പ്രിയപ്പെട്ട ഹലോ സന്ദേശഗാനത്തിന് ആകാശവാണി പരിപാടികൾ ശ്രദ്ധിക്കുന്ന ഒരാളാണ് ഞാൻ. ഏറെ പ്രിയപ്പെട്ട പരിപാടിയാണ് ഹലോ സന്ദേശഗാനം. എന്റെ പേര് ലക്ഷ്മി ദിലീപ്. ഭൗതികശാസ്ത്ര ബിരുദം പൂർത്തിയാക്കി അങ്ങനെ 3 വർഷത്തെ കലാലയ ജീവിതത്തിന് മനസ്സില്ലാ മനസ്സോടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടിരിക്കുകയാണ്. ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു ക്യാമ്പസ് കാലഘട്ടമായിരുന്നു കാത്തോലിക്കേറ്റ് കോളേജ് സമ്മാനിച്ചത്. നമ്മളെപ്പോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കളെയും നമ്മളങ്ങ് മാറ്റിയെടുക്കും. അതാണല്ലോ ക്യാമ്പസ് ലൈഫ്. CBSE ആയിരുന്ന അലനെ ഞങ്ങളുടെ സ്റ്റേറ്റ്സ് പിള്ളർ എല്ലാം കൂടി അങ്ങ് മാറ്റിയെടുത്തു. ആ അലൻ എം സാബുവിനു വേണ്ടിയാണ് ഈ സന്ദേശം. ഇൻസ്റ്റാഗ്രാമിൽ തീരമേ തീരമേ എന്ന പാട്ടിട്ടത് കണ്ടപ്പോഴാണ് ബർത്ത്ഡേക്ക് അവനൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നതായി ഞാൻ ഓർക്കുന്നത്. April 25 ബർത്ത്ഡേ. ഹലോ സന്ദേശഗാനത്തിൽ ഉൾപ്പെടുത്തണം എന്ന് തന്നെയായിരുന്നെങ്കിലും പക്ഷേ ആ സമയത്ത് പരീക്ഷയായിപ്പോയി. അലൻ കോളേജ് യൂണിയൻ ആർട്സ് ക്ലബ് സെക്രട്ടറിയാണ്. എന്തായാലും ആർട്സ് ഫെസ്റ്റിവൽ അടിപൊളിയായിരുന്നു. ഈ വർഷത്തെ MG യൂണിവേഴ്സിറ്റി കലോത്സവത്തിന് മാപ്പിളപ്പാട്ടിന് 1st നേടുകയും ചെയ്തു. റൊണാൾഡോ ഫാനാണ്, ഒത്തിരി സിനിമകൾ ഇഷ്ടപ്പെടുന്നു. ഈ സന്ദേശം അയക്കാൻ ഒരു കാരണം കൂടിയുണ്ട്. അലന്റെ സംസാര രീതിക്കോ ശബ്ദത്തിനോ ചിലപ്പോഴൊക്കെ മനേജ് സാറിൻ്റേതുമായി സാദൃശ്യം തോന്നിയിട്ടുണ്ട്. ഞാൻ അവന്റെ ശബ്ദ സന്ദേശം എന്റെ വീട്ടിൽ കേൾപ്പിച്ചപ്പോൾ വീട്ടുകാരും അത് ശരിവച്ചു. എന്തായാലും പ്രിയ സുഹൃത്തിനെ ഹലോ സന്ദേശഗാനത്തിൽ ഉൾപ്പെടുത്തുമെന്ന പ്രതീക്ഷയോടെ പത്തനംതിട്ട കൊടുന്തറയിൽ നിന്ന് ലക്ഷ്മി ദിലീപ്. ആഹാ, അങ്ങനൊരു അപരണം ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കണമല്ലോ. ഹലോ.
1: ഹലോ
0: ഹലോ, അലനല്ലേ? ഞാൻ ആ ഇൻസ്റ്റയില് തീരമേ തീരമേ എന്നുള്ള പാട്ട് കേട്ടു. അപ്പൊ പിന്നെ അലനെ വിളിച്ചാൽ ഒരു പാട്ട് കിട്ടിയെങ്കിലോ എന്ന് വിചാരിച്ച് വിളിച്ചതാ. അതിന്റെ കൂടെ കുറച്ച് വൈകി ഒരു ആശംസയും കൂടി പറയാനുണ്ട്. കുറച്ചെന്ന് വെച്ചാൽ ഒരു മാസേ വൈകിട്ടുള്ളൂ. ഒരു മാസം വൈകി ഒരു ഹാപ്പി ബർത്ത്ഡേ ടു യു പറഞ്ഞാൽ സ്വീകരിക്കൂ. താങ്ക്യൂവിന്റെ കൂടെ ഒരു പാട്ട്, ഒരു 4 പാട്ടും കൂടി കിട്ടിയാൽ വലിയ സന്തോഷം. അത് പറയാം. ആദ്യം പാട്ട്, പിന്നെ എല്ലാം ഞാൻ വെളിപ്പെടുത്തും. അനീഷ് ഒന്നുമല്ല. അതിപ്പോ എനിക്ക് എന്റെ ശബ്ദം പോലെ ഇരിക്കുള്ളൂ.
1: അല്ലല്ലോ,
0: ഇത് പാട്ട് പാടിയില്ലെങ്കിൽ എനിക്കൊരു ആപ്പാവും. അലൻ, അലൻ ഇങ്ങനെ ഞാൻ ആരാന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന് പകരം അങ്ങ് പാട്ടങ്ങ് പാടിയിരുന്നെങ്കിലോ? ഒന്നുമല്ലെങ്കിലും ഒരു മാസം കഴിഞ്ഞെങ്കിലും ബർത്ത്ഡേ വിഷ് ചെയ്ത ആളല്ലേ ഞാൻ. MG കലോത്സവത്തിന് മാപ്പിളപ്പാട്ടിന് ഫസ്റ്റ് ഉണ്ടായിരുന്നു
1: അല്ലേ?
0: ആ, അതിനും കൺഗ്രാറ്റ്സ്. അതൊക്കെ പോട്ടെ, ഇനി അടുത്ത മാസം വേൾഡ് കപ്പ് തുടങ്ങാൻ പോവാണല്ലോ. പോർച്ചുഗൽ ഇത്തവണ എങ്കിലും എവിടെയെങ്കിലും ഒക്കെ എത്തുമോ? എവിടെ എത്തും? ഞാൻ പറഞ്ഞല്ലോ, ഞാനിത് ആരാ എന്ന് ഞാൻ പറഞ്ഞോളാം. പക്ഷെ എനിക്ക് പാട്ട് പാടിത്ത. അനീഷ് ഒന്നുമല്ല, എനിക്ക് പാട്ട് പാടിത്ത. എനിക്ക് ഇഷ്ടമുള്ളൊരു പാട്ട്
1: പാടിക്കും.
0: ഞാൻ പറഞ്ഞല്ലോ, പാട്ട് പാടി തീരുന്നത് ഞാൻ ആരാന്ന് പറയും. എന്തായാലും കാത്തലിക്കേറ്റ് കോളേജുമായിട്ട് ബന്ധപ്പെട്ട ഒരാളാണ്, അത്രയും മാത്രമേ പറയാൻ പറ്റൂ. കാത്തലിക്കേറ്റ് കോളേജുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോൾ അന്നേ പറയാൻ പറ്റൂ. കാത്തലിക്കേറ്റ് കോളേജിൽ ഞാൻ പണ്ടം കാണ്ട വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ.
2: ആകാശം

0: ഈ നാരായണനാണ്.
1: അത് ഞാൻ വിചാരിച്ചു അത് മൊത്തം അങ്ങ് പാടുമെന്ന്.
0: അത്രേ ഉള്ളൂ
1: അയ്യേ, ആ ഹുക്ക് ലൈൻ മാത്രം പാടി അങ്ങ് അവസാനിപ്പിച്ചളഞ്ഞു.
0: ബ്രോ.
1: ഒരു ലക്ഷ്മി ദിലീപിന്റെ ഓർമ്മയുണ്ടോ?
0: ഉണ്ട്.
1: ആര്? ആ ശരി, ലക്ഷ്മി ദിലീപിന്റെ ശബ്ദം ഇതാണ്.
0: സൗണ്ട് മാറ്റിയതല്ലേ?
1: ലക്ഷ്മി ദിലീപ് പറയുന്നത് എന്റെ ശബ്ദവും അലന്റെ ശബ്ദവും ഒരുപോലെ ഇരിക്കുന്നു എന്നാണ്. നമ്മൾ ഒരുമിച്ച് കൊപ്രാക്കളത്തിലേക്ക് സൈക്കിളിൽ യാത്ര ചെയ്യുന്നു എന്നാണ് ലക്ഷ്മി ദിലീപ് പറയുന്നത്. ഇത് ആകാശവാണിയുടെ ഹലോ സന്ദേശഗാനം പരിപാടിയിൽ നിന്ന് വിളിച്ചതാണ്.
0: അയ്യോ,
1: അതിനെന്താ അയ്യോ? ലക്ഷ്മി ദിലീപ് ആകാശവാണിയുടെ ഹലോ സന്ദേശഗാനം പരിപാടിയിലേക്ക് ഒരു സന്ദേശം അയച്ചു. എന്റെ സുഹൃത്ത് CBSE പഠിച്ച് വന്ന അലനെ അവർ സ്റ്റേറ്റ് പഠിച്ച പിള്ളേരെല്ലാരും കൂടി സ്റ്റേറ്റ് പയ്യനാക്കി എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയൊക്കെയാണോ? അങ്ങനെയല്ല, അങ്ങനെ അല്ലാതല്ല, കിടന്നു ഉരുളണ്ട.
0: ആ
1: പിള്ളേരെല്ലാരും കൂടി നിങ്ങളെ ഒരു പരുവാക്കി എന്നാണ് എഴുതിയിരിക്കുന്നത് എന്റെ അകത്ത്. കുറച്ച് അപ്പൊ ഡള്ളായിരുന്നു, പിന്നെ ആർട്സ് ക്ലബ് സെക്രട്ടറി വരെ ആയി. അപ്പൊ ആ സുഹൃത്താണ് സന്ദേശം അയച്ചിരിക്കുന്നത്. അപ്പൊ ഇതൊരു ചലച്ചിത്രകാരൻ പരിപാടിയാണ്. ഏത് പാട്ടാ ഞങ്ങൾ ഇന്ന്
0: വെക്കേണ്ടത്?
1: മാലിക് എന്ന സിനിമയിലെ പാട്ടല്ലേ? അപ്പൊ എന്തായാലും വലിയ സന്തോഷം സംസാരിക്കാൻ കഴിഞ്ഞതില്. അപ്പോ കുറച്ച് വൈകിയാണെങ്കിലും വീണ്ടും പിറന്നാൾ ആശംസകൾ. അൻവർ അലിയുടെ വരികൾക്ക് സുഷിൻ ശ്യാം ഇണം നൽകി. KS ചിത്രയും സൂരജ് സന്തോഷും പാടിയ പാട്ടാണ്. നമുക്ക് പാട്ട് കേൾക്കാം.

0: പ്രിയപ്പെട്ട ഹലോ സന്ദേശഗാനത്തിന് എന്റെ ഒരു പ്രിയപ്പെട്ട ചേച്ചിയും സുഹൃത്തുമായ ചിത്രലേഖയെ സന്ദേശഗാനത്തിലൂടെ വിളിക്കാമോ? ചേച്ചി സെക്രട്ടേറിയറ്റിലെ സീനിയർ ഗ്രേഡ് അസിസ്റ്റന്റാണ്. ഗ്രാമം വിട്ടുപോയി നഗരത്തിൽ ചേക്കേറിയിട്ടും തിരികെ വീണ്ടും ഗ്രാമാന്തരീക്ഷത്തിൽ ജീവിക്കുവാൻ ചേച്ചി ഇവിടേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. മരിച്ചുപോയ തന്റെ അമ്മയെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ചേച്ചിയുടെ എഴുത്തുകളെല്ലാം ചിത്രലേഖ ശ്യാമള എന്ന പേരിലാണ്. ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് കവിതകളും കഥകളും ചേച്ചി എഴുതി പോസ്റ്റ് ചെയ്യും. വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പണ്ടത്തെ ആ പഠിത്തക്കാരിയുടെ മുഖ്യ വിനോദം. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി നോക്കുന്ന ഭർത്താവും നല്ലൊരു നർത്തകി കൂടിയായ മോളും മോനും അടങ്ങുന്നതാണ് ചേച്ചിയുടെ കുടുംബം. നമ്പർ കൊടുത്തിട്ടുണ്ട്. ചിത്ര ചേച്ചിയെ വിളിക്കുമെന്ന് പ്രതീക്ഷയോടെ തളിര, മുല്ലശ്ശേരി, കരകുളം. നമുക്ക് ചിത്രലേഖ ചേച്ചിയെ കിട്ടുമോ നോക്കാം. ഹലോ.
1: ഹലോ,
0: ചിത്രലേഖ ചേച്ചിയാണോ? ഈ കൂട്ടിലിട്ടൊരു പക്ഷിയെ പോലെ ഞാൻ ചിറകടിച്ചു വരുന്നു, ചിറകടിച്ചു തളരുന്നു മൗനമേ. ചുറ്റും ജനങ്ങളുണ്ടെങ്കിലും ഇന്ന് എന്റെ ലോകം വെറും ശൂന്യമായൊരിടം. അതെന്ത് പറ്റി? ഈ എഴുത്തുകളൊക്കെ വായിക്കുന്ന ഒരാളാ? ഒരു സാധ്യതയുമില്ല. അതെങ്ങനെയാവാൻ സാധ്യതയുണ്ട്? എങ്ങനെ പരിചയം വരാൻ സാധ്യതയുണ്ട്? അതാണ്, ഗ്രാമാന്തരീക്ഷത്തിൽ താമസിക്കാൻ വീണ്ടും ചേക്കേറിയ ഒരു ചേച്ചിയെ കുറിച്ച് അറിഞ്ഞിട്ട് ചേച്ചിയുടെ എഴുത്തുകൾ കണ്ടുപിടിച്ച് വായിച്ചിട്ട് ചേച്ചിയെ വിളിക്കുവാണ്. ചില നേരങ്ങളിൽ ഇപ്പൊ എവിടെ കിട്ടും?
1: ഫ്ലിപ്കാർട്ടിൽ കിട്ടും.
0: ഓക്കെ, അപ്പൊ ചില നേരങ്ങളിൽ എങ്ങനെയാണത് പ്ലാൻ ചെയ്തിരിക്കുന്നത്? സ്ട്രെയിറ്റ് ആയിട്ട് ഒരു കാര്യം പറഞ്ഞാൽ ഇപ്പൊ ഒരു പാട്ട് പറഞ്ഞാൽ കാര്യം ബാക്കി പറയാം. ഇഷ്ടപ്പെട്ടൊരു പാട്ട് പറയണം. ഇഷ്ടപ്പെട്ട ഒരുപാട് പാട്ടുകളിൽ നിന്ന് ഏതോ ഒരു പാട്ട് ഇപ്പൊ ഇഷ്ടപ്പെട്ടത് ഇങ്ങനെ ചുണ്ടത്ത് വന്നു. അതെന്താ ഓർമ്മ വരാത്ത? നിരന്തരം ഒരുപാട് വരികളും ഒക്കെ ആയിട്ടിരിക്കുന്ന ഒരാൾക്ക് എന്താണ് ഒരു പാട്ട് പെട്ടെന്ന് ഓർമ്മ വരാത്തത്? ഓർമ്മകളെ കൈവള ചാർത്തി വരൂ വിമൂകമീ വീഥിയിൽ. വീണ്ടും മൗനം, പേരുമായിട്ട് ഒരു ബന്ധമില്ലാത്ത മൗനത്തിന് ഇങ്ങനെ ഉപാസിക്കുകയാണോ?
1: അങ്ങനെയൊന്നുമില്ല. മനുഷ്യൻ ചില നേരങ്ങളിൽ എന്നാണല്ലോ ആ പുസ്തകത്തിന്റെ തലക്കെട്ട്, ചില നേരങ്ങളിൽ മനുഷ്യൻ അങ്ങനെ ആയി പോകാറില്ലേ. ചില നേരങ്ങളിൽ മൗനവും മൂകതയും ഏകാന്തതയും ഒക്കെ നമുക്ക് കൂട്ടായി വരും. ചില നേരങ്ങളിൽ നല്ല ബഹളം വയ്ക്കുന്ന ആളായിട്ട് ഇരിക്കാം. ആൾക്കൂട്ടത്തിൽ ഇരിക്കാനും ഇഷ്ടമാണ്. ആൾക്കൂട്ടത്തിൽ തനിയിരിക്കാനും, തനിയിരിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ പോലും ആൾക്കൂട്ടത്തിൽ തനിയെ ആയി പോകാറുണ്ട്.
0: എന്നാലും ഒരു എവിടെയോ ഒരു ദുഃഖം കിടപ്പുണ്ട്. സ്നേഹത്തിന്റെ ശവക്കലറ കണ്ടിട്ട് ഒരുവനോ ഒരുവൾക്കോ തോന്നലില്ലത്രേ. ഒരു അശ്രുപുഷ്പമെങ്കിലും അതിൽ അർപ്പിക്കുവാൻ. എന്നാലും ഇതൊക്കെ അറിയുന്നുണ്ടെന്ന് മനസ്സിലായില്ലേ? എന്ത് മനസ്സിലായി? പക്ഷേ അവിടെയും ചില പ്രതീക്ഷകളൊക്കെ ഉണ്ട്. ഒടുവിൽ ഞാൻ ബുദ്ധനെ പോലെ ബോധോദയം വന്നൊരു അരയാലിൻ ചോട്ടിൽ ധ്യാനത്തിലിരുന്നോളാം എന്ന് പറയുന്നുണ്ട് ആരോടോ. ചെറിയ ഉറപ്പാക്കലും പ്രതീക്ഷകളൊക്കെ ഉണ്ട്.
1: പിന്നെ അത് വേണ്ടേ?
0: അത് വേണം. പിന്നെ
1: നമ്മളെ കാത്തിരിക്കുന്ന ആൾക്കാരില്ലേ,
0: ഉറപ്പായിട്ടും
1: ഒരു പ്രതീക്ഷ വേണ്ടേ ജീവിക്കാനായിട്ട്, മുന്നോട്ട് പോകാനായിട്ട് കൊടുക്കുക പ്രതീക്ഷ.
0: തീർച്ചയായും. പക്ഷെ അടുത്ത വരികൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിന്റെ പ്രേമത്തിന്റെ തടവറയിൽ കരിമ്പടം പുതച്ചിരിക്കുന്ന തടവ് പുള്ളി, എനിക്കൊട്ടും വേദനയില്ല, ഒട്ടും തിടുക്കമില്ല.
1: അതെ, അങ്ങനെയും വേണ്ടേ?
0: വേണം.
1: ഇപ്പോഴും കാണിക്കാൻ പാടില്ലല്ലോ.
0: അവധാനതയോടുകൂടി അല്ലെങ്കിൽ സമാധാനത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അല്ലേ? തീർച്ചയായും. മോളും മോനും ഒക്കെ എന്ത് പറയുന്നു? മോളുടെ ഡാൻസ് ഒക്കെ മുന്നോട്ട് ഗംഭീരമായി പോകുന്നുണ്ടോ?
1: മോള് കുഴപ്പമില്ല, പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, ചില കൊച്ചു പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നുണ്ട്, നന്നായി പോകുന്നു.
0: പഠിത്തത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കാണ്, ഇപ്പൊ എന്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ചിത്രലേഖ ചേച്ചി?
1: എം എ കംപ്ലീറ്റ് ചെയ്തു.
0: എത്രാമത്തെ?
1: മൂന്നാമത്തെ.
0: അതാ ചോദിച്ചത്, ഇപ്പൊ ഏതിലാണ് ഈ മൂന്നാമത്തെ എം എ എടുത്തിരിക്കുന്നത്?
1: മലയാളം. മലയാളമാണ് എന്റെ ഇഷ്ട സബ്ജക്ട്. പഠിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇപ്പൊ പഠിക്കാൻ കരുതി പഠിച്ചു.
0: ഓക്കെ. ഈ സെക്രട്ടേറിയറ്റിലെ തിരക്കുള്ള ജീവിതത്തിനിടയിൽ ഇത് എപ്പോഴാ ഇതിനൊക്കെ ഒപ്പിക്കുന്നത്?
1: ഈ തിരക്കുകളിൽ നിന്നൊക്കെ ഉള്ള ഒഴിഞ്ഞിരിപ്പാണ് പഠിത്തം.
0: അത് ശരി. അതും ടീനേജേഴ്സ് ആയിട്ടുള്ള രണ്ട് പിള്ളേരെയും കൊണ്ട്.
1: അതെ.
0: പോലീസുകാരനായ ഒരു ഭർത്താവ്.
1: ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കുന്നു.
0: അതാണ്. ഇത് ആകാശവാണിയുടെ ഹലോ സന്ദേശം പരിപാടി എന്ന് വിളിച്ചത്. എങ്ങനെ പിടികിട്ടി? ചുമ്മാ.
1: അവളുടെ പേര് ശ്യാമ തളിര് എന്നാണ്. ഞങ്ങള് തളിര് കുട്ടി എന്ന് വിളിക്കും.

0: ആ തളിര ആകാശവാണിയുടെ ഹലോ സന്ദേശ ഗാനത്തിലേക്ക് ഒരു വളരെ നീണ്ട മെസ്സേജ് അയച്ചു. ആ മെസ്സേജിൽ നിന്ന് അല്ല പക്ഷേ ഈ എഴുത്തുകളൊക്കെ തപ്പിയെടുത്തത്, എഴുത്തുകളല്ലാതെ ഞാൻ കണ്ടിട്ടുള്ളതാ. എന്തായാലും വലിയ സന്തോഷം. അപ്പൊ ഇതൊരു ചലച്ചിത്ര ഗാന പരിപാടിയാണെന്ന് അറിയാലോ, അപ്പൊ അതില് ഈ ഓർമ്മകളെ കൈവള ചാർത്തി വെച്ചാ മതിയോ? ആ സിനിമയുടെ പേര് പ്രതീക്ഷ എന്നാണ്. അപ്പൊ എന്തായാലും ഈ വളരെ പ്രതീക്ഷയോടുകൂടി, അതെ തീർച്ചയായും നല്ല പ്രതീക്ഷകളോടുകൂടി നമുക്ക് ഈ പാട്ട് കേൾക്കാം. ഓയിൻ വീടേതാണ് വരികൾ, സലിൽ ചൗധരിയുടെ സംഗീതം, യേശുദാസ് പാടിയതാണ്. നമുക്ക് പാട്ട് കേൾക്കാം.
1: ഓക്കെ, താങ്ക് യു.
0: താങ്ക് യു.

0: പ്രിയ സന്ദേശഗാനം, എന്റെ ഭർത്താവിന്റെ കൂട്ടുകാരായ എനിക്ക് സഹോദര തുല്യരായ രണ്ടുപേർക്ക് ആശംസകൾ അറിയിക്കണം. ഒരാൾ ബൈജു അണ്ണന്റെയും മഞ്ജുവിന്റെയും വിവാഹ വാർഷികമാണ് മെയ് 21. മറ്റൊരാൾ വിനയചന്ദ്രൻ, അദ്ദേഹത്തിന്റെ മകൾ വിശ്വനിയുടെ പിറന്നാളാണ് മെയ് 20. ബൈജുവും വിനയനും എപ്പോഴും ഒരുമിച്ചാണ്. ഈ രണ്ടുപേർക്കും ഞാൻ പ്രിയപ്പെട്ടവളാണ്. എന്റെ രണ്ട് സഹോദരന്മാർ എന്റെ ഭർത്താവിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാർ. രണ്ടുപേർക്കും ആശംസകൾ അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾ എവിടെ പോയാലും 3 കുടുംബവും ഒരുമിച്ചാണ് പോകുന്നത്. ഇപ്പോൾ ഒരുപാട് നാളായി ഞങ്ങൾ ഒന്നിച്ചുകൂടിയിട്ട് യാത്ര പോയിട്ട് അതിന്റെ പരിഭവവും അവർക്കുണ്ട്. ഇത് ആ ആശംസകളിൽ കൂടെ മാറട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് സരിത രവികുമാർ, വെൺപാലവട്ടം. നമുക്കെന്തായാലും രണ്ടുപേരെ വിളിക്കാൻ നിവൃത്തിയില്ല. ആദ്യം കാണിച്ചിരിക്കുന്നത് ബൈജുവിന്റെ നമ്പർ ആയതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തെ വിളിച്ചു നോക്കാം. ഹലോ ഹലോ, ബൈജു അണ്ണനാണോ? ബൈജു അണ്ണൻ തിരക്കാണോ? 21-ാം തീയതി തുടങ്ങിയ ആഘോഷം ഇതുവരെ തീർന്നില്ലേ? ഏതണ്ണനായാലും 21-ാം തീയതി തുടങ്ങിയ ആഘോഷം ഇതുവരെ തീർന്നില്ലേ എന്ന് ചോദിക്കായിരുന്നു. ഞാനൊരു വിവാഹ വാർഷിക ആശംസ പറയാൻ വിളിച്ച് എന്റെ അടുത്ത് നിന്ന് 500 രൂപ കടം ചോദിച്ച ലോകത്ത് ആദ്യത്തെ ആള് നിങ്ങളായിരിക്കും.
1: ഞാൻ ചോദിച്ചത് ഒരു മറുപടി തന്നില്ല. ഇതുവരെയും ഞാൻ നല്ല ബിരുദത്തിൽ നിൽക്കുകയാണ്. എനിക്കൊരു 500 രൂപ കടം വരാൻ പറ്റൂ?
0: 500 രൂപയാണോ? എവിടെ വരും വാങ്ങിക്കാൻ?
1: ഇപ്പൊ ഗൂഗിൾ പേയിൽ നമ്പർ ഇട്ടത് മതി.
0: എനിക്ക് എങ്ങനെ തിരിച്ചു തരും?
1: തിരിച്ച് നാളെ വൈകുന്നേരം തരും.
0: എങ്ങനെ തരും?
1: ഗൂഗിൾ പേ വരും.
0: അതിന് എന്താണ് ഒരു ഉറപ്പ്?
1: ഗൂഗിൾ പേയിൽ ഇങ്ങോട്ട് തരുമ്പം അങ്ങോട്ട് തിരിച്ച് ഗൂഗിൾ പേ തരാന്നെ ഉറപ്പ്.
0: അതെങ്ങനെ ഉറപ്പിക്കുമെന്നാണ് പറഞ്ഞത്?
1: 100% ഇങ്ങോട്ട് തന്നെങ്കിൽ അതിനെ വിശ്വാസത്തിൽ തിരിച്ചു തരുന്നവരാണ് കഴിവ്.
0: ആ പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ഈ നമ്പറിൽ ലിങ്ക് ചെയ്തിട്ട് ഗൂഗിൾ പേ ഇല്ലെന്നേ.
1: തരണ്ട, നേരിട്ട് താ.
0: ആ നേരിട്ട് എവിടെ വരും വാങ്ങിക്കാൻ?
1: പള്ളിയിലൂടെ വരാം.
0: ഏത് പള്ളിയിലവിടെ? എത്ര മണിക്ക് വരും? ഇപ്പൊ വരുമെന്ന് വെച്ചാൽ എനിക്ക് അവിടെ വരാൻ പറ്റണ്ടേ? ഞാൻ ഇനിയിപ്പോ ഇവിടുന്ന് ഇറങ്ങി വരുമ്പോഴത്തേക്ക് ലേറ്റ് ആവും. ഇതിപ്പോ അതൊക്കെ പോട്ടെ, ഈ 500 രൂപ ഇപ്പൊ അത്യാവശ്യം എന്തുവാണ്?
1: അത്യാവശ്യം നിവർത്തിയില്ല, നെഞ്ചി കുത്തും. പക്ഷെ നെഞ്ചു തകർന്നു നിൽക്കും.
0: ഇത്രയും സങ്കടവും?
1: ഓ സങ്കടമില്ല, പിന്നെ വിഷമമൊന്നുമില്ല.
0: പിന്നെ
1: വിഷമമില്ലാത്തവനാണ് ഞാൻ, എനിക്ക് കുഴപ്പം. വിഷമമില്ലാത്ത എന്താ വിഷമം? ഞാൻ
0: അപ്പൊ നമുക്ക് ഈ വിഷമം തീർക്കാൻ നമുക്കൊരു പാട്ടങ്ങ് പാടിയാലേ?
1: 500 സംബന്ധിച്ച് പാട്ട് പാടിയേ പോരി.
0: പാട്ട് പാടി തീരുമ്പോ 500 രൂപ തരണോ വേണ്ടെന്ന് ഞാൻ ആലോചിക്കും.
1: നല്ല പാട്ട് പാടിക്കൂ.
0: ആ ഓ പാട്ട് പാടും, നോക്കട്ടെ.
1: ഞാൻ പാടണോ?
0: ആ പാടണം. ബൈജു പാടണം, പിന്നെ വേറെ ആര് പാടും?
1: എന്നാ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു പാട്ട് പാടാം.
0: ആ അടിപൊളി.
1: എന്റെ കൂട്ടുകാരന്റെ കൊടുക്കാം പാട്ട്
0: പാടാം. നിങ്ങൾ പാടിയാ മതി.
2: എന്റെ സ്വന്തമെന്റെ സ്വന്തമായി ആശ കൊണ്ടു കൂടി കൂട്ടിന ഇഷ്ടം വേറെ ഇഷ്ടം.
1: അയാൾ ഉദ്ദേശിച്ചത് എന്റെ പാട്ടിനാണ് ഉദ്ദേശിച്ചത്. ഞാൻ പാടിയല്ലേ?
0: ആ പാട്ട് വരട്ടെ, നമ്മൾ ഉദ്ദേശിച്ച പാട്ട് വരട്ടെ.
1: ഇവന്മാരും പാടിയ ഈ കറക്റ്റ് ആകൂല. ഞാൻ പാടിയല്ലേ ഈ കറക്റ്റ് പാട്ട് വരൂ.
0: ആ അപ്പൊ വരട്ടെ.
1: മുത്തി പുന്നി
0: വരട്ടെ വരട്ടെ, പിണങ്ങാതെ പാടിക്കോ. അതൊന്നും എന്നെ കൊണ്ട് പറ്റൂല.
1: അല്ല ഇങ്ങനെ വാർപ്പെടുത്താൻ വേണ്ടിട്ട് ഇങ്ങനെ വിളിച്ചിട്ട് എന്നെ ഇങ്ങനെ ഇങ്ങനെ
0: ആ ദ്രോഹത്തിന് ഒരു സഹോദരിയാണ് കാരണക്കാരി. വെൺപാലവട്ടത്തുള്ള ഒരു സരിത. ഓ സരിത രവികുമാർ,
1: നമ്മളെ കുമാറിന്റെ ഭാര്യ.
0: ഓ
1: നിങ്ങളെ വിളിച്ചു പറഞ്ഞാ നന്നാക്കാൻ.
0: ഓ
1: അവർക്ക് നേരത്തെ
0: അങ്ങനെ പറഞ്ഞിട്ട് നന്നാവുന്നില്ല, അതുകൊണ്ട് ആകാശവാണിയുടെ ഹലോ സന്ദേശഗാനത്തിന് ഒരു സന്ദേശം അയച്ചു. അതെ പറഞ്ഞത്, സഹോദരി വിചാരിച്ചിട്ട് സഹോദരൻ നന്നാവുന്നില്ല.
1: ഞാൻ ഇന്നത്തെ രാത്രിയോടുകൂടി നിർത്തി
0: ഈ സെക്കൻഡോടുകൂടി
1: അവള് പറഞ്ഞിട്ടാണ് നിങ്ങൾ വിളിക്കേണ്ടി വന്നതിന്റെ പേരിൽ
0: ആ അതാണ്
1: എന്റെ ഒരു കൂടപ്പുറപ്പായ ഒരു ദാസനുണ്ട്. എന്റെ അണ്ണ സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാൻ തിരിച്ച് ഇങ്ങനെ മറുപടി നിങ്ങളോട് സംസാരിച്ചത്.
0: ദാസ് അണ്ണനെ പോലൊരു അണ്ണനാണെന്ന് നിങ്ങൾ വിചാരിച്ചോ? പ്രശ്നം തീർന്നില്ലേ?
1: 100%.
0: അപ്പൊ ഇതിന്റെ കൂടെ നമുക്കൊരു പാട്ടും കൂടി വെക്കണം. ഏത് പാട്ട് വെക്കണം? പിച്ച വെച്ച നാൾ മുതൽ വെക്കണോ, മുത്തേ പൊന്നേ പെണ്ണങ്ങളിലെ വെക്കണോ? അത് മതിയാ? ഉറപ്പിച്ച? അപ്പോ കൈതപ്രത്തിന്റെ വരികൾക്ക് ദീപക് ദേവ് ഇടം നൽകി ശങ്കർ മഹാദേവൻ പാടിയ പാട്ടാണ്.

ഹലോ സന്ദേശഗാനം, എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ജയകുമാർ ഒരു നല്ല റേഡിയോ ശ്രോതാവാണ്. പക്ഷേ അദ്ദേഹത്തിന് ഒരു അഹങ്കാരമുണ്ട്. ആകാശവാണിയിലെ എല്ലാവരുടെയും ശബ്ദം തനിക്ക് തിരിച്ചറിയാൻ പോലും. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ആകാശവാണിയിൽ പോയി. അവിടെ ചെന്ന് മനേഷ് സാറിനെ പരിചയപ്പെട്ടിട്ടേ വരൂ എന്ന് വീമ്പ് പറഞ്ഞ പോയയാൾ സായിപ്പിനെ കണ്ടപ്പം കവാത്ത് മറന്നു. കൂടുതൽ വിവരങ്ങൾ നേരിട്ട് ചോദിക്കാൻ പറ്റുമെങ്കിൽ സാർ ശബ്ദം മാറ്റി സംസാരിച്ച് അദ്ദേഹത്തോട് ആളെ തിരിച്ചറിയാൻ പറയണം. അദ്ദേഹം BSNL റിട്ടയേർഡ് ജീവനക്കാരനാണ്. ഞാൻ അമ്പിളി. May 20 ജയകുമാർ സാറിൻ്റെ ബർത്ത്ഡേയാണ്. വിളിക്കണേ പ്ലീസ്. വിളിച്ചു നോക്കാം.

0: Alo,
1: Hello.
0: alo,
1: Đấy.
0: dạ qua sao đây? Dạ qua sao bữa tới cái ngày hôm nay luôn.
1: Ở dưới này
0: Thằng má lên luôn lịch chi
1: à?
0: lạ.
1: Đúng là ai em lấy cái là nhà năm con lấy là từ đây.
0: Ai vậy nghe mọi người vậy?
1: Mà sao nói là mà sao mà lại
0: À nó như hả ngã có gì cần này? Dạ phải
1: cái
0: đưa
1: này
0: nghe này.
1: vậy tôi ăn tận đây vẫn tôi ăn cái quần tôi này rồi lại là mình cái này sao mà nó còn lại vẫn tôi ăn
0: Hãy có bao nhiêu người chúng mày rẻ đi người đi buôn cho đến nào vậy? Bởi tôi thấy cái áo có gì cần nhận ngay cái lý do cho nó có tay nào.
1: có là
0: Mở lại là chở rồi, dạ phải spa rồi chỉnh đeo rồi.
1: là cái ở đây là
0: Nên
1: đó
0: nhà anh em là cái mà lúc say bị nào là lạ.
1: tính nhanh cái này à mà cái véo là sao này nó tại đâu mà được
0: Yến cái cho luôn thì sao được, bay sang rồi thì cho vậy.
1: anh đức phần này là vật liệu phải lên cái anh bật cái là cáp cái gì cái
0: Dễ mà sao rồi thì tại vì tôi cái nhà tôi sẵn đó rồi. Vẫn nói lên cái gì rẻ đi ông cái kẻ cái mang đi phải say với trả là liền. Hả? Hả thế thì anh mà. Xả nên nó bỏ vào này lạ. Xả rồi chúng mà. Anh nghe phải đấy
1: നമുക്ക് ഇപ്പൊ കാര്യങ്ങൾ അറിഞ്ഞാതില്ല അറിയാന്നുള്ള ഒരാളാണെങ്കിൽ ആദ്യം പറയും ഞാൻ ആരെയും വിളിച്ചു കഴിഞ്ഞാൽ ജൈവമാറാണെങ്കിൽ എന്ന് പറഞ്ഞാൽ സംസാരിക്കുള്ളൂ
0: സാർ സാർ BSNL ആയതുകൊണ്ട് സാറിന് അങ്ങനത്തെ ടെലിഫോൺ മര്യാദയൊക്കെ ഉണ്ട്. ഇനി ഞാൻ സാർ എന്നെ വിളിക്കുമ്പോഴത്തേക്ക് ഞാൻ അങ്ങനെയൊക്കെ സംസാരിക്കാം.
1: നിങ്ങൾ ഇപ്പൊ മുതലേ സംസാരിച്ചു വാങ്ങിയാലും കുഴപ്പമില്ല
0: ഇപ്പം മുതല് ഞാൻ ഇങ്ങനെ സംസാരിച്ചാലോ?
1: ഇപ്പൊ മുതലാ
0: ആ
1: ഇതൊക്കെ വല്ലപ്പോഴും വിളിക്കുന്നവരാണെങ്കിൽ നമുക്ക് വല്ലാതെ മനസ്സിലാവാൻ പറ്റും ഇത് ആണ്ടിലൊരിക്കൽ ഉള്ള കാലത്ത് വിളിച്ചു കഴിഞ്ഞാൽ ആരറിയാം വർഷങ്ങൾ കഴിയുമ്പോഴും
0: ആ അതല്ലേ അപ്പോഴിങ്ങനെ ഓർത്തു വെച്ച് അന്വേഷിച്ച് വിളിക്കുന്ന ആൾക്കാരല്ലേ കൂടുതൽ പ്രിയപ്പെട്ടവർ.
1: ആരാണെന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ കൊള്ളായിരുന്നു.
0: ആ എന്റെ ശബ്ദമൊക്കെ അറിയാന്ന് നാട്ടില് മൊത്തം പറഞ്ഞോണ്ട് നടക്കാന്നല്ല ഞാൻ അറിഞ്ഞത്. എന്നിട്ട് എന്റെ ശബ്ദം കേട്ടിട്ട് തിരിച്ചറിഞ്ഞില്ല?
1: അയ്യോ ശബ്ദം കേട്ടത് അങ്ങനെയാണെങ്കിൽ തന്നെ ആദ്യം പറഞ്ഞത് നേരെയല്ല കുറച്ചുകൂടെ വയസ്സായും പ്രായമായ അമ്മാവൻ പറയുമ്പോഴാണ് പറഞ്ഞത്.
0: എന്നിട്ടിപ്പോഴോ?
1: ഇപ്പം നേരെയായി.
0: നേരെയായി പക്ഷെ ആരാന്ന് പിടികിട്ടുന്നില്ല.
1: അല്ല അത് മറ്റേ നമ്മുടെ ഇവിടുത്തെ
0: ആ അത് തന്നെ ഒരു ഒരു അമ്പിളി അറിയ അമ്പിളി
1: ഓ
0: ആര്
1: അറിയാം എന്റെ ഭാര്യയായിട്ട് വരും.
0: ഈ അമ്പിളി പറയുന്നത് താങ്കൾക്ക് ഭയങ്കര അഹങ്കാരമാണത്. ആകാശവാണിയിലെ സകല ആൾക്കാരുടെ ശബ്ദം താങ്കൾക്ക് അറിയാം എന്ന് അഹങ്കരിച്ച് നടക്കുകയാണ് എന്നൊക്കെയാണ് താങ്കളുടെ ഭാര്യ പറയുന്നത്.
1: അത് ഉള്ളതാണ് പക്ഷേ സാറ് ആദ്യം സംസാരിച്ചു തുടങ്ങിയത് കുറച്ച് നാടകത്തിൽ അഭിനയിക്കും പോലെയാണ് അതുകൊണ്ട്
0: അതിന്റെ കാരണക്കാരിയാണ് പുറകെ നിന്ന് ചിരിക്കുന്നത്.
1: അതെ
0: അപ്പോ ഇതൊരു ചലച്ചിത്ര ഗാന പരിപാടിയാണെന്ന് അറിയാലോ.
1: അറിയാം സാറേ.
0: അപ്പൊ ഏത് പാട്ടാ വെക്കേണ്ടേ?
1: പാട്ട് വെച്ചാൽ ഞാനൊരു പാട്ട് ഓടിക്കോട്ടോ.
0: ആ പിന്നെന്താ?
1: ഈ കടലും മാറു കടലും ഭൂമിയും മാനവും പതിനാല് ലോകങ്ങൾ ഇവിടന്ന് പോണവരെ മനുഷ്യനുണ്ടോ അവിടെ മതങ്ങളുണ്ടോ ഈ കടലും ആറു കടലും
0: കടൽപ്പാലം എന്ന സിനിമയിലെ പാട്ടാണ്. അപ്പൊ മൊത്തം ദാർശനിക ഗാനങ്ങളാണല്ലോ താല്പര്യം. താങ്കൾ ഈ പറഞ്ഞ പാട്ടും നേരത്തെ പറഞ്ഞ പാട്ടും ഒക്കെ ദാർശനിക സ്വഭാവമുള്ള പാട്ടുകളായതുകൊണ്ട് ഞാൻ ചോദിച്ചേ ഉള്ളൂ. വയലാറിന്റെ രചനകൾ ജി ദേവരാജന്റെ ഈണം ശ്രീകാന്ത് ആണ് പാടിയ പാട്ട്. ഫോണിൽ എന്തോ ചെറിയ പ്രശ്നമാണെന്ന് തോന്നുന്നു, എനിക്ക് വ്യക്തമായി കേൾക്കുന്നില്ല പലപ്പോഴും. എന്തായാലും സംസാരിക്കാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷം. നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും ദീർഘമായി സംസാരിക്കാനും പരിചയപ്പെടാനും ഒക്കെ പറ്റട്ടെ. നമുക്ക് പാട്ട് കേൾക്കാം.

0: നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് മറക്കാനാവാത്ത സുന്ദര നിമിഷങ്ങൾ സമ്മാനിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ചില രസകരമായ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ കൊതിക്കുന്നുവെങ്കിൽ, ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതുക. വിലാസം:
1: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ 8281423305.
1: ഹലോ സന്ദേശഗാനം.
0: നിങ്ങളുടെ അപ്രതീക്ഷിത സന്ദേശം പ്രിയപ്പെട്ടവരുടെ ആഹ്ലാദ നിമിഷങ്ങളാവട്ടെ.
1: നിർവഹണം: മനീഷ് MP. നിർവഹണ സഹായം: കവിത അജിത്.
2: ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. ഓൻമിക്കുറുപ്പും MG രാധാകൃഷ്ണനും ഐത്തം എന്ന ചിത്രത്തിനു വേണ്ടി ഒരുക്കിയ പാട്ട്, പാടിയത്

0: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ മെയ് 29 വരെ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ മെയ് 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് മെയ് 31 തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്
1: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ് 45 മിനിറ്റ്.

0: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. മെയ് 31 ഞായറാഴ്ച നോ ടൊബാക്കോ ഡേ അഥവാ ലോക പുകയില വിരുദ്ധ ദിനമായി നാം ആചരിക്കാൻ ഒരുങ്ങുകയാണ്. പുകയിലയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ചും അത് മനുഷ്യന്റെ ശാരീരിക, സാമൂഹിക, സാമ്പത്തിക ഘടകങ്ങളിൽ എത്രത്തോളം ആഘാതം സൃഷ്ടിക്കുന്നുവെന്ന തിരിച്ചറിവ് പൊതുജനങ്ങളിൽ ഉണ്ടാക്കുന്നതിനും വേണ്ടിയാണ് ആഗോളതലത്തിൽ ഇത്തരത്തിലൊരു ദിനാചരണം നടത്തിവരുന്നത്. ഈ വർഷത്തെ ലോക പുകയില വിരുദ്ധ ദിനത്തിന്റെ പ്രമേയത്തെ ആസ്പദമാക്കി ആരോഗ്യവകുപ്പ് മുൻ അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ പ്രദീപ് കുമാർ AS ശ്രോതാക്കളോട് സംസാരിക്കുന്നു.
2: റേഡിയോ ഹെൽത്തിന്റെ എല്ലാ ശ്രോതാക്കൾക്കും എന്റെ നമസ്കാരം. ആകർഷണത്തിന്റെ മുഖം മൂടി അനാവരണം ചെയ്യുക, നിക്കോട്ടിൻ പുകയില ആസക്തിയെ ചെറുക്കുക, ഇതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. ഇത് 2026 ലോക പുകയില വിരുദ്ധ ദിനത്തിന്റെ ലോകാരോഗ്യ സംഘടന നൽകുന്ന സന്ദേശമാണ്. എല്ലാ വർഷവും മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിൽ ലോകമെമ്പാടും ഈ ദിനം ആചരിക്കുന്നു. പുകയിലയുടെ ദൂഷ്യങ്ങളെക്കുറിച്ചും ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും ജനങ്ങൾക്കിടയിൽ കൂടുതൽ അവബോധമുണ്ടാക്കുകയാണ് ഇതിന്റെ ഉദ്ദേശ്യം. 1989 മുതൽ എല്ലാ വർഷവും പുകയില വിരുദ്ധ ദിനം ആചരിച്ചു വരുന്നു. ഓരോ വർഷവും വെവ്വേറെ പ്രമേയങ്ങളും സന്ദേശങ്ങളുമാണ് ലോകാരോഗ്യ സംഘടന മുന്നോട്ട് വയ്ക്കുന്നത്. അതനുസരിച്ച് വിവിധ തരത്തിലുള്ള ബോധവൽക്കരണ പരിപാടികൾ എല്ലാ രാജ്യങ്ങളിലും സംഘടിപ്പിക്കുന്നു. കഴിഞ്ഞ വർഷത്തെ പ്രമേയം പുകയില കമ്പനികളുടെ കപട തന്ത്രങ്ങൾ തുറന്നുകാട്ടൽ എന്നതായിരുന്നു. അതിനു മുൻപുള്ള വർഷത്തെ പ്രമേയം പുകയിലയ്ക്കെതിരെ യുവാക്കൾ ശബ്ദിക്കട്ടെ എന്നതായിരുന്നു. അതിനു മുമ്പ് കാലഘട്ടത്തിൽ പുകയിലയല്ല ഭക്ഷ്യവസ്തുക്കളാണ് ഉൽപ്പാദിപ്പിക്കേണ്ടത് എന്നതും പുകയില പരിസ്ഥിതിക്ക് ദോഷമാണെന്നും പുകയില പുരോഗതിക്ക് തടസ്സമാണെന്നും ഉള്ള പ്രമേയങ്ങളും ലോകാരോഗ്യ സംഘടന അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ വർഷത്തെ പ്രമേയം ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ആകർഷണത്തിന്റെ മുഖം മൂടി അനാവരണം ചെയ്യുക, നിക്കോട്ടിൻ പുകയില ആസക്തിയെ ചെറുക്കുക എന്നതാണ്. കഴിഞ്ഞ പതിറ്റാണ്ടിൽ പുകയില ഉപയോഗം കുറയ്ക്കുന്നതിൽ നമ്മൾക്ക് വലിയ പുരോഗതി കൈവരിക്കാൻ സാധിച്ചു. എന്നാൽ ഈ പുരോഗതി തകിടം മറിക്കുന്നതിനുള്ള തന്ത്രങ്ങളാണ് പുകയില നിക്കോട്ടിൻ കമ്പനികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ യുവാക്കളും കുട്ടികളും സ്ത്രീകളും അറിഞ്ഞും അറിയാതെയും വീണുപോകുന്നു. അവർ പുകയിലയുടെയും നിക്കോട്ടിന്റെയും ലഹരിക്ക് അടിമകളാകുകയും പലതരത്തിലുള്ള രോഗങ്ങളാൽ കഷ്ടപ്പെടുകയും ചെയ്യും. മാത്രമല്ല അകാലത്തിൽ മരണപ്പെടുകയും ചെയ്യും. ഇതിന് ഒരു മാറ്റം അത്യാവശ്യമാണ് എന്ന കഠിനമായ യാഥാർത്ഥ്യത്തെ അടിസ്ഥാനമുഖ്യ ആക്കിയുള്ളതാണ് ഈ വർഷത്തെ പ്രമേയം. ഇപ്പൊ പുകയില കമ്പനികൾ എങ്ങനെയാണ് പുകയില ഉൽപ്പന്നങ്ങൾ ആകർഷണീയ വരുത്തുന്നത് എന്ന് നോക്കാം. ഭൂരിപക്ഷം സ്ത്രീകളും കുട്ടികളും പുകയില ഉപയോഗിക്കാത്തവരാണല്ലോ. അറിവുള്ള യുവാക്കളും ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുന്നു. അതുകൊണ്ട് സ്ത്രീകൾ, കുട്ടികൾ, യുവാക്കൾ എന്നിവരെയാണ് കമ്പനികൾ ലക്ഷ്യം വയ്ക്കുന്നത്. അവരെ പുകയില വലയ്ക്കകത്താകാനുള്ള തന്ത്രങ്ങളാണ് അവർ ആസൂത്രണം ചെയ്യുന്നത്. പുകയില വസ്തുക്കളായ സിഗരറ്റ്, ബീഡി, പാൻ മസാലകൾ എന്നിവയ്ക്ക് ആകർഷണീയമായ മുഖം നൽകാൻ അവർ വിവിധ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നു. പ്രധാനമായും 7 തരത്തിലാണ് ഞാൻ ഇന്ന് ഇതിനെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ 1-ാമത്തേത് ഫ്ലേവറിംഗും അഡിറ്റീവ്സും ചേർക്കുക. പുകയില രുചിയും മണവും ഇല്ലാത്തതും എന്നാൽ ചവർപ്പുള്ളതുമായ വസ്തുവാണ്. പുതിയ ഉപഭോക്താക്കളെ ആകർഷിക്കാനായി രുചിയും മണവും സിഗരറ്റിലും പാൻ മസാലകളിലും ചേർക്കുകയാണ് ഒരു തന്ത്രം. മെന്തോള്, ചോക്ലേറ്റ്, ഫ്രൂട്ട്, കാൻഡി എന്നിവയുടെ സുഗന്ധങ്ങൾ ചേർത്ത് പുകയിലയുടെ ചവർപ്പുള്ള രുചി മറയ്ക്കുന്നു. കുട്ടികളെ ആകർഷിക്കുന്ന നിറവും രുചിയും മണവുമുള്ള മധുരപദാർത്ഥങ്ങൾ, മിഠായികൾ, സോഡകൾ, മധുര ലായനികൾ എന്നിവയിൽ സുഗന്ധങ്ങൾ ചേർത്ത് നിക്കോട്ടിൻ കൂടി ചേർക്കുന്നു. ഇവ കുട്ടികളും യുവാക്കളും പതിവായി പോകുന്ന കടകളിൽ വിൽപ്പന

0: പരിഗണനയ്ക്കായി നിരത്തിവെക്കുന്നു. ഇതിൽ പുകയില ഉള്ള കാര്യം കുട്ടികളോ രക്ഷകർത്താക്കളോ അധ്യാപകരോ അറിയുന്നില്ല. കുട്ടികളും യുവാക്കളും ഇതൊക്കെ വാങ്ങിക്കഴിക്കുകയും പുകയിലയുടെയും നിക്കോട്ടിൻ്റെയും ലഹരിക്ക് അടിമയാകുകയും ചെയ്യും. ഇവർ പിന്നീട് സിഗരറ്റ്, ബീഡി, പാൻ മസാല എന്നിവയുടെ സ്ഥിര ഉപഭോക്താക്കളായി മാറുന്നു. രണ്ടാമത്തൊരു തന്ത്രം, ആകർഷണീയവും വഞ്ചനാപരവുമായ ഡിസൈനുകളിൽ ഇത്തരം ഉൽപ്പന്നങ്ങൾ വിൽക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കുട്ടികൾ ഇഷ്ടപ്പെടുന്ന മിഠായികളുടെയും കളിപ്പാട്ടങ്ങളുടെയും മാതൃകയിൽ പുകയില അടങ്ങിയ വസ്തുക്കൾ ഉണ്ടാക്കി വിൽക്കാൻ ശ്രമിക്കുന്നു. കാർട്ടൂൺ കഥാപാത്രങ്ങളുടെ രൂപത്തിലും ഉണ്ടാക്കുന്നു. ഇവയെല്ലാം കുട്ടികൾ കാണുന്ന സ്ഥലങ്ങളിൽ അവരുടെ പൊക്കത്തിനനുസരിച്ച് പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നതിനാൽ കുട്ടികൾ പെട്ടെന്ന് ഇതിൽ ആകർഷിക്കപ്പെടുന്നു. മിനുമിനുത്ത് തിളക്കമുള്ള ആകർഷണീയമായ പാക്കറ്റുകളിൽ വരുന്ന സിഗരറ്റുകൾ, കനം കുറഞ്ഞ നീളം കൂടിയ സിഗരറ്റുകൾ, പെൻഡ്രൈവിൻ്റെ രൂപത്തിലുള്ള ഇലക്ട്രോണിക് സിഗരറ്റുകൾ എന്നിവ യുവതീ യുവാക്കളെ മോഹിപ്പിക്കാനുള്ള തന്ത്രങ്ങളാണ്. ഈ രൂപകൽപ്പനകൾ മോഹിപ്പിക്കുകയും വാങ്ങി ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. ഇത്തരം തന്ത്രങ്ങൾ ഉപയോഗിച്ച് തുടങ്ങാത്തവരെ ഉടൻ തന്നെ തുടങ്ങാൻ പ്രേരിപ്പിക്കുന്നു. മാത്രമല്ല, ഉപയോഗിക്കുന്നവരെ നിർത്താതെ തുടർന്നും ഉപയോഗിക്കുന്നതിനും നിർത്തിയവരെ വീണ്ടും ഉപയോഗിച്ച് തുടങ്ങുന്നതിനും പ്രേരിപ്പിക്കുന്നു. അറിയാതെ ഇതിൻ്റെ എല്ലാം ഉപഭോക്താക്കളാവുകയും വഞ്ചിക്കപ്പെടുകയും ചെയ്യും. 3, വിദ്യാലയങ്ങളുടെ സമീപമുള്ള വിൽപ്പന. വിദ്യാലയങ്ങളുടെ സമീപത്ത് കുട്ടികൾ ഇഷ്ടപ്പെടുന്ന രൂപത്തിലും നിറത്തിലും രുചിയിലും മണത്തിലും പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്ക് വയ്ക്കുന്നത് കമ്പനികളുടെ ഒരു തന്ത്രമാണ്. പുകയില അടങ്ങിയ മിഠായികളും മസാല പാക്കറ്റുകളും പൊതുവെ വാങ്ങുന്ന മിഠായികൾക്കിടയിലും ബിസ്ക്കറ്റുകൾക്കിടയിലും കളിപ്പാട്ടങ്ങൾക്കിടയിലും കാണുമ്പോൾ കുട്ടികൾ അതിൽ ആകർഷിക്കപ്പെടുന്നു. 4, പുതിയ പുകയില ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ഇറക്കുന്നു. ഇ സിഗരറ്റ്, നിക്കോട്ടിൻ പൗച്ചസ്, സിന്തറ്റിക് നിക്കോട്ടിൻ എന്നിവ ആകർഷണീയതയോടെ പരിചയപ്പെടുത്തുന്നു. നിക്കോട്ടിൻ പൗച്ച് എന്ന് പറയുമ്പോഴേക്കും അതിൽ നിക്കോട്ടിൻ മാത്രമേ ഉള്ളൂ. അതൊരു തുണിസഞ്ചിയിൽ പൊതിഞ്ഞു വയ്ക്കുന്നു. അത് നാക്കിനും ചുണ്ടിനും ഇടയിൽ വയ്ക്കുമ്പോഴേക്കും നിക്കോട്ടിൻ അലിഞ്ഞ് രക്തത്തിൽ കൂടി ശരീരത്തിൽ പ്രവേശിക്കുന്നു. നിക്കോട്ടിൻ സിന്തറ്റിക് നിക്കോട്ടിൻ എന്ന് പറയുമ്പോഴേക്കും നിക്കോട്ടിൻ ഗമ്മ്, ലോസഞ്ചസ്, പാച്ചസ്, ഇൻഹേലേഴ്സ് എന്നിവ, ഇവ പുകയില ഉൽപ്പന്നങ്ങളിൽ നിന്ന് മോചിതരാകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വസ്തുക്കളാണ്. ഇതിലൊന്നും തന്നെ പുകയില ഇല്ല, നിക്കോട്ടിൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പുകയിലയുടെ ദൂഷ്യങ്ങളൊന്നും ഉണ്ടാകില്ല, സുരക്ഷിതമായി ഇതെല്ലാം ഉപയോഗിക്കാം എന്ന തരത്തിലാണ് പ്രചാരണം. മാത്രമല്ല, ഇതെല്ലാം പുകവലി നിർത്താൻ സഹായിക്കുന്നവയാണ് എന്നും പ്രചരിപ്പിക്കുന്നു. ഇതെല്ലാം അവരുടെ തന്ത്രങ്ങളാണ്, വിശ്വസിക്കാൻ പാടില്ല. നിക്കോട്ടിൻ ഉപയോഗിക്കുന്നത് കൊണ്ട് അഡിക്ഷൻ കൂടുകയേ ഉള്ളൂ, കുറയ്ക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ പുകവലി നിർത്താനും പറ്റില്ല, നിക്കോട്ടിൻ പദാർത്ഥങ്ങൾ തുടരേണ്ടിയും വരും. ഈ തന്ത്രങ്ങളും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. 5, വശീകരിച്ച് ചതിയിൽപ്പെടുത്തുക എന്നുള്ളതാണ്. ഇത് പലതരത്തിലാണ്. ഇപ്പോൾ 1, വിദ്യാലയങ്ങളിലെ ആഘോഷ പരിപാടികൾക്ക്, ആനിവേഴ്സറി, കൾച്ചറൽ ഇവൻറ്റ്സ് തുടങ്ങിയവയ്ക്ക് പണം നൽകാൻ കമ്പനിക്കാർ ശ്രമിക്കും. വിദ്യാലയങ്ങൾ പണം വാങ്ങിയാൽ പരിപാടി ദിവസം കമ്പനിയിലെ ആൾക്കാർ വരികയും പുകയിലെ വസ്തുക്കളുടെ പ്രദർശനവും പരസ്യവും സംഘടിപ്പിക്കുകയും ചെയ്യും. സിഗരറ്റും പാൻ മസാലയും വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി നൽകുകയും കുറഞ്ഞ വിലയ്ക്ക് നൽകുകയും ചെയ്യും. ഇത് ഉപയോഗിക്കുന്നവരിൽ ഒരു വിഭാഗം പിന്നീട് ഇത്തരം വസ്തുക്കൾ പണം കൊടുത്ത് വാങ്ങി ഉപയോഗിക്കുകയും ലഹരിക്ക് അടിമയാകുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. 4, ഇതിന് സ്കോളർഷിപ്പ് നൽകി വശീകരിക്കുക, മത്സര വിജയികൾക്ക് സമ്മാനം നൽകി വശീകരിക്കുക എന്നിവയും അവരുടെ തന്ത്രങ്ങളാണ്. പുകയിലയുടെ ദൂഷ്യങ്ങളും ലഹരിയും പുറത്തറിയാതിരിക്കാൻ ഇക്കൂട്ടർ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യും. 4, വേറൊരെണ്ണം, കുട്ടികൾക്ക് സൗജന്യ സാമ്പിളുകളുടെ വിതരണവും ഇളവ് നിരക്കിൽ വിൽപ്പനയും നടത്തുന്നതും ഒരു തന്ത്രമാണ്. തെരുവുകൾ, ഷോപ്പിംഗ് മാളുകൾ, ഉത്സവ സ്ഥലങ്ങൾ, സംഗീത കച്ചേരികൾ തുടങ്ങിയ യുവാക്കൾ പതിവായി എത്തുന്ന സ്ഥലങ്ങളിൽ വിതരണം ചെയ്യുന്നു. ഒറ്റ സിഗരറ്റുകളുടെ വിൽപ്പനയാണ് മറ്റൊന്ന്. ഇത് കുട്ടികൾക്ക് ചെറിയ പൈസയ്ക്ക് വാങ്ങാൻ സാധിക്കും, അവർക്കത് അഫോർഡബിൾ ആയിരിക്കുകയും ചെയ്യും. 6, ഒരു സാധാരണ ഒരു തന്ത്രം വശീകരിക്കുന്ന പരസ്യങ്ങളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഇത് തന്നെയാണ്. ഇപ്പോൾ പുകയില ഉൽപ്പന്നങ്ങളിൽ നിക്കോട്ടിൻ വളരെ കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് ഇത് ലൈറ്റ് സിഗരറ്റാണ്, മൈൽഡ് സിഗരറ്റാണ്, ഇത് സ്ത്രീകൾക്കും കുട്ടികൾക്കും യോജിച്ചതാണ് എന്ന തരത്തിലുള്ള പരസ്യങ്ങൾ അവർ കാണിക്കുന്നുണ്ട്. ഇനി 2, ഇ സിഗരറ്റ് ഒരു പുകവലി നിർത്താനായിട്ടുള്ള സുരക്ഷിതമായ ഒരു ആൾട്ടർനേറ്റീവ് ആണ് എന്നുള്ള തരത്തിൽ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ശരിയായ സത്യങ്ങളല്ല. ഇ സിഗരറ്റ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ പുകവലിയേക്കാൾ ദൂഷ്യമുള്ള സാധനമാണ്. സിഗരറ്റിലുള്ള ദൂഷ്യങ്ങളെക്കാൾ കൂടുതൽ മാരകമായിട്ടുള്ള ദൂഷ്യങ്ങളാണ് ഈ സിഗരറ്റിനകത്തുള്ള ലായനി ചൂടാകുമ്പോൾ പുറത്തേക്ക് വരുന്നത്. അത് ശ്വാസകോശത്തെ ഇല്ലാതാക്കുകയും ശ്വാസകോശത്തിൽ ക്യാൻസർ ഉണ്ടാക്കുകയും ശ്വാസമുട്ടലുകൾ ഉണ്ടാക്കുകയും ചെയ്യും. ഇനി അടുത്ത വേറൊന്ന്, അഡ്വർടൈസിംഗ് മെറ്റീരിയൽ കുട്ടികളുടെ കണ്ണിൻ്റെ ലെവലിൽ പ്രദർശിപ്പിക്കുക. അങ്ങനെ വരുമ്പോഴേക്കും കുട്ടികൾ പെട്ടെന്ന് കാണുകയും ആകർഷിക്കപ്പെടുകയും ചെയ്യുന്നു. അത് ഇപ്പോൾ പുതുതായിട്ട് കണ്ടുവരുന്ന വേറൊരു കാര്യം, സിനിമകളിലും ടെലിവിഷൻ മീഡിയകളിലും പുകവലിക്കുന്ന സീനുകൾ ധാരാളമായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ സിഗരറ്റിൻ്റെ ബ്രാൻഡ് നെയിം, അതേപോലെ സിഗരറ്റ് സ്റ്റൈലിഷായിട്ട് പ്രദർശിപ്പിക്കുക, സിഗരറ്റ് വലി സ്റ്റൈലിഷായിട്ട് പ്രദർശിപ്പിക്കുക എന്നിവയൊക്കെ കാണുമ്പോഴേക്കും കുട്ടികളും യുവാക്കളും അതിൽ ആകർഷിക്കപ്പെടുന്നു. ഇനി അടുത്ത് ഏഴാമത്തെ ഒരു തന്ത്രം എന്ന് പറഞ്ഞാൽ, സോഷ്യൽ മീഡിയയിലും ഇൻ്റർനെറ്റിലും കൂടിയുള്ള പരസ്യങ്ങളും വിൽപ്പനയുമാണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ സ്വാധീനം ചെലുത്തുന്ന സെലിബ്രിറ്റികളെയും ഇൻഫ്ലുവൻസർമാരെയും ബ്രാൻഡ് അംബാസഡർമാരായി ഉപയോഗിച്ച് പരസ്യം ചെയ്യുകയാണ് അതൊരു അവരുടെ വേറൊരു തന്ത്രം. ഇവരുടെ അംഗീകാരങ്ങൾ ഉണ്ടെന്ന് വരുത്തി തീർക്കുക, പരസ്യങ്ങളും വിൽപ്പനയും സോഷ്യൽ മീഡിയയിലും ഇൻ്റർനെറ്റിലും ആകുമ്പോൾ യുവതി യുവാക്കൾ പെട്ടെന്ന് കാണുന്നതിനും ആകർഷിക്കപ്പെടുന്നതിനും ഇടയാക്കുന്നു. അവർ ഉപയോഗിച്ചു നോക്കുന്നു, നിക്കോട്ടിൻ്റെ ലഹരിക്ക് അടിമയാകുന്നു, പ്രത്യേകിച്ച് ഇ സിഗരറ്റുകളുടെ ഉപയോഗം. ഇ സിഗരറ്റുകളുടെ പരസ്യവും വിൽപ്പനയും പല രാജ്യങ്ങളും നിരോധിച്ചിട്ടുണ്ട്. എങ്കിലും ഡിജിറ്റൽ മീഡിയയിലുള്ള പരസ്യങ്ങളും വിൽപ്പനയും ഇപ്പോഴും പല രാജ്യങ്ങളിലും കണ്ടുവരുന്നുണ്ട്. ആകർഷണത്തിൻ്റെ മുഖംമൂടി എങ്ങനെ അനാവരണം ചെയ്യാം എന്നതാണ് നമുക്ക് ഇന്ന് ആലോചിക്കേണ്ട ഒരു കാര്യം. അതുപോലെ നിക്കോട്ടിൻ പുകയില ആസക്തിയെ നമുക്ക് എങ്ങനെ ചെറുക്കാൻ സാധിക്കും, അതിനൊരു 3-4 തന്ത്രങ്ങളാണ് നമുക്ക് കൗണ്ടർ ആക്ഷൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നുള്ളത്. ഒന്ന്, യുവതി യുവാക്കളുടെ ഇടയിൽ ശക്തമായ ബോധവൽക്കരണം നടത്തുക അത്യാവശ്യമാണ്. പുകയില ലഹരിക്ക് അടിമയാക്കുമെന്നും തുടങ്ങിയാൽ നിർത്താൻ പറ്റാതെ ജീവിതകാലം മുഴുവൻ ഉപയോഗിക്കേണ്ടി വരുമെന്നും മുന്നറിയിപ്പുകൾ നൽകണം. പുകയില കമ്പനികളുടെ കള്ളത്തരങ്ങളിൽ വിശ്വസിക്കരുതെന്നും തന്ത്രങ്ങളിൽ വീഴരുതെന്നും ബോധ്യപ്പെടുത്തുക. രണ്ടാമത്, പുകയിലയുടെ ഉപയോഗം കുറയ്ക്കുന്നതിനായി പുകയില ക്യാൻസർ ഉണ്ടാക്കുമെന്നും ശ്വാസകോശ രോഗങ്ങൾക്ക് കാരണമാകുമെന്നുമുള്ള മെസ്സേജുകൾ ജനങ്ങളിൽ എത്തിക്കണം. മൂന്നാമത്, പുകയില ഉപയോഗം നിർത്താനുള്ള കൗൺസിലിങ്ങും മരുന്നുകളും നൽകണം. ഇത് ആരോഗ്യ പ്രവർത്തകരും ആരോഗ്യ സ്ഥാപനങ്ങളും ഏറ്റെടുക്കേണ്ട കാര്യമാണ്. അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, പുകയിലയ്ക്കെതിരെയുള്ള നിയമങ്ങൾ ശക്തമായി നടപ്പിലാക്കുക. പൊതുസ്ഥലങ്ങളിലെ പുകവലി, പുകയില ഉൽപ്പന്നങ്ങളുടെ പരസ്യങ്ങൾ, വിദ്യാലയങ്ങൾക്ക് ചുറ്റുമുള്ള പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന, 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കുള്ള വിൽപ്പന എന്നിവ ഇന്ത്യ ഉൾപ്പെടെയുള്ള 120-ലധികം രാജ്യങ്ങളിൽ നിയമം മൂലം നിരോധിച്ചിട്ടുണ്ട്. ഇവയെല്ലാം ശക്തമായി നടപ്പിലാക്കിയാൽ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ പുകയിലയുടെ ദോഷങ്ങളിൽ നിന്ന് പൊതുജനങ്ങളെ ഒരു പരിധിവരെ രക്ഷിക്കാൻ സാധിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.
1: ലോക പുകയില വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് പുകയിലയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് ശ്രോതാക്കളോട് ഇതുവരെ സംസാരിച്ചത് ആരോഗ്യവകുപ്പ് മുൻ അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ പ്രദീപ് കുമാർ AS.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

വർണ്ണവൈവിധ്യമാർന്ന ആകാശത്തിലെ മാരവില്ല പോലെ അനന്തപുരി എഫ്എം ശ്രോതാക്കൾക്കായി ഒരുക്കുന്നു ഗാനവൈവിധ്യങ്ങൾ നിറഞ്ഞ മഴവില്ല്. ഇന്നത്തെ മഴവില്ലിലെ ആദ്യ വർണ്ണമിത ഉദിത് നാരായണനും മഹാലക്ഷ്മിയും ചേർന്നാലപിച്ചത് ചിത്രം ദിൽസേ.

മഴവില്ലിൽ ഇനിയൊരു ഹിന്ദി ഗാനമാണ്. കുമാർ സാനുവും അൽക്കായ അഗ്നിക്കും പാടിയത്. അനു മാലിക്കിന്റെ സംഗീത സംവിധാനത്തിൽ പിറന്ന ഈ ഗാനം മേ ഖിലാഡി തൂ അനാരി എന്ന ചിത്രത്തിൽ നിന്നാണ്.

0: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.
2: ഈ മഴക്കാലത്ത് തുണികൾ അലക്കുന്നതിനെയും ഉണക്കുന്നതിനെയും കുറിച്ച് ഓർത്ത് ടെൻഷൻ വേണ്ട, കാരണം പിട്ടപ്പള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്ക് കിടിലൻ ഓഫറുകൾ.
3: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 3,490 രൂപ വില വരുന്ന അയണിംഗ് ബോർഡ് ഫ്രീ. എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 1,290 രൂപ വില വരുന്ന അയൺ ബോക്സ് തികച്ചും സൗജന്യം. പിട്ടപ്പള്ളിയിൽ ഏജൻസീസ്.
4: കൺമണി, സ്കൂൾ ബാഗ് വാങ്ങണ്ടേ? ഷൂസും കുടയും വാങ്ങണ്ടേ?
5: എല്ലാ ബാക്ക് ടു സ്കൂൾ പ്രോഡക്ട്സും ഫ്രം ചെല്ലം അംബ്രല മാർട്ട്, പട്ടം, പഴവങ്ങാടി.
6: മഴവില്ലിൽ ഇനിയൊരു ഹിന്ദി ചലച്ചിത്രത്തിലെ ഗാനമാണ്. ബാസിഗർ എന്ന ചിത്രത്തിലെ അനു മാലിക് സംഗീതം നൽകി അദ്ദേഹവും ഒപ്പം കുമാർ സാനുവും ചേർന്ന് ആലപിച്ചത്.

0: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: മഴവില്ലിൽ ഇനി നമുക്കൊരു മലയാള ആൽബം ഗാനം കേൾക്കാം. ONV കുറിപ്പെഴുതി ആലപ്പി രംഗനാഥ് ഈണമിട്ട് യേശുദാസ് പാടിയത്.

0: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 5 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: സുതാര്യ ഭരണം ഉറപ്പു നൽകി 16-ാം കേരള നിയമസഭയിൽ ഗവർണറുടെ ആദ്യ നയപ്രഖ്യാപനം. ഭരണ നിർവഹണം വേഗമേറിയതാക്കുമെന്നും സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറപ്പെടുവിക്കുമെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. മയക്കുമരുന്ന് ശൃംഖലയെ തകർക്കാൻ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. വ്യവസായ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിന് ലാൻഡ് ബാങ്ക് രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി. മുൻ മുഖ്യമന്ത്രി

പിണറായി വിജയന്റെ വീട്ടിലുൾപ്പെടെ നടന്ന ഇഡി റെയ്ഡ് കേന്ദ്ര ഏജൻസി രജിസ്റ്റർ ചെയ്ത കേസിന്റെ ഭാഗമാണെന്ന് മുഖ്യമന്ത്രി. അന്വേഷണ ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത് ഗുരുതര കുറ്റകൃത്യമെന്നും വി ഡി സതീശൻ. സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായി 2009 ബാച്ച് IAS ഉദ്യോഗസ്ഥൻ എ കൌശികൻ നിയമിതനായി. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ തിങ്കളാഴ്ച നിർവഹിക്കും. സപ്ലൈകോയുടെ 2nd വിള നെല്ല് സംഭരണത്തിനായി രജിസ്ട്രേഷൻ പൂർത്തിയാക്കാനുള്ളവർക്ക് ജൂൺ 3 വരെ അപേക്ഷിക്കാം. സർക്കാർ പ്രത്യേക ഇളവ് അനുവദിച്ചതിനെ തുടർന്നാണ് കർഷക രജിസ്ട്രേഷനുള്ള തീയതി നീട്ടിയത്. കോഴിക്കോട് ആകാശവാണി ദൂരദർശൻ നിലയങ്ങളുടെ പ്രോഗ്രാം മേധാവി KV ശരത്ചന്ദ്രൻ ഇന്ന് സർവീസിൽ നിന്ന് വിരമിക്കും. VT കുമാരൻ അവാർഡ്, ഇടശ്ശേരി അവാർഡ് എന്നിവ ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ജൂൺ 2 വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റ് 2nd ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. പ്രധാന വാർത്തകൾ ഇനി 6 മണിക്ക്.

ആകാശവാണി അനന്തപുരി FM 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. എസ് രമേശൻ നായരുടെ വരികൾക്ക് രവീന്ദ്രന്റെ സംഗീതത്തിൽ യേശുദാസ് പാടിയ ഗാനമാണാദ്യം ചിത്രം കളഭം.

0: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ഓരോ മഴക്കാലവും കുടയുടെ കാലമാണ്.
3: കുട പോപ്പിയോ ജോൺസോ ഏതുമാകട്ടെ,
2: കുട വാങ്ങാൻ ഏവരും വന്നെത്തുന്നു.
3: വേലായുധൻ പിള്ള ആൻഡ് സൺസ് ചാല,
2: പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള നഗരത്തിലെ പ്രമുഖ കുട വ്യാപാരി.
3: വേലായുധൻ പിള്ള ആൻഡ് സൺസ് റഹ്മാനിയ ലൈൻ ചാല.
4: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ആകാശദൂത് എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയ ഗാനമാണിനി. രചന ONV, സംഗീതം ഔസേപ്പച്ചൻ.

0: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.
2: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. രസികൻ എന്ന ചിത്രത്തിനു വേണ്ടി ദേവാനന്ദും സുജാതയും പാടിയ ഗാനം കേൾക്കാം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: നിന്റെ ആഗ്രഹം എന്താ?
1: ഡിഗ്രി ചെയ്യണം, IAS ഒന്ന് ട്രൈ ചെയ്യണം.
0: എങ്കിൽ നിഷ് കന്യാകുമാരിയിൽ BA പൊളിറ്റിക്കൽ സയൻസ് കോഴ്സ് ഉണ്ടല്ലോ. ഡീംഡ് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് അവരുടെ സിലബസിന്റെ 60% IAS ടീച്ചിംഗ് പാറ്റേണിലാണ്.
2: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദി നോളജ് പ്ലാനറ്റ്.

ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. സ്വന്തം സംഗീതത്തിൽ എം ജി ശ്രീകുമാറുമൊപ്പം ശ്വേതയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഒരു മരുഭൂമി കഥ. ഈ ഗാനത്തിന് വരികളെഴുതിയത് രാജീവ് അലങ്കൽ.

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
1: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
3: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആരിശാല.
4: കൈതപ്പുറത്തിന്റെ വരികൾക്ക് എം ജയചന്ദ്രന്റെ സംഗീതത്തിൽ അഫ്സലും ജോത്സ്നയും പാടിയ ഗാനമാണിനി ചിത്രം പെരുമഴക്കാലം.

0: നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
1: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ് സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
2: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.
4: ചലച്ചിത്ര ഗാനങ്ങളിൽ തുടരുന്നു. ബിച്ചു തിരുമലയുടെ വരികൾക്ക് രവീന്ദ്രന്റെ സംഗീതത്തിൽ യേശുദാസ് പാടിയ ഗാനം, ചിത്രം കളിപ്പാട്ടം.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
1: ഒരു ഗാനം കൂടി കേൾക്കാം. കുടമാറ്റം എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാറും ചിത്രയും പാടിയത്. ഗാനരചന കൈതപ്രം, സംഗീതം ജോൺസൺ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്.
1: ഇനി നാടൻ ചിക്കൻ വാങ്ങാൻ എങ്ങും അലയണ്ട. കുഞ്ചാലമൂട്ടിലെ അസീസ് ചിക്കൻ ഷോപ്പിലേക്ക് പോകാം.
2: അസീസ് ചിക്കൻ ഷോപ്പ് കേരള ചിക്കൻ മാത്രം വിൽപ്പന നടത്തുന്ന സ്ഥാപനം.
1: അസീസ് ചിക്കൻ ഷോപ്പ് തമലം റോഡ് കുഞ്ചാലമൂട്.
3: ഏവർക്കും അസീസ് ചിക്കൻ ഷോപ്പിന്റെ ബക്രീദ് ആശംസകൾ.
4: കൺമണി, സ്കൂൾ ബാഗ് വാങ്ങണ്ടേ? ഷൂസും കുടയും വാങ്ങണ്ടേ?
5: വേണം വേണം, ചെല്ലം പോവാം.
6: എല്ലാ ബാക്ക് ടു സ്കൂൾ പ്രോഡക്ട്സും ഫ്രം ചെല്ലം അംബ്രല മാർട്ട്, പട്ടം, പഴവങ്ങാടി.

0: ആകാശവാണിയാണ് WFM 101.9.
1: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം, പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട് വട്ടപ്പാറ.
2: മെച്ചപ്പെട്ട പുകയില്ലാത്ത വിറകടുപ്പുകൾക്ക് കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട് വട്ടപ്പാറ. ഫോൺ 9444-73-41-484.
3: നഗരപുരാണം.
4: മതഭേദമന്യേ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിലനിന്നിരുന്ന ഒരു ഗ്രാമീണ ഗാനാലാപന ശാഖയാണ് ഉണർത്തുപാട്ട്. മതാനുഷ്ഠാനത്തിന്റെ ഭാഗമായും മതപ്രചരണത്തിന്റെ ഭാഗമായും ഉണർത്തുപാട്ടുകൾ പാടിയിരുന്നു. ഇവയിൽ തന്നെ രാത്രികാലങ്ങളിൽ പാടിയിരുന്നവയ്ക്ക് തുയിലുണർത്തുപാട്ടുകൾ എന്നാണ് വിളിച്ചിരുന്നത്. മലബാറിലെ പാണൻ

0: എന്നതും ശ്രദ്ധേയം. ക്രിസ്തീയ വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട് മധ്യ കേരളത്തിൽ നിലനിന്നിരുന്ന ഒരു ഉണർത്തുപാട്ടാണ് വീരടിയാൻ പാട്ട്. പാട്ടുകാർക്ക് വീരടിയാന്മാർ എന്ന് വിളിപ്പേരുണ്ടായിരുന്നതിനാൽ അവർ പാടിയിരുന്ന പാട്ടിന് വീരടിയാൻ പാട്ട് എന്ന് പറഞ്ഞു വരുന്നു. കുട്ടനാടൻ പാടശേഖരങ്ങൾ കൊയ്ത്തൊഴിയുന്ന കാലത്ത് ചങ്ങനാശ്ശേരി താലൂക്കിലെ ചരിത്രപ്രസിദ്ധമായ വാഴപ്പള്ളി ഗ്രാമത്തിൽ നിന്നും വീരടിയാന്മാർ എത്തും. തൂവെള്ളം ഉണ്ടെടുത്ത് ചുമന്ന പട്ടുകൊണ്ട് അരപ്പട്ട കെട്ടി പ്രത്യേക രീതിയിലുള്ള തലക്കെട്ടും കെട്ടി ഉടുക്കുമേന്തി അവർ കുടികളിലെത്തും. വലത്തെ തോളിൽ ഒരു ഷോൾ ധരിച്ച് ഇടത്തെ തോളിൽ ഭാണ്ഡവും പേറി ഓരോ ക്രിസ്തീയ ഭവനങ്ങളുടെയും ഉമ്മറത്തെത്തി വീരടിയാന്മാർ പാടും. സ്ത്രീകളും കുട്ടികളും അവർക്ക് ചുറ്റും ഭക്ത്യാദരങ്ങളോടെ വണങ്ങി നിൽക്കും. പാട്ടെന്ന് പറഞ്ഞാൽ ഈണവും താളവും ഒപ്പിച്ച് ചിട്ടപ്പെടുത്തിയ ഈരടികളോ വൃത്ത അലങ്കാര സംഗീതങ്ങളുടെ സഹായത്തോടെ വാർത്തെടുത്ത കവിതകളോ അല്ല, പ്രത്യേക ഈണത്തിലുള്ള ഒരുതരം ഗദ്യം ചൊല്ലലാണത്. AD 52 ക്രിസ്തു ശിഷ്യനായ തോമാ ശ്ലീഹ കേരളത്തിൽ വന്നതും അദ്ദേഹം നടത്തിയ അത്ഭുത പ്രവൃത്തികളുടെ വിവരണവും അടങ്ങിയതാണ് വീരടിയാൻ പാട്ടിലെ ഒന്നാം ഭാഗത്തിലെ പ്രമേയം. അദ്ദേഹം സ്ഥാപിച്ച 7.5 പള്ളികളും മതം മാറിയ കുടുംബങ്ങളും പ്രസ്തുത പാട്ടിൽ പരാമർശമാകുന്നുണ്ട്. കൊടുങ്ങല്ലൂർ കേന്ദ്രമാക്കി വാഴ്ച ആരംഭിച്ച പെരുമാക്കന്മാരുടെ കാലത്ത് കാനാൻ ദേശത്തു നിന്നെത്തിയ കച്ചവട പ്രമാണിയും ക്രൈസ്തവ വിശ്വാസിയുമായ ക്നായി തൊമ്മനെ കുറിച്ചുള്ള വിവരണങ്ങളാണ് പാട്ടിന്റെ രണ്ടാം ഭാഗത്തിലുള്ളത്. തോമാ ശ്ലീഹ മാർഗം കൂടിയ മാർത്തോമ ക്രിസ്ത്യാനികൾ അനുഭവിച്ചിരുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും ക്നായി തൊമ്മൻ ചേരമാൻ പെരുമാളിന്റെ തിരുസന്നിധിയിൽ അവതരിപ്പിച്ച് സവർണർക്ക് മാത്രമായി വിധിക്കപ്പെട്ടിട്ടുള്ള 72 അവകാശങ്ങൾ നേടിയെടുത്തതായും വീരടിയാൻ പാട്ടിൽ പരാമർശമുണ്ട്. ത്രൈവർണികരെ പോലെ കുടയും വടിയും നടവടിയുമായി എഴുന്നള്ളാനും വെഞ്ചാമരം വീശി ശംഖു വിളിച്ച് ആനപ്പുറത്ത് യാത്ര ചെയ്യുവാനുമുള്ള വിശേഷ അധികാരങ്ങൾ കൂടി നേടിയെടുത്തു അത്രേ. ക്നായി തൊമ്മൻ വീണ്ടും സ്വന്തം നാട്ടിലെത്തി 300 ക്രൈസ്തവ കുടുംബങ്ങളെ കൂടി കേരളത്തിലേക്ക് കൊണ്ടുവന്നു എന്നും അവർക്കും 72 അവകാശങ്ങളും ചിറ്റായി വേലയ്ക്കുള്ള അധികാരങ്ങളും ചാർത്തി കിട്ടിയെന്നും പാട്ടിൽ ധ്വനിയുണ്ട്. ഐതിഹ്യങ്ങളുടെയും അതിശോക്തികളുടെയും മാറാല മാറ്റിയാൽ ആദ്യകാല ക്രൈസ്തവ സമൂഹത്തിന്റെ വളർച്ചയുടെയും വ്യാപനത്തിന്റെയും ചരിത്രം വീരടിയാൻ പാട്ടിൽ നിന്നും ചികഞ്ഞെടുക്കാം. കാലത്തിന്റെ മാറ്റവും മാറി മാറി വന്ന തൊഴിൽ സംസ്കാരങ്ങളും കൃഷിയുടെ നാശവും പടിഞ്ഞാറൻ രീതികളോടുള്ള അമിതാവേശവും മറ്റ് ഗ്രാമക്കാഴ്ചകൾ എന്ന പോലെ വീരടിയാൻ പാട്ടിനെയും അന്യമാക്കി കഴിഞ്ഞു. രചന വെള്ളനാട് രാമചന്ദ്രൻ. ആഖ്യാനം കവിത അജിത്.
1: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.

0: ആകാശവാണി അനന്തപുരി FM 101.9.
1: പണ്ട് പണ്ട്
2: ഗ്രീക്ക് പുരാണ കഥകൾ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, സ്പാർട്ടയിലെ രാജ്ഞിയായ ഹെലനെ വീണ്ടെടുക്കാനുള്ള ട്രോജൻ യുദ്ധത്തിന്റെ കഥയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ കഥ നമുക്ക് പറഞ്ഞു തരുന്നത് രഞ്ജിനി MR.
3: അഖിലസിന്റെ മരണശേഷം ട്രോജൻകാരുടെ അവസ്ഥയും ട്രോജൻ യുദ്ധവും എങ്ങനെയായിരിക്കും മുന്നോട്ടു പോവുക എന്ന അവസ്ഥയിലാണ് കഥ നമ്മൾ കഴിഞ്ഞ ആഴ്ച നിർത്തിയത്. ഇനി നമുക്ക് കഥയുടെ ബാക്കി ഭാഗം കേൾക്കാം. അഖിലസിന്റെ മരണശേഷം യുദ്ധം മന്ദഗതിയിലായിരുന്നു. ഇങ്ങനെ പോയാൽ ലക്ഷ്യപ്രാപ്തി ഉണ്ടാവില്ല എന്ന് പോരാളികളിൽ പലർക്കും തോന്നി. അപ്പോൾ ഒഡീസിയസ് പറഞ്ഞു, അഖിലസിന് നിയോടോളമിസ് എന്നൊരു പുത്രനുണ്ട്. അദ്ദേഹത്തെ കൊണ്ടുവന്നാൽ പ്രത്യാശയ്ക്ക് വകയുണ്ട്. ഈ അഭിപ്രായം എല്ലാവർക്കും സ്വീകാര്യമായി. എത്രയും വേഗം സ്കെയറൂസിലെത്തി നിയോടോളമീസിനെ കൂട്ടിക്കൊണ്ട്

വരുവാൻ ഗ്രീക്കുകാർ ഒഡീസിയൂസിനെയും ഡയോമീസിനെയും നിയോഗിച്ചു. ഒഡീസിയൂസിന്റെ നൌക സ്കൈറോസിലേക്ക് പാഞ്ഞു. ഗ്രീക്കുകാർ നിയോട്ടോളമീസിനെ കൊണ്ടുവരാൻ പോയിരിക്കുന്നു എന്ന കാര്യം പ്രിയാം അറിഞ്ഞു. തന്മൂലം യൂറിപ്പൈലസ് എന്ന വീരനെ ട്രോജൻ പക്ഷത്ത് കൊണ്ടുവരേണ്ടത് ആവശ്യമാണെന്ന് പലരും രാജാവിനെ അറിയിച്ചു. പ്രിയാം രാജാവിന്റെ സ്വർണമുന്തിരി നൽകിയാൽ മാത്രമേ സ്വപുത്രനെ യുദ്ധത്തിനയക്കുള്ളൂ എന്ന് യൂറിപ്പൈലസിന്റെ അമ്മ പറഞ്ഞു. സ്വർണ ഇലകളും മുന്തിരിപ്പഴങ്ങളുമുള്ള ആ ചെടി മനസ്സില്ലാ മനസ്സോടെ അദ്ദേഹം നൽകി. അരിസ്റ്റോക്കിയ രാജ്ഞി രഥങ്ങളും കുതിരകളും ആയുധങ്ങളും തയ്യാറാക്കി മകനെ ട്രോജൻ യുദ്ധത്തിനായി അയച്ചു. ഹെർക്കുലീസിന്റെ ചെറുമകനാണ് യൂറിപ്പൈലസ്. ഗ്രീക്കുകാർ യുദ്ധത്തിനായി ധൈര്യത്തോടെ മുന്നോട്ട് വന്നു. അഗമെംനോൺ ആണ് അവരുടെ നേതാവ്. യൂറിപ്പൈലസ് നിമിഷ നേരം കൊണ്ട് നീറൂസിനെ പരാജയപ്പെടുത്തി. അയാളുടെ പടച്ചട്ട അഴിച്ചെടുക്കുന്നതിനായി കുനിഞ്ഞ യൂറിപ്പൈലസിന്റെ ഇടതുകൈയിൽ മാക്കിയോൺ കുന്തം കുത്തിക്കയറ്റി. മാക്കിയോണെ യൂറിപ്പൈലസ് ആഞ്ഞുവെട്ടി. ഞൊടിയിടയിൽ ഒരു പാറക്കല്ലെടുത്ത് മാക്കിയോൺ എതിരാളിയെ എറിഞ്ഞു. പക്ഷേ കരുത്തനായ യൂറിപ്പൈലസിനെ വീഴ്ത്തുവാൻ കഴിഞ്ഞില്ല. കൂർത്ത കുന്തം മാക്കിയോണിന്റെ നെഞ്ചിൽ യൂറിപ്പൈലസ് തറച്ചു. യൂറിപ്പൈലസെ, നീയും മരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് മാക്കിയോൺ അന്ത്യശ്വാസം വലിച്ചത്. അപ്പോൾ മറുപടിയായി യൂറിപ്പൈലസ് ഇങ്ങനെ പറഞ്ഞു: മനുഷ്യൻ നിത്യനല്ല, മരണമെങ്കിൽ മരണം. യുദ്ധത്തിൽ മരിക്കുന്നത് ധീരതയാണ്. ഗ്രീക്കുകാർ അമൈംനോണിന്റെയും മെലനാവൂസിന്റെയും നേതൃത്വത്തിൽ പിടിച്ചുനിന്നു. പ്രിയാമിന്റെ പുത്രന്മാരിൽ ധീരനായ ഡയോഫോബസ് ട്രോജൻ സൈന്യത്തിന്റെ മുൻനിരയിലുണ്ടായിരുന്നു. അഗമെംനോൺ അയാളെ മുറിവേൽപ്പിച്ചു. അയാൾ പിൻവാങ്ങി. ട്യൂസർ പോളിഡമസിനെ കൊന്ന ശേഷം ട്രോജൻ പടയെ മുഴുവൻ ഹനിക്കാനുള്ള ശക്തിയോടെ വന്നു. എന്നാൽ പാരീസും ഈനിയാസും പാഞ്ഞുചെന്ന് ട്യൂസറുടെ തലപ്പാവ് എറിഞ്ഞു തകർത്തതോടെ ട്യൂസർ ഗ്രീക്ക് താവളത്തിലേക്ക് മടങ്ങി. ട്രോജൻ പട ഈ സമയം കൊണ്ട് മെലനാവൂസിനെയും അഗമെംനോണിനെയും വളഞ്ഞു. അവരുടെ കഥ തീർന്നു എന്നാണ് യൂറിപ്പൈലസ് കരുതിയത്. എങ്കിലും അവർ പിടിച്ചുനിന്നു. ക്രീറ്റിലെ മെരിയോൺസും ഗ്രീക്കുപടയും അതിവേഗം അഗമെംനോണിന്റെയും മെലനാവൂസിന്റെയും രക്ഷയ്ക്കായി എത്തി. ഗ്രീക്കുകാരുടെ പക്ഷത്തെ ഈഡോമിനസ് ഒരു വലിയ ശിലയെടുത്ത് യൂറിപ്പൈലസിനെ എറിഞ്ഞു. യൂറിപ്പൈലസിന്റെ കുന്തം അതേറ്റ് അകലെ തെറിച്ചു. പുതിയ കുന്തമെടുക്കാൻ യൂറിപ്പൈലസ് ശ്രമിച്ചു. അതിനിടയിൽ മെലനാവൂസിനും അഗമെംനോണിനും ആശ്വാസം ലഭിച്ചു. ഗ്രീക്കുപട പിന്നോക്കം മാറിയെങ്കിലും ആകാശത്തുകൂടി അസ്ത്രങ്ങൾ ഇരുതാവളങ്ങളിലേക്കും പറന്നുകൊണ്ടിരുന്നു. മാക്കിയോണിന്റെ മരണം ഗ്രീക്ക് ജനതയെ വല്ലാതെ വേദനിപ്പിച്ചു. അക്കിലസിന്റെ അഭാവത്തിൽ പരിഭ്രാന്തരായി കഴിഞ്ഞ ഗ്രീക്കുപട അക്കിലസിന്റെ പുത്രന്റെ ആഗമനം പ്രതീക്ഷിച്ചിരിക്കുകയാണ്. നിയോട്ടോളമിയുടെയും ഒഡീസിയൂസിന്റെയും വരവും കാത്ത് ദിവസങ്ങൾ എണ്ണി എണ്ണി ഗ്രീക്കുകാർ കഴിഞ്ഞു. അങ്ങനെ ഒഡീസിയൂസ് ലൈക്കമിഡീസ് രാജാവിന്റെ കൊട്ടാരത്തിലെത്തിയപ്പോൾ അങ്കണത്തിൽ ഒരു യുവാവ് നിൽക്കുന്നതായി കണ്ടു. കുന്തമെറിഞ്ഞ് പരിശീലനം നടത്തുകയാണ് അയാൾ. കണ്ട മാത്രയിൽ തന്നെ അക്കിലസ് ആണോ എന്നുപോലും സംശയിച്ചുപോയി. അക്കിലസിന്റെ പുത്രനായ നിയോട്ടോളമീസ് ആണെന്ന് ഒഡീസിയൂസിന് പിന്നീട് മനസ്സിലായി. ഒഡീസിയൂസും ഡയോമീസും തങ്ങളെ പരിചയപ്പെടുത്തി. അക്കിലസിന്റെ ചരമ വാർത്ത കേട്ട് നിയോട്ടോളമീസ് ദുഃഖിച്ചു. ട്രോജൻകാരോട് പകരം വീട്ടാൻ ഗ്രീക്ക് സൈന്യത്തെ നയിക്കാനുള്ള ക്ഷണം നിയോട്ടോളമീസ് സന്തോഷത്തോടെ സ്വീകരിച്ചു. അക്കിലസിന്റെ ഭാര്യ ഡിഡാമായി സംഭവങ്ങളെല്ലാം കേട്ട് കണ്ണീർ വാർത്തു. മകനെ യുദ്ധത്തിനയക്കാൻ രാജ്ഞിക്ക് മനസ്സില്ലായിരുന്നു. എന്നാൽ ഡിഡാമായിയുടെ ദുഃഖം കണ്ടപ്പോൾ നിയോട്ടോളമീസ് അമ്മയെ ആശ്വസിപ്പിച്ചുകൊണ്ട് യുദ്ധത്തിനായി പോകാൻ തയ്യാറാണെന്ന് അമ്മയെ അറിയിച്ചു. താൻ പോകണമെന്നുള്ളത് ദൈവനിശ്ചയമാണെന്നും പിതാവിന്റെ ഘാതകരോട് പ്രതികാരം ചെയ്യാതെ താൻ ജീവിച്ചിരുന്നിട്ട് എന്തു ഫലമാണ് ഉണ്ടാകുകയെന്നും പറഞ്ഞ് നിയോട്ടോളമീസ് അമ്മയെ സമാധാനിപ്പിച്ചു. അങ്ങനെ അടുത്ത ദിവസം തന്നെ ഒഡീസിയോസിനൊപ്പം നിയോട്ടോളമീസ് ട്രോയിലേക്ക് യാത്രയായി. അങ്ങനെ ഗ്രീക്കുകാർക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ ട്രോയിയിൽ നിയോട്ടോളമീസ് എത്തി. സൈന്യം പടക്കോപ്പുകളണിഞ്ഞു. നിയോട്ടോളമീസ് പിതാവിന്റെ പടച്ചട്ടയും മകുടവും ധരിച്ചു. പടച്ചട്ടയണിഞ്ഞ നിയോട്ടോളമീസ് യുദ്ധരംഗത്തേക്ക് കുതിച്ചു പാഞ്ഞു. ട്രോജൻ പട ഭയന്നു. അക്കിലസ് എന്ന് വിളിച്ചുകൊണ്ട്
അവർ

നാലുപാടും പാഞ്ഞു. ഗ്രീക്കു കപ്പലുകളെ ചുറ്റിനിന്ന ട്രോജൻ പട അമ്പരന്നു. ശക്തനായ നിയോട്ടോളമീസിനെ എതിരിടാൻ അവർക്കൊന്നും കഴിഞ്ഞില്ല. മൈതാനത്തിലെത്തിയ യുദ്ധവീരൻ ട്രോജൻ പടയിലെ പ്രഗത്ഭന്മാരെ ഒന്നൊന്നായി അരിഞ്ഞുവീഴ്ത്തി. പിതാവിന്റെ ഘാതകരെ ഒന്നടങ്കം നശിപ്പിക്കണമെന്ന വാശിയോടെയാണ് നിയോട്ടോളമീസ് പൊരുതിയത്. അക്കിലസിന്റെ പുത്രൻ നിയോട്ടോളമീസ് ഗ്രീസിന്റെ അഭിമാനം എന്ന മുദ്രാവാക്യം എങ്ങും മുഴങ്ങിക്കേട്ടു. യൂറിപ്പൈലസ് പുതിയ എതിരാളിയെ സർവശക്തിയും ഉപയോഗിച്ച് തടയുവാൻ തയ്യാറായി. ട്രോജൻകാർ മിക്കവരും കോട്ടയ്ക്കുള്ളിലേക്ക് പലായനം ചെയ്തു. യൂറിപ്പൈലസ് ട്രോജൻ പടയുടെ മുന്നിൽ നിന്ന് നിയോട്ടോളമീസിനെ എതിർത്തുകൊണ്ടിരുന്നു. ദീർഘനേരം പൊരുതിക്കൊണ്ടിരുന്ന യൂറിപ്പൈലസിനെ വധിക്കാൻ നിയോട്ടോളമീസിന് കഴിഞ്ഞു. യൂറിപ്പൈലസിനെ വകവരുത്തിയതോടെ ഗ്രീക്കുകാർ വിജയത്തിന്റെ വക്കോളമെത്തി. ഇനി ട്രോജൻ കോട്ട കീഴടക്കുകയേ വേണ്ടു. കോട്ടയ്ക്കുള്ളിലാണ് ട്രോജൻ പട മുഴുവനും. ഇത്തരത്തിൽ ഗ്രീക്കുകാർ വിജയത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നത് ദേവദേവനായ സ്യൂസ് കണ്ടു. ട്രോജൻ കോട്ട കീഴടക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള കാര്യമേയല്ല. ഗ്രീക്കുകാരുടെ മുന്നേറ്റം തടയാൻ അദ്ദേഹം തീരുമാനിച്ചു. ശക്തമായ കൊടുങ്കാറ്റും ഇടിനാദവും പേമാരിയും മിന്നലുമുണ്ടായി. ഗ്രീക്ക് പടയാളികൾ ഭയപ്പെട്ടു, ഓടിവന്ന് കപ്പലുകളിൽ കയറി. നിയോട്ടോളമീസും ഇത് കണ്ട് പരിഭ്രമിച്ചു. വിജയത്തിന്റെ പടിവാതിക്കലെത്തിയ ഗ്രീക്ക് സൈന്യം പരാജയപ്പെട്ടതിന്റെ കയ്പുനീർ അനുഭവിച്ചു തുടങ്ങി. നിയോട്ടോളമീസ് ട്രോജൻ പടയെ ഹനിച്ച് ആർത്തിരമ്പി മുന്നേറിയപ്പോഴാണ് കൊടുങ്കാറ്റും മഴയും ഭൂകമ്പവും കൊണ്ട് പിന്തിരിയേണ്ടി വന്നത്. പെട്ടെന്നുണ്ടായ ഈ അത്യാഹിതത്തിന്റെ പൊരുളറിയാൻ അത്ഭുത സിദ്ധികളുള്ള കാൽക്കസിനെ ഗ്രീക്കുകാർ വിളിച്ചു. ഗ്രീക്കുപട ട്രോയിലേക്ക് പോരും വഴി ലെമനോസ് ദ്വീപിൽ ഉപേക്ഷിച്ച ഫൈലോക്രിസ്റ്റസിനെ കൊണ്ടുവരണമെന്ന് കാൽക്കസ് പറഞ്ഞു. വില്ലാളി വീരനായ ഫൈലോക്രിസ്റ്റസ് എന്തുകൊണ്ടാണ് ഉപേക്ഷിക്കപ്പെട്ടത്? യാത്രക്കിടയിൽ അദ്ദേഹം ഒരു ഘോര സത്വത്തെ കൊന്നു. കാട്ടിൽ ഒരു ഗുഹയ്ക്കിടയിൽ കിടന്ന ആ സത്വത്തെ അദ്ദേഹം അമ്പെയ്തു. അത് പാഞ്ഞു വന്ന് ഫൈലോക്രിറ്റസിന്റെ കാലിൽ കടിച്ചു. സത്വം ഉടനെ ചത്തു. എങ്കിലും ഫൈലോക്രിറ്റസിന്റെ മുറിവിൽ നിന്ന് വിഷദ്രാവകം ഒഴുകി വന്നുകൊണ്ടിരുന്നു. അസഹ്യമായ വേദന മൂലം ഫൈലോക്രിറ്റസ് നിലവിളിച്ചുകൊണ്ടിരുന്നു. രാത്രികാലത്ത് ആർക്കും ഉറങ്ങാൻ സാധിച്ചില്ല. രോദനം കൊണ്ട് പൊറുതി മുട്ടിയപ്പോൾ ഫൈലോക്രിറ്റസിനെ ഗ്രീക്കുകാർ ഒരു ദ്വീപിൽ ഏകനായി ഉപേക്ഷിച്ചു. ട്രോയ് നഗരം പിടിച്ചടക്കണമെങ്കിൽ ഫൈലോക്രിറ്റസിന്റെ സഹായം കൂടി വേണമെന്ന് കാൽക്കസ് പറഞ്ഞു. ഇതനുസരിച്ച് ഒഡീസിയൂസ് ഉടൻ തന്നെ ഫൈലോക്രിറ്റസിനെ കൊണ്ടുവരാൻ പുറപ്പെട്ടു. മെനലോസ് ദ്വീപിലെത്തിയപ്പോൾ ദിക്കുകളിൽ നടുക്കുമാറ് ഫൈലോക്രിറ്റസിന്റെ ദീനരോദനം കേൾക്കുന്നുണ്ടായിരുന്നു. അയാൾ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന കാര്യം ഒഡീസിയൂസിന് മനസ്സിലായി. പതുക്കെ ഗുഹയുടെ സമീപത്തേക്ക് ഒഡീസിയൂസും കൂട്ടുകാരനായ ഡയോമീസും നടന്നു. എന്നാൽ നടുക്കുന്ന കാഴ്ചയാണ് അവർ അവിടെ കണ്ടത്. ഫൈലോക്രിറ്റസ് പ്രാകൃതമായിരിക്കുന്നു. എല്ലും തോലുമായ ശരീരം, തീപ്പന്തം പോലെ തുറച്ചു നിൽക്കുന്ന കണ്ണുകൾ. മനുഷ്യന്റെ ആകൃതി തന്നെ ഫൈലോക്രിറ്റസിനെ വിട്ടുപോയിരിക്കുന്നു. പക്ഷികളുടെ തൂവലിലാണ് അദ്ദേഹം കിടക്കുന്നത്. അമ്പും വില്ലും സമീപത്തുണ്ട്. അവ ഏതു സമയവും പ്രയോഗിക്കാൻ പറ്റിയ തരത്തിൽ വച്ചിരിക്കുന്നു. കടൽ പക്ഷികൾ കൂട്ടമായി പറന്നുപോകുമ്പോൾ അവയെ അമ്പെയ്ത് വീഴ്ത്തുകയും ഭക്ഷിക്കുകയും ചെയ്തിരുന്നു. അല്ലാതെ മറ്റൊരു ഭക്ഷണത്തിനും അവിടെ സാധ്യതയില്ല. ഫൈലോക്രിറ്റസ് ആഗതരെ സൂക്ഷിച്ചു നോക്കി. ഒഡീസിയൂസും ഡയോമീസുമാണ് എത്തിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കി. ഒരു കാലത്ത് സഹപ്രവർത്തകരായിരുന്നു. പക്ഷേ അപകടനിലയിൽ തന്നെ ഉപേക്ഷിക്കുകയാണ് ഗ്രീക്കുകാർ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഫൈലോക്രിറ്റസ് കോപം കൊണ്ട് ജ്വലിച്ചു. അവരെ കൊല്ലാൻ വേണ്ടി അമ്പു തൊടുത്തു. എന്നാൽ അവർ താണുവീണ് ക്ഷമയാചിച്ചു. തന്നോടുള്ള സ്നേഹവും അനുകമ്പയും മൂലമാണ് ഒഡീസിയൂസ് വന്നതെന്ന് കേട്ടപ്പോൾ ഫൈലോക്രിറ്റസ് വില്ലും ശരവും താഴെ വച്ചു. വാക്ചാതുരനായ ഒഡീസിയൂസ് ആ വില്ലാളി വീരനെ സന്തുഷ്ടനാക്കി തങ്ങളോടൊപ്പം ട്രോയിലേക്ക് കൊണ്ടുപോരാൻ ശ്രമിച്ചു. ഒഡീസിയോസിന്റെയും ഡയോമീസിന്റെയും അഭ്യർത്ഥന ഫൈലോക്രിറ്റസ് സ്വീകരിച്ചു. അങ്ങനെ അഗമേംനോം രാജാവിന്റെ താവളത്തിൽ ഫൈലോക്രിറ്റസിനെ കൊണ്ടുപോയി. മാക്കിയോണിന്റെ സഹോദരനും വൈദ്യനുമായ പെഡാലറിയസിനെ അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്കായി നിയോഗിച്ചു. ഗ്രീക്ക് ജനതയ്ക്ക് വേണ്ടി അഗമേംനോൺ രാജാവ് ഫൈലോക്രിറ്റസിനോട് മാപ്പ് ചോദിക്കുകയും ചെയ്തു. പിന്നീട് ഇരുഭാഗത്തും സമരത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. ട്രോജൻ പടയുടെ മുൻപിൽ നിന്ന് പാരീസ് ഗ്രീക്ക്

0: ക്കാരെ ലക്ഷ്യമാക്കി അസ്ത്രങ്ങൾ അയച്ചു തുടങ്ങി. ഫൈലോക്രിറ്റസ് മുന്നോട്ട് വന്ന് ട്രോജൻ പടയെ നോക്കി. പാരീസ് നിൽക്കുന്നു. അസുരവിത്ത് ഹെലനെ മോഷ്ടിക്കുകയും ഈ യുദ്ധത്തിനെല്ലാം കളമൊരുക്കുകയും ചെയ്തത് അവനാണ്, ഫൈലോക്രിറ്റസ് വിളിച്ചു പറഞ്ഞു. ഞൊടിയിടയിൽ ഒരു ശരം ഫൈലോക്രിറ്റസ് അയച്ചു. വിഷം പുരട്ടിയ ശരം പാരീസിന്റെ കയ്യിൽ തറച്ചു. നിമിഷം കൊണ്ട് വിഷം അയാളുടെ ശരീരമാസകലം വ്യാപിച്ചു. പാരീസ് വേദന കൊണ്ട് പുളഞ്ഞു. പടയാളികൾ പാരീസിനെയും കൊണ്ട് താവളത്തിലേക്ക് പാഞ്ഞു. ഒരു കാലത്ത് പാരീസ് രാജകുമാരന്റെ പ്രേമഭാചനമായിരുന്ന ഈനോണു മാത്രമേ അയാളെ ഈ അപകടത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുകയുള്ളൂ എന്ന് പാരീസിന് അറിയാമായിരുന്നു. അതുകൊണ്ട് അയാൾ കൂട്ടുകാരോട് ഈനോണിന്റെ പക്കൽ എത്രയും വേഗം തന്നെ എത്തിക്കണമെന്ന് അപേക്ഷിച്ചു. തീവ്രവേദനയിൽ പാരീസ് നിലവിളിച്ചപ്പോൾ ഗ്രീക്കു താവളത്തിൽ ആഹ്ലാദത്തിന്റെ അലയടികൾ ഉയരുകയായിരുന്നു. അങ്ങനെ പാരീസിനെ എടുത്തുകൊണ്ട് ട്രോജൻ പടയാളികൾ ഈനോണിന്റെ ഗുഹയിലെത്തി. ഈനോൺ ആഗതരുടെ അടുത്തെത്തിയപ്പോഴാണ് പാരീസിന്റെ ശബ്ദം കേട്ടത്. മുറിവേറ്റ ആസന്ന മരണനായി പാരീസ് എത്തിയിരിക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായി. താൻ ആശിച്ചിരുന്ന സമയം ഇപ്പോഴാണ് വന്നതെന്ന് അവൾക്ക് മനസ്സിലായി. പാരീസിനെ രാജസേവകന്മാർ ഈനോണിന്റെ മുൻപിൽ കിടത്തി. അവളുടെ പാദങ്ങളിൽ തൊട്ട് പ്രണമിക്കുവാൻ അയാൾ കൈകൾ നീട്ടി. എന്നാൽ പാരീസ് തന്റെ വസ്ത്രത്തിൽ പോലും തൊടാതിരിക്കാൻ ഈനോൺ അകന്നു മാറി നിന്നു. പാരീസ് കെഞ്ചി അപേക്ഷിച്ചു. ഒരിക്കൽ തന്റെ പ്രേമഭാചനമായിരുന്ന ഈനോണിനെ ഉപേക്ഷിച്ചതിൽ ഹൃദയം തകർന്ന് വേദനിക്കുകയാണ് താൻ എന്ന് അദ്ദേഹം അവളെ അറിയിച്ചു. പാരീസിന്റെ വാക്കുകൾ അവളെ വേദനിപ്പിച്ചു. നിങ്ങൾ കാണിച്ച നന്ദികേട് ലോകത്തിൽ ഒരു സ്ത്രീക്കും പൊറുക്കാനാവാത്തതാണെന്നും സുന്ദരിയായ ഹെലനു വേണ്ടി നിങ്ങൾ എന്നെ പരിത്യജിച്ചു എന്നും ഈനോൺ പാരീസിനെ കുറ്റപ്പെടുത്തി. കോപത്തോടും നിന്ദയോടും കൂടെ അവൾ ഗുഹയ്ക്കുള്ളിലേക്ക് കടന്നു. പടയാളികൾ പാരീസിനെ തിരികെ കൊണ്ടുപോയി. വഴിയിൽ വച്ച് അയാൾ അന്ത്യശ്വാസം വലിച്ചു. മൃതദേഹം അവർ ട്രോയിലേക്ക് കൊണ്ടുപോയി. പ്രിയാം രാജാവിന്റെ കൽപ്പന പ്രകാരം പാരീസിന് വേണ്ടി രാജകീയമായ ചിത ട്രോജൻകാർ ഒരുക്കി. മൃതദേഹം അതിൽ വെച്ച് അഗ്നി കൊളുത്തി. എന്നാൽ ഗുഹയ്ക്കുള്ളിൽ നിന്ന് പിന്നീട് പുറത്തിറങ്ങിയ ഈനോൺ കരുതിയത് സമീപത്ത് എവിടെയെങ്കിലും പാരീസ് ഉണ്ടാകുമെന്നാണ്. അവളുടെ പ്രതീക്ഷകളെ തെറ്റിച്ചുകൊണ്ട് ആകാശമുട്ടെ ഉയർന്നു നിൽക്കുന്ന ചിതാഗ്നി ഈനോൺ ദൂരെ നിന്ന് കണ്ടു. പാരീസിന്റെ മൃതദേഹം കത്തിയെരിയുന്ന ചിതയ്ക്കു നേരെ ഈനോൺ പാഞ്ഞെത്തി. അവൾ ചിതയിലേക്ക് എടുത്തുചാടി. പാരീസിന്റെയും ഈനോണിന്റെയും ചിതാഭസ്മം ഒരു സ്വർണക്കുടത്തിലെടുത്ത് ട്രോജൻകാർ ഒരു കല്ലറയ്ക്കുള്ളിൽ നിക്ഷേപിച്ചു. അതിനു മുകളിൽ ഒരു മൺകൂന ഉയർന്നു. അവിടെ വനദേവതമാർ രണ്ട് റോസാ ചെടികൾ നട്ടു. അവയുടെ ചില്ലകൾ ചുറ്റിപ്പിണഞ്ഞ് ഒരു ചെടിയായിത്തീർന്നു. മരിക്കാത്ത സ്നേഹത്തിന്റെ പ്രതീകമായി ആ ചെടി കാറ്റിൽ ചാഞ്ചാടി നിന്നു. കഥയുടെ ബാക്കി ഭാഗം അടുത്തയാഴ്ച കേൾക്കാം.
1: സ്പാർട്ടയിലെ രാജ്ഞിയായ ഹെലനെ വീണ്ടെടുക്കാനുള്ള ട്രോജൻ യുദ്ധത്തിന്റെ കഥയാണ് കൂട്ടുകാർ ഇതുവരെ കേട്ടത്. ഈ കഥ പറഞ്ഞു തന്നത് രഞ്ജിനി എം ആർ.
2: പണ്ട് പണ്ട് പണ്ട്

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: മയക്കുമരുന്ന് ശൃംഖലയെ തകർക്കാൻ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വ്യവസായ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിന് ലാൻഡ് ബാങ്ക് രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിലുൾപ്പെടെ നടന്ന ഇ ഡി റെയ്ഡ് കേന്ദ്ര ഏജൻസി രജിസ്റ്റർ ചെയ്ത കേസിന്റെ ഭാഗമാണെന്ന് മുഖ്യമന്ത്രി. അന്വേഷണ ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത് ഗുരുതര കുറ്റകൃത്യമെന്നും വി ഡി സതീശൻ. വൻകിട ലഹരി വിതരണക്കാരെ കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് എക്സൈസ് മന്ത്രി എം ലിജു. 100 ദിവസത്തിനുള്ളിൽ എക്സൈസ് വകുപ്പിന്റെ ഇടപെടൽ സമൂഹത്തിന് വ്യക്തമാകുന്ന തരത്തിൽ ശക്തമായ പ്രവർത്തനങ്ങൾ ആരംഭിക്കണമെന്നും മന്ത്രിയുടെ നിർദ്ദേശം. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന് കീഴിലുള്ള മൈഭാരത് സംസ്ഥാന ഡയറക്ടർ എം അനിൽകുമാർ നാളെ വിരമിക്കുന്നു. 34 വർഷത്തെ സ്തുത്യർഹ്യമായ സേവനം പൂർത്തിയാക്കിയ ശേഷമാണ് വിരമിക്കൽ. മഴക്കാലമെത്തുന്ന സാഹചര്യത്തിൽ എലിപ്പനി, ഡെങ്കിപ്പനി തുടങ്ങിയ പകർച്ചവ്യാധികൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് തിരുവനന്തപുരം ജില്ലാ മെഡിക്കൽ ഓഫീസർ. മൺസൂൺ കാലയളവിൽ

അനധികൃത മത്സ്യബന്ധന രീതികൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ഫിഷറീസ് വകുപ്പ്. തെക്ക് പടിഞ്ഞാറൻ കാലവർഷത്തിന്റെ തുടക്കത്തിൽ പ്രജനനത്തിനെത്തുന്ന മത്സ്യങ്ങളെ പിടിക്കുന്ന അനധികൃത മത്സ്യബന്ധന രീതിയായ ഊത്തപിടുത്തം സർക്കാർ നിയമപരമായി നിരോധിച്ചതാണെന്നും ഫിഷറീസ് വകുപ്പ്. സംസ്ഥാനത്ത് ജൂൺ 2 വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ജപ്പാനിൽ ഇന്ന് നടന്ന അണ്ടർ 18 ഏഷ്യ കപ്പ് പുരുഷ ഹോക്കിയിൽ കസാഖിസ്ഥാനെ എതിരില്ലാത്ത 13 ഗോളിന് പരാജയപ്പെടുത്തി ഇന്ത്യ. പ്രധാന വാർത്തകൾ ഇനി രാത്രി 8 മണിക്ക്.

ആകാശവാണി അനന്തപുരി FM 101.9 അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും. വിജയകരമായ പപ്പായ കൃഷി, VS പത്മകുമാറുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ, പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 ചലച്ചിത്രഗാനങ്ങൾ. 9:00 മെഹ്ഫിൽ. 9:30 സംഗീതസുധ, GVR മൂർത്തി വയലിനിൽ വായിച്ച കൃതികൾ. 10:30 നിശാ സുരഭി. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:00 മുതൽ വിവിധ് ഭാരതി റിലേ. നാളെ രാവിലെ 5:55 സുഭാഷിതം. 6:02 അറിയിപ്പുകളെ തുടർന്ന് ഉഷമലരി, ഇടപ്പള്ളി രാഘവൻപിള്ളയുടെ ഭ്രമരഗീതം എന്ന കവിത. ആലാപനം രവിശങ്കർ. ഉദയഗീതം ജയവിജയ പാടിയത് പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 നമസ്തേ അനന്തപുരി തുടരും. ഇതിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിലിന്ന്, ആരണ്യകം, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, പാട്ടും പൊരുളും. ഇന്നത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്രഗാനങ്ങളും. 8:30 ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, ഭാഗം 33. 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 10:02 പുത്തൻ പാട്ടുകൾ. 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് ശേഷം പുത്തൻ പാട്ടുകൾ തുടരും. 11:02 ഗാനകൈരളി, മലയാള കൃതികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടി, മലയാള കവികളുടെ രചനകൾ, ഭാഗം 5. 11:30 ചലച്ചിത്രഗാനങ്ങൾ. 12:02 നവമാധുരി. 12:40 പ്രകാശധാര, എന്താണ് ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്, ഡോക്ടർ സെബിൻ സെബാസ്റ്റ്യൻ സംസാരിക്കുന്നു. 12:50 ചലച്ചിത്രഗാനങ്ങൾ. 1:02 ഈണപ്പൂക്കൂട, ശ്രോതാക്കൾ വാട്സപ്പിലൂടെ ആവശ്യപ്പെടുന്ന ചലച്ചിത്രഗാനങ്ങൾ. 2:02 നേർമൊഴി, നർത്തകിയും നൃത്ത അധ്യാപികയും ഗവേഷകയുമായ അപർണ ശർമ്മ ഇജിയുമായി അഭിമുഖം. 2:30 ചലച്ചിത്രഗാനങ്ങൾ. 2:45 ലംഹെ സ്പോൺസേഡ് പരിപാടി. 3:00 തിരൈപ്പൂക്കൾ. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 4:00 എവർഗ്രീൻ ഡ്യുവറ്റ്, ഹിന്ദി ഫിലിം സോങ്സ്. 5:02 ചലച്ചിത്രഗാനങ്ങൾ. 5:40 ഉള്ളത് പറയാം. 6:02 അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും. ജൈവ ജീവാണു കീടനാശിനികൾ പ്രാധാന്യം, ഡോക്ടർ OP റിജി റാണിയുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ, പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 ചലച്ചിത്രഗാനങ്ങൾ. 9:00 സാറ്റർഡേ നൈറ്റ് ഫീവർ. 9:30 സംഗീതസുധ ചിറ്റൂർ സുബ്രഹ്മണ്യപിള്ള അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. 10:30 നിശാ സുരഭി. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:05 മുതൽ വിവിധ് ഭാരതി റിലേ. അറിയിപ്പുകളിൽ ഇനി കാലാവസ്ഥ. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.8 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.5 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.1 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ അറിയിപ്പുകൾ കഴിഞ്ഞു.

ആകാശവാണി അനന്തപുരി എഫ് എം 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. സർഗം എന്ന ചിത്രത്തിനു വേണ്ടി യൂസഫ് അലി കെ ചേരിയുടെ വരികൾക്ക് ബോംബെ രവിയുടെ സംഗീതത്തിൽ യേശുദാസും ചിത്രയും പാടിയ ഗാനമാണ് ആദ്യം.

0: മഴക്കാലത്ത് തുണികൾ അലക്കുന്നതിനെയും ഉണക്കുന്നതിനെയും കുറിച്ച് ഓർത്ത് ടെൻഷൻ വേണ്ട. കാരണം പിട്ടാപ്പള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്ക് കിടിലൻ ഓഫറുകൾ.
1: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 3,490 രൂപ വില വരുന്ന അയണിംഗ് ബോർഡ് ഫ്രീ. എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 1,290 രൂപ വില വരുന്ന അയൺ ബോക്സ് തികച്ചും സൗജന്യം. പിട്ടാപ്പള്ളിയിൽ ഏജൻസീസ്.
2: പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനമാണിനി. ഈ ഗാനത്തിന്റെ വരികൾ പി കെ ഗോപി, സംഗീതം ജോൺസൺ.

0: ചലച്ചിത്ര ഗാനങ്ങൾ സന്ധ്യാഗീതത്തിൽ തുടർന്ന് കേൾക്കാം.
1: സ്വർണ്ണത്തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
2: സ്വർണ്ണാഭരണങ്ങൾക്ക് 50%, വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
1: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
3: സ്കൂൾ ബാഗ് വാങ്ങുമ്പോ ലഞ്ച് ബാഗ് ഫ്രീ, ടിഫിൻ ബോക്സ് വാങ്ങുമ്പോ വാട്ടർ ബോട്ടിൽ ഫ്രീ.
4: അല്ല, ഇത് എവിടെ സംഭവം?
3: നമ്മുടെ MRT ഓംനീഡ്സിൽ ഇപ്പൊ ബാക്ക് ടു സ്കൂൾ ഓഫർ അടക്കും അല്ലേ, May 15 മുതൽ June 7 വരെ.
4: എന്നാ പിന്നെ പിള്ളേർക്ക് വേണ്ടി ഞാനും അവിടെ തന്നെ വാങ്ങാം.
2: MRT ഹോംനീഡ്സ്, മെയിൻ റോഡ്, ചാലാ.

ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സന്ധ്യാഗീതം. ഇന്നത്തെ സന്ധ്യാഗീതത്തിലെ ആദ്യഗാനം എം ജി ശ്രീകുമാർ ആലപിച്ചതാണ്.

0: കൺമണി, സ്കൂൾ ബാഗ് വാങ്ങണ്ടേ? ഷൂസും കുടയും വാങ്ങണ്ടേ?
1: വേണം വേണം, ചെല്ലം പോവാം.
2: എല്ലാ ബാക്ക് ടു സ്കൂൾ പ്രോഡക്ട്സും ഫ്രം ചെല്ലം അംബ്രല മാർട്ട്, പട്ടം, പഴവങ്ങാടി.
3: സന്ധ്യാഗീതത്തിൽ ഇനി യേശുദാസ് ആലപിച്ച ഒരു ഗാനം കേൾക്കാം.

0: ഉറപ്പ് നൽകി. 16 കേരള നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനം. കേരളത്തെ തുറമുഖ കേന്ദ്രമാക്കി മാറ്റുമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സർക്കാരിന്റെ നയങ്ങളാണ് ഗവർണർ പ്രഖ്യാപിച്ചതെന്നും ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നിറവേറ്റുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരളത്തിന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായി എ കൌശികൻ നിയമിതനായി. എക്സൈസ് നവീകരണത്തിന് സമഗ്ര പദ്ധതി തയ്യാറാക്കുമെന്നും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുമെന്നും മന്ത്രി എം ലിജു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 9 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. IPL ക്രിക്കറ്റ് 2 ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ജനജീവിതത്തെ സ്പർശിക്കുന്ന വിധത്തിൽ സംസ്ഥാനത്ത് വികസനം നടപ്പിലാക്കുമെന്ന് ഉറപ്പു നൽകി 16 കേരള നിയമസഭയിൽ ഗവർണറുടെ ആദ്യ നയപ്രഖ്യാപനം. ഭരണനിർവഹണം ലളിതവും വേഗമേറിയതാക്കുമെന്നും മതനിരപേക്ഷ മൂല്യങ്ങളെ സർക്കാർ സംരക്ഷിക്കുമെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നയപ്രഖ്യാപനത്തിൽ പറഞ്ഞു. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെപ്പറ്റി കൃത്യമായ ധാരണ നൽകാൻ ധവളപത്രം പുറപ്പെടുവിക്കും. സർക്കാർ പ്രഖ്യാപിച്ച ഇന്ദിരാ ഗ്യാരണ്ടികൾ ജനങ്ങൾക്ക് ഉറപ്പു നൽകിക്കൊണ്ടായിരുന്നു ഗവർണറുടെ നയപ്രഖ്യാപനം. വിശദാംശങ്ങളിലേക്ക്.
1: കൃഷി സർക്കാരിന്റെ മുൻഗണനയായിരിക്കുമെന്നും കർഷകർ നേരിടുന്ന വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യുമെന്നും ഗവർണർ നയപ്രഖ്യാപനത്തിൽ വ്യക്തമാക്കി. കേരളത്തെ തുറമുഖ ഹബ്ബാക്കി മാറ്റുന്നതിനു പുറമെ വ്യോമയാന മേഖലയിൽ സമഗ്ര വികസനം ഉറപ്പുവരുത്തും. സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് മാസത്തിൽ 3 ദിവസം ആർത്തവ അവധി നൽകും. അസംഘടിത മേഖലയിലെ സ്ത്രീ തൊഴിലാളികൾക്ക് 6 പ്രസവാവധി അനുവദിക്കും. സംസ്ഥാനത്തെ എല്ലാ നഗരങ്ങളും വയോജന സൌഹൃദമാക്കും. സമഗ്ര സിനിമാ നയം രൂപീകരിക്കുന്നതിനൊപ്പം മീഡിയ സിറ്റി, ക്രിയേറ്റീവ് ഇൻഡസ്ട്രി ഹബ് എന്നിവ വികസിപ്പിക്കും. സഹകരണ മേഖലയുടെ വിശ്വാസ്യത തിരിച്ചുപിടിക്കും. ക്ഷേത്രങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് മലബാർ തീർത്ഥാടന പദ്ധതി ആവിഷ്കരിക്കും. ലഹരി വ്യാപനത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി എക്സൈസ് വകുപ്പിൽ സമഗ്ര പരിഷ്കാരം കൊണ്ടുവരും. റേഷൻ കടകളുടെയും മാവേലി സ്റ്റോറുകളുടെയും എണ്ണം കൂട്ടുന്നതിലൂടെ ജനങ്ങൾക്ക് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കും. പോലീസിലും സമഗ്ര പരിഷ്കരണം നടപ്പാക്കും. സർക്കാർ ആശുപത്രികളിലെ സേവനം മെച്ചപ്പെടുത്തുമെന്നും 1 മണിക്കൂർ 9 മിനിറ്റ് നീണ്ട നയപ്രഖ്യാപനത്തിൽ ഗവർണർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പുതിയ സർക്കാരിന്റെ നയങ്ങളാണ് ഗവർണർ പ്രഖ്യാപിച്ചതെന്നും ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുമെന്നും മുഖ്യമന്ത്രി ബി ഡി സതീശൻ. ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പിലാക്കുമെന്നും കേരളത്തെ തുറമുഖ നഗരമാക്കി മാറ്റുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
2: കേരളത്തിൽ സമഗ്രമായ മാറ്റം അടിസ്ഥാന സൗകര്യ മേഖലയിലും വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിലും എല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ പദ്ധതിയാണ് ഗവൺമെന്റ് ഈ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിലൂടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 5 ഇന്ദിരാ ഗ്യാരണ്ടികളും പ്രഖ്യാപിച്ച് നടപ്പാക്കും. ഇതിനനുബന്ധമായി ബജറ്റ് പ്രഖ്യാപനങ്ങൾ ഉണ്ടാവും.
0: കിഫ്ബിയുടെ കാര്യത്തിൽ സർക്കാർ പഠിച്ച ശേഷം തീരുമാനമെടുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ ഭാവിക്കും സമഗ്ര വികസനത്തിനും സഹായകമായ നിർദ്ദേശങ്ങൾ നയപ്രഖ്യാപനത്തിൽ ഉണ്ടായിരുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കേന്ദ്ര സർക്കാരിൽ നിന്നും ചോദിച്ചു വാങ്ങേണ്ട കാര്യങ്ങളെക്കുറിച്ച് നയപ്രഖ്യാപനം മൌനം പാലിച്ചതായും അദ്ദേഹം വിമർശിച്ചു. പശ്ചിമേഷ്യൻ സാഹചര്യം കേരളത്തെ എങ്ങനെ ബാധിക്കുമെന്നതിനെ സംബന്ധിച്ച് പരാമർശമുണ്ടായില്ലെന്നും അദ്ദേഹം പറഞ്ഞു. നയപ്രഖ്യാപനത്തിൽ സർക്കാർ പറയുന്ന കാര്യങ്ങൾ ആത്മാർത്ഥമായി നടപ്പിലാക്കണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ MLA. ലക്ഷ്യങ്ങൾ നടപ്പിലാക്കാനായി നിയമസഭയിൽ ശക്തമായി സമ്മർദ്ദം ചെലുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ മറ്റന്നാൾ കേരളത്തിലെത്തും. കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140 വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം അദ്ദേഹം നിർവഹിക്കും. കർണാടക സന്ദർശനം തുടരുന്ന ഉപരാഷ്ട്രപതി ഇന്ന് ബംഗളൂരുവിലും ദാവൻഖരയിലും വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായി എ കൌശികൻ നിയമിതനായി. 2009 ബാച്ചിലെ IAS ഉദ്യോഗസ്ഥനാണ്. ഡോക്ടർ രക്തൻ യു ഖേൽക്കർ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി നിയമിതനായതോടെയാണ് പുതിയ നിയമനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ED റെയ്ഡ് സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിരുന്നില്ലെന്ന് മുഖ്യമന്ത്രി BD സതീശൻ. റെയ്ഡ് കേന്ദ്ര ഏജൻസിയുടെ നടപടിയാണെന്നും സംസ്ഥാന സർക്കാരിന് റെയ്ഡിൽ പങ്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. റെയ്ഡിനെ തുടർന്നുണ്ടായ സംഘർഷം ലഘൂകരിക്കാൻ പോലീസിന് സാധിച്ചതായും ക്രമസമാധാനം തകർക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. എക്സൈസ് നവീകരണത്തിന് സമഗ്ര പദ്ധതി തയ്യാറാക്കുമെന്നും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുമെന്നും മന്ത്രി എം ലിജു. കാലാനുസൃതമായ മാറ്റങ്ങൾ വകുപ്പിൽ ഉണ്ടാകേണ്ടത്

0: അനിവാര്യമാണെന്നും തിരുവനന്തപുരത്ത് നടന്ന എക്സൈസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ അദ്ദേഹം പറഞ്ഞു. മയക്കുമരുന്ന് വെല്ലുവിളിയെ നേരിടാൻ ഉദ്യോഗസ്ഥർക്ക് കൂടുതൽ സംവിധാനങ്ങൾ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ മന്ത്രി വകുപ്പിൽ അഴിമതി അനുവദിക്കില്ലെന്നും വ്യക്തമാക്കി. സംസ്ഥാനത്ത് സ്കൂൾ പ്രവേശനോത്സവം June 1. സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി V.D. സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: ഈ വർഷത്തെ സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടന ചടങ്ങുകൾ പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. മന്ത്രിമാരായ കെ മുരളീധരൻ, CP ജോൺ, തിരുവനന്തപുരം നഗരസഭാ മേയർ V.V. രാജേഷ്, ജനപ്രതിനിധികൾ ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുക്കും. പ്രവേശനോത്സവത്തിന്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ അവസാനഘട്ടത്തിലാണെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ അറിയിച്ചു. ഈ വർഷത്തെ പ്രവേശനോത്സവ ഗാനം മന്ത്രി എൻ ഷംസുദ്ദീൻ പുറത്തിറക്കി.
0: തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും നഷ്ടപ്പെട്ടതായി സംസ്ഥാന പോലീസ് മേധാവി സർക്കാരിന് നൽകിയ റിപ്പോർട്ടിൽ പറയുന്ന വൈരനാമവും വിളക്കും ശ്രീകോവിലിൽ സുരക്ഷിതമാണെന്ന് ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ. സുരക്ഷാ പരിശോധനയില്ലാതെ ചിലർ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കുന്നതായി റിപ്പോർട്ടിലെ പരാമർശം തെറ്റാണെന്നും എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. വസ്തുതാവിരുദ്ധമായ റിപ്പോർട്ട് തയ്യാറാക്കിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്കായി സംസ്ഥാന സർക്കാരിനെ സമീപിക്കാൻ ഇന്ന് ചേർന്ന ക്ഷേത്രം ഭരണസമിതി യോഗത്തിൽ തീരുമാനമായി. ശബരിമല സന്നിധാനത്തും പമ്പയിലും നാഷണൽ സെക്യൂരിറ്റി ഗാർഡിന്റെ മോക്ഡ്രിൽ തുടരുന്നു. അതീവ സുരക്ഷാ മേഖലയായ ശബരിമലയിൽ ഭീകരാക്രമണം ഉണ്ടായാൽ നേരിടേണ്ട രീതികൾ ഉൾപ്പെടുത്തിയുള്ള മോക്ഡ്രില്ലിൽ 160 NSG കമാൻഡോകളാണ് പങ്കെടുക്കുന്നത്. പോലീസ് സേന, ആരോഗ്യ പ്രവർത്തകർ, അഗ്നിരക്ഷാസേന തുടങ്ങിയ വിവിധ വകുപ്പുകളും മോക്ഡ്രില്ലിന്റെ ഭാഗമാകുന്നുണ്ട്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലയളവിൽ രാജ്യത്ത് ഇക്കുറി സാധാരണയേക്കാൾ കുറഞ്ഞ തോതിലുള്ള മഴയായിരിക്കും ലഭിക്കുക എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ജൂൺ മാസത്തിൽ രാജ്യത്ത് പൊതുവെ മഴ കുറവായിരിക്കും. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ വരും ദിവസങ്ങളിലും തുടരും. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളും മലപ്പുറവും വയനാടും ഉൾപ്പെടെ 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. അറബിക്കടലിന്റെയും ബംഗാൾ ഉൾക്കടലിന്റെയും കൂടുതൽ ഭാഗങ്ങളിലും ലക്ഷദ്വീപ് പ്രദേശത്തും കാലവർഷം മുന്നേറുന്നതിന് അനുകൂല സാഹചര്യങ്ങൾ നിലനിൽക്കുകയാണ്. IPL ക്രിക്കറ്റ് 2 ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. ന്യൂ ചണ്ഡീഗഡ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വൈകുന്നേരം 7:30 മത്സരം. വിജയികൾ ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 31 രാവിലെ 11 ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി പ്രക്ഷേപണം ചെയ്യും. മൻ കി ബാത്തിന്റെ 134 പതിപ്പാണ് ഇത്. മഴക്കാലമെത്തുന്ന സാഹചര്യത്തിൽ എലിപ്പനി, ഡെങ്കിപ്പനി തുടങ്ങിയ പകർച്ചവ്യാധികൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് തിരുവനന്തപുരം ജില്ലാ മെഡിക്കൽ ഓഫീസർ. പ്രധാന വാർത്തകൾ വീണ്ടും. ജനജീവിതത്തെ സ്പർശിക്കും വിധം സംസ്ഥാനത്ത് വികസനം നടപ്പിലാക്കുമെന്ന് ഉറപ്പു നൽകി 16 കേരള നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനം. കേരളത്തെ തുറമുഖ കേന്ദ്രമായി മാറ്റുമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആലേക്കർ. സർക്കാരിന്റെ നയങ്ങളാണ് ഗവർണർ പ്രഖ്യാപിച്ചതെന്നും ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നിറവേറ്റുമെന്നും മുഖ്യമന്ത്രി V.D. സതീശൻ. കേരളത്തിന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായി A.കൗശികൻ നിയമിതനായി. എക്സൈസ് നവീകരണത്തിന് സമഗ്ര പദ്ധതി തയ്യാറാക്കുമെന്നും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുമെന്നും മന്ത്രി M.ലിജു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 9 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. IPL ക്രിക്കറ്റ് 2 ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: സന്ധ്യാഗീതം തുടരുന്നു. MG ശ്രീകുമാർ പാടിയൊരു ഗാനം കേൾക്കാം സന്ധ്യാഗീതത്തിൽ അടുത്തതായി.

0: നിന്റെ ആഗ്രഹം എന്താ?
1: ഡിഗ്രി ആണ്, IAS ഒന്ന് ട്രൈ ചെയ്യണം.
0: എങ്കിൽ നിഷ് കന്യാകുമാരിയിൽ BA പൊളിറ്റിക്കൽ സയൻസ് കോഴ്സ് ഉണ്ടല്ലോ. ഡീംഡ് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് അവരുടെ സിലബസിന്റെ 60% IAS ടീച്ചിംഗ് ബാറ്റിലാണ്.
2: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദി നോളജ് പ്ലാനറ്റ്.
3: സന്ധ്യാഗീതത്തിൽ ഒരു ഗാനം കൂടി കേൾക്കാം. MD രാജേന്ദ്രൻ രചനയും സംഗീതവും നിർവഹിച്ച് യേശുദാസ് ആലപിച്ചത് ചിത്രം മൗനം.

ഇന്നത്തെ സന്ധ്യാഗീതം സമാപിച്ചു. ആകാശവാണി അനന്തപുരി എഫ് എം 101.9. വയലും വേണം.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വയലിൻ വീടും പരിപാടിയിലേക്ക് സ്വാഗതം. സന്തോഷമാണ് ജീവിതത്തിന്റെ അർത്ഥവും ഉദ്ദേശവും. ഓരോരുത്തരുടെയും ഹൃദയത്തിൽ നിന്നുദ്ഭവിക്കുന്ന നന്മയുടെ ഉറവയാണത്. സന്തോഷം നിലനിർത്തേണ്ടത് ഓരോ ബന്ധങ്ങളുടെയും ഉത്തരവാദിത്വമാണ്. ത്യാഗമനോഭാവവും അർപ്പണ മനോഭാവവും വിശ്വാസവുമുണ്ടെങ്കിൽ ബന്ധങ്ങളിൽ തീർച്ചയായും സന്തോഷമുണ്ടാകും. ഈയൊരു ചിന്തയോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കാം. ഇന്നത്തെ പ്രധാന പരിപാടി വിജയകരമായി പപ്പായ കൃഷി ചെയ്ത VS പത്മകുമാറിനെ പരിചയപ്പെടുന്നതാണ്. അതിനു മുൻപ് എന്നത്തെയും പോലെ ഒരു ചോദ്യം ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്, ചാണകത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ബയോഗ്യാസിലെ പ്രധാന ഘടകം ഏതാണ്? ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയാം. ഇനി നമുക്ക് പ്രധാന പരിപാടിയിലേക്ക് പോകാം. എന്തെങ്കിലും ഒരു കൃഷി ചെയ്യണമെന്ന് ചിന്തിക്കാത്തവർ ഇന്നില്ല എന്ന് തന്നെ പറയാം.

0: ചിലപ്പോൾ ചില ഇഷ്ടങ്ങൾ കൃഷിയിലും കടന്നുകൂടാം. ഉദാഹരണത്തിന് റംബൂട്ടാൻ, മാതളം, ഡ്രാഗൺ ഫ്രൂട്ട് തുടങ്ങിയവയൊക്കെ ഒന്ന് കൃഷി ചെയ്ത് നോക്കാമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. കൃഷി തുടങ്ങാം എന്ന് കരുതി വേണ്ട മുന്നൊരുക്കങ്ങളൊക്കെ ചെയ്ത് തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന ചില നഷ്ടങ്ങളും രോഗങ്ങളുമൊക്കെ പലരെയും തളർത്തിയെന്ന് വരാം. കൃഷിയിൽ നിന്ന് തന്നെ പിന്തിരിയാനും ഇതൊക്കെ ഒരു കാരണമാകും. മടിപിടിച്ച് എല്ലാം ഉപേക്ഷിക്കും. പക്ഷേ സാഹചര്യങ്ങളും പ്രകൃതിയും സഹായിക്കാൻ ആളും ഇതെല്ലാം ഒത്തുവന്നാലോ പിന്നെ ആ കൃഷി എത്രത്തോളം നന്നാവൂ എന്ന് പറയേണ്ടതില്ല. ഇതാ ഈ അഭിമുഖം കേൾക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നും പപ്പായ ഒന്ന് നട്ടുനോക്കിയാലോ എന്ന്. കർഷകനായ VS പത്മകുമാറുമായി ഷിബു ജോർജ് സംസാരിക്കുന്നത് ശ്രദ്ധിക്കൂ.
1: പത്മകുമാർ സാർ, പരിപാടിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
1: സാർ, താങ്കളൊരു പപ്പായ കർഷകനാണ്, ഒരേക്കറോളം സ്ഥലത്ത് താങ്കൾ ചെയ്യുന്നുണ്ടല്ലേ?
2: അതെ.
1: ഇതിന്റെ ഒരു തുടക്കത്തെ കുറിച്ചൊന്ന് പറയാമോ? എങ്ങനെയാണ് ഈ പപ്പായയിലോട്ട് തന്നെ വന്നത്?
2: എൻ്റെ കുടുംബം ഒരു കർഷക കുടുംബമാണ്. എൻ്റെ അച്ഛൻ നല്ല കൃഷിക്കാരനായിരുന്നു. അദ്ദേഹത്തോടൊപ്പം പറമ്പിൽ പോയി കൊച്ചുനാളിൽ തന്നെ, വളരെ ചെറിയ പ്രായത്തിൽ, ഒരു 4-5 ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ഞാൻ ഈ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ യഥാർത്ഥത്തിൽ അച്ഛനാണ് എൻ്റെ പടിപടിയായിട്ട് കൃഷിയിലേക്ക് കൊണ്ടുവന്നത്. ഭാഗ്യത്തിന് എനിക്ക് കുറച്ച് ഭൂമിയുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ ലിമിറ്റഡിൽ തന്നെ ഏതാണ്ട് 1.5 ഏക്കറോളം സ്ഥലമുണ്ട്. ആ സ്ഥലം ഫെർട്ടൈൽ ലാൻഡാണ്. നന്നായിട്ട് തന്നെ ഞാൻ കൃഷിക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. എനിക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറി കിട്ടും. പിന്നെ വാഴയുണ്ട്, അത് എല്ലാ ടൈപ്പിലുള്ള വാഴയുണ്ട്. പിന്നെ തെങ്ങുമുണ്ട്. നാളികേരമാണ് മുഖ്യ കൃഷി.
1: അപ്പോൾ ഇത് പപ്പായയിലോട്ട് എങ്ങനെ വന്ന്?
2: കുറേ നാൾ കൃഷി ചെയ്തപ്പോൾ എനിക്കൊരു വെറൈറ്റി, എനിക്കൊരു മറ്റൊരു കൃഷിയിലേക്ക് പോകണമെന്ന് തോന്നി. അപ്പോൾ എനിക്ക് പെട്ടെന്ന് വന്നത്, ഞാൻ ഈ ഫ്രൂട്ട്സ് വാങ്ങാൻ വേണ്ടി പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ പഴക്കടകളിലൊക്കെ ഡിമാൻഡ് ചെയ്യുന്നത് പേരക്കയും പപ്പയ്യാണ്. അപ്പം ഞാൻ കൃഷി ഓഫീസറോട് പറഞ്ഞു, ഞാൻ എനിക്ക് ഒരു 1-1.5 ഏക്കർ സ്ഥലമുണ്ട്.
1: ഏത് കൃഷിഭവനാണ് സാർ?
2: ഉള്ളൂർ കൃഷിഭവൻ. അവിടെ കൃഷി ഓഫീസറുടെ സ്വപ്നയാണ്. അപ്പോൾ അവർ എന്നോട് പറഞ്ഞു, എന്ത് കൃഷിയാണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ പറഞ്ഞു, എനിക്കൊരു 1 ഏക്കർ തെങ്ങുംപുരയുടെ ഉണ്ടായിരുന്നു, ഇപ്പോൾ 8-10 തെങ്ങേ ഉള്ളൂ. അപ്പോൾ തെങ്ങിൻ്റെ ഒരു ഇടവളയായിട്ട് പപ്പയ ഒന്ന് കൃഷി ചെയ്താലോ, റെഡ് ലേഡി ഒന്ന് കൃഷി ചെയ്താലോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അവർ നന്നായിട്ട് തന്നെ പ്രൊമോട്ട് ചെയ്തു. നന്നായിട്ട്, ചെറിയ രൂപത്തിലല്ല, അത് നല്ല ഡിമാൻഡുള്ള സാധനമാണ്, നമുക്ക് ഒരിക്കലും നഷ്ടം വരില്ല സാർ, സാർ അതിലേക്ക് പോകണം.
1: അപ്പോൾ ഈ റെഡ് ലേഡിയിലോട്ട് എങ്ങനെ നാരോ ചെയ്തത്?
2: റെഡ് ലേഡിയിൽ പോകാൻ കാരണം, റെഡ് ലേഡി നല്ല തുലിക്കെട്ടിയുള്ള, ഒരുപാട് ദിവസം ഇരിക്കാവുന്ന ഒരു പപ്പയാണ്. നല്ല കളറും നല്ല ടേസ്റ്റുമാണ്. പിന്നെ ചില ആളുകൾ എന്നോട് പറഞ്ഞത്, അത് ഈ ഡയബറ്റിക് പേഷ്യൻസിന് മധുരം കുറച്ച് കുറവായതുകൊണ്ട് അവർ പ്രിഫർ ചെയ്യുന്ന ഒരു ഫ്രൂട്ടാണിത്. അതുകൊണ്ട് ഇതിന് ഡിമാൻഡ് ഉണ്ടാവുമെന്ന് കരുതി.
1: ഹൈറ്റ് ഒന്ന് കുറവാണ്,
2: ഹൈറ്റ് കുറവാണ്, എല്ലാം കൂടെ കൊണ്ടാണ് ഞാൻ ഈ റെഡ് ലേഡിയിലേക്ക് പോയത്. പക്ഷേ എനിക്ക് അതിൻ്റെ വിത്ത് സമ്പാദിച്ചെടുക്കാൻ ഒരുപാട് പ്രയാസപ്പെടേണ്ടി വന്നു.
1: ഇത് 1 ഏക്കർ സ്ഥലത്ത് തന്നെ ചെയ്യാൻ തീരുമാനിച്ചു.
2: 1 ഏക്കർ സ്ഥലത്ത് തന്നെ ഈ പപ്പയ ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. അപ്പോൾ എൻ്റെ വീടിനടുത്ത് ടെക്നോ പാർക്കിൽ ജോലി ഉണ്ടായിരുന്ന ഒരു എഞ്ചിനീയർ, IT എഞ്ചിനീയർ, അയാൾക്കൊരു പോളിയോസ് ഉണ്ടായിരുന്നു. അയാൾ പോളിയോസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അയാൾക്ക് പുറത്തു പോകേണ്ടി വന്നു. അപ്പോൾ പോളിയോസ് ഒഴിഞ്ഞു കിടക്കായിരുന്നു. ഞാൻ ഈ ചെന്തിട്ടയിലുള്ള ഫാം ഹൗസിൽ പോയി ഇതിൻ്റെ വിത്ത് മേടിച്ച് വലിയ വില കൊടുത്താണ് വാങ്ങിയത്. 4,600 രൂപ കൊടുത്തിട്ട് 10 ഗ്രാം അത് വാങ്ങിയാൽ ഒരു 500-ലധികം തൈ കിട്ടുമെന്ന് എന്നോട് പറഞ്ഞു. അത് ഞാൻ വാങ്ങി പോളിയോസിൽ കൊണ്ടുവന്ന് നല്ല റിച്ചായിട്ട് തന്നെ അത് കൃഷിഭവൻ്റെ എല്ലാ പെരുന്തോട്ടത്തിലും തന്നെ ഞാനത് തയ്യാറാക്കി.
1: ഓക്കെ. നഴ്സറിയും സ്വന്തം തന്നെ ചെയ്തു?
2: സ്വന്തമായിട്ട് തന്നെ ചെയ്തു. കൃഷിഭവനിലെ കാർഷിക കർമ്മസേനയുടെ ഒരു ചെറിയ സഹായം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് തയ്യായി ഒരു 20 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ കൃഷി ഓഫീസർ പറഞ്ഞു, നമുക്ക് കംപ്ലീറ്റ് കളച്ച് തടവൊരുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പുരയിടം ഞാൻ ഹിറ്റാച്ച് കൊണ്ട് കളച്ചു. ലേബറേഴ്സ് കുറവായിരുന്നു. വയൽ നികത്തിയ പുരയിടായതുകൊണ്ട് തന്നെ ഇതിന് വെള്ളക്കെട്ട് വന്നാൽ ഇത് വേരൊഴുകി പോകുമെന്ന് പറഞ്ഞു. നല്ലതായിട്ട് പണ ഒരുക്കണമെന്ന് പറഞ്ഞു. ഞാനത് മുഴുവൻ ഒരു 3 അടി പൊക്കത്തിൽ പണയൊരുക്കി. പണയൊരുക്കി നല്ല വെയിലായതുകൊണ്ട്, നല്ല വേനലിലാണ് ഞാനത് തുടങ്ങുന്നത്. നല്ല പണയൊക്കെ ഒരുക്കിയതിന് ശേഷം അവർ പറഞ്ഞ കുഴിയെടുത്ത് കുമ്മായം പതറണമെന്ന്. 1,700 കുഴിയുണ്ടായിരുന്നു.
1: ഇതെങ്ങനെ, അതിൻ്റെ ഡിസ്റ്റൻസ് എത്ര?
2: 2 മീറ്റർ മാറിയാണ് ഞാൻ കുഴിയെടുത്തിട്ടുള്ളത്. 2 മീറ്റർ മാറി കുഴിയെടുത്തു. ഒരു 700 കുഴി ഉണ്ടായിരുന്നു. 700 കുഴിയിലും കുമ്മായം വിതറി. കുമ്മായം വിതറി ഒരു 15 ദിവസം കഴിഞ്ഞാൽ പറഞ്ഞു, നമുക്ക് കുറച്ച് അടിവളം കൊടുക്കണം. അത് കൃഷി ഓഫീസറാണ് പറഞ്ഞത്. സമ്പുഷ്ടീകരിച്ച്
1: എല്ലാ നിർദ്ദേശങ്ങളും അവിടുന്ന്
2: തന്നെ കിട്ടി. അത് വളരെ കറക്റ്റായിട്ട് ഞാൻ പാലിച്ചിട്ടുണ്ട്. വളരെ പ്ലാൻഡായിട്ടാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അവർ എന്നോട് ഒരു കാര്യം കൂടെ പറഞ്ഞു, കഴിയുമെങ്കിൽ നമുക്കൊരു ട്രിപ്പ് കൂടെ കൊടുക്കണം. ട്രിപ്പ് ഇറിഗേഷൻ ആകുമ്പം നല്ല വേനലായതുകൊണ്ട് ഡയറക്റ്റായിട്ട് അത് മണ്ണിലേക്ക് പോകുമ്പോൾ ഉണ്ട്, കണികജലമാകുമ്പോൾ നമുക്ക് വെള്ള മണ്ണിന് എപ്പോഴും ഈർപ്പം നിൽക്കും. അതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരിയെന്നു. ഞാൻ എന്നെ സംബന്ധിച്ചു അടിവളത്തിന് വേണ്ടി ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ മണ്ണാക്ക് ഒരു 7 കിലോ എങ്കിലും, 7 മുതൽ 8 കിലോ വരെ
1: ഒരു കുഴിയിലിട്ടു.
2: ഒരു കുഴിയിലിട്ട് പിന്നെ ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഈ പ്ലാന്റ് എല്ലാം നട്ടു. ഇതിനിടയ്ക്ക് തന്നെ ഞാൻ എല്ലാ കുഴികളിലും ട്രിപ്പ് കൊടുത്തു. ട്രിപ്പ് കിണർ എനിക്ക് നേരത്തെ തന്നെ മറ്റ് പച്ചക്കറി കൃഷി ചെയ്യാൻ വേണ്ടി ഞാൻ കിണർ കുഴിച്ചിരുന്നു. ആ കിണറിൽ നിന്നും വെള്ളം ടൈമർ വെച്ചിട്ട് 3 നേരം വെള്ളം ഒഴിച്ചു. പക്ഷേ അതെനിക്ക് തികയാതെ വന്നു. ഒരു 10-30 പ്ലാന്റ് ഈ വെള്ളം കിട്ടാത്തത് കൊണ്ട് തന്നെ കരിഞ്ഞു പോയി.
1: അപ്പൊ ഈ ഞാൻ ചോദിക്കുന്ന തൈ എത്ര വലുതായി കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ട് പറിച്ചു നട്ടത്?
2: ഞാനൊരു
1: ഒരു മാസം
2: ആയപ്പോൾ ഞാൻ തൈ നട്ടിട്ടുണ്ട്.
1: ആ കുഴിയിൽ ഒരു പിള്ളക്കുഴി എടുത്ത് എൻ്റെ അത്
2: നട്ടിട്ടുണ്ട്. അപ്പൊ എന്നിട്ട് കൃഷി ഓഫീസർ എന്നോട് പറഞ്ഞു, നമുക്ക് ഇതിൽ ഭയങ്കരമായിട്ട് കള വരും, അതുകൊണ്ട് കള മാറ്റാൻ വേണ്ടി മച്ചിങ് നമുക്ക് ചെയ്യണം, മച്ചിങ് ഷീറ്റ് ഇടണം. അപ്പൊ ഞാൻ പ്ലാസ്റ്റിക് ഏറ്റവും കട്ടി പറഞ്ഞു.
1: നടുന്നതിന് മുന്നേ തന്നെ പ്ലാസ്റ്റിക്,
2: തൈ നടുമ്പോൾ തന്നെ ഞാൻ പ്ലാസ്റ്റിക്
1: ഇട്ടു,
2: അതിനോട് പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ട് തൈ നടുന്നതിന് മുമ്പ് തന്നെ ഞാൻ ട്രിപ്പും ടൈമർ വെച്ച് 3 നേരം ട്രിപ്പ് ഇറിഗേഷൻ മതി വെള്ളവും കൊടുത്തിരുന്നു.
1: അപ്പൊ ഈ ഒരു മാസം കഴിഞ്ഞ് തൈ നട്ടപ്പം അടിവളമൊക്കെ ഓൾറെഡി ഉണ്ട്, മൾച്ചിങ്ങും പ്ലാസ്റ്റിക് ഷീറ്റും ഇട്ടിട്ടുണ്ട്, ജലസേചനത്തിന് വേണ്ടി ഡ്രിപ്പും ഉണ്ട്.
2: ഓക്കെ,
1: അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ നട്ടപ്പ് ഏതെങ്കിലും ചെടികളെ നഷ്ടപ്പെടുകയും ചെയ്തോ? അതെല്ലാം നല്ലപോലെ പിടിച്ചു വന്നു.
2: നട്ടപ്പ് ഏതാണ്ട് എല്ലാ ചെടികളും
1: പിടിച്ചു വന്നു.
2: പക്ഷേ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോ എനിക്കൊരു 10-30-40 ചെടികൾ വെള്ളം കിട്ടാത്തത് കൊണ്ടാണെന്നാണ് ഞാൻ കരുതുന്നത് കരിഞ്ഞുപോയി, പൂർണ്ണമായിട്ട് കരിഞ്ഞുപോയി. അതിനുശേഷം ഒരു 3.5-4 മാസമായി മൊസൈക്ക് എന്ന് പറഞ്ഞൊരു അസുഖം എൻ്റെ കുറച്ച് ചെടികളെ ബാധിച്ചു.
1: മൂന്നാല് മാസം കഴിഞ്ഞിട്ട്
2: അപ്പം ഞാൻ പെട്ടെന്ന് ഇലയുടെ മാറ്റം കണ്ടപ്പോൾ തന്നെ ഞാൻ കൃഷി ഓഫീസറോട് പറഞ്ഞു,
1: മഞ്ഞളിപ്പോ
2: അവരപ്പം തന്നെ നമ്മുടെ സ്ഥലത്ത് വന്നു, എല്ലാം നോക്കിയിട്ട് പറഞ്ഞു, സാറേ എത്രയും പെട്ടെന്ന് ഈ ചെടി അങ്ങ് പിടിത അങ്ങ് മാറ്റണം, ഇത് വൈറൽ ഡിസീസാണ്, ഇതിന് വേറെ മരുന്ന് ഇപ്പം നമുക്ക് പ്രയോഗിക്കാൻ വേണ്ടിയില്ല, ഇത് മാറ്റിയില്ലെങ്കിൽ ഈച്ച കൊണ്ടത് പകരും, പിന്നെ ഈ ഈച്ചയ്ക്ക് കളയാൻ വേണ്ടി തൊട്ടടുത്ത മരങ്ങളിലെല്ലാം വേപ്പെണ്ണയോ എന്തെങ്കിലും ഒരു കീടനാശിനി സ്പ്രേ ചെയ്യണമെന്നുണ്ട്. അപ്പം ഞാൻ ഈ 15 മൂടും 15 അല്ല ഒരു 10-20 മൂടുണ്ടായിരുന്നു, എല്ലാം മുഴുത് മാറ്റി
1: നശിപ്പിച്ച്
2: നശിപ്പിച്ചു. മുഴുതെന്ന് വെച്ചാൽ വേരോടുകൂടി തന്നെ ഞാൻ പുഴുതെടുത്ത് പുറത്ത് ഒരു പുരയിടത്തിന് പുറത്താക്കിക്കൊണ്ട് കളഞ്ഞിട്ട് ഈ വേപ്പെണ്ണ വാങ്ങി അത് അത്യാവശ്യം 1 ലിറ്ററിൽ 5 ml വെച്ച് ഞാൻ എല്ലാ പ്ലാന്റിലും വേപ്പെണ്ണ വെച്ചു
1: തളിച്ചു കൊടുത്തു.
2: പിന്നെ താഴെ ഉറുമ്പുണ്ട് നോക്കി, ഞാൻ ഉറുമ്പിന്റെ വലിയ ശല്യം എനിക്ക് ഉണ്ടായിരുന്നില്ല, പിന്നെ ഉറുമ്പുള്ള സ്ഥലങ്ങളിൽ ഈ ഉറുമ്പ് നാശിനിയായിട്ടുള്ള ജനത സംഗതിയൊക്കെ ഒഴിച്ചപ്പോൾ പിന്നെ എനിക്ക് ആ മൊസൈക്ക് വലിയ രൂപത്തിൽ എന്റെ പ്ലാനിനെ ബാധിച്ചിട്ടുണ്ട്.
1: അത് നല്ലൊരു നടപടിയായിരുന്നു, അല്ലെങ്കിൽ മറ്റേ ചെടികളിലെല്ലാം അത് കടന്നു പോയി.
2: പിന്നെ ഈ CTPRI ഡെവലപ്പ് ചെയ്ത ശ്രേയ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ഒരു അതും ഞാൻ കുറച്ചടിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ 2 സംഗതിയും കൂടെ ആയപ്പോ എനിക്ക് വലിയ കീടരോഗബാധയൊന്നും
1: വന്നില്ല,
2: പിന്നെ എനിക്ക്
1: വന്നിട്ടില്ല. റെഡ് ലേഡി എന്ന് പറയുമ്പോൾ അധികം പൊക്കം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സ്പ്രേ ഒക്കെ ചെയ്യാൻ അധികം
2: വളരെ സൗകര്യമുണ്ട്. എനിക്കൊരു പ്രായമായ ഒരു സഹായിയുണ്ട്, അയാൾ അത്യാവശ്യത്തിന് കാര്യങ്ങൾക്കൊക്കെ വരും. പിന്നെ എൻ്റെ വൈഫ് റിട്ടയർഡ് ടീച്ചറാണ്, റിട്ടയർ ചെയ്ത് 2 കൊല്ലമാണ്, വലിയ വലിയ താല്പര്യമാണ്. ഞാൻ ഇല്ലാത്ത സമയങ്ങളിൽ അയാൾ ഒരു 1-2 പ്രാവശ്യമെങ്കിലും പുരയിടത്തിൽ പോയി പ്ലാന്റെല്ലാം
1: നോക്കൂ. നല്ലതല്ല,
2: അങ്ങനെയുള്ള ഗുണവും.
1: അപ്പൊ ഇതിപ്പം കായ്ക്കാൻ തുടങ്ങിയോ സാർ? നട്ടതല്ല,
2: കായ്ക്കാനല്ല, ഹാർവസ്റ്റ് ചെയ്യേണ്ട സമയമായി വരുന്നു.
1: എത്ര മാസമായി? അപ്പൊ
2: ഞാൻ 1 ഒക്ടോബർ നട്ടത്, 7 മാസം കഴിഞ്ഞു
1: കായ്ക്കാൻ തുടങ്ങി, ഫലം എടുക്കാനും തുടങ്ങി, ഹാർവസ്റ്റിംഗ്
2: തുടങ്ങി. ചെറുതായിട്ടൊക്കെ ഫലം എടുക്കാൻ പറ്റുന്നതായി.
1: ഫ്രൂട്ടിംഗ് ഒക്കെ നല്ലപോലെ
2: നന്നായിട്ട് ഫ്രൂട്ട് വന്നിട്ടുണ്ട്. ഒരു 3 കൊല്ലം നിന്നാൽ എനിക്കൊരു മിനിമം ഒരു 10-40 കിലോ എങ്കിലും ഒരു പ്ലാനിൽ നിന്ന് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്.
1: അപ്പൊ ഈ വളം താങ്കൾ പറഞ്ഞത് ആദ്യം നടുന്നതിന് മുന്നത്തിന് അടിവളമായിട്ട് എല്ലുപൊടിയും മറ്റേതും ഒക്കെ കൊടുത്തിട്ടുണ്ട്, എന്നാലും ചെടികൾക്കൊക്കെ ഇങ്ങനെ വളരണമെങ്കിൽ കുറച്ചെങ്കിലും.
2: 3 മാസം കഴിഞ്ഞിട്ട് ചെറിയ ഒരു തടം എന്ന് പറഞ്ഞുകൂടാ, ഒരു അല്പം കൈകൊണ്ട് തന്നെ മാന്തി ഒരു ചെറിയ തടം പോലെ ആക്കിയിട്ട് ഫാക്ടർ ഫോഴ്സ് 75-100 ഇടയ്ക്ക്, 100 ഗ്രാമിന് താഴെ 75 ഗ്രാം ഫാക്ടർ ഫോഴ്സ് എല്ലാ മരത്തിനും കൊടുത്തിട്ടുണ്ട്. ഞാൻ 3 മാസം കഴിഞ്ഞിട്ടാണ് കൊടുത്തത്, ആദ്യം അടിവളത്തിനോടൊപ്പം കൊടുത്തിട്ടില്ല. പിന്നെ ഞാൻ മണ്ണ് ടെസ്റ്റിംഗ് നടത്തിയപ്പോൾ പൊട്ടാഷ്യം നൈട്രജൻ്റെ ഒക്കെ ചെറിയൊരു ഷോർട്ട് ഉണ്ടെന്ന് എഴുതിയിട്ട് അത് ഞാൻ കൃഷിഭവൻ നിർദ്ദേശിച്ച
1: അളവിൽ
2: അതും കൊടുത്തിട്ടുണ്ട്. അപ്പം പൊതുവിൽ എനിക്ക് സംതൃപ്തിയുണ്ട്.
1: അപ്പോൾ ഈ മണ്ണ് പരിശോധനയൊക്കെയും കൃഷിഭവൻ സജസ്റ്റ് ചെയ്തതാണോ? അത് ചെയ്ത് നോക്കാൻ,
2: മണ്ണ് പരിശോധന നോക്കാൻ വേണ്ടി സജസ്റ്റ് ചെയ്ത് കൃഷിഭവനാണ്. മാത്രമല്ല കൃഷിഭവനോട് ചേർന്ന് മണ്ണ് പരിശോധന ലാബുണ്ട്, ആ ലാബിൽ കൊടുത്തപ്പോൾ കൃഷി ഓഫീസറുടെയും കൂടി ഇടപെടൽ വന്നപ്പോൾ വളരെ പെട്ടെന്ന് പരിശോധന നടത്തി കിട്ടി.
1: പിന്നെ ഈ കഴിഞ്ഞ മാസത്തിലൊക്കെ നല്ല ചൂടായിരുന്നു സാർ പറഞ്ഞു, കുറച്ച് മരങ്ങൾ ഉണക്കിലും നഷ്ടപ്പെട്ടല്ലേ?
2: ഉണക്കിൽ എനിക്കൊരു 10-30-40 മരങ്ങൾ ഉണക്കിൽ പോയിട്ടുണ്ട്. പിന്നെ കുറച്ച് മരങ്ങൾ എനിക്ക് തോന്നുന്നു ഫോറിൻ സീഡല്ലേ, കുറച്ച് മരങ്ങൾ കായ്ക്കുന്നില്ല ആണല്ല, പക്ഷേ ഇതുവരെയായിട്ട് കായ്ച്ചു തുടങ്ങിയിട്ടില്ല. അതെനിക്ക് തോന്നുന്നില്ല ഇത് കായ്ക്കൊന്നും തോന്നുന്നില്ല എന്നാണ്, ഞാൻ നശിപ്പിച്ചിട്ടില്ല. പൂക്കുന്നുണ്ട് പക്ഷേ കായില്ല, പൂ മുഴുവൻ നശിച്ചു.
1: നമ്മുടെ പപ്പയാൽ ഇതൊരു പ്രശ്നം തന്നെയാണ്, നമ്മുടെ നല്ല സീഡാണ്, വിത്ത് നല്ലതാണെങ്കിൽ അങ്ങനെ വരാൻ സാധ്യതയില്ല. എന്നാലും
2: പിന്നെ 2 ടൈപ്പ് എന്തുകൊണ്ടാണെന്ന് എനിക്ക് പിടി കിട്ടുന്നില്ല. നീളൻ ഉള്ള പപ്പയുണ്ട്, നല്ല ഉണ്ട ആകൃതിയിൽ ഇരിക്കുന്ന പപ്പയുണ്ട്. സാധാരണ നമ്മളൊരു സീഡ് വാങ്ങിയാൽ ഏതെങ്കിലും ഒന്നല്ലേ ആകാമോ, ഈ വിത്ത് വളരെ പ്രധാനമാണല്ലോ കൃഷിക്ക്. അപ്പൊ നമുക്ക് കോൺഫിഡന്റ് ആയിട്ട് യഥാർത്ഥത്തിൽ വിശ്വസ്തയോടുകൂടി വിത്ത് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ഏജൻസി സ്ഥലം വേണമെന്നുള്ളത് നിർബന്ധമാണ്. അത് നമുക്ക് നമ്മുടെ യൂണിവേഴ്സിറ്റി അപ്രോച്ച് ചെയ്തിട്ട് പോലും അത് കിട്ടുന്നില്ല എന്നുള്ള
1: സാറ്. നമ്മൾ ഇത്രയും വലിയ തോതിൽ ഇങ്ങനത്തെയൊക്കെ കൃഷി ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു വിപണി അല്ലെങ്കിൽ മാർക്കറ്റിംഗ് വല്ല സ്ട്രാറ്റജി താങ്കൾ ഉണ്ടാക്കിയിട്ടുണ്ടോ?
2: ഇതും ഞാൻ കൃഷി ഓഫീസർമാരെ ഡിസ്കസ് ചെയ്യും. അവർ ആദ്യം എന്നോട് പറഞ്ഞത് വാല്യൂ ആഡഡ് ആയിട്ടുള്ള എന്തെങ്കിലും കൂടെ ചെയ്യാം സാർ, അതിനാവശ്യമായിട്ടുള്ള സംഗതി നമുക്ക് കുറച്ച് സെൻട്രലുകൾ ഇപ്പം ഉണ്ട്, ആവശ്യമായിട്ടുള്ള ഒരു സഹായം കിട്ടും, സ്റ്റേറ്റിലും ചില പ്രോഗ്രാംസ് ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്, അതിലേക്ക് പോകണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞപ്പോൾ വലിയ ഇൻവെസ്റ്റ്മെൻറ്റിന് പറ്റത്തില്ല, ചെറിയ ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ തുടങ്ങാം. അപ്പോൾ പറഞ്ഞു ഈ പപ്പയുടെയൊക്കെ അതുപോലെ ജാം ഇതിനൊക്കെ ഒരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് വീട് നമുക്ക് ബാങ്കിനെയും കൂടെ അപ്രോച്ച് ചെയ്ത് അത് നമുക്ക് നോക്കാമെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ സമ്മതിച്ചില്ല, നോക്കാമെന്ന് പറഞ്ഞു. പിന്നെ എനിക്കൊരു ധൈര്യം ഉണ്ടായത് ഇതിൻ്റെ ഡിമാൻഡ് ഞാൻ ഈ പഴക്കടകളിലൊക്കെ പോയി മനസ്സിലാക്കിയത് കൊണ്ട് ഞാൻ തിരുവനന്തപുരത്ത് എനിക്ക് പരിചയക്കാരായിട്ടുള്ള രണ്ട് ഹോൾസെയിൽ ഡീലേഴ്സിനെ ഞാൻ കണ്ടു, അവരെ അപ്രോച്ച് ചെയ്തിട്ട് അവർ പറഞ്ഞു എത്രയുണ്ടെങ്കിലും എടുത്തോളാം. അത് കൂടാതെ ഞാൻ ചില ഈ സൂപ്പർ മാർക്കറ്റുകളെ അവർക്കൊക്കെ ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ 10-15 ഔട്ട്ലെറ്റ്സ് ഉണ്ട്, അവരെ സമീപിച്ചപ്പോൾ അവർ ഒരാഴ്ചയ്ക്ക് 200 എണ്ണം ഇത് എടുത്തോളാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പൊതുവിൽ എനിക്കത്
1: വിപണിയുണ്ട്,
2: അത് ഞാൻ കൃഷി ചെയ്യുന്ന സമയത്ത് തന്നെ ചോദിച്ചു ഈ രണ്ടാളുകളോടും. പിന്നെ എനിക്ക് നമ്മുടെ കൃഷിഭവനിൽ തന്നെ ഒരു മാർക്കറ്റുണ്ട്, അവിടെ ചെറിയ കോണ്ടം പോവും. പിന്നെ നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ നടത്തുന്ന ചില ഈ മാർക്കറ്റുകളുണ്ട്. പിന്നെ ഈ റെസിഡൻസ് അസോസിയേഷനൊക്കെ ശക്തമായതുകൊണ്ട് നമുക്ക് ഓൺലൈനായിട്ട് കുറച്ച് ബിസിനസ് നടത്താൻ പറ്റും. നമ്മളൊന്ന് പരിശ്രമിച്ചാൽ, ഇതിൻ്റെ ഓഫീസ് ബാലൻസിനെ വിളിച്ചൊന്ന് പരിശ്രമിച്ചാൽ ഓൺലൈനായിട്ട് നടത്താം.
1: പിന്നെ അതും നമ്മൾ ഇതിൻ്റെ അകത്ത് രാസ കീടനാശിനികളൊന്നും ഉപയോഗിച്ചില്ലെന്ന് അറിഞ്ഞാൽ ഒരു സേഫ് ആണെന്ന് അറിഞ്ഞാൽ തന്നെ ഡിമാൻഡ്
2: സേഫ് ആണെന്ന് രണ്ട് കാര്യങ്ങളാണ് സാർ. ഞാൻ എൻ്റെ പുരയിടത്ത് നിന്ന് നേരിട്ട് കൊടുക്കുകയല്ലേ,
1: അത് തന്നെ.
2: അപ്പോൾ ഇതിനെ പഴവർഗ്ഗങ്ങൾ ഈ പഴിപ്പിക്കുന്നതാണല്ലോ, ഈ ഒരുപാട് കെമിക്കൽസ് ചേർത്താണല്ലോ ഇത് പഴിപ്പി, അതിലവർക്ക് വിശ്വാസം വരുമല്ലോ. മാത്രമല്ല പുരയിടത്തിൽ വന്ന് നോക്കുന്ന ഒരാളിന് പൊതുവിൽ ഇതിൽ വലിയ രാസ സംവിധാനം ചേർത്തിട്ടുള്ള മധുരം കായും ചെറുതാണ്, വലിയ വലുപ്പമുള്ളതല്ല. ഒരു ആവറേജ് ഒരു 1 kg 1.5 kg 750 g പരമാവധി 2 kg. എനിക്കതിൽ ലാഭം കുറവാണെങ്കിലും പൊതുവിൽ വന്ന് നോക്കിയാൽ ഇതൊരു ജൈവ സംവിധാനമാണെന്ന് തന്നെ എല്ലാവരും
1: ബോധ്യപ്പെടും.
2: മാത്രത്തിലാണ് ചെയ്തിട്ടുള്ളത്.
1: പിന്നെ സാർ ഇതിന്റെ ഒരു ആവറേജ് ഏജ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു 3 വർഷമൊക്കെ,
2: 3 വർഷം പരമാവധി 3 വർഷമാണ് പറയുന്നത്. ഇത് തുടർച്ചയായിട്ട് കായ് തരും, അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. മറ്റു ഫ്രൂട്ട് പോലെ സീസണലാണ്. ഇതാണെങ്കിൽ എല്ലാ ദിവസവും നമുക്ക് കായ കിട്ടും, അതിന്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത് ഇപ്പോഴും.
1: പിന്നെ സാർ എന്തെങ്കിലും പ്ലാനിങ് ചെയ്തു വെച്ചിട്ടുണ്ടോ? ഇത് എല്ലാം ഒന്നിച്ചാണ് നട്ടത്, അപ്പോൾ ഇതൊരു 3 വർഷം ആകുമ്പോഴത്തേന് ഇതിന്റെ ഡിക്ലൈനിങ് ഫേസ് തുടങ്ങും.
2: അല്ല, ഞാൻ ഇതിൽ ഒരു ചെറിയ ലാഭമെങ്കിലും എനിക്ക് കിട്ടിയാൽ ഞാൻ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. എങ്കിൽ ഒരു വട്ടവും കൂടി എനിക്ക് റെഡ്ലേഡ് തന്നെ ചെയ്യണം എന്നൊരാഗ്രഹമുണ്ട്. കാരണം എൻ്റെ ചുവട്ടിൽ ട്രിപ്പുണ്ടല്ലോ, ആ തടയെടുത്തിട്ട് ഒരു തവണയും കൂടി റെഡ്ലേഡി തന്നെ ഒന്ന് ചെയ്യണം എന്നാഗ്രഹം. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഈ പ്ലാന്റ് പൊങ്ങുന്നില്ല കാണാനും, ഈ ടൗണിനുള്ളിൽ ഈ പച്ചപ്പെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇലയും സംഗതിയുള്ള നമ്മൾ റൂഫ് ടോപ്പിൽ നിന്ന് കാണാൻ ഭയങ്കര ബ്യൂട്ടിയാണ്, വല്ലാത്ത ഭംഗിയുണ്ട്. അതുകൊണ്ട് ഒരു വട്ടവും കൂടി ഞാൻ എന്തായാലും
1: എന്ത്
2: സംഭവിച്ചാലും റീപ്ലാന്റ് ചെയ്യും.
1: പത്മകുമാർ സാർ താങ്കൾ പരിപാടിയിലേക്ക് വന്ന് താങ്കളുടെ എക്സ്പീരിയൻസ് റെഡ്ലേഡി പപ്പയ ഒരു 1 ഏക്കർ സ്ഥലത്ത് താങ്കൾ ചെയ്യുന്ന നമ്മൾ ശ്രോതാക്കളോടൊപ്പം ഷെയർ ചെയ്ത് പങ്കുവെച്ച് വളരെ നന്ദി സാർ.
2: താങ്ക് യു.
0: എത്ര ആഹ്ലാദവാനായിട്ടാണ് പത്മകുമാർ പപ്പായ നട്ടുവളർത്തി പരിപാലിക്കുന്നത്. വിജയകരമായ ആ കാർഷിക യാത്രയെക്കുറിച്ച് വിശദമായി തന്നെ അദ്ദേഹം പറഞ്ഞു തന്നല്ലോ. വിശേഷങ്ങൾ ചോദിച്ചത് ഷിബു ജോർജാണ്. VS പത്മകുമാറിന്റെ ഫോൺ നമ്പർ 9446417191. ഇനി ഒരു ഗാനം കേട്ടിട്ട് അടുത്ത പരിപാടിയിലേക്ക് വരാം.

0: ഗാനം കേട്ടല്ലോ.
1: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കാം. നിങ്ങൾക്കറിയാമോ,
0: പയർ കൃഷി ചെയ്യുമ്പോൾ പ്രാണിശല്യവും മുഞ്ഞശല്യവും ഒഴിവാക്കാൻ അതിൽ മിശിർ എന്നും നീർ എന്നും പറയുന്ന ഉറുമ്പിനെ കയറ്റിവിട്ടാൽ മതി. വെള്ളരി 4-5 ഇല വരുമ്പോൾ 2 ദിവസം നനയ്ക്കാതിരുന്നാൽ ചെറിയൊരു വാട്ടം വരും. തുടർന്ന് പതിവ് നന തുടരുക. വെള്ളരിയിൽ ധാരാളം പൂക്കൾ പിടിക്കും. ചീരയ്ക്ക് ചാരം അധികം ഉപയോഗിക്കരുത്. ഗോമൂത്രം സമം വെള്ളം ചേർത്ത് ആഴ്ചയിൽ 2 ദിവസം നനച്ചുകൊടുത്താൽ ചീര നന്നായി വളരും. പച്ചക്കറികളിൽ കായീച്ചയുടെ ശല്യം ഒഴിവാക്കാൻ മുളകിന്റെ അരി കത്തിച്ചു പുകച്ചാൽ മതി. പച്ചക്കറികളുടെ വിത്തിനങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന പാത്രത്തിൽ ഉണങ്ങിയ വേപ്പിലകൾ 3-4 ഇട്ടുവെക്കുക. കീടബാധ ഒഴിവാകും. പയർ, പാവൽ, മത്തൻ തുടങ്ങിയ വിത്തുകൾ 1 ദിവസം പാലിൽ ഇട്ടുവച്ച ശേഷം നടുക. എല്ലാ വിത്തുകളും നന്നായി മുളയ്ക്കും. വിത്തുകളുടെ പുറമേ വെളിച്ചെണ്ണ പുരട്ടിയാലും കീടബാധ കുറയും. തീരെ ചെറിയ വിത്തുകൾ വിതയ്ക്കുമ്പോൾ ചാരം കൂട്ടി വിതച്ചാൽ അവ പറന്നുപോകാതിരിക്കും. മിച്ചം വരുന്ന തൈര് വെള്ളം ചേർത്ത് കറിവേപ്പിൻ ചുവട്ടിൽ ഒഴിച്ചാൽ തഴച്ചു വളരും. ആട്ടിൻകാഷ്ടം കറിവേപ്പിന് യോജിച്ച വളമാണ്. വളരാതെ മുരടിക്കാൻ തുടങ്ങും.

0: ഉന്ന പച്ചക്കറി ചെടികളുടെ ചുവട്ടിൽ കഞ്ഞിവെള്ളം ഒഴിച്ചാൽ മുരടിപ്പ് മാറും.
1: രാഷ്ട്രീയ കൃഷി വികാസ് യോജന. കൃഷി മേഖലയുടെ സമഗ്ര വികാസമാണ് രാജ്യത്തിന്റെ പുരോഗതിയുടെ അടിത്തറ. ഈ ലക്ഷ്യം മുൻനിർത്തി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന പദ്ധതികളിലൊന്നാണ് രാഷ്ട്രീയ കൃഷി വികാസ് യോജന, ചുരുക്കത്തിൽ RKVY. കാർഷിക ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക, കർഷകരുടെ വരുമാനം ഉയർത്തുക, കൃഷിയെ ആധുനികവും ലാഭകരവുമായ മേഖലയാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ കൃഷി വ്യത്യസ്തമായ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ഈ വ്യത്യാസങ്ങൾ കണക്കിലെടുത്ത് സംസ്ഥാനങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് കാർഷിക വികസന പദ്ധതികൾ രൂപകൽപ്പന ചെയ്ത് നടപ്പിലാക്കാൻ RKVY കൂടുതൽ സ്വാതന്ത്ര്യം നൽകുന്നു. കൃഷി, മൃഗസംരക്ഷണം, മത്സ്യബന്ധനം, തോട്ടവിളകൾ, കൃഷി യന്ത്രവൽക്കരണം, കാർഷിക വിപണനം തുടങ്ങിയ മേഖലകളിൽ ഈ പദ്ധതി പിന്തുണ നൽകുന്നു. RKVY യുടെ പ്രധാന പ്രത്യേകതകളിലൊന്ന് നവീകരണത്തിനും സംരംഭകത്വത്തിനും നൽകുന്ന പ്രാധാന്യമാണ്. കാർഷിക ഗവേഷണം, സ്റ്റാർട്ടപ്പുകൾ, മൂല്യവർദ്ധന, വിളശേഷിപ്പുകളുടെ പ്രയോജനപ്പെടുത്തൽ, കാർഷിക സംരംഭങ്ങൾ എന്നിവയെ പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നു. ഇതിലൂടെ യുവാക്കളെ കൃഷിയിലേക്ക് ആകർഷിക്കാനും ഗ്രാമീണ തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കാനും കഴിയും. കർഷകർക്ക് പരിശീലനം, സാങ്കേതിക മാർഗനിർദ്ദേശങ്ങൾ, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയും RKVY വഴി ലഭിക്കുന്നു. കൃഷിയെ ശാസ്ത്രീയവും കാലാവസ്ഥാ സൗഹൃദവുമായ രീതിയിലേക്ക് മാറ്റുന്നതിലൂടെ സ്ഥിരതയുള്ള കാർഷിക വളർച്ച കൈവരിക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. രാഷ്ട്രീയ കൃഷി വികാസ് യോജന ഒരു സഹായ പദ്ധതി മാത്രമല്ല, കൃഷിയുടെ ഭാവി ശക്തിപ്പെടുത്തുന്ന ദീർഘദർശനമാണ്. സംസ്ഥാനങ്ങളുടെയും കർഷകരുടെയും പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന ഈ പദ്ധതി ഇന്ത്യൻ കൃഷിയെ കൂടുതൽ ലാഭകരവും സുസ്ഥിരവുമായ മേഖലയായി മാറ്റുന്നു. യോഗ്യതയുള്ളവർ ഈ പദ്ധതിയുടെ പ്രയോജനം പരമാവധി ഉപയോഗപ്പെടുത്തണം.
0: ഇനി കേരള കാർഷിക സർവകലാശാല നൽകിയ വിള പരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം. മഴക്കാല പച്ചക്കറികൾ ഈ സമയത്ത് നടാവുന്നതാണ്. സെന്റൊന്നിന് 3 കിലോ കുമ്മായമിട്ട് ഒരാഴ്ച കഴിഞ്ഞ് പച്ചിലയും കാലിവളവും ചേർക്കണം. ഉദ്ദേശം 3 ആഴ്ച കഴിഞ്ഞ് തൈകൾ നടാം. മഴക്കാലത്ത് ഉയർന്ന വാരങ്ങളിലോ കൂനകളിലോ വേണം വിത്തിടേണ്ടതും തൈ നടേണ്ടതും. മുളക്, വഴുതന, പച്ചച്ചീര, വെണ്ട തുടങ്ങിയ വിളകൾ വർഷകാലത്ത് നടാൻ യോജിച്ചവയാണ്. അടുക്കളത്തോട്ടങ്ങളാണെങ്കിൽ ജൈവവളങ്ങൾക്ക് മുൻഗണന നൽകാവുന്നതാണ്. സെന്റിന് 100 കിലോഗ്രാം എന്ന തോതിൽ ജൈവവളം വേണ്ടിവരും. ഇടവപ്പാതി തുടങ്ങുന്നതോടെ ഉയർന്ന തവാരണകൾ ഉണ്ടാക്കി വിത്ത് തേങ്ങകൾ പാകാം. വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ നീർവാർച്ച സൗകര്യം ഉറപ്പുവരുത്തണം. കുരുമുളകിലെ ദ്രുതബാട്ട രോഗത്തിന് മുൻകരുതലായി 2 കിലോ ട്രൈക്കോഡെർമ, 90 കിലോ ചാണകപ്പൊടിയും 10 കിലോ വേപ്പിൻ പിണ്ണാക്കുമായി കൂട്ടിക്കലർത്തി ആവശ്യത്തിന് ഈർപ്പം നിലനിർത്തി നല്ലവണ്ണം ഇളക്കി ചേർത്ത് ചാക്കുകൊണ്ടോ ന്യൂസ് പേപ്പർ കൊണ്ടോ മൂടി തണലിൽ സൂക്ഷിക്കുക. 5 ദിവസത്തിന് ശേഷം വെള്ളം തളിച്ച് വീണ്ടും ഇളക്കി 3 ദിവസം കൂടി വയ്ക്കുക. ശേഷം ഇവ ഇളക്കി യോജിപ്പിച്ച് ഈ മിശ്രിതത്തിൽ നിന്നും 2.5 കിലോഗ്രാം വീതം ഓരോ ചെടിക്ക് ചുവട്ടിലും ഇട്ടുകൊടുക്കുക. 1 മാസത്തിന് ശേഷം സ്യൂഡോമോണസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക, അല്ലെങ്കിൽ 1% വീര്യമുള്ള ബോഡോ മിശ്രിതം കലക്കി തളിക്കുക. കമുകിൻ തൈകൾ ഈ മാസത്തിലും നടാം. 12 മുതൽ 18 മാസം വരെ വളർച്ചയെത്തിയ നല്ല തൈ തെരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇലകൾ കൂടുതലുള്ളതും അധികം പൊക്കമില്ലാത്തതുമായ തൈകൾ തെരഞ്ഞെടുക്കണം. മംഗള, സുമംഗള, ശ്രീമംഗള, മോഹിത് നഗർ എന്നിവ ഉൽപാദനശേഷി കൂടിയ ഇനങ്ങളാണ്. 60x60x60 സെന്റിമീറ്റർ വലിപ്പത്തിൽ കുഴികൾ 2.7x2.7 മീറ്റർ അകലത്തിൽ വടക്ക് തെക്ക് ദിശയിൽ എടുത്ത ശേഷം തൈകൾ കുഴിയുടെ നടുക്ക് നടുക. ഇതിനുശേഷം ചെടി 1 12 കിലോഗ്രാം ജൈവവളവും മേൽമണ്ണും ചേർത്ത് കുഴി മൂടുക. കുമിൽ രോഗത്തിനെതിരെ 1% വീര്യമുള്ള ബോഡോ മിശ്രിതം, പശ ചേർത്ത് തളിച്ചു കൊടുക്കണം. തോട്ടത്തിലെ നീർവാർച്ച മെച്ചപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. വാഴകളിൽ കാണപ്പെടുന്ന ഇലപ്പുള്ളി രോഗം നിയന്ത്രിക്കാനായി രോഗം ബാധിച്ച ഇലകൾ വെട്ടിമാറ്റി നശിപ്പിച്ച ശേഷം 1% വീര്യമുള്ള ബോർഡോ മിശ്രിതത്തോടൊപ്പം പശ 2 മില്ലിലിറ്റർ 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ ചേർത്ത് ഇലയുടെ 2 വശത്തും വീഴത്തക്കവണ്ണം തളിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ സ്യൂഡോമോണസ് എന്ന ബാക്ടീരിയ പൊടി 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക. കൃഷിസ്ഥലത്ത് നീർവാർച്ച ഉറപ്പാക്കണം. കളനിയന്ത്രണം നടത്തുക. വാഴ കൃത്യമായ ഇടയകലത്തിൽ നടാനും ശ്രദ്ധിക്കുക. ഇനി ഒരു കാര്യം ബാക്കിയുണ്ട്. ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞില്ല. ചോദ്യം ഇതായിരുന്നു, ചാണകത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ബയോഗ്യാസിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകം എന്താണ്? ഉത്തരം മീഥേൻ. വയലും വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം 695014 എന്ന വിലാസത്തിലോ വയലും വീടും AIRTVM@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാം. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്. നിർവഹണ സഹായം സുഷമ അനിൽ.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കൈതപ്രത്തിന്റെ വരികൾക്ക് മോഹൻ സിത്താര ഈണം പകർന്ന് യേശുദാസ് ആലപിച്ച ഗാനമാണ് ആദ്യം ചിത്രം ഇഷ്ടം.

0: കാഴ്ച എന്ന ചിത്രത്തിനു വേണ്ടി മധു ബാലകൃഷ്ണനും കലാഭവൻ മണിയും പാടിയ ഗാനം. രചന കൈതപ്രം, സംഗീതം മോഹൻ സിത്താര.
1: പാണ്ഡന്നായുടെ പല്ലിനു ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. പണ്ടിവൻ ഒരു കടിയാൽ ഒരു പുലിയെ കണ്ടിച്ചതു ഞാൻ കണ്ടറിയുന്നേൻ. പണ്ടിവൻ ഒരു കടിയാൽ

ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഹരീഷ് മോഹനൻ്റെ വരികൾക്ക് ബിബിൻ അശോകൻ ഈണം പകർന്ന് വൈക്കം വിജയലക്ഷ്മി ആലപിച്ച ഗാനമാണിനി ചിത്രം പ്രകമ്പനം.

0: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി എഫ് എം ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
1: അതിന്റെ ഏറ്റവും മനോഹരമായ ഓർമ്മകളാണ് ആ നാടും ആ കോളേജും അടുത്ത ആളുകളും തന്നിരിക്കുന്നത്. എന്റെ ഈ ഓർമ്മകൾക്കെല്ലാം വേണ്ടി പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യണമെന്നുണ്ട്. ഞാനൊരു ജോൺസൺ മാഷിന്റെ ഫാനാണ്. അപ്പോ ദശരഥം മൂവിയില് മന്ദാര സ്റ്റെപ്പുണ്ടോ മാണിക്യക്കല്ലുണ്ടോ പാട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ആ കാലഘട്ടത്തിന് എനിക്ക് എന്റെ ഓർമ്മ വരുന്ന ഒരു പാട്ടായി തോന്നുന്നു.
2: മന്ദാര സ്റ്റെപ്പുണ്ടോ മാണിക്യക്കല്ലുണ്ടോ കയ്യിൽ വാർമതിയേ.
0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281-4203-05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.

ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-doj.in എന്ന വെബ്സൈറ്റിലൂടെയോ സൌജന്യ നിയമസഹായം തേടാവുന്നതാണ്.

ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. കല്യാണ സൗഗന്ധികം എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രയും സംഘവും പാടിയ ഗാനം കേൾക്കാം. രചന കൈതപ്രം, സംഗീതം ജോൺസൺ.

അനാർക്കലി എന്ന ചിത്രത്തിന് വേണ്ടി വിനീത് ശ്രീനിവാസൻ, മഞ്ജരി എന്നിവർ പാടിയ ഗാനമാണിനി. രചന രാജീവ് നായർ, സംഗീതം വിദ്യാസാഗർ.

പള്ളിച്ചട്ടമ്പി എന്ന ചിത്രത്തിനു വേണ്ടി വിശാൽ മിശ്ര, ആവണി മൽഹാർ എന്നിവർ ആലപിച്ച ഗാനമാണിനി. രചന കൈതപ്രം, സംഗീതം ജേക്സ് ബിജോയ്.

0: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: കർഷകർക്ക് വിത്ത് ലഭ്യത ഉറപ്പാക്കുന്നതിനായി 174,000 ക്വിന്റലിന്റെ ദേശീയ വിത്ത് ശേഖരം സ്ഥാപിച്ചതായി കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഫലപ്രഖ്യാപനത്തിന് ശേഷമുള്ള നടപടികൾക്കായി ബോർഡിന്റെ പോർട്ടൽ തിങ്കളാഴ്ച മുതൽ പ്രവർത്തനക്ഷമമാകുമെന്ന് CBSE. വിദ്യാർത്ഥികൾക്ക് ടെലി കൌൺസിലിംഗ് സേവനങ്ങൾക്ക് 1800 11 8004 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഭരണനിർവഹണം ലളിതമാക്കുമെന്നും മതനിരപേക്ഷ മൂല്യങ്ങളെ സംരക്ഷിക്കുമെന്നും 16-ാം കേരള നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനം. വാഗ്ദാനങ്ങൾ പൂർണ്ണമായി പാലിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കേരളത്തിന്റെ സമഗ്ര വികസനത്തിനുള്ള നിർദ്ദേശങ്ങൾ നയപ്രഖ്യാപനത്തിലില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്രഖ്യാപനങ്ങൾ ആത്മാർത്ഥമായി നടപ്പാക്കണമെന്ന് BJP MLA രാജീവ് ചന്ദ്രശേഖർ. തൃശൂർ അയ്യന്തോളിലെ ബ്രഹ്മസ്ഥാനം വാർഷിക മഹോത്സവത്തിൽ മാതാ അമൃതാനന്ദമയി മുഖ്യ കാർമ്മികത്വം വഹിക്കും. അടുത്ത മാസം 3-4 തീയതികളിലെ ചടങ്ങിൽ പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി വൃക്ഷത്തൈ വിതരണവും നടക്കും. സംസ്ഥാന കള്ള വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായ തൊഴിലാളികളുടെ മക്കൾക്കുള്ള സൗജന്യ പഠന കിറ്റ് വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണ നിർവഹിച്ചു. ശബരിമല സന്നിധാനത്തും പമ്പയിലും നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്സിന്റെ മോക് ഡ്രിൽ നടന്നു. അതീവ സുരക്ഷാ മേഖലയായ ശബരിമലയിൽ ഭീകരാക്രമണമുണ്ടായാൽ നേരിടേണ്ട രീതി NSG സംഘം ആവിഷ്കരിച്ചു. സംസ്ഥാനത്ത് June 2 വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റ് 2-ാം ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസ് മത്സരം പുരോഗമിക്കുന്നു. ടോസ് നേടിയ രാജസ്ഥാൻ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. പ്രധാന വാർത്തകൾ ഇനി നാളെ രാവിലെ 6 മണിക്ക്.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. കല്യാണ കച്ചേരി എന്ന ചിത്രത്തിനു വേണ്ടി ജയചന്ദ്രനും ചിത്രയും പാടിയ ഗാനമാണിത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എസ് പി വെങ്കടേഷ്.

മഴ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. രചന കെ ജയകുമാർ, സംഗീതം രവീന്ദ്രൻ. മനുമഞ്ജിത്തിൻ്റെ വരികൾക്ക് ജസ്റ്റിൻ പ്രഭാകരൻ ഈണം പകർന്ന് വിനീത് ശ്രീനിവാസൻ പാടിയ ഗാനമാണിനി. ചിത്രം സർവം മായ

ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. ഡോക്ടർ മധു വാസുദേവന്റെ വരികൾക്ക് ഔസേപ്പച്ചന്റെ സംഗീതത്തിൽ വൈക്കം വിജയലക്ഷ്മി പാടിയ ഗാനം കേൾക്കാം. ചിത്രം നടൻ.

ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ജാസി ഗിഫ്റ്റിൻ്റെ സംഗീതത്തിൽ അഫ്സൽ, റിമിടോമി, അൻവർ, ജാസി ഗിഫ്റ്റ് എന്നിവർ ചേർന്ന് പാടിയ ഗാനം കേൾക്കാം. ചിത്രം ബൽറാം വെസസ് താരാദാസ്.

0: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
1: അതിന്റെ ഏറ്റവും മനോഹരമായ ഓർമ്മകളാണ് ആ നാടും ആ കോളേജും അടുത്ത ആളുകളും തന്നിരിക്കുന്നത്. എന്റെ ഈ ഓർമ്മകൾക്കെല്ലാം വേണ്ടി പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യണമെന്നുണ്ട്. ഞാനൊരു ജോൺസൺ മാസ്റ്റർ ഫാനാണ്. അപ്പോ ദശരഥ മൂവിയിലെ മന്ദാര ചെപ്പുണ്ടോ മാണിക്കക്കല്ലുണ്ടോ പാട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ആ കാലഘട്ടത്തിന് എനിക്ക് എന്റെ ഓർമ്മ വരുന്ന ഒരു പാട്ടായി തോന്നുന്നു.
2: മന്ദാര ചെപ്പുണ്ടോ മാണിക്കക്കല്ലുണ്ടോ കയ്യിൽ വാർമതിയേ.
0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281-4203-05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.

ചില കവികൾ അക്ഷരങ്ങൾ കുറിക്കുന്നു, വാക്കുകൾ രൂപപ്പെടുത്തുന്നു, ആശയങ്ങൾ സംവദിക്കുന്നു. എന്നാൽ ചിലർ വാക്കുകളിലൂടെ മനുഷ്യനെ വായിക്കുന്നു. നിദാ ഫാസ്ലി എന്ന കവി ആ രണ്ടാമത്തെ വിഭാഗത്തിൽ വരുന്നയാളാണ്.

ദില്ലിയിലെ ഗലിയാരങ്ങളിൽ വളർന്ന, ഉർദുവിന്റെ ശുദ്ധിയും ഹിന്ദിയുടെ ലാളിത്യവും ഒരുമിച്ച് ശ്വസിച്ച ഒരു മനുഷ്യൻ. ആചാരങ്ങളെയും അതിരുകളെയും മൃദുവായി ചോദ്യം ചെയ്ത സൗമ്യനായ ഒരു വിമതൻ.

നിദ ഫാസ്ലിയുടെ കവിതകളിൽ വലിയ ദാർശനിക പ്രഖ്യാപനങ്ങളൊന്നുമില്ല. പക്ഷേ ഒരു സാധാരണ മനുഷ്യന്റെ ചെറുവിങ്ങലുകൾ അതിലുണ്ട്. പ്രണയത്തെക്കുറിച്ചോ വിരഹത്തെക്കുറിച്ചോ മാത്രമല്ല അദ്ദേഹം എഴുതിയത്, മനുഷ്യന്റെ ഏകാന്തതയെക്കുറിച്ചാണ്, ജീവിതത്തിന്റെ താൽക്കാലികതയെക്കുറിച്ചാണ്. അതുകൊണ്ടാവണം നിദ ഫാസ്ലിയെ ആസ്വാദകർ കവിയേക്കാൾ മനുഷ്യനെന്ന്

നിദ ഫാസ്ലിയുടെ ഗസലുകൾ ആർപ്പുവിളികളല്ല, ഹൃദയത്തോട് ഹൃദയം പറയുന്ന മൗന സംഭാഷണങ്ങളാണവ. പരമ്പരാഗത ഉർദു ഗസലുകളിലെ കൃത്രിമ അലങ്കാരങ്ങൾ ഒഴിവാക്കി അദ്ദേഹം സാധാരണ ഭാഷ കൊണ്ടുവന്നു. സാധാരണ മനുഷ്യന്റെ സാധാരണ വികാരങ്ങൾ പറയാൻ.

होश वालों को खबर क्या, बेखुदी क्या चीज है. ഇവിടെ പ്രണയം വീരകഥയല്ല, നഷ്ടബോധമാണ്. നിദാ ഫാസ്ലിയുടെ ഗസലുകൾ പാടപ്പെടുമ്പോൾ അത് കേൾക്കുന്നവന്റെ സ്വന്തം കഥയായി മാറുന്നു.

അതെ, നിദ ഫാസ്ലി എന്ന കവി നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ്. കവിത വലിയ വാക്കുകളിലല്ല, സത്യസന്ധമായ മൗനത്തിലാണ്. നാമും ആ ഗസലിനോടൊപ്പം അറിയാതെ പറഞ്ഞു പോകുന്നു. നിദ ഫാസ്ലി, നിന്റെ ഗസൽ ഗസലല്ല, എന്റെ കഥയാണ്.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: മൻ കി ബാത്ത്,
2: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
1: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
2: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
1: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ.
2: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
1: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.

0: തുടർന്ന് മലയാള പരിഭാഷ.
1: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
2: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.

പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ മെയ് 29 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ മെയ് 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് മെയ് 31 തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.

0: ആകാശവാണി അനന്തപുരി FM 101.9.
1: സംഗീതസുധ. സംഗീതസുധയിൽ ഇന്ന് ശ്രീ ജി വി ആർ മൂർത്തിയുടെ വയലിൻ കച്ചേരി കേൾക്കാം. മൃദംഗം ശ്രീ പി ടി സുബ്രഹ്മണ്യം. പാപനാശം ശിവൻ രചിച്ച ഗജവദന എന്നു തുടങ്ങുന്ന കീർത്തനത്തോടുകൂടി കച്ചേരി ആരംഭിക്കുന്നു. രാഗം ശ്രീരഞ്ജനി, ആദിതാളം.

0: മൻ കി ബാത്ത്,
1: മനസ്സു പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.

പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും നിശ സുരഭിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നിശാസുരഭിയിലെ ആദ്യഗാനം കുടുംബസമേതം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും മിൻമിനിയും പാടിയതാണ്. രചന കൈതപ്രം, സംഗീതം ജോൺസൺ.

നിശാസുരഭിയിലെ അടുത്ത ഗാനം ചന്ദ്രലേഖ എന്ന ചിത്രത്തിനു വേണ്ടി സുജാത പാടിയതാണ്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ബേണി ഇഗ്നീഷ്യസ്.

നിശാസുരഭിയിലെ അടുത്ത ഗാനം പോസ്റ്റ്മാൻ എന്ന ചിത്രത്തിനു വേണ്ടി ബി എ ചിദംബരനാഥിൻ്റെ സംഗീതത്തിൽ യേശുദാസും ബി വസന്തയും ചേർന്ന് പാടിയ ഗാനമാണ്.

0: സുഭാഷിതം അവതരിപ്പിക്കുന്നത് പുലിയൂർ എം എൻ ബി നമ്പൂതിരി.
1: ഉണ്ടാവാനിടയില്ല കാഞ്ചനമൃഗം ലോകത്തിലെന്നാകിലും, കണ്ടപ്പോൾ കൊതിപൂണ്ടു മണ്ടിപിറകെ മോഹന്ധനായി രാഘവൻ. കുണ്ടാമണ്ടി പിണഞ്ഞു ബുദ്ധിമലിനപ്പെട്ടിയിടുമല്ലോ വിപത്തുണ്ടാകുമ്പോഴേതു വീരപുരുഷനും വിധിപ്രാഭവാൽ. രാമായണത്തിലെ പ്രസിദ്ധമായൊരു സംഭവത്തെ അല്പഹാസ്യാത്മകമായി ചിത്രീകരിക്കുന്ന ശ്ലോകമാണിത്. ഒരു സംസ്കൃത ശ്ലോകത്തിൻ്റെ തർജ്ജമയാണ് ഇത്. കാഞ്ചനമൃഗം എന്നൊന്ന് ലോകത്തിൽ ഇല്ല. സ്വർണമാൻ എന്ന് കവിതയിലൊക്കെ പറയുമെങ്കിലും അത് സംഭവ്യമല്ലോ. എന്നിട്ടും കണ്ടപ്പോൾ രാമന് അതിനെ പിടിക്കാൻ കൊതിയായി. സീതാദേവിയുടെ ആഗ്രഹപ്രകാരമാണ് രാമൻ മാനിനെ പിടിക്കാൻ തുനിയുന്നത്. എങ്കിലും മോഹത്താൽ അന്ധനായിപ്പോയ ശ്രീരാമൻ ഒരു നിമിഷം പോലും സ്വർണം കൊണ്ടുള്ള മാൻ ഓടി നടക്കില്ല എന്ന് ചിന്തിച്ചില്ല. നേരെ അതിൻ്റെ പിന്നാലെ യാത്രയായി. സീതാദേവിയുടെ രക്ഷ ലക്ഷ്മണനെ ഏൽപ്പിച്ച ശേഷമാണ് രാമൻ യാത്ര പുറപ്പെട്ടത്. ഈ സന്ദർഭത്തെയാണ് കവി സരസമായി വർണ്ണിക്കുന്നത്. ആപത്ത് കാലത്ത് കുണ്ടാമണ്ടി പിണഞ്ഞ് അല്ലെങ്കിൽ അബദ്ധം പറ്റി ബുദ്ധിമാന്ദ്യം സംഭവിക്കും. ബുദ്ധി പെട്ടെന്ന് പ്രവർത്തിക്കാതെ വരും. ഇക്കാര്യത്തിൽ വീരനെന്നോ ധീരനെന്നോ വ്യത്യാസമില്ല. ഇത് വിധിയുടെ ശക്തിയെയാണ് കാണിക്കുന്നത്. മനുഷ്യരൂപമെടുത്തവരെല്ലാം വിധിക്ക് വിധേയരാണ്. രാവണവധത്തിനായാണ് മഹാവിഷ്ണു രാമനായി അവതരിക്കുന്നത്. രാവണവധത്തിന് ഒരു കാരണം വേണമല്ലോ. അതിനായാണ് സീതാപഹരണ കഥയും രാമരാവണ യുദ്ധവും നടക്കുന്നതായി രാമായണത്തിൽ പറയുന്നത്. എല്ലാ മനുഷ്യരും ഏറെക്കുറെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. വിധിയുടെ ശക്തിയാൽ ബുദ്ധിമാന്ദ്യം സംഭവിക്കും. അബദ്ധങ്ങളിൽ ചെന്ന് ചാടുകയും ചെയ്യും. ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ലെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. എന്നാൽ ഇന്നും എത്രയോ പേർ ഡിജിറ്റൽ അറസ്റ്റെന്ന് കേട്ട് ഭയപ്പെട്ട് സമ്പാദ്യമെല്ലാം നഷ്ടപ്പെടുത്തുന്നു. ഇങ്ങനെ അബദ്ധത്തിൽ ചാടുന്നവർ സാധാരണക്കാർ മാത്രമല്ല, ഉന്നത സ്ഥാനങ്ങൾ വഹിക്കുന്നവർ കൂടിയുണ്ട്. അപ്പോൾ സാധാരണക്കാരുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. ഡിജിറ്റൽ അറസ്റ്റ് മാത്രമല്ല, മണി ചെയിൻ, OTP, ലിങ്ക് തുടങ്ങി പലതരത്തിലുള്ള തട്ടിപ്പുകളും ഇന്ന് സർവ്വസാധാരണമാണ്. വിധിപ്രാഭവാൽ എന്ന് പറയുന്നുണ്ടെങ്കിലും എല്ലാം വിധിക്ക് വിട്ടുകൊടുക്കേണ്ടതില്ല. ഏത് കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. കേൾക്കുന്നതെല്ലാം കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക, ആലോചിച്ചു മാത്രം പ്രതികരിക്കുക. ശ്രീരാമകാവ്യത്തിൽ കഥയുടെ ഗതിക്കനുസരണമായി സംഭവങ്ങൾ കൂട്ടിച്ചേർത്ത് പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ സാധാരണ മനുഷ്യർ ഏറെ വ്യത്യസ്തരാണ്. അതുകൊണ്ടാണല്ലോ വിദ്യാഭ്യാസമുള്ളവർ പോലും അബദ്ധങ്ങളിൽ ചെന്ന് ചാടുന്നത്. ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊന്നുണ്ട്. അബദ്ധങ്ങളിൽ ചെന്ന് ചാടുന്നവരിലേറെ പേരും അമിതമായ ധനമോഹത്തിന് അടിമകളായിരിക്കും. പണം സമ്പാദിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെ ജീവിക്കുമ്പോൾ അബദ്ധങ്ങളിൽ ചാടാൻ എളുപ്പമാണ്. സത്യസന്ധമായ വഴിയിലൂടെയല്ലാതെ പണമുണ്ടാക്കാനുള്ള എളുപ്പവഴികൾ തേടുന്നവരാണ് തട്ടിപ്പുകളിൽ ചെന്ന് ചാടുന്നത്. സീതാപഹരണം രാവണവധത്തിനുള്ള ഒരു കാരണമുണ്ടാക്കാൻ വേണ്ടിയുള്ളതാണ്. എന്നാൽ ആധുനിക കാലത്തെ അബദ്ധങ്ങൾ അതേറെയും മനുഷ്യൻ്റെ അതിമോഹം കൊണ്ടോ അതിബുദ്ധി കൊണ്ടോ സംഭവിക്കുന്നതാണ്. ധനത്തോടുള്ള ആർത്തി കാര്യങ്ങളെ ശരിയായി അപഗ്രഥിക്കാനുള്ള ശേഷി നഷ്ടപ്പെടുത്തുന്നു. കുണ്ടാമണ്ടികൾ പിണഞ്ഞ് ബുദ്ധിനാശം സംഭവിക്കുന്നു. അതുകൊണ്ട് എന്നും ജാഗ്രതയായിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം.
0: സുഭാഷിതം അവതരിപ്പിച്ചത് പുലിയൂർ MNP നമ്പൂതിരി. ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 4:06. കാലാവസ്ഥ. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാകാൻ സാധ്യത. ഇനി തുടർന്ന് കേൾക്കാം വിവിധ് ഭാരതി റിലേ. ഏവർക്കും ശുഭരാത്രി.

छुपा सकता नहीं। कितनी दिलकश है मोहब्बत की,

जाम पकड़।

0: इस दिल को सजा दे तो
1: हम आपकी आंखों में इस दिल को बसा दे तो।

0: आप सुन रहे हैं विविध भारती।
1: सखियों के दिल की जुबान। हेलो सहेली।